ദുഃഖമാണോ സന്തോഷമാണോ ഒരാളിലെ സർഗവാസനകളെ ഉണർത്തുന്നത്? കഥ, കവിത, ചിത്രങ്ങൾ എന്നിവയുടെ രചന കലയുടെ ഉറവിടം തന്നെ സന്തോഷത്തെക്കാൾ ദുഃഖമാണെന്ന് തോന്നുന്നു. സ്മാരകങ്ങൾ പോലും ദുഃഖചിഹ്നങ്ങളാണ്. അപൂർവം സന്തോഷത്തിൻ്റെ പ്രതിഫലനവുമുണ്ടാകാം. മാനസികമായ മുറിപ്പെടൽ, വേർപാട്, തിക്താനുഭവങ്ങൾ, ദുരന്തങ്ങളൊക്കെയാണ് കഥാ തന്തുക്കൾ പോലും. ഒന്നോർത്താൽ മനുഷ്യനെ വളർത്തുന്നത് ദുഃഖവും വെല്ലുവിളികളും പ്രതിസന്ധികളും തന്നെയാണ്. സന്തോഷത്തിൽ നാം മതിമറന്ന് ആഹ്ലാദിക്കുന്നു. വിജയങ്ങൾ പലതും നീണ്ടു നിൽക്കാത്തതും ഈ മതിമറക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളാണ്. ദുഃഖം നമ്മെ പലതും ഓർമ്മപ്പെടുത്തും, അപകട സൂചനകൾ നൽകും, ക്ഷമ പഠിക്കും, അന്യരോട് കരുണയുണ്ടാകും. കാരണം താൻ അനുഭവിച്ച തിക്താനുഭവങ്ങളുടെ കയ്പ് അറിയാനാകും. ആയതിനാൽ സന്തോഷത്തെക്കാളേറെ ദുഃഖമാണ് നമുക്ക് പ്രചോദനം. അവിടെ ജീവിതത്തിൽ ജയിക്കണമെന്ന വാശിയും ലക്ഷ്യവും സൃഷ്ടിക്കപ്പെടുന്നു. ഈ ചിന്ത ഒരുപക്ഷേ ദുഃഖത്തെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് നൽകിയേക്കും.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കുമാരനാശാന്റെ കവിത ചണ്ഡാല ഭിക്ഷുകി, ആലപിക്കുന്നത് സ്മിത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കുമാരനാശാന്റെ കവിത ചണ്ഡാല ഭിക്ഷുകി, ആലപിക്കുന്നത് സ്മിത.
3: തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോ മൽ കയ്യാൽ കയറുവലി

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുമാരനാശാന്റെ കവിത ചണ്ഡാല ഭിക്ഷുകി, ആലപിച്ചത് സ്മിത. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അവരെ സ്നേഹിക്കുക, സഹായിക്കുക, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയത്നിക്കുക. സ്വാമി വിവേകാനന്ദൻ.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂൺ 10. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 10 വർഷത്തിലെ 161-ാം ദിനമാണ്. ജൂൺ 10 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1846 മെക്സിക്കൻ അമേരിക്കൻ യുദ്ധകാലഘട്ടം. 1947 ആദ്യത്തെ ഓട്ടോമൊബൈൽ സാബ് നിർമ്മിച്ചു. ഹിന്ദിയിലെ ജനപ്രിയ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ വേദ് പ്രകാശ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത മലാവത്ത് പൂർണ തുടങ്ങിയവരുടെ ജന്മദിനവും ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരിനത്തിൽ സമ്മാനം നേടുന്ന ആദ്യ അമേരിക്കൻ വനിതയായ മാർഗരറ്റ് യുസ് അബോട്ടിന്റെ ചരമദിനവും ജൂൺ 10
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേൻ

0: തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കൊക്കോനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ കാലത്തെ അയ്യപ്പ സംഗമം മുതൽ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ വരെ തെറ്റുപറ്റിയെന്ന് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് വിവാദ വിഷയങ്ങളിൽ മുൻകാല ന്യായീകരണങ്ങൾ തെറ്റായെന്ന ഏറ്റുപറച്ചിൽ. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. CMRL എക്സലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ED കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 കുറച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഗാർഹിക പാചകവാതക വില 29 രൂപ കൂട്ടിയിരുന്നു. കണ്ണൂരിൽ കനത്ത മഴയിൽ നഗരമധ്യത്തിലെ പഴക്കമേറിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് സമീപത്തെ റോഡിലേക്ക് പതിച്ചു. തളാപ്പ് LIC ഓഫീസിന് സമീപത്തെ തിരക്കേറിയ ഇടറോഡിനരികിലെ 2 പൊക്കത്തിലുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിന്റെ തകർന്ന ഭാഗത്തും റോഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളത്തിലായി. ഇടതടവില്ലാതെ മഴ പെയ്തതോടെ കണ്ണൂർ നഗരത്തിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ മുന്നറിയിപ്പാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിദിന സർവീസുകൾ ഈ മാസം 23 മുതൽ പുനരാരംഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാവിലെ 7:45 പുറപ്പെട്ട് 10:05 അബുദാബിയിലെത്തും. തിരികെ പ്രാദേശിക സമയം 11:05 പുറപ്പെട്ട് വൈകിട്ട് 4:35 കണ്ണൂരിലെത്തും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ ഇന്ന് കൊട്ടിയൂർ പെരുമാളിന് സ്വർണക്കുടം സമർപ്പിക്കും. BJP സംസ്ഥാന സെക്രട്ടറി KRanjith സാന്നിധ്യത്തിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ സ്വർണക്കുടം സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. കള്ളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഈ മാസം 14 നടക്കും. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂൾ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടോടെ വന്ന സാമ്പിൾ പരിശോധനാ ഫലമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഷിഗല്ല രോഗവ്യാപനം 2 കടക്കുന്നതിൻ്റെ സൂചനയായി കുട്ടികളുടെ അടുത്ത ബന്ധുക്കളായ 16 കൂടി രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി. സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന റെക്കോർഡ് ഇന്ന് നരേന്ദ്രമോദി സ്വന്തമാക്കും. പ്രധാനമന്ത്രി പദവിയിൽ 4,399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പിളർപ്പ് ഉറപ്പായിരിക്കെ ബി ജെ പിയോട് അടുത്ത വിമത എം പിമാർക്കെതിരെ ആഞ്ഞടിച്ച് മമത അനുകൂലികൾ. വിമതർ വഞ്ചകരാണെന്നും പറയുന്നത്ര എം പിമാരുടെ പിൻബലം അവർക്കില്ലെന്നും തൃണമൂൽ എം പിമാരായ കല്യാൺ ബാനർജിയും കീർത്തി ആസാദും പറഞ്ഞു. മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ബി ജെ പി സ്ഥാനാർത്ഥി മഹേഷ് കേവതിൻ്റെ പരാതിയിലാണ് നടപടി. അതിനിടെ മീനാക്ഷിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെട്ട എക്സാലോജി കേസിൽ സി പി എമ്മിന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വീണയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് പ്രതികരണം. എൻ ഡി എ ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും. എൻ ഡി എ സർക്കാർ കേന്ദ്രഭരണത്തിൽ 12 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് യോഗമെന്നാണ് ഭരണകക്ഷി വൃത്തങ്ങൾ നൽകുന്ന വിവരം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യത്തോട് വിട പറഞ്ഞ ഡി എം കെ ദേശീയ തലത്തിൽ മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങി. പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് മുന്നണി ഉണ്ടാക്കാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകി. കൊട്ടിയൂരിൽ ഇന്ന് രേവതി ആരാധന നടക്കും. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധന നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശിവേലിയും ഉണ്ടാകും. ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയാകും. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കോട്ടയം കോവിലകത്ത് നിന്ന് കൊണ്ടുവരുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് കളഭം തയ്യാറാക്കുക. ജില്ലയിലെ കോടതികളിൽ ലോക് അദാലത്ത് ശനിയാഴ്ച നടക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുമാണ് അദാലത്ത് നടത്തുക. തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കൂത്തുപുറം എന്നീ കോടതികളിൽ അദാലത്ത് നടക്കും. ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാന്റെ കാലാവധി അവസാനിച്ച ശേഷം വിളിച്ച ബോർഡ് യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് ചാൻസലറായ ഗവർണർ തടഞ്ഞു. യോഗ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ലോക്ഭവനിൽ ഹാജരാക്കാനും വി സി ഡോക്ടർ സജി ഗോപിനാഥന് ഗവർണർ നിർദ്ദേശം നൽകി. ഗസയിലെ കുട്ടികളോട് മാത്രമല്ല ലോകത്തെ എല്ലാ കുട്ടികളോടും തനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പുതിയ കഥാസമാഹാരമായ ഗസയിലെ കുട്ടികളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചത് പൊട്ടാസ്യം അയഡൈസിൻ്റെയും അയഡിൻ്റെയും മിശ്രിതം ഉപയോഗിച്ച്. പ്രത്യേക അന്വേഷണ സംഘം ഈ മിശ്രിതത്തിലെ സാമ്പിളാണ് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. പരസ്പരം ആക്രമണം നിർത്തിയെന്ന് ഇറാനും ഇസ്രായേലും പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിടവേ ഹോർമുസ് കടലിടുക്കിന് സമീപം യു എസ് ഹെലികോപ്റ്റർ തകർന്നു വീണു. യു എസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററാണ് ചൊവ്വാഴ്ച രാവിലെ തകർന്നു വീണത്. 2 പൈലറ്റുമാരും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ പ്രക്ഷോഭം ആളുന്നു. പ്രതിഷേധക്കാരും പാക് സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. കാട്ടാന നിരീക്ഷണത്തിന് വനംവകുപ്പിന് ഡ്രോൺ സ്ക്വാഡ്. കണ്ണൂർ ഡിവിഷനിലെ കൊട്ടിയൂർ റേഞ്ചിന്റെയും ആറളം വൈൽഡ് ലൈഫ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ വനംവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫിന് ആധുനിക വന്യജീവി നിരീക്ഷണ ഉപകരണങ്ങളുടെ പരിശീലനം നൽകി. അടുത്ത മാസം മുതൽ 9-ാം ക്ലാസ്സിലും 3-ാം ഭാഷ പഠിപ്പിക്കാനുള്ള സി ബി എസ് സിയുടെ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. വിദ്യാഭ്യാസ പ്രവർത്തകയും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ഡോക്ടർ ഫൗസിയ ഖാനാണ് ഹർജി നൽകിയത്. ഏറെ വിവാദങ്ങൾക്ക് ഒഴിവെച്ച സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം തുടങ്ങി. ഓൺസ്ക്രീൻ മാർക്കിംഗ് വഴി ഡിജിറ്റൽ മൂല്യനിർണയം തന്നെയാണ് നടത്തുന്നതെങ്കിലും നേരത്തെ പരാതിക്കിടയാക്കിയ സ്വകാര്യ കരാർ കമ്പനി ഒഴിവാക്കി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കരിക്കോട്ടുകരി സ്റ്റേഷൻ പരിധിയിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തു. കരിക്കോട്ടുകരി സി ഐ ആർ എൻ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാബ് കൈവശം വെച്ചതിന് 2 പേർ പിടിയിലായത്. സി എം ആർ എൽ എക്സോളജിക്ക് ഇടപാട് കേസിൽ ഇ ഡി സമൻസ് അയച്ച വിഷയത്തിൽ വീണ വിജയൻ തന്നെ മറുപടി പറയുമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ശൈലജ. കായിക വാർത്തകൾ. ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസ്, സ്പെയിൻ, നെതർലാൻഡ് ടീമുകൾക്ക് ജയം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ എ ടീമിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക എ ടീമിനെ 8 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടത്തിപ്പിനായി

0: ക്ലബുകൾ മുന്നോട്ട് വെച്ച 2 വർഷത്തെ ക്ലബ് അധിഷ്ഠിത പൈലറ്റ് മോഡലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തത്വത്തിൽ അംഗീകാരം നൽകി. ഇക്കാര്യം കേന്ദ്ര കായിക മന്ത്രിയെ അധികൃതർ അറിയിച്ചു. ക്ലബുകൾക്ക് ലീഗ് നടത്തിപ്പിൻ്റെ ചുമതല നൽകുന്നതാണ് പദ്ധതി. 2 സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയും താജിക്കിസ്ഥാനും സമനിലയിൽ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 3 സീസൺ ആഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. താരലേലം ജൂലൈ 1 വരെ നടക്കും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2 സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: മലയ്ക്ക് പോകും മനസ്സുകളെ എന്ന ഗാനം ഈണം പകർന്ന് ആലപിക്കുന്നു MG ശ്രീകുമാർ. രചന മുയ്യം മനോജ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി

0: ായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസേസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി

0: വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLAയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1 കോടി 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രചാജ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതസ്യ ദീർഘതമഃ നിർവാചിതഃ പ്രധാനമന്ത്രി അഭവത്. ശ്രീമോദി 14,000+ മെയ് മാസസ്യ 26-ാം ദിനാങ്കേ കാര്യഭാരം സ്വീകൃതവാൻ ആസീത്. അസൌ പണ്ഡിത ജവാഹരലാൽ നെഹ്റു ഇത്യേതസ്യ സമയം അതിക്രമതവാൻ. യഹ പ്രഥമവാരം ദ്വിപഞ്ചാശതധിക നവദശശതമവർഷസ്യ മെയ് മാസസ്യ ത്രയോദശ ദിനാങ്കേ നിർവാചിത പ്രധാനമന്ത്രി രൂപേണ ശപഥവചനം സ്വീകൃതവാൻ തഥാ ചതുഷ്ഷ്ട്യധിക നവദശശതമവർഷസ്യ മെയ് മാസസ്യ സപ്തവിംശതി ദിനാങ്കം യാവത് സ്വീയ സേവാം പ്രദത്തവാൻ. നിർവാചിത പ്രധാനമന്ത്രി രൂപേണ പണ്ഡിത നെഹ്റു വര്യസ്യ കാര്യകാലഃ അഷ്ടനവത്യധിക ത്രിശതാധിക ചതുർസഹസ്ര ദിവസാൻ യാവത് ആസീത്. ചതുർദശാധിക ദ്വിസഹസ്രതമ വർഷസ്യ മെയ് മാസസ്യ ഷഡ്വിംശതി ദിനാങ്കാദാരഭ്യ അദ്യ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ ജൂണ മാസസ്യ ദശദിനാങ്കം യാവത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കാര്യകാലഃ നിരന്തരം നവനവത്യധിക ത്രിശതാധിക ചതുർസഹസ്ര ദിനാനി യാവത് ജാതഃ യേന ശ്രീമോദി ഭാരതസ്യ ഇതിഹാസെ സർവാധികാവധി പര്യന്തം നിർവാചിത പ്രധാനമന്ത്രി അഭവത്. एतस्मिन् अवसरे वैश्विक नेतारः प्रधानमन्त्रिणे नरेन्द्र मोदिने शुभकामनाः प्रदत्तवन्तः. श्रीलंकायाः राष्ट्रपतिः अनुरा कुमार दिसा नायका एकस्मिन् पत्रे लिखितवान् यत् एषा उपलब्धिः न केवलं मोदी वर्यस्य कार्यकालस्य वर्षाणां प्रमाणमस्ति अपितु विश्वस्य बृहत्तमस्य लोकतन्त्रस्य जनानां तस्य नेतृत्वे पुनः पुनः स्थापितस्य विश्वासस्य प्रमाणमस्ति. एतदतिरिच्य पापुआ न्यूगिनी देशस्य प्रधानमन्त्री जेम्स मारापे त्रिनिदाद टोबैगो देशस्य प्रधानमन्त्री कमला प्रसाद विसेसर च प्रधानमन्त्री नरेन्द्र मोदी वर्याय शुभकामनाः अयच्छताम्. राष्ट्रीय जनतांत्रिक संयुत्याः उपवेशनमेकम् अद्य नवदिल्ल्याम् आयोजयिष्यते यत्र अस्याः संयुत्याः प्रशासनस्य द्वादश वर्षपूर्त्यवसरे तथा प्रधानमन्त्रिणः नरेन्द्र मोदिनः दीर्घसमयपर्यन्तं निर्वाचित प्रधानमन्त्री भवितुम् उपलक्ष्ये उत्सवः भविष्यति. प्रधानमन्त्रिणं मोदिनं भाजपा दलस्य शीर्षनेतृत्वं च समेत्य संयुत्याः सर्वे घटकाः उपवेशने भागं ग्रहीष्यन्ति इति आशास्यते. एतस्मिन् उपवेशने अनया संयुत्या शासितानां सर्वेषां द्वाविंशति राज्याणां केन्द्रशासित प्रदेशानां च मुख्यमन्त्रिणं उपमुख्यमन्त्रिणं च समेत्य सर्वेषां घटकानां नेतारः अपि सम्मिलिताः भविष्यन्ति. प्रधानमन्त्री नरेन्द्र मोदी ह्यः कुवैत देशस्य प्रमुखेण शेख मिशाल अल अहमद अल जबर अल सबाह इत्यनेन सार्धं दूरभाषेण संवादम अकरोत्. उभौ नेतारौ पश्चिमैशियायां परिवर्तित सुरक्षा परिस्थितिम् आलक्ष्य परस्परं विचार विनिमयं कृतवन्तौ. प्रधानमन्त्रिणा क्षेत्रे विवर्धित आततिपूर्ण विषये गंभीरा चिन्ता प्रकटिता तथा कुवैतस्य सार्वभौमिक प्रादेशिक अखण्डतां विरुध्य विहिताक्रमणान् प्रति भारतस्य प्रतिज्ञा पुनः प्रतिपादिता. असौ शान्तेः स्थैर्यस्य च पुनः स्थापनार्थं चिन्तां न्यूनीकर्तुं संवादं पारस्परिक सहभागितां च दृढयितुं पुनरपि आह्वानम् अकरोत्. विदेशमन्त्री डॉ एस जयशंकरः अद्यारभ्य बुल्गेरिया फिनलैंड देशयो द्विदिवसीय आधिकारिक यात्रायां भविष्यति. विदेशमन्त्रालयेनोक्तं यत् डॉ जयशंकरः बुल्गेरिया देशस्य स्वीय यात्रावधौ तत्रत्य नेतृत्वेन सह मेलनं करिष्यति तथा स्व समकक्षेण सह चर्चां विधास्यति इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനും പഠനത്തിനും വീണ്ടും സിവിൽ സ്റ്റാർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലക്കാരായ ബിരുദ യോഗ്യതയുള്ളതും 30 വയസ്സിന് താഴെ പ്രായമുള്ളവരുമായ 10 പേർക്കാണ് ഇത്തവണയും സിവിൽ സ്റ്റാർ IAS സ്കോളർഷിപ്പ്.

0: സ്കോളർഷിപ്പ് നേടാൻ അവസരമുള്ളത്. തുടർച്ചയായ 10 വർഷം കൊണ്ടാകും സിവിൽ സ്റ്റാർ പദ്ധതി പൂർത്തിയാക്കുക. ഈ വർഷത്തെ 10 പേരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള എഴുത്തു പരീക്ഷ ഈ മാസം 14 മാട്ടൂൽ CHMK ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് പരീക്ഷയും ഓറിയന്റേഷനും. മത്സര പരീക്ഷയ്ക്ക് ഓൺലൈൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരത്തെ പ്രമുഖ സിവിൽ സർവീസ് അക്കാദമിയിലാണ് പഠനത്തിന് സൗകര്യമൊരുക്കുക. 24 ക്ലാസുകൾ ആരംഭിക്കും. പഠന ഫീസ്, താമസം, ഭക്ഷണം എന്നിവ പൂർണ്ണമായും സ്കോളർഷിപ്പിന്റെ ഭാഗമായി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9516777000, മറ്റൊരു നമ്പർ 9895642034. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃത പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. വിലാസം കെൽട്രോൺ നോളജ് സെന്റർ, 3-ാം നില, സഹാറ സെന്റർ, AVK നായർ റോഡ്, തലശ്ശേരി. ഫോൺ 0409023211888. ഫിഷറീസ് വകുപ്പ് 13-ാം തരം മത്സ്യകർഷകർക്കുള്ള അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ശുദ്ധജല മത്സ്യകർഷകർ, ഊരുജല മത്സ്യകർഷകർ, ചെമ്മീൻ കർഷകർ, നൂതന മത്സ്യകൃഷി നടപ്പാക്കുന്നവർ, അലങ്കാര മത്സ്യകർഷകർ, കല്ലുമക്കായ കർഷകർ, പിന്നാമ്പുറ മത്സ്യവിത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ, അക്വാകൾച്ചർ പ്രൊമോട്ടർമാർ, 9 പ്രൊജക്ട് കോർഡിനേറ്റർ, 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യകർഷക സഹകരണ സ്ഥാപനങ്ങൾ, ഇന്നവേറ്റീവ് അക്വാകൾച്ചർ യൂണിറ്റ് എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ്. അപേക്ഷ അതത് സ്ഥലപരിധിയിൽ വരുന്ന മത്സ്യഭവനുകളിൽ ഈ മാസം 12-ാം തീയതിക്കകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി എന്നിവിടങ്ങളിലെ മത്സ്യഭവനിലോ ഓഫീസിലോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിലോ 0479723081 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കൂത്തുപറമ്പ് ഗവൺമെന്റ് HSS ൽ HST സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 12-ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്ര അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി പ്രതിനിധികൾക്കായി ഏകദിന ശില്പശാല നടത്തുന്നു. ഇന്ന് രാവിലെ പള്ളിക്കുളത്തെ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ജില്ലയിൽ +1 സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവർ സ്ക്വാഡ് കാർഡ് ലഭിക്കുന്നതിന് അപേക്ഷാ ഫോമിന്റെ പകർപ്പ്, സ്പോർട്സ് അസസ് സർട്ടിഫിക്കറ്റ് പകർപ്പ് എന്നിവ സഹിതം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തണം. ഈ മാസം 10 മുതൽ 17 വരെയാണ് പരിശോധനയ്ക്കുള്ള സമയം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ

0: 9947-6836 9447-371-836 8078-502-836 ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747431174
1: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496-01-01-01. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കരാ കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഞാൻ സുധാകരൻ, തില്ലങ്കേരി കാർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമാണ്. നമ്മുടെ സ്ഥലത്തുള്ള പനക്കാട്, ശ്രീ തില്ലങ്കേരി പനക്കാട് നെയ്യമൃത് മഠം വളരെ പ്രശസ്തി കൊണ്ടും ഈ പള്ളിയം കാർക്കോട് തില്ലങ്കേരി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വളരെ വിശ്വാസപ്രദമായതുമായ ഒരു ക്ഷേത്രമാണ്. കൊട്ടിയൂരിലേക്കുള്ള നെയ്യ്, പെരുമാൾക്ക് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് കൊണ്ടുപോകാനുള്ള അവകാശം ലഭിച്ച നായർ നമ്പ്യാർ കുറുപ്പ് സമുദായക്കാരുടെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെയ്യമൃത് മഠമാണ് തില്ലങ്കേരി ശ്രീ പനക്കാട് നെയ്യമൃത് മഠം. ഇവിടെ നിന്ന് 60-70 ആൾക്കാർ വർഷം തോറും നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി കൊട്ടിയൂരിൽ നെയ്യ് അഭിഷേകം ചെയ്തു വരുന്നുണ്ട്. നെയ്യമൃത് മഠത്തിനെ സംബന്ധിച്ച് ആദ്യകാലത്ത് വളരെ ചെറിയ മഠം, വളരെ കഷ്ടപ്പെട്ട് പല കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള നായർ നമ്പ്യാർ സമുദായങ്ങളിലുള്ള നെയ്യമൃത് വ്രതക്കാർ കൊട്ടിയൂർ വരെ നടന്ന് നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോകാറാണ് പതിവ്. അടുത്ത കാലത്തായി ഈ നെയ്യമൃത് മഠം പൊതുജനങ്ങളുടെയും നെയ്യമൃത് വ്രതക്കാരുടെയും എല്ലാം സഹകരണത്തോടെ, സഹായത്തോടെയും നല്ല നിലയിലുള്ള ഒരു മഠം പണിയുകയും അതിൽ വളരെ കൂടുതൽ ആൾക്കാർ നെയ്യമൃത് വ്രതം തുടങ്ങി ഇവിടെ നിന്ന് നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു വരുന്നു. പഴമക്കാരുടെയും വളരെക്കാലം മുതൽക്ക് തന്നെ നെയ്യമൃത് വ്രതം അനുഷ്ഠിച്ചു വരുന്നതുമായ കാരണവരുടെ നേതൃത്വത്തിൽ ആദ്യം 14 ദിവസം പ്രക്കൂഴ ചടങ്ങ് മുതൽ, കൊട്ടിയൂരിലെ പ്രക്കൂഴം എന്ന ചടങ്ങ് മുതൽ ആദ്യത്തെ 14 ദിവസം നമ്മൾ വളരെ ശുദ്ധിയായി കുളിച്ച് വീട്ടിൽ നിന്ന് സ്ത്രീകൾ വളരെ ശുദ്ധിയോടെ വെച്ചു തരുന്ന ഭക്ഷണം കഴിച്ച് വ്രതം ആരംഭിക്കുകയും പിന്നീടുള്ള 7 ദിവസം വേറെ വെപ്പ് എന്ന ചടങ്ങോടുകൂടി നമ്മൾ സ്വയം കുളിച്ച് ശുദ്ധിയായി നമ്മൾ വെച്ച്

നെല്ലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ നെയ് നമ്മൾ നേരിട്ട് ഭഗവാന് അർപ്പിക്കുവാനുള്ള ഒരു അസുലഭ ചടങ്ങ് നമുക്ക് പരമ്പരയാൽ കിട്ടിയ ആ ഒരു അനുഭവം നമുക്ക് നടന്നു വരുന്നുണ്ട്. മഠത്തിനെ സംബന്ധിച്ചിടത്തോളം പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ പല രീതിയിലുള്ള നേർച്ചകൾ കൂട്ടി ഇവിടെ വന്ന് നെയ്യാമൃതുകാർക്ക് ഭഗവാന് അർപ്പിക്കുകയും അത് നമ്മൾ കഴിച്ചതിന് ശേഷം നേർച്ചയെല്ലാം ഒപ്പിച്ചതിന് ശേഷം അവർക്ക് ആ കാര്യസിദ്ധി നേടുകയും ചെയ്ത എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊട്ടിയൂരിലേക്കുള്ള ഈ നെയ്യാമൃത സംഘം ഏറ്റവും കൂടുതൽ നെയ്യാമൃത വ്രതക്കാർ പോകുന്ന ഒരു മഠം കൂടിയാണ് തില്ലങ്കേരി പനക്കാട് നെയ്യാമൃത മഠം.

ഓം നമ ശിവായ. എൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. ഞാനിപ്പോൾ 23-ാമത്തെ വർഷമാണ് നീ അഭിഷേകം ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക അനുഭൂതി നിറഞ്ഞ, ഒരു മനസ്സമാധാനം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. വിശ്വാസമുള്ളവർക്ക് ചെയ്യാനും ഉള്ള താല്പര്യവുമാണ്. നിങ്ങളുടെ തില്ലങ്കേരി മഠം പനക്കാട് നെയ്യമൃത് മഠം എന്നിവ പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഓരോ വർഷം കൂടുന്തോറും നെയ്യമൃത് നിൽക്കുന്ന വ്രതമെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. ഈ വർഷം 64 പേർ നെയ്യമൃത് വ്രതത്തിൽ നിന്നിട്ടുണ്ട്. ഈ 64 പേരിൽ പ്രായം കൂടിയ ആളെയാണ് കാരണവരായി ഈ മഠത്തിൽ പണ്ട് മുതൽക്കേ തീരുമാനിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെയ്യമൃത് കാലത്തെ കാരണവർ വിലങ്ങേരി പത്മനാഭൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ നെയ്യമൃത് എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ചടങ്ങ്. മഠങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. മഠങ്ങൾ 3 വിഭാഗക്കാരുണ്ട്. കുറുപ്പ്, നമ്പ്യാർ, അങ്ങനെ 2 വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ നായർ വിഭാഗം, അങ്ങനെ 3 വിഭാഗത്തിലുള്ള ആൾക്കാരാണ് നെയ്യമൃതിന് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ 3 പേര്, ഈ 3 ആൾക്കാരിലും കുറുപ്പ് എന്നവരുടെ മഠങ്ങളാണ്. ആ മഠങ്ങൾക്ക് പേര് സങ്കേതം എന്നാണ്. ഈ സങ്കേതത്തിൽ താമസിക്കുന്നവരും മഠത്തിൽ താമസിക്കുന്നവരും വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് ഒരുപോലെയാണെങ്കിലും കുറുപ്പന്മാരുടെ വ്രതം വിഷു മുതൽ തുടങ്ങും. ഞങ്ങളുടേത് പ്രക്കൂഴം മുതൽ മാത്രമേ നമ്പ്യാരുടെ മഠങ്ങളിൽ തുടങ്ങുകയുള്ളൂ. അത് ഈ കുറുപ്പിൻ്റെ മഠത്തിലാണ്, കുറുപ്പിൻ്റെ നെയ്യാമൃതമാണ് ആദ്യമായി അഭിഷേകം ചെയ്യുന്നത്. ഈ അഭിഷേകത്തിന് ശേഷം നമ്പ്യാരുടെ മഠങ്ങളിലെ നെയ്യമൃത് ആടും. ആടുക എന്ന് അഭിഷേകം ചെയ്യുക എന്നർത്ഥം. അത് തന്നെ മൂത്ത നമ്പ്യാർ എന്നാണ് പറയുക. തമ്മാങ്ങാടൻ മൂത്ത നമ്പ്യാർ, വില്ലിപ്പാലം വലിയ കുറുപ്പ് എന്നീ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കോട്ടയം രാജവംശകാലത്ത് തന്നെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ മഠങ്ങൾ, ഇവിടെ 50-ഓളം മഠങ്ങളുണ്ട്. ഈ തില്ലങ്കേരി മഠം 4 ഇടവയുടെ കീഴിൽ പെടുന്നു. 1 വാഴൂർ ഇടവ, കീഴൂർ ഇടവ, ആറളം ഇടവ, കല്യാട്ട് ഇടവ, പിന്നെ ഉള്ളത് കോട്ടക്കകമാണ്. അത് ഇടവയല്ല, അത് കോട്ടകവും. കോട്ടയം രാജവംശ അന്ന് ഒരു അധികാരം കൊടുത്ത് വേർതിരിച്ചതാണ് കോട്ടക്കകം. ഈ കോട്ടക്കകം എന്ന ആ വിഭാഗത്തിൽ 17 മഠങ്ങളും, ഈ കല്യാട്ട് ഇടവ എന്ന വിഭാഗത്തിൽ 9 മഠങ്ങളും, ആറളം ഇടവയിൽ 4 മഠങ്ങളും, കിഴൂരിടവയിൽ 8 മഠങ്ങളും, വാഴൂർ ഇടവയിൽ 8 മഠങ്ങളും, അങ്ങനെ മൊത്തം ഉള്ള മഠങ്ങൾ 50 മഠങ്ങളാണ്. മഠങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കേതങ്ങൾ ഉൾപ്പെടെ. അത് ഈ സങ്കേതങ്ങളിൽ നള്ളക്കണ്ടി സങ്കേതം, എളന്തോട്ടം സങ്കേതം, മുകേരി സങ്കേതം, അണിയാരം സങ്കേതം, പുത്തൂരം സങ്കേതം എന്നിങ്ങനെയാണ് കുറുപ്പന്മാരുടെ മഠങ്ങൾക്ക് പേര് പറയുക. അതിന് സങ്കേതം എന്നാണെങ്കിലും അതിൽ കുറുപ്പല്ലാത്ത ആൾക്കാരും ഈ സങ്കേതത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ അതിൻ്റെ ഇടയിൽ മഠങ്ങളുണ്ടായിരിക്കും, പക്ഷേ അവർ വ്രതം അനുഷ്ഠിക്കുന്നത് കുറുപ്പന്മാരുടെ കൂടെ തന്നെയാണ്. അതാണ് ഞങ്ങളുടെ നെയ്യമൃത് വ്രതവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.

ആദ്യത്തെ പ്രകൂഴത്തിന് വ്രതം തുടങ്ങും. മത്സ്യമാംസങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഏകദേശം ബ്രാഹ്മണരുടെ രൂപത്തിൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ച് കുളിച്ച് മാത്രം ഭക്ഷണം പാകം ചെയ്ത് സ്ത്രീകൾ തന്നെ കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് അത് കഴിച്ചുകൊണ്ട് പ്രക്കൂഴം മുതൽ ആരംഭിക്കും. അതിനുശേഷം ഞങ്ങൾ വേറവെപ്പ് എന്ന ചടങ്ങ് രണ്ടാമത്തത്. അങ്ങനെ രണ്ടാമത്തെ വേറവെപ്പ് തുടങ്ങിയാൽ ഞങ്ങൾ തന്നെ കുളിച്ച് മറ്റുള്ളവരുമായി തൊടാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയാണ് വേറവെപ്പ്. ഇത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം നിങ്ങൾ മഠത്തിൽ പ്രവേശിക്കലാണ്. മഠത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തിലങ്കേരി മഠത്തിൽ പ്രവേശിക്കുന്നവർ രണ്ട് വിഭാഗത്തിലുണ്ട്. പള്ളിയത്തുള്ള കുറച്ച് പേരും നായന്മാർ വിഭാഗത്തിൽപ്പെട്ടവരും. എല്ലാ നായന്മാർക്കും നെയ്യമൃതുണ്ടാവുകയില്ല. ഈ നമ്പ്യാരുടെ കൂട്ടത്തിലുള്ള നായന്മാരാണ് ഈ പള്ളിയം വിഭാഗത്തിൽപ്പെടുന്നവർ. അവർ തിലങ്കേരി അമ്പലത്തിൽ വെച്ചും ഞങ്ങൾ പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ തിലങ്കേരിയിൽ പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ചുമാണ് കലശം കുളിക്കുക എന്നാണ് പറയുക. ആ കലശം കുളിച്ച് ഞങ്ങൾ ഒന്നിച്ച് മഠത്തിൽ പ്രവേശിക്കുകയും അതിനുശേഷം കലശം കുളിച്ച് മഠത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുമായി സംസർഗം തൊടുകയോ വീട്ടിലേക്ക് പോകാനോ ഇതൊന്നും സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മഠത്തിൽ പ്രവേശിച്ച് പിറ്റേത്തെ ദിവസം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ നെയ്ക്കിണ്ടി കൊണ്ടുപോകാനുള്ള കയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കവൂൾ നായരാണ് ഞങ്ങൾ തില്ലങ്കേരി മടക്കാർ ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചകിരി പിന്നെ ചണം കൈ എരോപ്പ കൈത എന്നിവയുടെ നാരുകളും ഉപയോഗിക്കാറുണ്ട് നെയ്യ് അമൃത് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ ചടങ്ങ്. പിന്നെ പൊതുവായി നെയ്മറുത് നിൽക്കുന്നവർക്ക് അവർക്ക് കാഞ്ഞിരപ്പുഴയിൽ വെച്ച് ഒരു പ്രത്യേക ഒരു ചടങ്ങുണ്ട്. അവരെ അവിടുന്ന് കുളിച്ച് അവർ അങ്ങനെ നമ്മൾ ഈ കാഞ്ഞിരപ്പുഴ എത്തിക്കഴിഞ്ഞാൽ നെയ്യ് കൊണ്ടുപോകുന്നത് പിന്നെ തലയിൽ വെച്ചാണ്. തലയിൽ വെച്ചാണ് ഞങ്ങൾ നെയ്യമൃത് അനു കൊണ്ടുപോവുക. അതിന് പുത്തൻ ആൾക്കാർ പുത്തൻ നെയ്യമൃതുകാർ ഈ തെരിക എന്ന് പറയും. ഒരു തെരിക പുത്തൻ ആൾക്കാർക്ക് രണ്ട് തെരിക ഉണ്ടാവും, പഴയ ആൾക്കാർക്ക് ഒറ്റ തെരികയേ ഉണ്ടാകുകയുള്ളൂ. പുത്തൻ ആൾക്കാർ ഈ രണ്ട് തെരിയിൽ ഒരു തെരിക കാഞ്ഞിരപ്പുഴയിൽ വെച്ചുള്ള ചടങ്ങിൽ വെച്ച് വെള്ളത്തിലൂടെ ഒഴുക്കുകയും രണ്ടാമത്തെ തെരിക തലയിൽ വെച്ച് അവിടുന്ന് വീണ്ടും എഴുന്നള്ളിച്ച് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊണ്ട് അങ്ങനെ കുട്ടിയൂർ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടവാവലി എന്ന സ്ഥലത്ത് ഞങ്ങളുടെ നെയ്യമൃത് ഇടവാവലിയിൽ പ്രത്യേകം നീക്കി വെച്ച തിലങ്കേരി മഠത്തിന് നീക്കി വെച്ച സ്ഥലത്ത് സൂക്ഷിക്കുകയും അതിനുശേഷം ചോതി വിളക്ക് വെച്ച് ആർത്തു വെച്ച് ഓടയും തീയും ഇക്കരെ അമ്പലത്തിൽ നിന്ന് അക്കരയിലേക്ക് അവകാശപ്പെട്ട വിഭാഗം നമ്പൂതിരി വിഭാഗം കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നെയ്ക്കിണ്ടികൾ അക്കരെ കടത്തുകയുള്ളൂ. അക്കരെ കടത്തിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ സമുദായി പടിഞ്ഞിറ്റ നമ്പൂതിരി അങ്ങനെയുള്ള പ്രത്യേക അവകാശികളുണ്ട്. അവർ അടിയന്തര യോഗം ചേർന്ന് നെയ്യാടേണ്ട സമയങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അതിനുശേഷം നെയ്യാടാനുള്ള ഉത്തരവുണ്ടാവുകയും ആ നെയ്യാടുന്നത് ഓരോ ഇടവ ആദ്യം കുറുപ്പന്മാരുടെ മഠത്തിൽ നെയ്യും, പിന്നീട് നമ്പ്യാന്മാരുടെ മഠത്തിൽ നെയ്യും. അത് മൂത്ത നമ്പ്യാരുടെ നെയ്യ് ആദ്യമാടും, കുറുപ്പന്മാരുടെ നെയ്യ് അതിനുശേഷം. അതിനുശേഷം ഓരോ ഇടവയിലെയും ക്രമം അനുസരിച്ച് നമ്പർ അനുസരിച്ച് കണക്കപ്പിള്ള എന്ന ആളുണ്ടാവണം. അവിടെ ആൾ വിളിക്കുന്നതനുസരിച്ച് നമ്പർ വിളിക്കുന്നതനുസരിച്ച് ഞങ്ങൾ നെയ്യ് നമ്പൂതിരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക, ഞങ്ങൾ നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുക. അതുവരെ ഞങ്ങളൊരു ബ്രാഹ്മണ രൂപത്തിലാണ് ഞങ്ങൾ ശരിയായ നെയ്യ് അമൃതായി മാറുന്നു എന്നാണ് സങ്കല്പം. ഓങ്കാരത്തോടി കൊണ്ടുപോകുന്ന നെയ്യ് അമൃതായി മാറിയ നെയ്യ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്പൂതിരി പാലക്കുന്ന് നമ്പൂതിരി എടുത്ത് അതിൻ്റെ വായ്പതിയൊക്കെ മുറിച്ച് തിരുമേനി കാടുന്ന നമ്പൂതിരി എടുത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് കയ്യിൽ വാങ്ങി തിരുമേനി അതായത് പെരുമാളുടെ ശിവലിംഗത്തിലേക്ക് അഭിഷേകം ചെയ്യുകയും ആ അഭിഷേകം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ മടങ്ങുകയും ചെയ്യും. അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഴയ രൂപത്തിലുള്ള സാധാരണ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ രൂപത്തിലല്ലാതെ സാധാരണ ആളുകളെ പോലെ നമ്പൂതിരി പിന്നെ നെയ്ക്കേണ്ടി തരുന്നത് കയ്യിൽ വെച്ചല്ല എറിഞ്ഞു തരികയാണ് ചെയ്യുക. തൊടു നെയ്യ് നമ്മൾ ഞങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സാധാരണ മനുഷ്യരായി. വർഷം തോറും കൂടി വരികയല്ലാതെ കുറയുന്നൊരനുഭവം തില്ലങ്കേരി മഠത്തെ സംബന്ധിച്ചോളം ഇല്ല. പഴയ മഠമൊക്കെ മാറ്റി പുതുതായി രണ്ട് നിലയുള്ള തില്ലങ്കേരി മഠം ഇപ്പം പുതിയ ഭാരവാഹികൾ കമ്മിറ്റി

0: ഇവിടെയൊക്കെ വന്ന് ഉണ്ട്, എല്ലാം നിർമ്മിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഇത്രയായാലും ഒരനുഭൂതി നിറഞ്ഞ ഈ പ്രക്രിയ ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു. ഇത് തുടർന്നു കൊണ്ടുപോയാൽ സന്തതി സന്താനങ്ങളും കുടുംബങ്ങളും ഐശ്വര്യവും ദുഃഖമില്ലാത്തൊരവസ്ഥയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. ഇത് പിൻതലമുറക്ക് ഞങ്ങൾ കൈമാറി ഇങ്ങനെ സൂക്ഷിക്കണമെന്നാണ് ഓരോ നിയമനിർദ്ദേശക്കാരൻ്റെ ആഗ്രഹവും അഭിലാഷവും.
1: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 മെയ് 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 മെയ് 13

0: ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ 4398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതു തിരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങളർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണവിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീപ്

0: ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
1: പാകിസ്ഥാൻ കി ഓർ സേ ഫർജി ഖബറോ ഓർ വീഡിയോ കാ എക് സിൽസില ലഗാതാർ ദേഖ്നേ കോ മിലാ ഹൈ യേ അപ്നി വിഫൽതാഓ കോ ഛിപാനേ ഓർ അപ്നേ മാനവധികാരോ കേ ഉല്ലംഘൻ ഹനൻ സേ ധ്യാൻ ഭട്കാനേ കാ പാകിസ്ഥാൻ കാ ഹതാശാ പൂർണ പ്രയാസ് ഹൈ.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗർല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യപ്പെട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ എ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കേൾക്കാം സംഘഗാനം.

ഇനി ഒരു മോണോ ആക്ട് കേട്ടാലോ.

0: ചെളും വളരുവാ. മഹന്നു തന്നെ പെരുത്ത ചീത്തപ്പേരായി പോയില്ലേ. പറ ചമ്മത്തി കൊണ്ടാ ടീച്ചർ പുറം പൊളിച്ചാ മതിയാ, അല്ലെ കല്ലെറിഞ്ഞു കൊല്ലണ്ടേ ടീച്ചോളെ.
1: എന്താ നമ്മളെ മയ്യത്തായോ എന്നറിയാൻ വന്നതാണോ? എന്നാ കേട്ടോ, പൊരയിലടുപ്പ് പുകയാൻ വേണ്ടി ഞമ്മളൊരു നാടകത്തിന് കൂടിയാലേ
0: വടി വെച്ചിടുന്ന മതം
1: നമുക്ക് വേണ്ട. രക്ഷിക്കാൻ കഴിയാത്ത മതക്കാര് ബാല്യതൊള്ളേല് ഭർത്താനവും തൊപ്പി കൊണ്ട് പൊരേ കറി പോറ് നാടകോ.
0: അങ്ങനെ നിർത്തുക, സ്വർണ്ണരെ വെല്ലു വിളിച്ച് നടത്തണ ഈ കൂത്തിച്ചാട്ടവും കണ്ട് കണ്ണും വിളിച്ചിരിക്കാണോടെ മൂഢ പരിശകളെ.
1: കീഴ്ജാതി പെണ്ണ് നായർ സ്ത്രീയുടെ വേഷത്തിൽ
0: പെണ്ണ് കസവാട ചുറ്റി തിരുവാതിരയാടാനും ചിലങ്ക കിട്ടി തില്ലാനയാടാനുമുള്ള അവസരം
1: മേൽജാതി പെണ്ണുങ്ങളിൽ മാത്രം. ഈ മാടത്തിന് തീ വെക്കുക, ഈ തുളിച്ചിയ നാട് കടത്തുക. മലയാള സിനിമയിൽ കീഴ്ജാതിയിൽ നിന്നൊരു നായിക ഉണ്ടായിക്കൂടാ.
0: എന്റെ മുരെ കത്തണ കണ്ടില്ലേ, ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ.
1: എന്റെ മുരെ കത്തണ കണ്ടില്ലേ, എന്റെ ചോര നീരും കത്തണ കണ്ടില്ലേ. പറ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്?
0: ഒരു സിനിമയിൽ അഭിനയിച്ചതോ? അതിനാണോ നടു റോട്ടിലിട്ട് നഗ്നയായി വലിച്ചിഴച്ചെന്നെ മാനം കെടുത്തിയത്? ഹൈത്തക്കാരുണ്ടാക്കുന്നത് മൂന്ന് നേരം വെച്ചുണ്ടാണോ ഒരു ഉളുപ്പും ഇല്ല. അവരുണ്ടാക്കുന്ന തുണിയുടുത്ത് കെട്ടാനും അവരുണ്ടാക്കുന്ന മണിമാളികയിൽ ഞെളിഞ്ഞിരുന്ന് പൊറുക്കാനും ഒരു മടിയുമില്ല. നാറികള് പബ്രാക്കളെ കാലം ഏമാമ്മാരോട് കണക്ക് ചോദിക്കും. മറക്കണ്ട, ആരാ ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്?
2: മനസ്സിലായല്ലോ, നീയല്ലേ ഗൗരി ലങ്കേഷ്? ഞങ്ങളുടെ മതത്തെ കുറിച്ച് നീ ആരാ? കളിക്കുമ്പോ ആള് തരാർന്ന് കളിച്ചോ?
1: ഇല്ലേ ഇല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? ഞാനും ഹിന്ദുവാ, എന്റെ മതത്തെ കുറിച്ച് എഴുതാൻ എനിക്കുമുണ്ട് അവകാശം. ഇനിയും പറയും, ആണുങ്ങളുടെ ലോകമാ ഇത്, പെണ്ണിനു വേണ്ടി മിണ്ടാൻ പെണ്ണുങ്ങൾ.
0: അതിപ്പോ
1: കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏത് ഇറാനിലായാലും കേട്ടിട്ടില്ലേ നർഗീസ് മുഹമ്മദി സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ പെണ്ണ? പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോഴും ജയിൽ തന്നെ, അതും
0: പീഡനത്തിന്റെ തകുത്താൻ കോട്ടയായ വൈറ്റ് റൂമിൽ.
1: നീ അടങ്ങാൻ പോവാടി,
0: ഇനി നിന്റെ നാവ് പൊന്തില്ല. ഭൂമിയിലെ നരക ഈ വെളുത്ത മുറി, വെളുപ്പ് പിടിപ്പിക്കുന്ന വെളുപ്പ്, വെളുപ്പ് മാത്രം, മറ്റൊരു നിറവും കാണാൻ കിട്ടാതെ സമനില തെച്ച് ഇവിടെ തീരും നിന്റെ വിപ്ലവം, സ്വാതന്ത്ര്യ പോരാട്ടം.
1: ഈ രാവണൻ കോട്ടയിലും എന്റെ ഒരു രോമത്തെ തറ നിങ്ങളെ കൊണ്ടാവില്ല. കാരണം ഞാനൊരു പെണ്ണ്,
0: കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ നടുമുടിച്ചിട്ടും നട്ടല് നിവർത്തി ജീവിക്കുന്ന പെണ്ണ്.
1: അടിച്ചോ, ഈ ലോകത്ത് അപമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ അട്ടിപ്പതറാത്ത സ്വാതന്ത്ര്യ ദാഹമാണ്, അതിനെ കെടുത്താൻ ഭരണകൂടത്തിന്റെ ഒരു വെള്ളച്ചാട്ടത്തിനും ആവില്ല.
0: അറിയോ, ഈ ലോകത്തെ 80 കോടി സ്ത്രീകളുടെ സ്വപ്നമാ എന്റെ കണ്ണിലെ വെളിച്ചം. അതിനെ കെടുത്താൻ ഒരു നൂറ്റാണ്ടിനും ആവില്ല. ഞാൻ നർഗീസ് മുഹമ്മദി, നന്ദി, നമസ്കാരം.
3: രണ്ടായിരത്തി 2025 മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം അടുത്ത ദിവസം റേഡിയോ 8 സ്കൂളിൽ.
4: അത്താഴപ്പട്ടിണിക്കാരെ പറ്റിച്ചും ജീവിക്കാൻ ശ്രമിച്ച ഒരു കോടീശ്വരന്റെ കഥയാണ് ഇത്. മുറവും ചെമ്പട്ടും ചെണ്ടക്കോലും. അത്താഴപ്പട്ടിണിക്കാരന്റെ അയൽപ്പക്കത്താണ് കോടീശ്വരൻ കഴിഞ്ഞത്. ചെറ്റക്കുടലിനടുത്ത് മണിമാളിക, എങ്കിലും നല്ലവനായിരുന്നു.

ആയിരുന്നു ദരിദ്രൻ. ശുദ്ധൻ, ആരെയും സഹായിക്കാൻ മനസ്സുള്ളവൻ. എന്നാൽ കോടീശ്വരനോ അറ്റുകൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടൻ. ഒരിക്കൽ ആ നാട്ടിൽ പേമാരിയുണ്ടായി. പേമാരി മാറിയപ്പോൾ കൊടും ചൂട്, അതും കഴിഞ്ഞപ്പോഴോ മരം കോച്ചുന്ന തണുപ്പ്. ഇതിനിടയിൽ ദരിദ്രന്റെ കാര്യം ആകെ കഷ്ടത്തിലായി. സ്വന്തം വിശപ്പ് അയാൾ മുണ്ട് മുറുക്കി എടുത്തു മാറ്റി. എന്നാൽ ഭാര്യയും മക്കളും വിശന്നു കരയുന്നത് സഹിക്കാൻ അയാൾക്കായില്ല. രണ്ടും കൽപ്പിച്ച് അയാൾ കോടീശ്വരന്റെ മാളികയിലെത്തി. തമ്പുരാനെ, കുടിലിൽ പട്ടിണിയാണ്. പെണ്ണിൻ്റെയും കുട്ടികളുടെയും വിശപ്പ് മാറ്റാൻ നാഴിയേറി കടം തരണം. ഇവിടെ അരിയൊന്നും ഇരിപ്പില്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ ഇത്തിരി പഴയ അരിപ്പിടി തരാം. വെറുതെയല്ല, ആഴ്ച കൂടും മുമ്പ് മൂന്നിരട്ടി അരിപ്പിടി തിരിച്ചു തരണം. കോടീശ്വരൻ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അയാൾ പഴകിയ അരിപ്പൊടിയും വാങ്ങി മടങ്ങിപ്പോന്നു. മാളികയുടെ പുറത്തെത്തിയതും ശക്തിയായ കാറ്റ് വീശി. ആ കാറ്റേറ്റ് ദരിദ്രന്റെ കയ്യിലെ അരിപ്പൊടി മുഴുവൻ തലങ്ങും വിലങ്ങും പാറിപ്പോയി. ഉള്ളതും കൂടി ഇല്ലാതായതിലെ സങ്കടം മൂലം അയാൾ അവിടെ കുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്താ ചങ്ങാതി ഒറ്റയ്ക്കിരുന്ന് കരയണേ? അപ്പോൾ അതിൽ ചീറിപ്പാഞ്ഞു വന്ന ആ കാറ്റ് ചോദിച്ചു. അത് ശരി, എൻ്റെ ഇത്തിരി പോന്ന അരിപ്പൊടി തട്ടിത്തെറിപ്പിച്ചിട്ട് ഇപ്പോൾ കരച്ചിലിൻ്റെ കാരണം ചോദിക്കുന്നോ? ദരിദ്രൻ പരിഭവത്തോട് ചോദിച്ചു. അതോ ഞാൻ അറിയാതെ പറ്റിയതല്ലേ? ഞാൻ തന്നെ അതിന് പരിഹാരം കാണാം. ഞാൻ തരുന്ന മുറം കമിഴ്ത്തി അതിൽ മൂന്ന് തട്ട് തട്ടി എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ദരിദ്രന് മുറ സമ്മാനിച്ച് കാറ്റ് മൂളിപ്പാട്ടും പാടി അകന്നുപോയി. ദരിദ്രൻ സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങിയെത്തി. അപ്പോഴുണ്ട് പതിവില്ലാതെ കോടീശ്വരൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ദരിദ്രൻ കയ്യിലെ മുറം കണ്ട് അയാൾ കാര്യമന്വേഷിച്ചു. ശുദ്ധനായ ദരിദ്രൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മുറത്തിൻ്റെ ദിവ്യത്വം കോടീശ്വരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അയാൾ ദരിദ്രൻ്റെ കയ്യിൽ നിന്നും മുറം തട്ടിയെടുത്ത് സ്ഥലം വിട്ടു. ദരിദ്രനാകട്ടെ നിസ്സഹായനായി നിന്നു. ദരിദ്രൻ്റെ കുടിലിൽ വീണ്ടും ദാരിദ്ര്യം കഠിനമായപ്പോൾ വീണ്ടും കോടീശ്വരൻ്റെ വാതിൽ മുട്ടി. എന്താ പിന്നെയും വന്നത്? അയാൾ നെറ്റിച്ചുള്ളിച്ച് ചോദിച്ചു. തമ്പുരാനെ, കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നു. രണ്ട് തുടം പാൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ദരിദ്രൻ തൊഴുകയ്യോടെ പറഞ്ഞു. ഓ, ഇവിടെ പാലൊന്നും കാണില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ പിരിഞ്ഞ പാല് കുറച്ചിരിപ്പുണ്ട്. നാലാം നാൾ അഞ്ചിരട്ടി നല്ല പാൽ തരാമെങ്കിൽ അത് കൊണ്ടുപോയിക്കോളൂ. നിവൃത്തിയില്ലാതെ അയാൾ പിരിഞ്ഞ പാലും വാങ്ങി മടങ്ങി. മാളികയ്ക്ക് പുറത്തെത്തിയതും തുള്ളിക്കൊരു കുടമെന്ന പോലെ മഴ പെയ്തു. ആ മഴയിൽ പാൽപാത്രത്തിലെ പാല് മുഴുവനും തുളുമ്പിപ്പോയി. സങ്കടം കൊണ്ട് അയാൾ പെരുമഴയത്തിരുന്ന് കരഞ്ഞു. എന്നിട്ടും അയാളുടെ കണ്ണുനീരിൻ്റെ ചൂട് മഴ കണ്ടറിഞ്ഞു. മഴ അയാളെ ആശ്വസിപ്പിച്ച് ചോദിച്ചു. ചെങ്ങാതി, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇത് നന്നായി. എൻ്റെ ഇത്തിരിയോളം പഴംപാല് തട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ കാരണമറിയാൻ വന്നിരിക്കുന്നു? ഇത്തിരി ദേഷ്യത്തോടെ ദരിദ്രൻ ചോദിച്ചു. ഞാൻ അറിയാതെ പറ്റിയതല്ലേ? വിഷമിക്കേണ്ട, ഞാനൊരു ചെമ്പട്ട് തരാം. അതും പുതച്ചുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് കിട്ടും. മഴ സമ്മാനിച്ച് ചെമ്പട്ടും വാങ്ങി ദരിദ്രൻ വീട്ടിലെത്തിയപ്പോൾ കോടീശ്വരൻ അവിടെ തന്നെയുണ്ട്. ചെമ്പട്ടിൻ്റെ ദിവ്യത്വം പരീക്ഷിച്ചറിഞ്ഞതും കോടീശ്വരൻ അതും തട്ടിയെടുത്ത് അവിടം വിട്ടു. പൊട്ടിക്കരയാനല്ലാതെ ദരിദ്രന് മറ്റൊന്നിനും ശേഷിയുണ്ടായില്ല. കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. പണിയൊന്നും കിട്ടാത്തതിനാൽ ദരിദ്രൻ്റെ വീട്ടിൽ പിന്നെയും അടുപ്പ് പുകയാതെയായി. വേറെ വഴിയൊന്നും കാണാതെ അയാൾ വീണ്ടും കോടീശ്വരൻ്റെ മുന്നിൽ കൈനീട്ടി. ഇതൊരു ശല്യമായല്ലോ, ഇനിയും എന്തെങ്കിലും ഇരക്കാനായി വന്നതാവല്ലേ? ഉച്ചസ്വരത്തിൽ കോടീശ്വരൻ ചോദിച്ചു. ഞങ്ങളെല്ലാം വിശന്ന് ചാവാറായി തമ്പുരാനെ, ഇത്തിരി എന്തെങ്കിലും തന്നാൽ ഉപകാരമായിരുന്നു, ദരിദ്രൻ പറഞ്ഞു. ഇവിടെ വന്നതല്ലേ, കുറച്ച് വാടിയ ചീര ഇവിടെയുണ്ട്. പകരം പത്തിരട്ടി നല്ല ചീര വേഗം തിരിച്ചു തന്നാൽ മതി. വേറെ വഴിയില്ലാത്തതിനാൽ അയാൾ ചീരക്കെട്ടുമായി മാളികയുടെ പടിയിറങ്ങി. പക്ഷെ വേഗം വെയിലമൂത്തതിനാൽ ആ ചീര മുഴുവനും ഉണങ്ങിപ്പോയി. സങ്കടം മൂലം അയാൾ പൊരുവെയിലത്ത് കുത്തിയിരുന്നു, കരഞ്ഞു. അപ്പോൾ വെയിൽപാളികൾ അയാൾക്ക് ചുറ്റുമെത്തി ചോദിച്ചു, എന്തിനാ ചങ്ങാതി വെയിലും കൊണ്ടിരുന്ന് കരയുന്നു? അത് കൊള്ളാം, എൻ്റെ ഇത്തിരി ചീരയും കൂടി കരിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ സമാധാനിപ്പിക്കാൻ വന്നിരിക്കുന്നു? സങ്കടവും ദേഷ്യവും കലർന്ന് ദരിദ്രൻ ചോദിച്ചു. ഹോ, ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. പകരം ഞാൻ നിങ്ങൾക്കൊരു ചെണ്ടക്കോല് തരാം. മുമ്പൊക്കെ ഉണ്ടായതുപോലെ ഇതും ആ ദുഷ്ടൻ തട്ടിയെടുക്കാൻ നോക്കും. ഒന്നും എതിർക്കാൻ പോണ്ട. മഴയും കാറ്റും ഞാനും കൂടെ ആലോചിച്ച് ചെയ്ത സൂത്രമാണിത്. ഈ ചെണ്ടക്കോലിൽ തട്ടി എന്തു പറഞ്ഞാലും സാധിക്കുമെന്ന് അയാളോട് പറയണം. ചെണ്ടക്കോല് സമ്മാനിച്ച് വെയിൽ തണുത്തുപോയി. ദരിദ്രൻ അതുമായി വീട്ടിലെത്തിയപ്പോൾ കോടീശ്വരൻ വീട്ടുവാതിൽക്ക് തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ കയ്യിലിരുന്ന ചെണ്ടക്കോല് കാട്ടി ദരിദ്രൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് വെയിൽപാളികൾ സമ്മാനിച്ച മാന്ത്രിക വടിയാണിത്. ഇതിൽ തട്ടി എന്താവശ്യപ്പെട്ടാലും ഉടനെ അത് കിട്ടും. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. കോടീശ്വരൻ ആ ചെണ്ടക്കോലും വാങ്ങി ഇറങ്ങി.

0: പോയി. ഇക്കുറി അത് കൈവിട്ടു പോയതിൽ ദരിദ്രന് വിഷമമൊന്നും തോന്നിയില്ല. അധികം സമയം കഴിയും മുൻപേ കോടീശ്വരൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നു. ചെണ്ടക്കോൽ അയാളുടെ ദേഹത്തുടനീളം അടികൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. മുഖത്തും കൈകാലുകളിലും പുറത്തും തലയിലുമൊക്കെ തുടരെ തുടരെ അടിവീണു. കനത്ത വേദനയോടെ അയാൾ ദരിദ്രൻ്റെ അടുത്ത് ഓടിയെത്തി തൊഴുകയ്യോട് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ ശിക്ഷയാണിത്. നിങ്ങളിൽ നിന്നും ഞാൻ തട്ടിയെടുത്ത മുറവും ചെമ്പട്ടും ഉടനെ അടക്കിത്തരാം. ദയവു ചെയ്ത് ഈ ചെണ്ടക്കോലിനോട് ഒന്ന് അടങ്ങാൻ പറയണം. ദരിദ്രന് കോടീശ്വരനോട് സഹതാപം തോന്നി. ചെണ്ടക്കോലിനോട് പിന്മാറാൻ അയാൾ മൂന്ന് വട്ടം അഭ്യർത്ഥിച്ചു. അതോടെ അടി നിന്നു. കോടീശ്വരന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അയാൾ ദരിദ്രനോട് മാപ്പ് ചോദിച്ച് മുറവും പട്ടും തിരിച്ചു കൊടുത്തു. പിന്നെ തലയും താഴ്ത്തി മാളികയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അവിടെയെങ്ങും ഈറൻ കാറ്റ് വീശി. ചാറ്റൽ മഴ പെയ്തു. പിന്നെ ഇളവയിലും പരന്നു. അവർ ദരിദ്രന് ചുറ്റും വട്ടമിട്ടു. അതെല്ലാം കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു.
1: ഇത് നാടോടി കഥകളുടെ നേരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഭാവഗായകൻ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേയർ നായർ. 1966 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എസ് ആർ പുട്ടമ്മയാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് LPR വർമ്മയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

1984 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉയരങ്ങളിൽ. മോഹൻലാൽ, റഹ്മാൻ, രതീഷ്, സ്വപ്ന, കാജൽ കിരൺ, വിജി അശ്വത് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ കെ എസ് ചിത്രപാടി മനോഹരമാക്കിയ വാനമ്പാടി ഇതിലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിൽ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാൽ, കാർത്തിക, ഷാരി, ഉർവശി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം രവീന്ദ്രൻ. ഇതിലെ വാനമ്പാടി ഏതോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി KS ചിത്രയും സംഘവും പാടിയ ഗാനം, ചിത്രം അന്തർജനം. 1989 ക്വിൻറ്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ഇന്നസെന്റ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ P. അഗ്നിവേശ് ഗാനരചന നിർവഹിച്ച് T.K. ലായൻ സംഗീതം പകർന്ന ഗാനം.

യൂസഫ് അലി കേച്ചേരി, ബോംബെ രവി എന്നിവർ ചേർന്ന് 9 ഗാനങ്ങൾ ഒരുക്കിയ ചിത്രമായിരുന്നു 1993 പുറത്തിറങ്ങിയ ഗസൽ. കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, ശ്രീവിദ്യ, മോഹിനി, വിനീത് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു. ഇതിലെ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, വടക്കു നിന്നു പാറി വന്ന് വാനം പാടി.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1993 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു മിഥുനം. മോഹൻലാൽ, നെടുമുടി വേണു, ഉർവശി, ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതിയ വരികൾക്ക് MG രാധാകൃഷ്ണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ MG ശ്രീകുമാറും സുജാതാ മോഹനും പാടി മനോഹരമാക്കിയ പൂമഞ്ഞിൻ കൂടാരത്തിൽ നിന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുകുമാരൻ, മനോജ് കെ ജയൻ, വിജയരാഘവൻ, ദിവ്യ ഉണ്ണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ടി എസ് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശിബിരം. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ജോർജ് തോമസ് ആണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എസ് പി വെങ്കടേഷ്. ഇതിലെ പാടും വാനമ്പാടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം സുജാത മോഹന്റെ ശബ്ദത്തിൽ.

ഇനി കേൾക്കാം എസ് രമേശൻ നായരുടെ വരികൾക്ക് ഡി ശിവപ്രസാദ് സംഗീതം പകർന്ന് കെ എസ് ചിത്ര പാടിയ ഗാനം. ചിത്രം ദി വാറണ്ട്. 2000 പപ്പൻ പയറ്റുവിളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ വാനം വാടിക്കും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം വാനമ്പാടി ആരെ തേടുന്നു എന്ന് തുടങ്ങുന്ന എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ജയസൂര്യ, സായികുമാർ, ഗേളി, മണിയംപിള്ള രാജു, സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് താഹയാണ്.

വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1985 പുറത്തിറങ്ങിയ ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലെ ഗാനം. കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, നെടുമുടി വേണു, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരന്റെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ചിത്രപാടി മനോഹരമാക്കിയ ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

ഇനി കേൾക്കാം സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ ദലീമ ജോജോ പാടിയ ഗാനം. ഗിരീശൻ കാളത്തിന്റെ ഗാനരചനയ്ക്ക് ഉണ്ണിരാജ് മുരിയാടാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022 അനൂപ പന്തളത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഷെഫീഖിന്റെ സന്തോഷം. ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, ദിവ്യ പിള്ള എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനു മഞ്ജിത്, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം, ഉണ്ണി മുകുന്ദൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഷാൻ റഹ്മാൻ. ഇതിലെ നജീം അർഷാദ് പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര. ഉച്ചയ്ക്ക് 12 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർ

0: തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ട് നിൽക്കുമല്ലോ വേണ്ടേ.
1: ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക.
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
1: അവരെടി പോയിന്ന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വെക്കണ്ടേ.
2: അതെന്നു വെച്ചാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികേനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
1: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചർ അങ്ങ് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ.
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ. എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. LDF സർക്കാരിൻ്റെ കാലത്തെ അയ്യപ്പ സംഗമം മുതൽ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ വരെ തെറ്റുപറ്റിയെന്ന് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് വിവാദ വിഷയങ്ങളിൽ മുൻകാല ന്യായീകരണങ്ങൾ തെറ്റായെന്ന ഏറ്റുപറച്ചിൽ. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. CMRL എക്സോളജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ED കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 കുറച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഗാർഹിക പാചകവാതക വില 29 രൂപ കൂട്ടിയിരുന്നു. കണ്ണൂരിൽ കനത്ത മഴയിൽ നഗരമധ്യത്തിലെ പഴക്കമേറിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് സമീപത്തെ റോഡിലേക്ക് പതിച്ചു. തളാപ്പ് LIC ഓഫീസിന് സമീപത്തെ തിരക്കേറിയ ഇടറോഡിനരികിലെ 2 പൊക്കത്തിലുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിൻ്റെ തകർന്ന ഭാഗത്തും റോഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളത്തിലായി. ഇടതടവില്ലാതെ മഴ പെയ്തതോടെ കണ്ണൂർ നഗരത്തിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ മുന്നറിയിപ്പാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിദിന സർവീസുകൾ ഈ മാസം 23 മുതൽ പുനരാരംഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാവിലെ 7:45 പുറപ്പെട്ട് 10:05 അബുദാബിയിലെത്തും. തിരികെ പ്രാദേശിക സമയം 11:05 പുറപ്പെട്ട് വൈകിട്ട് 4:35 കണ്ണൂരിലെത്തും. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12th വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ ഇന്ന് കൊട്ടിയൂർ പെരുമാളിന് സ്വർണക്കുടം സമർപ്പിക്കും. BJP സംസ്ഥാന സെക്രട്ടറി KRഞ്ജിത്തിൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ സ്വർണക്കുടം സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഈ മാസം 14 നടക്കും. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂൾ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടോടെ വന്ന സാമ്പിൾ പരിശോധനാ ഫലമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഷിഗല്ല രോഗവ്യാപനം 2nd കടക്കുന്നതിൻ്റെ സൂചനയായി കുട്ടികളുടെ അടുത്ത ബന്ധുക്കളായ 16 കൂടി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന റെക്കോർഡ് ഇന്ന് നരേന്ദ്രമോദി സ്വന്തമാക്കും. പ്രധാനമന്ത്രി പദവിയിൽ 4,399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പിളർപ്പ് ഉറപ്പായിരിക്കെ BJPയോടടുത്ത വിമത MPമാർക്കെതിരെ ആഞ്ഞടിച്ച് മമത അനുകൂലികൾ. വിമതർ വഞ്ചകരാണെന്നും പറയുന്നത്ര MPമാരുടെ പിൻബലം അവർക്കില്ലെന്നും തൃണമൂൽ MPമാരായ കല്യാൺ ബാനർജിയും കീർത്തി ആസാദും പറഞ്ഞു. മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന BJP സ്ഥാനാർത്ഥി മഹേഷ് കേവതിൻ്റെ പരാതിയിലാണ് നടപടി. അതിനിടെ മീനാക്ഷിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. പിണറായി വിജയന്റെ മകൾ TV ഉൾപ്പെട്ട എക്സാലോജി കേസിൽ CPMന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വീണയ്ക്ക് ED നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് പ്രതികരണം. NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും. NDA സർക്കാർ കേന്ദ്രഭരണത്തിൽ 12 പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് യോഗമെന്നാണ് ഭരണകക്ഷി വൃത്തങ്ങൾ നൽകുന്ന വിവരം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യത്തോട് വിട പറഞ്ഞ DMK ദേശീയ തലത്തിൽ 3rd മുന്നണി രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങി. പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് മുന്നണി ഉണ്ടാക്കാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകി. കൊട്ടിയൂരിൽ ഇന്ന് രേവതി ആരാധന നടക്കും. ഇളനീരാട്ടത്തിനു ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശിവേലിയും ഉണ്ടാകും. ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയാകും. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കോട്ടയം കോവിലകത്തു നിന്ന് കൊണ്ടുവരുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് കളഭം തയ്യാറാക്കുക. ജില്ലയിലെ കോടതികളിൽ ലോക് അദാലത്ത് ശനിയാഴ്ച നടക്കും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുമാണ് അദാലത്ത് നടത്തുക. തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കൂത്തുപറമ്പ് എന്നീ കോടതികളിൽ അദാലത്ത് നടക്കും. ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാന്റെ കാലാവധി അവസാനിച്ച ശേഷം വിളിച്ച ബോർഡ് യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് ചാൻസലറായ ഗവർണർ തടഞ്ഞു. യോഗ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ലോക്ഭവനിൽ ഹാജരാക്കാനും VC ഡോക്ടർ സജി ഗോപിനാഥന് ഗവർണർ നിർദ്ദേശം നൽകി. ഗസയിലെ കുട്ടികളോട് മാത്രമല്ല ലോകത്തെ എല്ലാ കുട്ടികളോടും തനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പുതിയ കഥാസമാഹാരമായ ഗസയിലെ കുട്ടികളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചത് പൊട്ടാസ്യം അയഡൈസിൻ്റെയും അയഡിൻ്റെയും മിശ്രിതം ഉപയോഗിച്ച്. പ്രത്യേക അന്വേഷണ സംഘം ഈ മിശ്രിതത്തിലെ സാമ്പിളാണ് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. പരസ്പരം ആക്രമണം നിർത്തിയെന്ന് ഇറാനും ഇസ്രായേലും പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിടവേ ഹോർമസ് കടലിടുക്കിന് സമീപം US ഹെലികോപ്റ്റർ തകർന്നു വീണു. US സൈന്യത്തിന്റെ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററാണ് ചൊവ്വാഴ്ച രാവിലെ തകർന്നു വീണത്. 2 പൈലറ്റുമാരും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ പ്രക്ഷോഭം ആളുന്നു. പ്രതിഷേധക്കാരും പാക് സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 20 പേർ കൊല്ലപ്പെട്ടു. 200 പേർക്ക് പരിക്കേറ്റു. കാട്ടാന നിരീക്ഷണത്തിന് വനംവകുപ്പിന് ഡ്രോൺ സ്ക്വാഡ്. കണ്ണൂർ ഡിവിഷനിലെ കൊട്ടിയൂർ റേഞ്ചിന്റെയും ആറളം വൈൽഡ് ലൈഫ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ വനംവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫിന് ആധുനിക വന്യജീവി നിരീക്ഷണ ഉപകരണങ്ങളുടെ പരിശീലനം നൽകി. അടുത്ത മാസം മുതൽ 9 ക്ലാസ്സിലും 3 ഭാഷ പഠിപ്പിക്കാനുള്ള CBSEയുടെ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. വിദ്യാഭ്യാസ പ്രവർത്തകയും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ഡോക്ടർ ഫൗസിയ ഖാനാണ് ഹർജി നൽകിയത്. ഏറെ വിവാദങ്ങൾക്ക് ഒഴിവെച്ച CBSE 12 ക്ലാസ് പരീക്ഷയുടെ

പുനർമൂല്യനിർണയം തുടങ്ങി. ഓൺസ്ക്രീൻ മാർക്കിംഗ് വഴി ഡിജിറ്റൽ മൂല്യനിർണയം തന്നെയാണ് നടത്തുന്നതെങ്കിലും നേരത്തെ പരാതിക്കിടയാക്കിയ സ്വകാര്യ കരാർ കമ്പനി ഒഴിവാക്കി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കരിക്കോട്ടുകരി സ്റ്റേഷൻ പരിധിയിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തു. കരിക്കോട്ടുകരി CI RN പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് 2 പേർ പിടിയിലായത്. CMRL

0: ഫ്രാൻസ്, സ്പെയിൻ, നെതർലാൻഡ് ടീമുകൾക്ക് ജയം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ എ ടീമിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക എ ടീമിനെ 8 runs തോൽപ്പിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടത്തിപ്പിനായി ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച 2 വർഷത്തെ ക്ലബ് അധിഷ്ഠിത പൈലറ്റ് മോഡലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തത്വത്തിൽ അംഗീകാരം നൽകി. ഇക്കാര്യം കേന്ദ്ര കായികമന്ത്രിയെ അധികൃതർ അറിയിച്ചു. ക്ലബ്ബുകൾക്ക് ലീഗ് നടത്തിപ്പിൻ്റെ ചുമതല നൽകുന്നതാണ് പദ്ധതി. 2 സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയും താജിക്കിസ്ഥാനും സമനിലയിൽ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 3rd season August 20 മുതൽ September 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. താരലേലം July 1 വരെ നടക്കും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.
2: അശ്വിനി, ഓ, നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ പറയാൻ പോണ്ടേ?
3: കുറെ കാലായില്ലേ കഥ പറയുന്ന.
2: പിന്നെന്താ മതിയാക്കാനാ പറയുന്നേ?
3: മതിയാക്കാനല്ല,
2: പിന്നെ
3: റൂട്ട് തിരിച്ചു വിട്ടാലോ.
2: ഇതെന്നാ ബസ്സിന്റെ ട്രെയിനിന്റെ റൂട്ട് തിരിച്ചുവിടെ? ഇതൊരു കഥയല്ലേ.
3: അങ്ങനെയല്ല, സ്ഥിരം ഒരേ റൂട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ മടുപ്പ് വരൂലേ.
2: അല്ല, നമ്മൾ ഒരേ റൂട്ടല്ലാണ്ട് റൂട്ട് മാറിപ്പോകാൻ പാടുണ്ട?
3: എന്നാലല്ലേ അതിനൊരു വൈവിധ്യം ഉണ്ടാവൂ.
2: നീ എന്നാ ഉദ്ദേശിക്കുന്നേ? ആ കാര്യം പറ.
3: എപ്പോഴും കഥ പറയുന്നോണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ മാഷോട്?
2: മാഷക്കൊണ്ടാ?
3: ആ,
2: നടക്കുന്ന കാര്യ. നീ ഒന്ന് മിണ്ടാണ്ടിക്കുന്നുണ്ടാ. ഈ കാര്യം ഒന്ന് മാഷോട് പറഞ്ഞേക്കല്ലേ. ഞാൻ കുറച്ച് പാട്ടും കൊണ്ട് മിന്നിച്ചങ്ങ് പോകുന്നുണ്ട്. ഇനി മാഷ കൂടി പാടിയിട്ടുണ്ടെങ്കിൽ ആസ്ഥാന ഗായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർക്ക് പോകും.
3: ഏ
2: ആന്നേ,
3: അതിന് സാധ്യതയുണ്ടാ?
2: ആ ശബ്ദം കേൾക്കുമ്പോ പാടുന്ന പോലെ ഇല്ലേ?
3: ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു പാട്ട് പാടിക്കോട്ട്.
2: പാടിക്കോട്ടല്ലേ.
3: ആ,
2: നമുക്കെന്നാ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞാലോ.
3: ആ,
2: എന്നാ വാ പോകാലോ. മാഷേ.
4: ആ, പതിവ് പോലെ ചാരുകസേരയുടെ സമയമാണ്. കഥ പറയണോ അല്ലേ?
2: വേണ്ട വേണ്ട.
4: കഥ പറയണ്ടേ?
2: വേണ്ട.
4: ചാരുകസേല നിർത്തിയോ?
3: അങ്ങനല്ല, കഥക്ക് പകരം
4: പകരം
2: ഒരു പാട്ടായാലോ മാഷേ.
4: ചാരുകസേരയുടെ നമ്മുടെ ക്യാപ്ഷൻ തന്നെ കഥയല്ലേ.
2: അല്ല, അങ്ങനെയല്ല.
4: പൂർവ്വകഥകളുടെ പുരാവൃത്തം, ഇങ്ങനൊക്കെ നമ്മൾ പറയാം.
3: അത് നമുക്ക് മാറ്റിയിട്ട് പൂർവ്വപാട്ടുകളുടെ പുരാവൃത്തം ആക്കിക്കൂടെ?
4: പാടിക്കോളന്നല്ലേ, ഞാൻ കേൾക്കാം.
2: അല്ല, മാഷ് പാടും, നമ്മളത് കേൾക്കും. അങ്ങനെയാണല്ലോ പതിവ്.
4: പക്ഷെ അത് അശ്വിനെ ശരിയാവില്ല. കാരണം സൂര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂര്യയും ബൈജുക്കെയാണ് നമ്മുടെ ആസ്ഥാന ഗായകന്മാര്, ഗായിക ഗായകന്മാര് അല്ലേ. വേറൊരാള് കേറി പാടിയാൽ അവരെ സ്ഥാനം പോയി പോവും. അതുകൊണ്ട് അവരെ സ്ഥാനം അവിടെ തന്നെ നിന്നോട്ടെ ഭദ്രമായിട്ട്.
3: അതുകൊണ്ട് മാത്രം മാഷ് പാടുന്നില്ല.
4: അതുകൊണ്ട് മാത്രം പാടുന്നില്ല. പക്ഷെ നിങ്ങൾ പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിന്റെ കഥകൾ പറയാം. മാത്രമല്ല, കഥകൾക്ക് മുൻപ് പാട്ട് തന്നെയായിരുന്നു. നമ്മളിപ്പം കഥകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനെയാണ്?
2: പുരാണങ്ങളെ.
4: അതെ, പുരാണങ്ങളാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്. ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ രചിക്കപ്പെട്ടത് ഗദ്യത്തിലല്ല,
3: പദ്യത്തിൽ.
4: പദ്യത്തിലാണ്. മഹാഭാരതം, രാമായണം അല്ലെ, വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം

0: രചിക്കപ്പെട്ടത് പദ്യരൂപത്തിലാണ്. അപ്പം ആദ്യകാല സാഹിത്യവും രചനകളെല്ലാം പദ്യത്തിലാണ്. അത് പിന്നീടാണ് ഗദ്യമായത്. അപ്പം പദ്യത്തിൻ്റെ പ്രായം ഗദ്യത്തിനില്ല. പാട്ട് തന്നെയാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അതൊരു ഈണത്തിലൊന്നും ആയിരുന്നില്ല, ഒരു പ്രത്യേക താളത്തിൽ. നമ്മളതിനെ വൃത്തം എന്നൊക്കെ പറയും അല്ലേ. എന്തൊക്കെയുണ്ട് വൃത്തങ്ങൾ?
1: കളകാഞ്ചി,
0: അങ്ങനെ കൊറേ പണ്ട് പഠിച്ച കുറെ വൃത്തങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ. മഞ്ചരിയും അതുപോലെ അലങ്കാരങ്ങള്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആലപിച്ചു വരുന്ന രീതിയിലായിരുന്നു പണ്ട് കാലത്ത് കഥകളൊക്കെ ഒളിഞ്ഞിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പാട്ടുകൾ തന്നെയാണ് കഥയുടെ ഒരു സ്രോതസ്. പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാഹിത്യമുണ്ട്, പാട്ട് സാഹിത്യമുണ്ട്. എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാല്?
1: വടക്കൻ പാട്ട്.
0: വടക്കൻ പാട്ട് എന്താണ് വടക്കൻ പാട്ട്? ആരൊക്കെയാണ് വടക്കൻ പാട്ടിലെ കഥാപാത്രങ്ങൾ? പേര് പറയും.
2: ആറ്റുമ്മണം മേലേ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞങ്ങൂറക്കമായി.
1: മാഷി പറഞ്ഞ ശരിയാന്നല്ലേ,
0: എന്തേ
1: പാട്ടുപാടാൻ ഗ്യാപ്പ് കിട്ടിയാൽ കേറി സ്കോർ അടിക്കുന്നില്ലേ?
0: എന്നാ ഒരു കാര്യം ചെയ്യുമ്പോൾ അശ്വിനിക്ക് ഒരു അവസരം കൊടുത്താലും ഉണ്ണിയാർച്ചയുടെ പാട്ട് ഏതായാലും സൂര്യപാടി. ഇനി ആങ്ങളയുടെ
1: പാട്ടായിക്കോട്ടല്ലേ.
0: പാട്ട്
1: ഇല്ല മാഷെ, ആടെ സൂര്യച്ചിക്കൊരു ഭീഷണിയുണ്ട്. ഞാൻ പാടിക്കഴിഞ്ഞാ പിന്നെ സൂര്യച്ചിനോട് പാടാൻ
0: പറ്റില്ല, മാത്രമല്ല നമ്മളെ കൂടേണ്ടി വരും.
1: അപ്പൊ നമ്മള് വേണ്ടാത്ത കാര്യത്തിന് മുതിരണ്ടല്ലോ.
3: അത് മാത്രല്ല, നമ്മുടെ ചാരുസരക്ക് മോശമില്ലാത്ത കുറേ ശ്രോതാക്കളുണ്ട്, അവരും കൂടി പോകുന്നത് ശരിയില്ലല്ലോ.
1: അത് ശരിയാണ്.
0: സദുദ്ദേശപരമായ കാരണങ്ങൾ കൊണ്ട് സൂര്യ മാത്രം പാടിയാൽ മതി, അശ്വിനി പാടുന്നില്ല. അപ്പൊ നമ്മള് വടക്കൻ പാട്ടിലെ ഒരാളെ കുറിച്ചാണ് അവർ പാടിയത്,
1: സൂര്യ.
0: ആറ്റുമണം മേലെ
1: ഉണ്ണിയാർച്ച.
0: പുത്തൂരം വീട്ടിലുണ്ട് അല്ലേ, ഉണ്ണിയാർച്ചയുടെ വീട് ബന്ധുക്കളൊക്കെ ഉണ്ട്, ആരോ മേലുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വടക്കൻ പാട്ടില്?
1: കച്ചോളി, ഒദയനൻ,
0: ആ പിന്നെ പാലാട്ട്,
1: കോമൻ,
0: കുഞ്ഞിക്കണ്ണനുണ്ട്, കോമനുണ്ട്, ഇങ്ങനെ ഒരുപാട്. മതിലേരിക്കന്നി അല്ലേ, നാഗമടത്ത് തമ്പുരാട്ടി, തുമ്പോലാർച്ച, ഉണ്ണിയാർച്ച, തച്ചോളി മരുമകൻ ചന്തു, കുറേയധികം കഥാപാത്രങ്ങൾ, വീരാരാധനകൾ വടക്കൻ പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാല്?
1: വടക്ക് ഭാഗത്തെ പാട്ട്. അപ്പൊ ഒരു സംശയം, ഈ തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ പാട്ട് വേണ്ടേ?
3: അല്ല, ഈ സംശയം ആരോടാ, എന്നോടാണോ അതോ മാഷോടാണോ?
1: ആരായാലും കുഴപ്പമില്ല, ഉത്തരം കിട്ടിയാ മതി.
3: ഈ തെക്ക് എന്നുള്ള പാട്ടാണ് തെക്കൻ പാട്ട് അല്ല മാഷേ?
0: അതെ അതെ. അപ്പൊ കിഴക്കത്തെ പാട്ടെന്ന് പറയും?
1: കിഴക്കൻ പാട്ട്.
0: പടിഞ്ഞാറ് ഭാഗത്തുള്ള പാട്ട്
1: പടിഞ്ഞാറൻ പാട്ട്,
0: പടിഞ്ഞാറ്റ പാട്ട്. അപ്പൊ തൽക്കാലം നമുക്ക് കേരളത്തിൽ ഈ നാല് ദിശകൾക്കും പാട്ടുകളില്ല. കിഴക്കൻ പാട്ടുകളോ പടിഞ്ഞാറ്റ പാട്ടുകളോ ഇല്ല. പക്ഷെ ബാക്കി രണ്ട് പാട്ടുകളുണ്ട്, വടക്കൻ പാട്ടുകളുണ്ട്, തെക്കൻ പാട്ടുകളുണ്ട്. ഇതിൽ നമ്മള് ഏത് നാട്ടുകാരാണ്? വടക്കിന്റെ ആളല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ പാട്ടുകളൊക്കെ നമുക്കറിയാം. അതാണ് വടക്കൻ പാട്ടിന്റെ പേര് പറയുമ്പോഴേക്ക് തന്നെ സൂര്യ ഉണ്ണിയാർച്ചയുടെ പാട്ട് തുടങ്ങി. ഒരുപാട് വടക്കൻ വീരഗാഥകൾ നമുക്കറിയാം. നമ്മൾ തന്നെ ചാരുകസേലിൽ വിഷയമാക്കിയിട്ടുണ്ട്. സിനിമകളിൽ ധാരാളം വീരഗാഥകൾ നമുക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുഞ്ചാക്കോ പടങ്ങളൊക്കെ ആദ്യകാലത്ത് എന്തായിരുന്നു? വടക്കൻ കഥാപാത്രങ്ങളായിരുന്നു അല്ലേ. പക്ഷേ നമുക്ക് പരിചിതമില്ലാത്ത മേഖലയാണെന്ത്? തെക്കൻ പാട്ടുകൾ. നമുക്ക് തെക്കോട്ട് പോയാലോ, തെക്കോട്ട് എടുക്കുക എന്നൊക്കെ പറയല്ലേ, അങ്ങനെ വേണ്ട, തെക്കോട്ട് പോവാം നമുക്ക്.
1: ഇപ്പൊ നല്ല മഴയാണല്ലോ,
0: പാട്ട് തേടി പോവാം, പാട്ടിനകത്തെ പൊരുൾ തേടി പോവാം. ഇപ്പൊ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? അതിനൊരു വീരാരാധനയാണ്. വടക്കൻ കേരളത്തിലെ നാടോടി കഥാഗാനങ്ങളാണ് അല്ലേ, ബെല്ലാർട്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പൊതുവെ അത് കൃഷിപ്പാട്ടുകളാണ്. ഏത് സമയത്താണ് പാട്ടുകളൊക്കെ?
1: നാട്ടി സമയത്ത്
0: ഞാറ് നടുമ്പോ അല്ലേ, നാട്ടിപ്പാട്ടായിട്ടൊക്കെ പറയുന്നത് ഈ വടക്കൻ വീരഗാഥകളാണ്. അനുഷ്ഠാനങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഈ പാട്ടിനില്ല. അനുഷ്ഠാനമായിട്ട് ബന്ധമുള്ള വടക്കൻ പാട്ടുണ്ട്. ആ പാട്ടിനെന്താ പറയാ?
1: തോറ്റംപാട്ട്.
0: ആ തോറ്റംപാട്ട്. തോറ്റംപാട്ട് തെയ്യത്തിന്റെ ഒരു സാഹിത്യ രൂപമാണ്. പക്ഷെ നമ്മൾ മറ്റ് വീരഗാഥകളൊക്കെ, ഉദയനെ കുറിച്ചും ആരോമലിനെ കുറിച്ചൊക്കെ പറയുന്ന പാട്ടുകളൊന്നും ആരാധന, ക്ഷേത്രാചാരം അല്ലെങ്കിൽ ദൈവാരാധനയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയിലാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അത് എഴുതിയതാരായിരുന്നു?
3: പാട്ടെന്നു പാടുന്നു പാണനാരെ, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്.
1: ചോദ്യത്തിന് ഉത്തരല്ലേ വേണ്ടത്, പാട്ടല്ലല്ലോ.
3: ആ പാട്ടിലുണ്ടല്ലോ ഉത്തരവ്.
0: അതെ, പാണൻ. പാണന്മാരെ ശമിക്കുന്ന പാട്ടാണ് വടക്കൻ പാട്ടുകളെല്ലാം. അതിന് പാണന് എന്ത് കിട്ടും? ആഹാരത്തിന് വേണ്ട ധാന്യങ്ങളും നാണയങ്ങളും ഒക്കെ കിട്ടും. നമ്മളൊക്കെ അതൊക്കെ ഒരുപാട് തവണ ഇതേ ചാരകസേല ഇരുന്ന് പറഞ്ഞതാണ്. നമ്മുടെ വിഷയം വടക്കൻ പാട്ടല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. നമുക്ക് തെക്കൻ പാട്ടുകളെക്കുറിച്ച് പറയാം. വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്നാണ് നിർവചനമെങ്കിൽ, തെക്കൻ പാട്ടിന് നിർവചനം വളരെ എളുപ്പല്ലേ? തെക്കൻ ഭാഗങ്ങളിൽ പ്രചാരമുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. തെക്കൻ ജില്ലകൾ ഒരുപാട് ജില്ലകളുണ്ടെങ്കിലും കൂടി കാര്യമായിട്ട് രണ്ട് ജില്ലകളിലാണ്. അതിൽ ഒരു ജില്ല ഇപ്പം കേരളത്തിലില്ല, കന്യാകുമാരി. ഇപ്പം തിരുവനന്തപുരം കന്യാകുമാരി മേഖലകളിൽ ഒരു കാലത്ത് പ്രചരിച്ചിരുന്ന പാട്ടുകളാണ് നമ്മുടെ മലബാറിലെ വടക്കൻ പാട്ടുകൾ പോലുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. ഇപ്പം അതിൻ്റെ ദിശ കൊണ്ട് മാത്രമാണ് തെക്കൻ പാട്ടുകൾ എന്നുള്ള പേര് അതിന് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ വടക്കൻ പാട്ടിന് കൊയ്ത്തുപാട്ട്, നാട്ടിപ്പാട്ട് എന്നൊക്കെ പറയുമ്പോൾ കൊയ്ത്ത് സമയത്ത് പാടുന്ന പാട്ട് അല്ലേ, നാട്ടി സമയത്ത് പാടുന്ന പാട്ടായതുകൊണ്ടാണ്. ഇവിടെ തമിഴ് കലർന്ന മലയാളത്തിലാണ് തെക്കൻ പാട്ടുകൾ ഉണ്ടാവുക. കാരണം കന്യാകുമാരി തമിഴിൻ്റെ ഭാഗമാണല്ലോ. വീരയോദ്ധാക്കളെയും രാജകുടുംബാംഗങ്ങളെയൊക്കെയാണ് ഈ ഗാനങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയമായിട്ട് വരുന്നത്. അതുപോലെ ദുർദേവതകൾ പ്രീതിപ്പെടുത്താനുള്ളവ, ദേശചരിത്രങ്ങൾ, ദേവത ആരാധന എന്നിവ, ഇങ്ങനെ മൂന്ന് തരത്തിലാണ് തെക്കൻ പാട്ടുകൾ. ഒന്ന് ദുർദേവതകൾ പ്രീതിപ്പെടുത്തുക, ദുർദേവതകളുടെ ആക്രമണം അല്ലെങ്കിൽ ബാധ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു വിധം പാട്ടുകൾ. മറ്റൊന്ന് ദേശചരിത്രം, ആ പ്രദേശത്തിൻ്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന പാട്ടുകൾ. മൂന്നാമത് ദേവത ആരാധന, ദേവതമാരെ ആരാധിക്കാൻ വേണ്ടിയുള്ള പാട്ടുകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലുണ്ട്. ധീരന്മാരായ രാജാക്കന്മാർ, ഉത്തമ സ്ത്രീകൾ, വീരയോദ്ധാക്കൾ, ഇവരൊക്കെ ഇതിൽ കഥാപാത്രങ്ങളാകും. മാത്രമല്ല അപമൃത്യുവിനിരയായവർ, മാടൻ, യക്ഷി, പ്രേതങ്ങളുണ്ടല്ലോ, അതൊക്കെ തെക്കൻ പാട്ടുകളുടെ ഇതിവൃത്തത്തിലെ കഥാപാത്രങ്ങളാണ്. ഇവിടെ നമുക്ക് തെക്കൻ പാട്ടുകൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, വില്ലടിച്ചാൻ പാട്ടെന്ന് പറയും. വില്ലു പാട്ട്, വില്ലടിച്ചാൻ പാട്ട്
1: കേട്ടിട്ടുണ്ടോ?
0: സ്റ്റേജിലൊക്കെ കാണിക്കുന്ന വില്ലടിച്ചാൻ വിൽപ്പാട്ടുകളുണ്ട്. ഇപ്പം അതൊരു ഒരുപാട് പരിഷ്കൃതമായി. ഇപ്പം സിനിമാറ്റിക് ഡ്രാമാറ്റിക് വിൽക്കലാമേളകളൊക്കെ ഉണ്ട്, വിൽക്കലാമേളയാണ്. വില്ലടിച്ചാൻ പാട്ട് തെക്കൻ മേഖലയുടെ ഒരു കലാരൂപമാണ്. ഒരു വില്ല് വലിച്ചു കെട്ടി അതിൻ്റെ ചരടിന്മേൽ കുടമണികളെ തൂക്കിയിടും. ഒരു കുടം മറ്റൊരു സംഗീതോപകരണമാണ്. ഈ വലിച്ചു കെട്ടി വില്ലിന്മേൽ വടികൊണ്ടടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അതാണ് അതിൻ്റെ മ്യൂസിക്, പശ്ചാത്തല സംഗീതം. പിന്നെ ഒരു മൺകുടം കമഴ്ത്തി വെച്ച് ഘടം എന്ന് പിൽക്കാലത്ത് ഒരു വാദ്യോപകരണമായി അതിന്മേൽ കൊട്ടിക്കൊണ്ട് പാട്ട് പാടുന്ന രീതിയാണ്. അതിലൊരു ആശാനുണ്ടായിരിക്കും, ശിഷ്യന്മാരുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഒരു കൂട്ടം ആളുകൾ സംഘഗാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുക. അവിടെ കഥാപ്രസംഗത്തിൻ്റെ പഴയ രൂപമാണ്, പാട്ടും കഥയും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ തെക്കൻ പാട്ടുകളെല്ലാം വില്ലടിച്ചാൻ പാട്ടുകൾക്ക് വേണ്ടി ചമയ്ക്കപ്പെട്ടവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വടക്കൻ പാട്ട്, ഇപ്പോൾ ഉണ്ണിയാർച്ചയുടെയൊക്കെ പാട്ട് പാടുന്നത് എവിടെ വെച്ചാണ്? ഞാറ്റുകണ്ടത്തിൽ വെച്ചാണ്. അതുപോലെ ഇപ്പോൾ തോറ്റം അത് മറ്റൊരവസരത്തിലാണ്, അത് ആരാധനയായിട്ട് ബന്ധപ്പെട്ടതാണ്. തെക്കൻ പാട്ടുകളൊക്കെ പാടുന്നത് വില്ലടിച്ചാൻ പാട്ടുകാർ ആശാൻ വില്ലിന്മേലടിച്ച് പാടുന്ന രീതിയിലാണ് തെക്കൻ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. പ്രധാനമായ തെക്കൻ പാട്ടുകൾ കന്നടിയൻ പോര്, ഉലകൂട പെരുമാൾ പാട്ട്, പുരുഷാദേവിയമ്മ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോര്, പഞ്ചമൻ കാട്ട് നീലിപ്പാട്ട്, പഞ്ചമൻ കാട്ട് നീലിനെ അറിയില്ലേ, ചാമുണ്ടിക്കഥ, രാമകഥ പാട്ട്, കുഞ്ഞുതമ്പിക്കഥ, ദിവാൻ വെറ്റി, ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര, അതൊക്കെ തെക്കൻ പാട്ടുകളുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്.
3: ഏതാണ്ട് ഏത് കാലത്താണ് മാഷ് ഈ പാട്ടൊക്കെ?
0: നമ്മൾ വടക്കൻ പാട്ടിനോളം തന്നെ പഴക്കം തെക്കൻ പാട്ടുകൾക്കുണ്ട്. ഏറ്റവും ആദ്യകാലത്തെ തെക്കൻ പാട്ട് 9-ാം നൂറ്റാണ്ടിലുണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ 18-ാം നൂറ്റാണ്ട് വരെ തെക്കൻ പാട്ടുകൾ ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ 1700-കളിലെ ചില സംഭവങ്ങളൊക്കെ തെക്കൻ പാട്ടിൻ്റെ ഇതിവൃത്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാലത്തെ സമൂഹത്തെ, 17-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളീയ സമൂഹം, പ്രത്യേകിച്ചും തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളിലെ സാമൂഹിക അവസ്ഥകൾ തുറന്നു കാണിക്കുന്ന പാട്ടുകളാണ് ഇത്. ഇത് നമ്മൾ പറഞ്ഞു വടക്കൻ പാട്ടിനേക്കാൾ കൂടുതൽ യക്ഷികൾക്ക് അതുപോലെ പ്രേതബാധകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ കഥയിൽ. ദുരന്ത കഥകളൊക്കെ ധാരാളമുണ്ട്. നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട തെക്കൻ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അല്ലേ, ഏതൊക്കെയാണ്?
1: പഞ്ചവൻകാട്ട് നീലിപ്പാട്ട്,
0: അത് മാത്രം ഓർമ്മയുണ്ടല്ലേ.
3: ഇവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ മാഷ്, ഇവളെ സുഹൃത്തല്ലേ നീലി.
1: അല്ല, നിങ്ങളെ ബന്ധുക്കൾ എന്റെ സുഹൃത്തുക്കളാകുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണല്ലോ
3: മാഷേ. അടുത്ത പാട്ട് അഞ്ചു തമ്പുരാൻ പാട്ട്,
1: എന്നാ പിന്നെ ധർമ്മരാജന്റെ യാത്രയുടെ പാട്ട്.
0: അതെ, അങ്ങനെ കുറെ കുറെ പാട്ടുകളുണ്ട്. പഞ്ചമൻ കാട്ട് നീലി അശ്വിനി ഓർമ്മിക്കാൻ കാരണം നമ്മള് നീലിയുടെ കഥ പറഞ്ഞിരുന്നു,
1: ചാരുവ സീരിയല്.
0: കള്ളിയൻ കാട്ട് നീലി അല്ലേ, കള്ളിമുള്ളിൽ ചെടിയിലൊക്കെ വീണുപോയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓർമ്മ കൊണ്ട് പറഞ്ഞു. അല്ലാണ്ട് സൗഹൃദം കൊണ്ടായിരിക്കില്ല നമുക്ക്.

0: വിചാരിക്കാം തൽക്കാലം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചരിത്രം, പുരാണം, യക്ഷി ഇങ്ങനെ രണ്ട് മൂന്ന് വിഭാഗങ്ങളിലാണുള്ളത്. തെക്കൻ പാട്ടുകളെ പൊതുവെ പരാമർശിച്ച് പോവുകയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെക്കൻ പാട്ടിനെ കഥ പറയണ്ടേ? വടക്കൻ പാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ ഉണ്ണിയാർച്ചയുടെയും ആരോമലിന്റെയും ചന്തുവിന്റെ ഒക്കെ കഥ പറഞ്ഞ പോലെ നമുക്ക് തെക്കൻ പാട്ടുകളിലെ ചില കഥകൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യമായിട്ട് തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട്, വലിയ പേരാണ്. നമുക്കും അതുപോലെ ശ്രോതാക്കൾക്കും അത്ര പരിചിതമില്ലാത്ത പാട്ട് വിഭാഗമാണ്, കേരളീയ സാഹിത്യത്തിലുണ്ട്. മാത്രമല്ല തെക്കൻ കേരളം തെക്കേ അറ്റത്ത് തിരുവനന്തപുരമാണ് കന്യാകുമാരിയുടെ കൂടെ ഉണ്ടായിരുന്ന മേഖല. നമുക്ക് 1956 കന്യാകുമാരി നമുക്ക് പോയത്, കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളം മാത്രമല്ല തമിഴ് ഒക്കെ ആ ഭാഷയിലുണ്ടാക്കും. നമ്മളിപ്പോൾ പറയുന്നൊരു കഥ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട് എന്നൊരു പാട്ടാണ്, തുടങ്ങാം അല്ലേ? ഇവിടെ വളരെ രസകരമായ, ഒരുപക്ഷെ അവിശ്വസനീയമായ കുറേ കഥകളും ദുരന്ത കഥകളൊക്കെയാണ് തെക്കൻ പാട്ടുകളിലേക്ക് പ്രതിപാദ്യ വിഷയം. കാരണം ഇത് വില്ലടിച്ചാൻ പാട്ടിൽ ആശാനാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിധിയുടെ പ്രലോഭനങ്ങൾക്ക് പുറകെ പോയി നരകതുല്യമായി ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് തെക്കൻ പാട്ടിലെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ടിലെ പ്രതിപാദ്യം. നമ്മളെ നിധി കേട്ടില്ലേ, എന്താ അത്? ആ മണ്ണിൽ കുഴിച്ചിടും, എന്നിട്ട് അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അല്ലെ, ആ ശ്രമത്തിന്റെ ഇടയിൽ നടക്കുന്ന ദുർമരണങ്ങൾ പണ്ട് കാലത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും.
1: യഥാർത്ഥത്തിൽ നിധി ഉണ്ടാ മാഷേ?
2: അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇല്ലാണ്ടൊന്നുമില്ല. പണ്ട് വലിയ ഓട്ടുരുടെ നിറച്ചും ഇത് സ്വർണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്, നാണയങ്ങളൊക്കെ. ഞാനിത് യൂട്യൂബിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്.
0: നമ്മൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറമേ നിന്നൊക്കെ സ്ഥലങ്ങളിൽ ഈ മണ്ണൊക്കെ മാറ്റുമ്പം ചില പഴയ പുരാവസ്തുക്കളൊക്കെ കണ്ടു കിട്ടാറുണ്ട്. അത്തരം പുരാവസ്തുക്കൾക്കുള്ളിൽ നിന്ന് സ്വർണവും മറ്റ് ലോഹങ്ങളൊക്കെ കണ്ടു കിട്ടി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം കാണുന്നുണ്ട്. പക്ഷേ നിധി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ പാണ്ഡവർ കഴിഞ്ഞ ഒരു കഥയിൽ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ അശ്വമേധം നടത്താൻ വേണ്ടി മരുത്വാ മലയിൽ കയറി കുഴിച്ച് ഒരുപാട് സ്വർണം രത്നങ്ങളൊക്കെ കിട്ടിയതുപോലെ മണ്ണിനുള്ളിൽ സമ്പാദ്യമായിട്ട് നിധി കുഴിച്ചിടുന്ന ഒരു രീതിയൊന്നും നമുക്കത് വിശ്വസനീയമല്ല. പക്ഷെ ഒരു കാലത്ത് വലിയ സമ്പന്നമായ ഗൃഹത്തിലെ സമ്പാദ്യങ്ങളൊക്കെ പണരൂപത്തിലല്ലോ, പണമില്ലല്ലോ, ഒന്ന് ലോഹമായ, അതായത് സ്വർണം, വെള്ളി തുടങ്ങിയ മൂല്യം കൂടിയ ലോഹങ്ങളിലായിരിക്കും. ഇത് അവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കും, എന്തെങ്കിലും കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ട് ആ വീട് തകർന്നടിഞ്ഞാൽ മണ്ണിനടിയിൽ അത് പെടും, അത് സ്വാഭാവികമാണ്. ചിലരാണെങ്കിൽ ഒരു ദുരന്തം മുന്നിൽ കണ്ടല്ലോ, ഏതായാലും നമ്മൾ നശിക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ അതെല്ലാം മണ്ണിൽ അല്ലെങ്കിൽ കിണറിലൊക്കെ നിക്ഷേപിച്ച് ജീവൻ വെടിയുന്നൊരു സംവിധാനമുണ്ട്. തെന്നാലി രാമൻ്റെ കഥയിലൊക്കെ നമ്മൾക്ക് അത് കാണാം. പക്ഷെ അത് പിന്നീട് പിൽക്കാലത്ത് കണ്ടെടുക്കുമ്പോഴാണ് നിധി കിട്ടി എന്നൊക്കെ നമ്മൾ പറയുക. ഏതായാലും അതൊരു അല്പം അതിശയോക്തി കലർന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ കഥക്ക് വളരെ മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട്. കാരണം കൗരവരെ ഉന്മൂലനം ചെയ്ത പാണ്ഡവന്മാർ, അവർ തമ്മിലാണല്ലോ യുദ്ധം, പാണ്ഡവർ അവസാനം ജയിച്ചു, ഒരുപാട് കാലം വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു. എത്ര കാലം ഭരിച്ചു എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ട് ശ്രോതാക്കൾക്കും അറിയാം, അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അവരിങ്ങനെ നെയ്യാറ്റിൻകരക്ക് സമീപത്തെ ഗുഹകളിൽ അവർ കുറേ കാലം താമസിച്ചിരുന്നു അത്രേ.
1: അതെല്ലാം വെറുതെയായിരിക്കൂലേ?
2: എല്ലടോ അതെന്താ അവർക്ക് വന്നൂടെ?
0: കുരുക്ഷേത്രം, അസ്തിനാപുരം, ഇന്ദ്രപ്രസം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉത്തരേന്ത്യയിലാണല്ലോ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നെയ്യാറ്റിൻകര ദക്ഷിണേന്ത്യയിലെ, ദക്ഷിണ കേരളത്തിലൊരു സ്ഥലമായതുകൊണ്ട് സാധ്യത കുറവാണ്. അത് വന്നോ വരാത്തോ എന്തോ ഇരിക്കട്ടെ, പാണ്ഡവന്മാർ അത്തരം ഗുഹകളിൽ താമസിച്ചു എന്നും പാണ്ഡവൻ പാറ എന്ന പേരിൽ അവിടെ ഇപ്പോഴും അറിയപ്പെടുന്ന ചില സ്ഥലങ്ങൾ, നെയ്യാറ്റിൻകരയിൽ സ്ഥലമുണ്ട് പാണ്ഡവൻ പാറ. അവര് അവരുടെ സമ്പാദ്യമൊക്കെ ഒരു വെട്ടിയറക്കാവിൽ, ഒരു കാവുണ്ട് അവിടെ വെട്ടിയറക്കാവ്, ആ ഗുഹകൾക്കടുത്തുള്ള ഒരു വെട്ടിയറക്കാവിൽ നിക്ഷേപിച്ചു എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമാണ്, അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. പാണ്ഡവന്മാർ ഇവിടെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കഥയിലെ ചോദ്യങ്ങൾ പോലെയാണ്, അപ്രസക്തമാണ്. ഏതായാലും നിധി അവിടെ ഉണ്ടെന്ന് ആ നാട്ടുകാർക്ക് വലിയ വിശ്വാസം വന്നു. അങ്ങനെ ആ നിധി കുഴിച്ചിട്ട സ്ഥലത്താണ് ഒരു കാവുണ്ടാക്കി, അത് നിധി സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭൂതത്തെ ഏൽപ്പിച്ചു. നമ്മൾ പണ്ടത്തെ കഥകൾ, ഇപ്പം അലിബാബി 40 അല്ലേ,
1: അലാവുദ്ദീന്റെ
0: അത്ഭുതങ്ങളൊക്കെ നിധി കാക്കുന്നത് ഭൂതങ്ങളായിരിക്കും.
1: സിനിമയിലൊക്കെ കാണുന്നില്ലേ,
2: പട്ടണത്തിൽ ഭൂതം.
0: അങ്ങനെ ഭൂതങ്ങൾക്ക് വലിയ മന്ത്രശക്തികളൊക്കെ, മന്ത്രങ്ങൾ കൊണ്ട് ശക്തി പകർന്ന ഭൂതത്തിന് കാവലേൽപ്പിക്കലാണ്. അങ്ങനെ പാണ്ഡവന്മാര് ഇവിടുന്ന് പോകുമ്പോൾ അവർ താമസിച്ച ഗുഹകൾക്കടുത്ത് അവരെ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിച്ച്, ആ സ്ഥലത്തിൻ്റെ പേരാണ് വെട്ടിയറക്കാവ്. ആ സമ്പാദ്യം സൂക്ഷിക്കാൻ ആരെ ഏൽപ്പിക്കുന്നു? ഒരു ഭൂതത്തെ ഏൽപ്പിക്കുന്നു. പാണ്ഡവന്മാർ അതോടെ അവസാനിച്ചു എന്നാണ് അവർ മഹാപ്രസ്ഥാനത്തിലേക്ക് പോയി എന്നാണ് കഥ. ശ്രീ പത്മനാഭന സ്വാമിയെ ദർശിച്ച് സ്വച്ഛന്ത മൃത്യുവിലൂടെ വൈകുണ്ഠത്തിലെത്തി എന്നൊക്കെയാണ് കഥയുള്ളത്. എന്തായാലും പാണ്ഡവന്മാർ നിക്ഷേപിച്ച നിധി അവിടെയുണ്ട്. ഇനി അതെടുക്കാനുള്ള ശ്രമമാണ് തെക്കൻ പാട്ടിൽ, നമ്മുടെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ടിൽ അടുത്ത ഇതിവൃത്തം പ്രതിപാദ്യം. തെറ്റിക്കോട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു കാലത്ത് വല്ലാത്ത കഷ്ടപ്പാടായി. ദാരിദ്ര്യം, വറുതി, മഴയില്ല, ജോലിയില്ലാർക്കും വല്ലാത്ത കഷ്ടപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കരപ്രമാണിമാരുണ്ട്, അവരെ പേര് കേൾക്കാം. അതൊക്കെ ഈ തെക്കൻ പാട്ടിൽ പറയുന്നുണ്ട്. കെ എൻ, ഇനിഷ്യൽ കെ എൻ അല്ല, ഒരാളെ പേര് കെ എൻ, നമ്പുകണ്ണൻ, ഇരവിച്ചപ്പിള്ള, ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കരപ്രമാണിമാരാണ് തെറ്റിക്കോട്ടുണ്ടായിരുന്നത്. തെറ്റിക്കോട്ട് എന്നുള്ള പ്രദേശത്ത് വാണിരുന്നു. അവരും ഈ ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിന്, ദുരന്തത്തിന് പരിഹാരം? ഈ മൂന്ന് പേരും കൂടി, കരപ്രമാണിമാരും കൂടി ചേർന്നിട്ട് ആലോചനകൾ നടത്തി. അങ്ങനെ ആ ആലോചനയിൽ ഗ്രാമത്തിൽ എല്ലാ ഗ്രാമീണരെയും വിളിച്ചേർന്ന് നമുക്ക് എങ്ങനെയാണ് ഈ കൊടിയ ദാരിദ്ര്യം പരിഹരിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ആ ചർച്ചയിലാണ് എന്ത് തീരുമാനിച്ചത്? കാട് കയറിയ കരയിൽ കൃഷി തുടങ്ങണം, കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യണം. കൃഷി ചെയ്താൽ നമുക്ക് ആഹാരം കിട്ടും, അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനമായി. അങ്ങനെ എന്തു ചെയ്തു? ഗ്രാമീണരെല്ലാവരും കൂടി സന്നദ്ധ സേവകരായിട്ട് കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി കാട് വെട്ടിത്തെളിച്ച് പണിയായുധങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇവർ പ്രത്യേകമായൊരു കാട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു, നമ്മുടെ നേരത്തെ പറഞ്ഞ വെട്ടിയറ കാവിൻ്റെ സമീപത്താണ്. അപ്പം പണിയായുധങ്ങളെല്ലാം കൂടി ഒരു ദിവസം പ്രത്യേക തീരുമാനിച്ചതാണ്, നമ്മുടെ ശ്രമദാനം എന്നൊക്കെ പറഞ്ഞില്ലേ, ശ്രമദാനം. അങ്ങനെ ആ കാട് വെട്ടിത്തെളിക്കാനുള്ള യാത്ര മധ്യ ചില ദുശഗുണങ്ങളുണ്ടായി. കരിമ്പൂച്ച കുറുകെ പാഞ്ഞു. കരിമ്പൂച്ച കുറുകെ പാഞ്ഞാൽ അത് അത് ദുശഗുണമാണ്, യാത്ര പിന്നെ തുടരാൻ പാടില്ല എന്നാണ് വേണ്ടത്. പക്ഷേ എല്ലാവരും പറഞ്ഞു എന്തോ ഒരു ശകുനമാണ്, ശകുനക്കേടുണ്ട്, നമുക്ക് യാത്ര തുടർന്നാൽ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമെന്ന് തോന്നും. അപ്പം കരപ്രമാണിമാർ പറഞ്ഞു ഒരു പൂച്ച കുറുകെ ചാടിയത് എന്താണ് ശകുനൊന്നും അല്ല, പഴയ വിശ്വാസമാണ്, നമുക്ക് അതിനൊന്നും ഗൗനിക്കേണ്ട, നമുക്ക് അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, അത് പരിഹരിക്കാനല്ലേ നമ്മൾ പോകുന്നത്, അതൊന്നും ശ്രദ്ധിക്കേണ്ട, നമുക്ക് മുന്നോട്ട് വെച്ച് കാല്
2: പിന്നോട്ടില്ല,
0: മുന്നോട്ട് തന്നെ. അവരങ്ങനെ യാത്ര തുടർന്നു. കാട് വെട്ടാൻ കരപ്രമാണിമാരുടെ ഉത്തരവുണ്ടായി. ഗ്രാമീണർ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ കാട് മുഴുവനും വെട്ടിത്തെളിച്ച് വെടിപ്പാക്കി നല്ല കൃഷിഭൂമിയാക്കി മാറ്റി. അവിടെ വലിയ മരങ്ങളുണ്ട്, വള്ളിപ്പടർപ്പുകളുണ്ട്. അങ്ങനെ പണി തുടർന്നു. ആ പ്രദേശമാകെ ആകെ വൃത്തിയായി. കാവിൻ്റെ സമീപത്തും കൂടി അവരെത്തി. കാവിൻ്റെ സമീപത്ത് കാവിൻ്റെ സ്ഥാനം അവർക്ക് തെളിഞ്ഞു കണ്ടു. വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട കാടാണ്, കാവാണ് അവിടെ. ആ കാവിൻ്റെ സ്ഥാനം അവർ തെളിഞ്ഞു കണ്ടു. അപ്പോഴേക്കും ഒരു കോമരം പ്രത്യക്ഷപ്പെട്ടു, വെളിച്ചപ്പാട്. അവർ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഉറഞ്ഞു തുള്ളി പറഞ്ഞു, വെളിപാടുണ്ടായി. കാവ് തീണ്ടിയപ്പോൾ തെളിയുന്നത് പ്രാചീനമായ നിധിശേഖരമാണ്, ഇവിടെയുണ്ട് നിധി. അതുകൊണ്ട് ഇപ്പോൾ നിധി പുറത്തെടുക്കാൻ പറ്റിയ നേരമല്ല. എല്ലാവരും മടങ്ങിപ്പോയി നാളെ മറ്റൊരു മുഹൂർത്തം കണ്ട് തിരിച്ചു വന്നു വരാം. പുറപ്പെട്ടതിന് അശുഭലക്ഷണത്തോടുകൂടിയാണ് കുറുകെ ഒരു കരിമ്പോച്ച് പാഞ്ഞു. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നിധി എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അപകടമായിരിക്കും. ഇപ്പം കാട് വെട്ടിത്തെളിക്കാൻ പോയവരാണ് യാദൃശ്ചികമായിട്ട് നിധിയുള്ള സ്ഥലം കണ്ടെത്തുന്നത്. കാരണം അത് പാണ്ഡവന്മാർ പണ്ട് കുഴിച്ചിട്ട് പോയ, നിധി കുഴിച്ചിട്ട് പോയ സ്ഥലത്തായിരുന്നല്ലോ. അപ്പോഴാണ് വെളിച്ചപ്പാട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി പറഞ്ഞ്, ഇപ്പോഴും കുഴിക്കരുത്, അപകടമാകും. ഈ വാക്കുകളെല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ എല്ലാവരും അന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം നിധി ശേഖരിക്കാൻ വേണ്ടി അവിടെ വന്നു. നമ്മൾ കഥയിൽ സാധാരണ എന്താണ്, രാത്രി ഏതെങ്കിലും ഒളിഞ്ഞു വന്നിട്ട് നിധി ശേഖരിക്കുന്നൊക്കെയാണ് കഥയുണ്ടാവുക അല്ലേ. ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. കോമരം പറഞ്ഞ ആ നിധി ശേഖരിക്കേണ്ട സമയം കോമരം പറഞ്ഞു. അങ്ങനെ സന്ധ്യയാണ്, അടുത്ത ദിവസം സന്ധ്യാനേരമാണ് നിധി സ്വീകരി എടുക്കേണ്ടത്. എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ച് ആ കാവിൻ്റെ മൂലസ്ഥാനം കിളച്ചു മാറ്റാൻ തുടങ്ങി. കല്ലുകൾ അവർ മാറ്റി. അവിടെ നിധി കാക്കാൻ ആരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഭൂതത്തെ. പാണ്ഡവന്മാരെ ഭൂതത്തെ നിയോഗിച്ചിട്ടില്ലേ. ഭൂതം അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഭൂതം എന്താ കാണുന്നത്? ഒരുപാട് ആളുകൾ കയ്യിൽ ഇരുമ്പായുധങ്ങളുമായിട്ട് ചുറ്റും നിൽക്കലാണ്. ഭൂതമാണെങ്കിലും പേടിക്കുടുങ്ങി, പരിഭ്രമിച്ചു പോയി. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശരിയായി നിറവേറ്റിയിട്ടില്ലെങ്കിൽ മന്ത്രത്തില് ശക്തി പകരുന്ന ഭൂതമാണല്ലോ. ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭൂതത്തിന് ഓർമ്മ വന്നു. ഭൂതം ഉടനെ തന്നെ ഓടിച്ചെന്ന് ആരെ കാണാൻ പോയി? അയ്യപ്പനെ കാണാൻ പോയി. ഭഗവാനാണ്, നായാട്ടു ദൈവമാണ്, വനവാസിയാണ്, അയ്യനെ കാര്യങ്ങൾക്ക് ധരിപ്പിച്ചു ഭൂതം. അയ്യൻ എന്ത് ചെയ്തു? അയ്യൻ്റെ കൂടെയും ഒരുപാട് ഭൂതങ്ങളുണ്ട്. വനവാസിയായ അയ്യൻ്റെ കൂടെയും കുറേ സഹായികളായ ഭൂതങ്ങളുണ്ട്, ഭൂതഗണങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ പാണ്ഡവന്മാര് പാണ്ഡവൻപാറയിൽ നിധി സൂക്ഷിക്കുന്ന ഭൂതത്തിൻ്റെ കൂടെ സഹായികളായിട്ട് പറഞ്ഞയച്ചു. ഭൂതങ്ങളിങ്ങനെ സാഗരം പോലെ അലയടിച്ചു വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഗ്രാമീണരാകെ ഭയപ്പെട്ടു പോയി. അവരപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യാക്രമണം നേരിടുന്നത്, ആ ഭൂതങ്ങളെല്ലാം ഇവരെ ഗ്രാമീണരെ തുരത്താൻ വേണ്ടി നോക്കുന്നു. അപ്പോഴേക്ക് കോമരം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഉറഞ്ഞു തുള്ളി ഉരിയാടി. ഇത് നിസ്സാരന്മാരുടെ ആക്രമണമല്ല, ഇവിടെ വന്നിരിക്കുന്നത് ഭൂതങ്ങളാണ്. നിധിക്ക് ചുറ്റും ബാധകളും ഭൂതങ്ങളും കാവലുണ്ട്, അവരാണ് ഇപ്പം വന്നിരിക്കുന്നത്. ശക്തന്മാരായ ഈ അമാനുഷരോട് നമുക്ക് ഏറ്റുമുട്ടി നിധിയെടുക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി ശ്രമിച്ചാൽ നമ്മളെല്ലാം മരണപ്പെടും. ഈ വന്നിരിക്കുന്ന ഭൂതങ്ങൾക്കൊക്കെ പ്രത്യേക ദൈവിക ശക്തിയുള്ളവരാണ്, മറ്റെന്തെങ്കിലും വഴി നോക്കുകയാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കോമരത്തിൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഗ്രാമീണരെല്ലാം തൽക്കാലത്തേക്ക് നിധി കൊണ്ടുപോകുന്ന പരിപാടി അവിടെ ഉപേക്ഷിച്ചു. പക്ഷെ കരപ്രമാണിമാർക്ക് ഇതിനോടത്ര യോജിപ്പില്ല. കാരണം എന്താണ്? നാട് വലിയ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. നിധി ഉപേക്ഷിച്ച് മടങ്ങാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാമം രക്ഷപ്പെടണ്ടേ? എന്താണൊരു വഴി? അപ്പോഴാണ് ഒരു വലിയ മന്ത്രവാദിയുണ്ട് നാട്ടിൽ. മന്ത്രവാദിയെ കണ്ടൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. മന്ത്രവാദിയുടെ പേരെന്താണെന്നറിയോ? മായിറ്റി. എന്താണ്
1: മായിറ്റി?
0: മായിറ്റി, മായിറ്റി എന്നു പേരുള്ള ഒരു വലിയ ഉഗ്ര ദുർമന്ത്രവാദി അവർ പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം തയ്യാറായില്ല, കാരണം അയ്യപ്പൻ്റെ ബാധകളുണ്ട്, അയ്യപ്പൻ്റെ ബോധഗണങ്ങളുണ്ട്, അവിടെ നേരത്തെയുള്ളൊരു ബോധമുണ്ട്. അപ്പം ഇവരോട് പൊരുതാൻ തനിക്ക് ശക്തിയില്ല, തനിക്ക് മന്ത്രശക്തി ഇല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. പക്ഷേ മന്ത്രവാദിയെ പ്രലോഭിപ്പിച്ചു. എന്താ പ്രലോഭനം? കിട്ടിയ നിധിയുടെ പാതി നിങ്ങൾക്ക് തരാം. അപ്പം നിധി കിട്ടും, നിധിയുടെ പാതി കിട്ടുമെന്നറിഞ്ഞ പിന്നെ ഏത് മന്ത്രവാദി വീഴുമല്ലോ. അങ്ങനെ ആ മന്ത്രവാദിയും അതിന് തയ്യാറായി. അദ്ദേഹം തെറ്റിക്കോട് ഗ്രാമത്തിലെത്തി. അവിടെ ഭൂതം കാക്കുന്ന നിധിയുടെ അടുത്തേക്ക് അവർ ചെല്ലുന്നു. കരപ്രമാണിമാരെല്ലാം കൂടെയുണ്ട്. ആദ്യം നാലിലൊന്ന് തരാമെന്നായിരുന്നു പറഞ്ഞു ഓഫർ. അതിനൊന്നും താൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ പകുതി തരാമെന്ന് പറഞ്ഞിട്ട് തയ്യാറാവുന്നത്. മന്ത്രവാദി പുലർക്കാലമാണ് കാവിനടുത്തെത്തുന്നത്. കരപ്രമാണിമാർ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിധി എടുക്കാൻ വന്ന ആചാനുബാഹുവായ മന്ത്രവാദിയെ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി വന്നു. ദുർമന്ത്രവാദി, ഭയങ്കര മന്ത്രവാദിയാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടില്ലേ?
1: പട്ടണത്തിൽ ഭൂതത്തിലല്ലേ?
2: അല്ല, നീ നേരത്തെ തുടങ്ങിയെല്ലാം പട്ടണത്തിലെ ഭൂതം ഭൂതം എന്ന്. അയ്യേ, എനിക്ക് അത്രക്ക് ഇഷ്ടാ ഭൂതത്തിന്.
1: കുട്ടിച്ചാത്തനിലെ ഭൂതം മെലിഞ്ഞ ഭൂതല്ലേ?
2: ഓ, അതുകൊണ്ടായിരിക്കും പട്ടണത്തിലെ.
0: അതാണ് മായിറ്റി മന്ത്രവാദി. പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ കാണുന്ന മന്ത്രവാദിയെ പോലെ വലുതാണ്. ഏതുപോലെ ചെറുതല്ല?
2: കുട്ടിച്ചാത്തൻ
0: എന്ന സിനിമയിലെ മന്ത്രവാദിയെ പോലെ ചെറുതല്ല. ഇവിടെ ആചാനുബാഹുവായ മന്ത്രവാദിയാണ് നമ്മുടെ മായിറ്റി മന്ത്രവാദി. അവരെ കണ്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി. അദ്ദേഹം അതിന്റെ നിധി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴും ഭൂതഗണങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭൂതഗണങ്ങളൊക്കെ നേരിട്ട് കാണാം ആർക്ക്? മന്ത്രവാദ ശക്തി കൊണ്ട് മായിറ്റി മന്ത്രവാദിക്ക് കാണാം. അപ്പം മന്ത്രവാദത്തിൻ്റെ ശക്തി കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ അടിമകളായതുകൊണ്ട് പറയാണ്, നിധി സാക്ഷാൽ പാണ്ഡവരുടേതാണ്, അങ്ങേതിനെ ഇവിടെ ശ്രമിക്കരുത്. പഞ്ചബാധകളും നിധികാക്കും ഭൂതവും അയ്യൻ ദൈവത്തിൻ്റെ ഭൂതഗണങ്ങളൊക്കെ ഇതിന് സംരക്ഷകരായിട്ടുണ്ട്. ഇത് അന്യാധീനപ്പെടാതെ സൂക്ഷിക്കാൻ ഞങ്ങളെല്ലാം എന്ത് ശ്രമം നടത്തിയും ശ്രമിക്കും. അതുകൊണ്ട് അങ്ങ് പിന്തിരിയണമെന്ന് മന്ത്രവാദിയോട്, മായിറ്റി മന്ത്രവാദിയോട് ഇവർ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ആര് ഗവനിച്ചില്ല? മായിറ്റി മന്ത്രവാദി ഗവനിച്ചില്ല. കാരണം ഈ നിധി എടുത്താൽ എന്ത് കിട്ടും? നേരെ പകുതി തനിക്ക് കൊണ്ടുപോകാം. ആ മോഹത്തിൽ അദ്ദേഹം എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും നിധി ഞാൻ എടുക്കും എന്ന് നിശ്ചയിച്ച് ദിവ്യമന്ത്രം, ദിവ്യവള, മന്ത്രച്ചെപ്പേട്, മാന്ത്രിക ഗുളിക, അച്ചുപണം, ഇങ്ങനെ ചൂരൽ പിരമ്പ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതൊക്കെ പ്രയോഗിച്ച് കരപ്രമാണിമാരായ തെറ്റിക്കോട്ട് ഇരവച്ചിപ്പിള്ളയുടെ വീട്ടിൽ ചെന്ന് സൽക്കാരം സ്വീകരിച്ചു. ഇരവച്ചിപ്പിള്ളയോടൊപ്പമാണ് മന്ത്രവാദിയും അവിടെയൊക്കെ നാട്ടുകാരെല്ലാവരും കൂടി അവിടെ എത്തുന്നത്. അദ്ദേഹം കാവിൽ തറക്ക് ചുറ്റും ബാധകളുടെ സാന്നിധ്യമുള്ളത് മന്ത്രവാദി അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. മന്ത്രവാദിക്കെല്ലാം മനസ്സിലാവും അദൃശ്യമായ സാന്നിധ്യമൊക്കെ. അവരെ ബന്ധിക്കണം, അവരെ ബന്ധിച്ചാലല്ലാതെ തൻ്റെ ലക്ഷ്യം നടക്കില്ല എന്ന് മന്ത്രവാദിക്കറിയാം. ഒരു നിമിഷം അദ്ദേഹം കൈ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ധ്യാനിച്ചിരുന്നു. അടുത്ത നിമിഷം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് മുമ്പിൽ കോഴിയും കുത്തിരിയും കുന്തിരിക്കവും സാമ്പ്രാണിയും പന്തവും കുരുത്തോളിയും രക്തചന്ദ്രവും പ്രത്യക്ഷമായി. മന്ത്രവാദം കൊണ്ടല്ല, ഇന്ദ്രജാലങ്ങൾ കൊണ്ടത് അവിടെ പ്രത്യക്ഷപ്പെടുത്തി. ഈ മന്ത്രവാദത്തിന് വേണ്ട സാധനങ്ങൾ

0: ഒക്കെ പൂജാവസ്തുക്കളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മന്ത്രവാദി കൽത്തറക്കടുത്ത് ചമ്രം പടിഞ്ഞിരുന്ന മന്ത്രങ്ങളൊക്കെ ഉരുക്കഴിച്ചു, കൽത്തറയുടെ 4 മലയിലും നിക്ഷേപിച്ചു. അതോടെ കാവൽക്കാരായ മന്ത്രത്തകിടുകള് കൽത്തറയുടെ 4 മലയിലും നിക്ഷേപിച്ചു. കാവൽക്കാരായ ബാധകൾ കനങ്ങാൻ പിന്നെ കഴിയാതായി. മന്ത്രവാദി മെല്ലെ, ബാധോപദ്രവം ആർക്കുമുണ്ടാവില്ല, എല്ലാവരും ധൈര്യത്തോടുകൂടി ഭസ്മം നെറ്റിയിൽ പൂശി കല്ലിളക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. മന്ത്രവാദി മന്ത്രം കൊണ്ട് ബാധകളെയൊക്കെ ഭൂതങ്ങളെയൊക്കെ അവിടെ ബന്ധിച്ചു. അങ്ങനെ പണിയായുധങ്ങളൊക്കെ ആളുകൾ, നാട്ടുകാർ, ഗ്രാമീണർ കല്ലുകൾ ഇളക്കാൻ തുടങ്ങി. ഭഗവാന്റെ അടിത്തറകളൊക്കെ ഇതറിഞ്ഞ് കാവൽക്കാരനായ ഭൂതം ആകെ പരിഭ്രമിച്ചു. ഭൂതം തന്റെ കഴിവ് കൊണ്ട് മന്ത്രവാദിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി. പാണ്ഡവര് ആവാഹിച്ചിരുത്തിയ ഭൂതല്ലേ. അങ്ങനെ മുക്തനായി അയ്യപ്പനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം, എണ്ണമറ്റ ഭൂതപ്രേത പിശാചുകൾ കൊടുങ്കാറ്റ് പോലെ അവിടത്തേക്ക് ഓടിയെത്തി. ഈ ഇത്രയധികം എണ്ണമറ്റ ഭൂതപ്രേത പിശാചുകളെ കണ്ടതോടുകൂടി ഗ്രാമീണർ, കല്ലിളക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണരുടെ ശക്തി അങ്ങ് ക്ഷയിച്ചു പോയി. അവർ തളർന്ന് അവിടെ വീണുപോയി, ഇരുന്നു പോയി. മന്ത്രവാദി പറഞ്ഞു, ആരും തോറ്റോടരുത്, ഈ ഇങ്ങനെ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ നിധി എടുക്കാനേ പറ്റില്ല. എല്ലാ തടസ്സങ്ങളും നീക്കി നമുക്ക് ലക്ഷ്യം കാണാം, നിങ്ങൾ എഴുന്നേൽക്കുക, തളർന്ന് കിടക്കരുത്. മന്ത്രവാദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാട്ടുകാരെങ്ങനെയല്ലോ ധൈര്യം വീണ്ടും സംഭരിച്ച് വീണ്ടും കല്ലിളക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഭൂതപ്രദ പിശാചുകൾ അവരെന്ത് ചെയ്തു, ആക്രമിക്കുന്നു. തെറ്റിക്കോട്ട് ഇരവെച്ച് പിള്ള മന്ത്രവാദിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു, ഒറ്റയടിക്ക് വെട്ടിപ്പിടിക്കാൻ ഓടിയെത്തിയ ആണല്ലേ നിങ്ങൾ? 30 മൂർത്തികൾ കൈപ്പിടിയിലാണെന്നല്ലേ നിങ്ങൾ വീമ്പിളക്കിയത്? ഞാൻ കൊണ്ടുവരും, ഞാൻ പിടിച്ചെടുക്കും, ഒരു ബാധയും ഒരു ഭൂതത്തിനും എനിക്ക് പേടിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തൊക്കെയായി? അവരൊക്കെയല്ലേ അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്ന് മായറ്റു മന്ത്രവാദിയെ ചോദ്യം ചെയ്തു ആര്? കരപ്രമാണിമാരിൽ ഒരാളായ ഇരവെച്ചിപ്പിള്ള, തെറ്റിക്കോട്ട് ഇരവെച്ചിപ്പിള്ള. മന്ത്രവാദിക്കൊന്നും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് മാടനും മറുതയും ഭൂതപ്രമാണിമാരും എല്ലാവരും കൂടി മന്ത്രവാദിയെ കൈകാര്യം ചെയ്യാൻ പോയി. അങ്ങനെ മന്ത്രവാദി നിലത്ത് വീണു. ആ നിമിഷം രക്തചാമുണ്ട് പ്രത്യക്ഷപ്പെട്ട് അയാളുടെ വയറ് പിളർന്നു. വയറിൽ നിന്ന് പണ്ടവും കുടലും, അങ്ങനെ പറയാം, വയറ് പിളർന്നതിൻ്റെ കുടലുമാലയൊക്കെ വലിച്ച് പുറത്തിട്ട് അലറി വിളിക്കലാണ്. എണ്ണമറ്റ ഭൂതപ്രേത പിശാചുകൾ താണ്ടവം നിർത്തം തുടങ്ങി. അങ്ങനെ കരപ്രമാണിമാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ജീവൻ അതോടുകൂടി അവസാനിച്ചു. അവിടെ വെറും ശവപ്പറമ്പായിട്ട് മാറി. എന്നിട്ടും വിശപ്പ് മാറാതെ ഭൂതപ്രേത പിശാചുകൾ മറ്റിരകളെ തേടി ആകാശമാർഗം യാത്രയായി. ഇത്രയാണ് നമ്മുടെ കഥ. എന്ത് കഥ? തെക്കൻ പാട്ടിലെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട്. തെറ്റിക്കോട്ട് എന്നുള്ള സ്ഥലം കാവ് അഴിച്ചു മാറ്റുന്നു അല്ലെ, കാവ് ഇളക്കി മാറ്റി നിധിക്ക് വേണ്ടി പോയ കഥയാണ് പുരാവൃത്തം.
1: തെക്കൻ പാട്ടുകള് ഇനിയുമില്ലേ മാഷേ?
2: ചാരുസാരിതോടെ തീർന്ന നിങ്ങളെ വർത്താനം കേൾക്കുമ്പോ അങ്ങനെയാണല്ലോ തോന്നുന്നത്.
1: എല്ലാ മാഷ് പാട്ടിലെ ഒരുപാട് കഥകൾ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.
0: നമുക്ക് വടക്കൻ പാട്ട് കഥകൾ പറയാൻ നമ്മൾ ഒന്നിലധികം ചാരുകസേലകൾ പ്രയോജനപ്പെടുത്തിയല്ലോ അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കും അത്ര സുപരിചിതമല്ലാത്ത തെക്കൻ പാട്ട് കഥകളുടെ ഇതിവൃത്തങ്ങൾ നമുക്ക് അടുത്ത കുറച്ച് ചാരുകസേലകളിലും
1: പറയാം,
0: തുടരാം, പറയാം. അപ്പം എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് ഭൂതപ്രേത പിശാചുകളൊക്കെ ആകാശത്തിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവരെങ്ങനെ സ്വൈര്യവിഹാരം നടത്തട്ടെ. നമുക്ക് തൽക്കാലം കസേര വിട്ടെഴുന്നേറ്റ് പോവാം.
1: ഇന്നത്തെ ചാരുകസേര
2: ഇവിടെ നിർത്തുന്നു.
1: നന്ദി,
2: നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ

0: ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200. ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് SP വെങ്കിടേഷ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മലേഷ്യ വാസുദേവൻ.

ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ എസ് ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഈ പറക്കും തളിക.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411747 സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400113030 9496974141
1: എം ജി ശ്രീകുമാറും സുജാതാ മോഹനും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അപ്പു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സുന്ദരരാജന്റെ സംഗീതം.

ഇനി കേൾക്കാം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ശരത് ഈണം പകർന്ന ഗാനം. കെ ജെ യേശുദാസാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: രാധാമാധവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം വിദ്യാധരൻ. കേൾക്കാം MG ശ്രീകുമാറിന്റെ സ്വരമാധുരിയിൽ.

ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ആണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇനി കേൾക്കാം. പി കെ ഗോപി ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാലും കെ എസ് ചിത്രയും പാടിയ ഗാനം. ചിത്രം ശുഭയാത്ര.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. സംഗീതം മോഹൻ സിതാര. ചിത്രം മാലയോഗം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഞാൻ കണ്ടു എൻ ഹൃദയം തുടികൊട്ടി ഒരു നൃത്തം നീ ആടി എൻ ഹൃദയത്തിൻ താളത്തില. വെൽക്കം വെൽക്കം വെൽക്കം.

ഒരു ശ്രുതിയായി, ഒരു സ്വരമായി, ഒരു ലയമായി ഒന്നായി. വെൽക്കം വെൽക്കം വെൽക്കം, ഓ മൈ ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്, വെൽക്കം വെൽക്കം വെൽക്കം, ഓ മൈ ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം
1: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2019 പുറത്തിറങ്ങിയ മേരാ നാം ഷാജി എന്ന മലയാളം കോമഡി ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: ഈ മുതലാളിയുടെ ഒരു വണ്ടി ഭാഗ്യേ BMW ടൊയോട്ട ലാൻഡ്. മുതലാളിനെ കണ്ടില്ലേ? ആധാരവും കിട്ടിയ ഇത്ര പെട്ടെന്നാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.

0: മുതലാളി. ഈയിപ്പോ വിചാരിക്കണത് ഇവിടെ എന്താ നടന്നേന്നല്ലേ. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ഇനി വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാജി, ഷാജി ഉസ്മാൻ. ഇവിടെ തോപ്പേ കോളനിയിലുള്ളതാ. ഒരു പാവം പിന്നാമ്പർ പണിക്കാരൻ, മനസ്സിലായ? ഈയൊക്കെ എന്തെന്നാടാ പറഞ്ഞത്? ഓനെ പോലുള്ള അഞ്ചാറ് മൊയലാളിമാരെ കോഴിക്കോടങ്ങാടി കെട്ടിപ്പൊക്കിയെന്നാ. അതുകൊണ്ടാ ഓനിങ്ങനെ ഒറ്റയ്ക്ക് കെട്ടി തൂക്കിയിട്ടേക്കണത്. കോഴിക്കോടെ മഹാന്മാരുടെ നാടാണ്, നന്മയുള്ള നാടാണ്, നല്ല മൊഞ്ചുള്ള നാടാണ്. അല്ലാണ്ട് ഓനെ പോലുള്ള കള്ള ഹിമാലയുടെ നാടല്ല കോഴിക്കോട്. അവന്റെ ഒരു പോപ്പുലർ കിഗ്. ഇപ്പൊ കൊള്ളാൻ അടിപൊളി കൊള്ളാലോ. ഇത് പണിയാൻ പറ്റിയതല്ല. പിന്നെ ഈ പണിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാ, എന്റെ പെണ്ണും പിള്ള ജീവിതത്തിൽ ആദ്യമായിട്ട് തന്ന കൊട്ടേഷൻ. പിന്നെ നിന്റെ ഓഞ്ഞ പ്രതികാരം അത് ആറായിട്ട് മടക്കി നിന്റെ കോണാത്തി കൊണ്ടുവച്ചാണ്. എടുത്തോണ്ട് പോടായി പന്നി. ഇമ്മാരി മോയിന്തുകളിലൂടെ മാമാപ്പണി ചെയ്തിറക്കാതെ അന്തസ്സുള്ള ജോലി ചെയ്തിരിക്കും എന്നെ പോലെ.
1: രണ്ടായിരത്തി 2019 യൂണിവേഴ്സൽ സിനിമാസിന്റെ ബാനറിൽ ബി രാഗേഷ് നിർമ്മിച്ച് നാദിർഷ സംവിധാനം ചെയ്ത മലയാളം കോമഡി ചലച്ചിത്രമാണ്

0: മേരാ നാം ഷാജി, ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു സന്തോഷ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ദിലീപ് പൊന്നനാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിട്ടുള്ളത്. ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു സന്തോഷ് എന്നിവരെ കൂടാതെ ശ്രീനിവാസൻ, കെ ബി ഗണേഷ് കുമാർ, നിഖില വിമൽ, മൈഥിലി, സുരഭി ലക്ഷ്മി, രഞ്ജിനി ഹരിദാസ്, ആശ അരവിന്ദ്, ടിനി ടോം, ധർമ്മജൻ വോൾഗാട്ടി, ജി സുരേഷ്, സാദിഖ്, നിർമ്മൽ പാലാഴി, കലാഭവൻ നവാസ്, ഭീമൻ രഘു, ഹരീഷ് കണാരൻ, ജാഫർ ഇടുക്കി എന്നിവരും ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
1: ലൈലത്താ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ബേജാറായി പോയി.
2: എന്റെ ഭാര്യയിലടാ എന്റെ ശക്തി.
1: അപ്പം ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെയോ?
3: എന്റെ വീക്ക്നെസ്?
1: നിങ്ങൾക്ക് ശക്തിനേക്കാൾ കൂടുതൽ വീക്ക്നെസ് ആരാ?
2: ബേബി രവിതന്റെ ഇവിടെ ആളില്ല, നാളെ മൂലോട്ടത്തേക്ക് വരിക.
4: അല്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും. നിങ്ങളതാ ഫസ്റ്റ് കൈനീട്ടോ, കണ്ടറിഞ്ഞിട്ടോളി, തീരെ കുറയ്ക്കണ്ട. അയ്യോ, ദുരിതത്തിനൊരാശ്വാസമല്ലോ.
2: എനിക്ക് ആശ്വാസം. അഞ്ഞൂറ്
4: ഇത് മതി, ഇത് മതി.
2: ഇത്തരം പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്.
1: എന്ത്?
2: ഞാൻ 20 ഇട്ടപ്പോ ഈ 500 ഇട്ടില്ലേ?
1: ആരഞ്ഞൂറ് ഇട്ട്? നിങ്ങൾ 20 എടുത്തപ്പോ 500 നിലത്ത് വേണം. ആരുത്തിങ്ങ തന്നാ, നിങ്ങൾ എന്തിനാ അതിൽ കൊണ്ടിട്ട്?
2: ചേട്ടാ,
1: ഞാനത് നോക്കണേ. ഇയാക്കെന്താ പറ്റി?

0: നിങ്ങള് കുടിച്ചു തീർത്ത പൈസ ഉണ്ടായിരുന്നെങ്കിലേ ഈ വീടിന്റെ മുമ്പിൽ ഒരു ബെൻസുകാർ വാങ്ങിടേനു.
1: ഈ കുടിക്കോ? ഇല്ലല്ല, തന്റെ ബെൻസോടെ ഈ ആദ്യ വല്ല ബാക്കിയുണ്ടോന്നു.
0: നിങ്ങളോട് ആരാ പറഞ്ഞ കോൺട്രാക്ടറുടെ ചന്തി കിട്ടുകുത്താന്?
1: നമ്മള് കോഴിക്കോട്ടുകാരുണ്ട്.
0: ഇതേ എന്നെ കൊടുത്ത് പറിക്കരുത്. എന്നിട്ട് ആടുന്ന് വിളിച്ചു പറഞ്ഞ് ഞാനാണ് കൊട്ടേഷൻ തന്നേന്ന്. ആ ഏച്ചി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞല്ലേ ഉള്ളൂ.
2: ഓ, ഏത് എട്ടങ്ങാറും പിടിച്ച നേരത്താ പഠിച്ചോനെ ഇയാളപ്പനെ ഇറങ്ങിപ്പോരാൻ തോന്നിയത്.
0: അല്ലന്നെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഗുണ്ടായത്?
1: എന്റെ ഉമ്മക്ക് സിസേറിയൻ ആയിരുന്നല്ലോ.
0: സിസേറിയനും ഗുണ്ടയും തമ്മിൽ എന്താ ബന്ധം?
1: കണ്ണു തുറന്നപ്പോ തന്നെ കണ്ട കത്തിയ. അപ്പൊ കത്തി ഞാനോട്ട് പ്രേമം വരില്ലേ? കത്തിക്കാണെങ്കിൽ ചന്തിയോട് പ്രേമം.
3: കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഷാജി എന്നുപേരുള്ള മൂന്ന് വ്യക്തികളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഷാജി ജോർജ്, കോഴിക്കോട് സ്വദേശി ഷാജി ഉസ്മാൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള ഷാജി സുകുമാരൻ എന്നിവരാണ് അവർ. ഷാജി ഉസ്മാനായി ബിജു മേനോനും ഷാജി ജോർജായി ആസിഫ് അലിയും ഷാജി സുകുമാരനായി ബൈജു സന്തോഷുമാണ് വേഷമിടുന്നത്. ആസിഫ് അലിയുടെയും ധർമ്മജൻ ബോൾഗാട്ടിയുടെയും ബിജു മേനോന്റെയും നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്.
4: വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നത്, ഇടിച്ചെങ്കി ഇപ്പൊ കാണാമല്ലോ. എല്ലാം കൂടെ ചുരുണ്ട് അടിയിലോട്ട് ഇരുന്നെ.
5: മൈ ഗോഡ്!
4: ആ ഓട് ഓട്, ഒന്നാട് വിളിക്കാതെ നനയ്ക്കാതെ ഇറങ്ങിയിരിക്ക. സാറിന് പൊന്മുടി തോട്ടമുണ്ടോ? പണിക്കൊക്കെ ആളിനെ കിട്ടുന്നുണ്ടോ അതോ ആസാമിയും ബംഗാളിയൊക്കെ തന്നെ?
5: എന്റെ തോട്ടത്തിൽ സ്ഥിരം പണിക്കാരാ, വർഷങ്ങളായിട്ട്.
4: അതാ നല്ലത്. അല്ല, ഈ വെള്ളപ്പൊക്കവും മലയിടിച്ചിലൊക്കെ വന്നപ്പോഴേ സാറിന്റെ തോട്ടത്തിൽ വല്ല കുഴപ്പമുണ്ടായോ?
5: ആ,
4: എങ്ങനെ ഉണ്ടാതിരിക്കും? ഉള്ള കുന്നും മലയൊക്കെ ഇടിച്ച് പുഴയ്ക്കകത്തോട്ട് സിമന്റിൽ കെട്ടി പൊക്കല്ലേ. ചോദിച്ചാ പറയും വാട്ടർ ഫ്രണ്ടേ ചെന്ന്. ആ മാധവ കാട്ടിലും കസ്തൂരി രംഗനൊക്കെ പറയുന്ന കേട്ടിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തമല്ല ഉണ്ടാവുമായിരുന്നു.
5: നല്ല അറിവാണല്ലോ എനിക്ക്, കൊള്ളാലോ.
4: അതൊക്കെ വാട്സപ്പിൽ വരുന്നല്ലേ സാറേ. ഞാൻ നിസാര പുള്ളിയാണെന്നാണോ സാർ വിചാരിച്ചത്? ഞാനേ നാല് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ. ഓ, ദാണ്ട തൊലിഞ്ഞ ചെക്കിങ്. യുവമാരി കാട്ടുമൂക്കിൽ വന്നിട്ട് ആരെ പിടിക്കാനോ? എന്താ സാർ, എന്ത് പറ്റി?
6: ഹോസ്പിറ്റലിൽ കൊണ്ടുപോ
4: സാർ, എമർജൻസിയാണ്, അറ്റാക്കാണെന്ന് തോന്നുന്നു.
6: ജംഗ്ഷൻ കഴിഞ്ഞ് ഇടതുവശത്ത് ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കയറ്റിക്കും.
4: ആ, വേഗം വിട്ടോ.

0: പേടിക്കണ്ട, നമ്മള് 5 മിനിറ്റിനുള്ളിൽ ആശുപത്രി എത്തും.
1: വേണമെന്നില്ല, ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. ചിലപ്പോ ഈ

0: ബോസിന്റെ ഇരിക്കും.
1: എന്നാലും ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാ സാർ.
2: വേണ്ട, എന്നെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചാൽ മതി.
1: തിരുവനന്തപുരത്ത് എവിടെയാ സാർ?
2: പാളയത്ത്.
1: ആ, നമ്മുടെ സ്റ്റാൻഡ്. സാറിന്റെ വണ്ടി എവിടെ?
2: ഈ റോഡിനപ്പുറത്ത്.
1: അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യൂ ടേൺ എടുത്ത് അപ്പുറത്തോട്ട് വിട്ടുതരാം.
2: അയ്യോ വേണ്ട, ഞാൻ ക്രോസ് ചെയ്തോളാം.
1: ഹാർട്ട് വയ്യാത്തല്ലേ? ഹാർട്ട് ഉള്ളവന്മാർക്ക് എന്നെ ഈ റോഡ് ക്രോസ് ചെയ്യാക്കൂല. ഞാൻ വിടാം.
2: സാരമില്ല, എന്നെ രക്ഷിച്ച് ഇവിടെ വരെ എത്തിച്ചില്ലേ, അത് തന്നെ ധാരാളം.
1: നോ മെൻഷൻ.
2: എത്രയായി?
1: 1800. താങ്ക് യു.
3: 500 കൂടുതലാ.
1: സാർ, ഇതിനകത്ത് 200 കൂടുതലാ.
2: അല്ല, അതിരിക്കട്ടെ, ഞാൻ സന്തോഷത്തോടെ തന്നാ.
1: വേണ്ട സാർ, ഒന്നാമത് ഇവിടുത്തെ ടാക്സിക്കാരന്മാരെ കുറിച്ച് വലിയ പരാതിയാണ് എനിക്കുള്ളത്. പത്മനാഭത്ത്
2: വെച്ചോളൂ.
1: സാർ വേണ്ട, ഇരിക്കട്ടെ.
4: ഷാജി,
2: ഓക്കെ, നൈസ് മീറ്റ്
4: ഷാജി. വേഗം വന്നാണ്.
1: എന്തടാ
4: നീ ഈ പരിപാടി എപ്പോ തുടങ്ങിയ?
1: എന്തോന്ന് പരിപാടി?
4: ഈ പരിപാടി,
1: ഈ പരിപാടി
4: യവൻ നിനക്ക് അറിഞ്ഞൂടെ?
1: ഇല്ല.
4: യവനാണ് ജോണി.
1: ഏ ജോണി?
4: മരുന്ന് ജോണി. കഞ്ചാവൊക്കെ കാട്ടി
1: നിറക്കണമേ.
4: സ്കൂളിലും കോളേജിലൊക്കെ പിള്ളേർക്ക് സാധനം കൊണ്ടുകൊടുക്കണത്.
1: എന്തോ സാധനം?
4: എട കഞ്ചാവ്
1: ഉള്ളത്.
4: ആ, നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ ഇവിടെ എല്ലാവർക്കും അറിയാല്ല തള്ളി വെന്തരടാ ഇത്. കഞ്ചാവ് ജോണി അറിഞ്ഞു.
5: നിന്നെ വലിപ്പിച്ചവേ.
1: നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ കേട്ടാ? എന്താ സാറ്?
6: നോ പാർക്കിംഗ്. പെറ്റിയുണ്ട്.
1: കുളുത്തി കിടക്കണം. ഒരു സവാരി വന്ന പാവത്തിന് ബാക്കി കൊടുക്കാൻ പോയോ?
6: ഒന്നും എനിക്കറണ്ട. പേര് പറ.

0: 앞으로 자기는 나올 거야. നമ്മളെ പെട്ടു, പക്ഷെ നമ്മളങ്ങനെ വിട്ടു കൊടുക്കരുത്. എന്തൊക്കെ ആലോചിച്ചാലേ ബ്രോ?
1: ഉദ്ദേശ ഈ കരച്ചിലൊന്നും ഷാജിക്ക് പറഞ്ഞിട്ടുള്ള
2: കാര്യമല്ല. അവൻ മരുന്നുണ്ട്, ഇടരുത്. അവന് ഇന്ന് തന്നെ തീർക്കണം.
0: ഷാജി
2: പിന്നെ അവൻ കായലിലും എല്ലാം ചാടിയാല് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടണം, ഇല്ലെങ്കില് നമ്മള് കൊലക്കേസിൽ പ്രതിയാകും.
1: സക്കീര കൂട്ടത്തോടല്ലാതെ ചമ്പൂട്ടുണ്ടെങ്കി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാ.
2: ഞാൻ പൊക്കോളാം, നിങ്ങളോട് നിൽക്ക്.
0: രണ്ടരയൊക്കെ ബുദ്ധിയില്ലാത്ത
2: ഈശ്വരോടാനായിട്ടും
3: എല്ലാരും പിടിക്കോ, പ്രൗഡ് ഓഫ് ദ സോൾ.
1: അവനല്ലോപത്തിൽ സക്കീറിന് മനസ്സിലായി ഞാനാണെന്ന്.
0: എന്താണ്?
1: ഇല്ലെങ്കിൽ എല്ലാതിന്റെ തലയുടെ കിടന്ന് ഉള്ളു ഞാൻ മെസ്സേജ് ചെയ്ത് കണ്ടില്ലേ സക്കീർ. ഓണ പോക്ക്
3: എടാ, അവന് ഹൃദ്രോഗമാണെന്ന്. എന്തെങ്കിലും നമ്മളെ ചെയ്താലേ അവൻ ചത്തുപോകുന്നു പറഞ്ഞതേ മെസ്സേജ് വന്നിരിക്കണ്. പിന്നെ തരാനുള്ള പൈസ കുറേശ്ശെ കുറച്ചെ തന്നോളാവുന്നു പറഞ്ഞിട്ടുണ്ട്. പണ്ടാരടങ്ങ നമ്മളെല്ലാം ചെയ്തിട്ട് സീൻ കപൂർ ആയുണ്ടല്ലോ, നമ്മളവത്തായി പോവും. ആ തെറിച്ച തെറിച്ച തെറിച്ച ചെറ്റ വണ്ടിയോട് വണ്ടിയോട് വണ്ടിയോട്.

0: 2015 പുറത്തിറങ്ങിയ ആട് ഒരു ഭീകര ജീവിയാണ് എന്ന ചിത്രത്തിലെ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിന് ശേഷം ഷാജി എന്ന പേരിന് ഇത്രയേറെ പോപ്പുലാരിറ്റി നൽകിയ മറ്റൊരു ചിത്രമില്ല എന്ന് തന്നെ പറയാം. ഇതിലെ മൂന്ന് ഷാജിമാരുടെയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും രസകരമായ സംഭവങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ.
1: ഞാനേ ഇപ്പൊ ട്രിവാൻഡ്രം എത്തി. ഇവിടെ കോവളത്തൊരു ഹോട്ടലില്ല. അതുകൊണ്ട് നീ ചെറുക്കന്റെ സ്കൂളിൽ പോയാ?
2: ഓ, എന്നിട്ടെന്താ?

0: നിങ്ങളിവിടെ എല്ലാം ഓട്ടം പോയതാണ്, ഓട്ടം പോയി വന്നിട്ട് കണ്ടോളൂ എന്നൊക്കെ ഞാൻ ഹെഡ്മാഷിനോട് പറഞ്ഞ്. അല്ല, നിങ്ങൾക്കിപ്പോ എന്തേത്ത അവിടെ പരിപാടി?
1: ഇവിടെ കപ്പലിലെ ജോലിയുള്ള രണ്ട് എഞ്ചിനീയർമാരും പിന്നെ അവന്റെ ഒക്കെ ഭാര്യമാരും ഒക്കെ ആയിട്ട് കന്യാവെല്ലാം കറങ്ങിട്ട് വന്നാ. ഇവിടെ എത്തിയപ്പോ അവന്മാർക്ക് പാട്ടോ കൂത്തോ കാണണം. ഇനിയിപ്പോ അവന്മാരെ കൊച്ചി കൊണ്ടുവന്നാക്കിട്ട് ഞാൻ വരാം.
0: എന്നാ പിന്നെ ഞങ്ങള് കൊച്ചി പോയിട്ട് വരി.
1: വെക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ട്.
0: എന്താ പറയേ?

0: സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പശ പശ ആണെന്നാണ് തോന്നണത് കേട്ടാ. ഇത് ആള് യു എസ് എ ആണ്.
1: അമേരിക്കക്കാരിയോ?
0: അമേരിക്ക കൊറിയൊന്നുമല്ല, യു എസ് എന്ന് പറഞ്ഞാൽ അൺസാറ്റിസ്ഫൈഡ് അക്കൗണ്ട്. എങ്ങനെയുണ്ട്
1: ഇമ്മാതിരി വൃത്തിയുടെ പെണ്ണുങ്ങളായിട്ടാണ് ടൂർ പോണേ? ചേട്ടാ അങ്ങോട്ട് പോരി, ഇപ്പൊ പൊരയിലെത്തണം എന്നാൽ ഇപ്പൊ പൊരയിലെത്തണോ?
0: ഞാൻ പറയുന്നൊന്ന് കേക്കടേ.
1: നിങ്ങൾ വണ്ടീന്റെ അടവടിച്ചിരിക്കുന്നോ? ഇല്ലല്ലോ, അതിന്റെ ഇടയ്ക്കാണ് മറ്റടുത്ത പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങാൻ പോണ്. ചേട്ടാ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോന്നോളിട്ടോ. ഇപ്പൊ പൊരയിലെത്തണം എന്നാൽ ഇപ്പൊ ഇവിടെ എത്തണം.
0: കാഴിപ്പണം കേട്ടോളൂ. ഇവിടെയുള്ള വാദങ്ങളെ കെട്ടിയ പൊല്ലാപ്പാവെന്ന് വിചാരിച്ച കോഴിക്കോട് നിന്ന് ഒരുത്തെ കെട്ടിയിറങ്ങിയത്, അതും പ്രേമിച്ച്. ഇവളാണെങ്കിൽ വാദവും കി വാദം.

0: തിരിച്ചപ്പെട്ട
1: ഒരാളിട്ടെടുത്തുണ്ട് ആ പാലത്തിനടിയിലേക്കോ ഞാൻ അവിടെ
2: പോയിട്ട്
0: പ്രിയപ്പെട്ട ചേട്ടൻ പറയാം എന്റെ അമ്മ കിഡ്നി രണ്ടും തകർന്ന് വീട്ടിൽ കിടക്കാണ്. എന്റെ അച്ഛൻ വെള്ളം മറിഞ്ഞ് അത്യാസം നിലയിൽ
2: അച്ഛനും അമ്മ അത്യാസം നില കിടക്കുമ്പോഴാണ് എള്ളുള്ളരി വാരി തുള്ളി കിടക്കുന്നത്.
0: ഒട്ടാണോ അല്ലെ തേനീച്ച കുടുങ്ങൾ ഇറങ്ങിയിരിക്കാം.
2: ഇതും നോക്കി നിന്ന വിവറേജ് പൊട്ടിക്കും കുട്ടിണ്ടാകല് ദൈവമേ തള്ളല്ലേ വൈ
3: ഇടി. ഞാൻ ഈ എ ടി എമ്മിന്റെ മുമ്പിൽ ക്യൂ കടി. നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഓക്കെ ശരി. ഭാര്യ
2: നല്ല തള്ള
0: തള്ളലേന്ന്
3: പെട്ടെന്ന് രണ്ടു മിനിറ്റുള്ളൂ
2: കട്ടറിടൂന്ന് എന്നെ ചാത്തി ചവിട്ടിട്ട് ചട്ടിടാൻ പറ്റുള്ളൂ.
0: പിന്നെ
2: ജലശതാബ്ദി വരാണ്ട് വരാൻ പറ്റുമോ?
0: നീ ട്രെയിനിലാണോ പോയെ?
2: ഇവിടെ ഗേറ്റ് ഒന്നാണ്ട് എന്നാലും സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ചില്ലറ നോക്കിയതാണ്.
0: നീ എന്താണ് പിച്ചുമ്പി പറഞ്ഞത്? നീ അടിച്ച
2: ഇല്ലെന്ന്. ഞാൻ ഈ സാധനം മേടിച്ചിട്ട് വന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി പാടി. ഹലോ ഹലോ അമ്മേ, നാളത്തെ കരിയിലെന്നാ എന്ത് തോന്നിയ സമയം പറയുന്നത്? അപ്പൊ അച്ഛൻ എന്തും പണിക്കോയില്ലേ? ഞാൻ പണിക്കോട്ട് തിന്നാന്ന് വിചാരിക്കുന്നുണ്ടാരും. ആ

0: നീ ഒരു ഭൂലോക റെയിൽവേ കൊണ്ടെന്നായി പോയതോടാ.
1: ആനം കിട്ടിയില്ലേ പിടിച്ചേ
0: വെള്ളം കിട്ട ചേട്ടാ. ചിക്കൻ ഫ്രൈ ഉണ്ട്
1: ഉണ്ടല്ലോ.
0: എടാ ചിക്കൻ ഫ്രൈ ഉണ്ടോ
1: എന്ന് നോക്കിക്കും ഞാൻ.
0: ചേട്ടാ ചില്ലി ചിക്കൻ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ബീഫ് ഫ്രൈയോ?
1: ബീഫ് ഫ്രൈ ഉണ്ട്.
0: ബീഫ് റോസ്റ്റോ?
1: അതല്ലേ ഉള്ളു. എല്ലാ ഒരേ പ്ലേറ്റ് മേടിച്ചേക്കടാ പാവല്ലേ.
0: ചേട്ടാ എന്നാ പിന്നെ ഇത് മൂന്നും ക്യാൻസൽ ചെയ്തിട്ട് ഒരു സിംഗിൾ ഓംലെറ്റ് മുളക് കൂട്ടി.

0: ഈ ആഴ്ച ധനാഗമന യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഇതൊക്കെ വാരഫലത്തിലേ ഉള്ളൂ, അനുഭവത്തിലില്ല.
1: എടാ, ആൾക്കാർ ടെസ്റ്റ് ട്യൂബിൽ പിള്ളേരുണ്ടാക്കി തുടങ്ങി. നീ പഴഞ്ചൻ വാരഫലം നോക്കിക്കൊണ്ടിരുന്നു.
0: അതെ, നീ കല്യാണം കഴിഞ്ഞ ടെസ്റ്റ് ട്യൂബാണ് ഉപയോഗിക്കാൻ പോണത്? ആ പഴഞ്ചന്റെ രീതി തന്നെയല്ലേ? ഒരു കാര്യം പറഞ്ഞു തന്നു.
1: നീ പറഞ്ഞു ഒഴിച്ച ഒഴി. നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ?
0: പറയും
1: ചേട്ടാ, ഒരു ചിക്കൻ ഫ്രൈ എടുത്തു.
2: ആ എടുക്കാം
0: ചേട്ടാ, നന്നായിട്ട് പറഞ്ഞോട്ടെ. എനിക്ക് നല്ലോണം മുരി
1: ആരെങ്കിലും വേണ്ട. ഇന്നത്തെ പണി കൊള്ളായിരുന്നല്ലടാ.
0: ഇന്നത്തെ പണിയെ കൊള്ളാം, പക്ഷെ നീ ഇപ്പൊ കഴിച്ചു തൂളപ്പണിയായി പോയി.
1: എടാ, നീ അത് മാത്രം അടിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും കഴിച്ച് കഴിക്കും.
0: ഇതിലുമൊട്ടയുടെ ഇതിലുമോളൊക്കെ മാത്രല്ലേ ഉള്ളു.
1: എടാ, കഴിക്കണത് വൈറ്റമിൻ എ ആണ്.
0: ഏ
1: ആ എരിവ് കഴിച്ച എൻജോയ്. മുടിക്കൊക്കെ നല്ലതാണ്ടാ.
0: പേറിയോട്ടോ
1: ഡ്രജിങ്സ് ഒക്കെ തീർന്നു.

0: നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞല്ലോ.
1: താല്പര്യമില്ല
0: ചേട്ടാ, ഒരു ഫുൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് മൊരിച്ച്
2: ഇപ്പൊ ശരിയാക്കി തരാം. എന്താണോ
0: ഒരു മൈൻഡ് ഇല്ലാതെ ണല്ലോ നിനക്കുന്നത്
3: കണ്ടോണ്ടിരിക്കും. അതെ, ഇതിലെ അമ്മായിമ പോരില്ല, നാത്തവും പോരില്ല, അടിമുടി അക്രമ വയലൻസ് ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല. അറിയാമോ, പരസ്പരം സ്നേഹിക്കാനാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നീ ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നത്.
0: ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്ന അഡിക്ട് ആയി പോട്ടാ.
1: എന്തിനാണ് ഇവന്റെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയിടുന്നത്?
3: ഇന്നലെ ആശുപത്രി കോൾ വന്നില്ലേ?
1: കോളോ?
3: ആ വന്നു. ഇന്നലെ നമുക്കൊരു സിം കാർഡ് കിട്ടിയില്ലേ? ആ നമ്പറിലെ വിളിച്ചത്.
1: അതെ,
3: എന്നെ വിളിച്ചപ്പോ ഷാജി വേണമെന്ന് പറഞ്ഞു നിനക്ക് വന്നു. നീയല്ലേ സംസാരിച്ചു, മറന്നുപോയാ? ഇപ്പൊ അവൻ എന്നെ വിളിച്ചടാ, എനിക്ക് എവിടെയാ കാശ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു.
2: കാശ്?
3: ആ, ഇത് ഏതോ ഒരു ഉടായ്പ കേസ് വെച്ചാനെ. അവരുദ്ദേശിക്കുന്ന ഷാജി നീയല്ല, അത് വേറെ ഏതോ ഷാജിയാ.
4: നമ്മക്ക് ഇത് വെച്ചൊരു കളി കളിച്ചാലോ?
1: എങ്ങനെ?
4: വെയിറ്റ്.
0: പൊന്ന് കുന്തീശ ഇങ്ങോട്ട് വിളിച്ച നമ്പറിലേ, നീ അതിലൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക്.
3: ഏ, അത് ശരിയാവൂല.
0: ഇനി എന്റെ താരം വിളിക്കാൻ പോണില്ല. ഞാനേ ആ വാറി കാണും, നല്ല അടിക്കട്ടെ, ഭയങ്കര ഹാങ്ഓവർ.
3: അത് നല്ല തീരുമാനം.
0: നീയല്ല ഞാൻ, നീ ഇപ്പൊ ചായ കുടിച്ചില്ലേ, ഇനി കള്ളു കുടിച്ച പീരിയും. ഹലോ.
5: ഹലോ, ഷാജി അല്ലേ?
0: അതെ.
5: പണി ഏറ്റുകേട്ടാ, ഇനി ഒരു മാസത്തോളം അയാളുടെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പ്. അതുമല്ല, ചന്തിക്കല്ലേ കുത്തിയത്, ഇനി ഡൊമിനിക് സഖാവിന് ഇരിക്കാൻ പോലും പറ്റില്ല. എന്റെ കാര്യം സ്മൂത്തായി, ഞാൻ ഹാപ്പിയാണ്. പൈസ എവിടെ എത്തിക്കണം?
0: പൈസ എന്ന് പറയുമ്പോ
5: ഫുൾ അമൗണ്ട് 500,000 രൂപ. എവിടെ വരണം?
0: ഫോട്ടോ വെച്ച്.
5: ഓക്കെ. രാജി, ഞാൻ ഫോർട്ട് കൊച്ചിയിലെത്തി. എവിടെയുണ്ട്?
0: ഏതോണ്ടി
5: വൈറ്റ് ഇന്നോവ.
0: ആ, കണ്ടു കണ്ടു. മുന്നോട്ടോ മുന്നോട്ടോ. ആ, അവിടെ നിർത്തിക്കോ. ആ, നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് കണ്ടോ?
5: വേസ്റ്റ് ബോക്സ്? ആ, കണ്ടു.
0: ആ, പൈസ ഇട്ടിട്ട് പോക്കോ.
5: ശരി.
0: ഓക്കെ.
3: 500,000 രൂപയല്ലേ? അതാ വേസ്റ്റിലേക്ക് ഇടണോ? ഐശ്വര്യോട്ട് ഞാൻ പോയി മേടിക്കട്ടെ.
0: വെയിറ്റ്. ഹലോ.
6: അല്ല ഷാജി, നമ്മൾ തമ്മിൽ കാണണ്ടേ?
0: എന്തിന്? എന്റെ ഭാഗം ഞാൻ നോക്കാക്കില്ലേ, ഇനി നിങ്ങളുടെ ഭാഗം നോക്കാക്കു.
6: അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ
5: എന്തിനാ കാണുന്നേ?
7: നാലു ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സാബു ആരക്കുഴ, സന്തോഷ് വർമ്മ, മുന്ന ഷൌക്കത്തലി എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം എമിൽ മുഹമ്മദ്, നാദിർഷ, രഞ്ജിത് ഗോവിന്ദ്, ശ്രേയ ഘോഷാൽ, ജാവേദ് അലി, ജാസി ഗിഫ്റ്റ്, എസ് സുരാജ്, ഐക്കി ബെറി എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
8: ഹലോ.
9: ആ, ഞാനാ ഷാജിയാ.
8: ഷാജി, ഇത് ഏതാ നമ്പർ? കാശെടുത്തില്ലല്ലേ.
9: കാശോ? ഏത് കാശ്?
8: നമ്മൾ ഇന്നലെ വിളിച്ച നമ്പറിൽ. ഇത്രയും നേരം സംസാരിച്ചിട്ടല്ലേ ഞാൻ കാശ് കൊണ്ടിട്ടത്.
9: നിങ്ങൾ എന്തെന്നായി പറയുന്നത്?
10: ആ നമ്പർ മാറുന്ന ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ.
9: ആ സിം കാർഡ് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാന്ന്.
8: ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം.
9: എന്ത് മൊയിന്താന്ന്.
3: നിന്റെ ചേട്ടന്റെ കൂണ്ടിക്ക് ഇത്രയും വില ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായട്ടാ. 500,000 രൂപയായി. നമുക്കിത് പപ്പാളിയാക്കട്ടാ. എന്തും ഉണ്ടാത്ത എന്താ? നിന്റെ ചേട്ടന് ദൈവം ഒരു കുണ്ടിയെ കൊടുത്തുള്ളൂ, രണ്ട് കുണ്ടി കൊടുത്തിരുന്നുണ്ടല്ലോ. 1,000,000 രൂപ കിട്ടിയനെ. പൈസ എടുത്തിട്ട് കൂലി പിടിക്കൊണ്ടോ
8: അളിയും വിളിക്കുന്നുണ്ട്.
11: ഏതാ
8: മൂലമറ്റത്തു
12: സഖാവേ? നല്ല ആളാണ് എന്റെ വീടിന്റെ കാര്യത്തിന് വേണ്ടി എത്ര തവണ ഞാൻ വിളിച്ച് സഖാവിനെ മെമ്പറാക്കാൻ വേണ്ടി ഞാനൊക്കെ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ കാര്യം വന്നപ്പോ വിളിച്ചാ ഫോൺ എടുക്കൂല.
11: നീ എപ്പോ വിളിച്ചോണ്ട് നീ വിളിച്ചിട്ടുണ്ട്?
12: സഖാവ് എത്ര വട്ടം ഞാൻ വിളിച്ച്
11: അങ്ങനെ പറയരുത്.
12: എടുത്തില്ല
11: എടുക്കണ്ടാത്ത നമ്പറൊക്കെ ഞാനിങ്ങനെ കോപ്പം എഴുതി വെക്കും.
12: അത് എന്റെ നമ്പറാണ്, ഞാനിപ്പോ സഖാവിനെ വിളിക്കുന്നത്.
11: ഏത് നമ്പർ?
12: ആ നമ്പർ എന്റെ.
11: ഇത് എന്റെ നമ്പർ ആവൂല്ലോ, നിന്റെ നമ്പർ ഞാനിങ്ങനെ എഴുതി വെച്ചൂല്ലോ.
12: എന്നാ സഖാവ് ആ നമ്പറിൽ നിന്നാണ് വിളിച്ചു നോക്കിയത്?
11: തിരിച്ചു വിളിക്കാം.
12: ആ വിളി
11: കട്ട്
12: ദേ അടിക്കണ
11: പരനാറി. ഈ വീട് വെച്ചത് തന്നെ
13: നീയല്ലട സഖാവിനെ പണിത്.
0: ഒത്തു കിട്ടിയില്ല, കിട്ടുന്നേ നമ്മുടെ തരാ.
13: നാളെ ശേഷം പറയ വാ.
0: ഓ അല്ല സാർ, ഒരു ഡൗട്ട്. നാളെ ഞായറാഴ്ച ഇട്ട് പോലീസ് സ്റ്റേഷൻ തുറക്കൂ.
13: നീ അങ്ങോട്ട് വാ, കാണിച്ചു
3: തരാം. ഗാന്ധി എന്തെങ്കിലും ശിശുദിനത്തിന് മാത്രമേ പോലീസ് സ്റ്റേഷൻ തുറക്കാതിരിക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ചെയ്യണ്ടേ? വെറുതെ എന്നെ കൂടെ നടക്കണേ ഒന്നും
0: ചേട്ടൻ പറ്റിയ
8: എന്താണെന്ന് അറിയില്ല. പാർട്ടി അന്വേഷിക്കുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. വന്നേ കയറി കാണാം.
3: നിന്റെ ചേട്ടൻ എന്താ ആശുപത്രിയിൽ ടെന്റ് ഇട്ട് താമസിക്കണം.
0: ചേട്ടാ ചേട്ടാ ചേട്ടാ എന്തു ചേട്ടാ എന്താണ്?
13: കുടിച്ചിട്ടുണ്ടോടാ? കള്ള് കുടിച്ചിട്ടുണ്ടോന്ന്?
0: നീ കള്ള് കുടിച്ചിട്ടുണ്ടോ?
3: കള്ള അതെന്ത് സാധനം?
0: ഇല്ലേട്ടാ, ഞാൻ കുടിച്ചിട്ടില്ല.
13: നീയൊക്കെ കള്ളും കുടിച്ചോണ്ടോ? ഒരു തോന്നിയാസം കാണിക്കും. നനക്കെട്ടക്കുള്ള പണി എനിക്കിട്ട് കിട്ടണേ.
0: സഖാവിന്റെ
14: വണ്ടിയുടെ പിന്നിൽ കൂടുന്ന ആരോ വണ്ടി എടുപ്പിച്ചു. അത് മാത്രമല്ല, വട്ടക്സിന് ഒരു കുത്തും കിട്ടി.
3: വട്ടക്സിനാണോ കുത്തു കിട്ടിയത്? എന്നിട്ട് മുമ്പ് കൊണ്ടിക്കാന്നും
14: കൊണ്ടിരാണ വട്ടക്സ്.
3: ഹലോ
0: കൂത്തണേ. ഹലോ,
5: അതെ പണി ഓക്കെയാണ്. നാളെ രാവിലെ സെറ്റിൽമെന്റ് ഓക്കെ.
0: ആ ഓക്കെ.
3: ആരാടാ?
0: ആ അതെ, ഇനിയിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
14: ഒരു കാര്യമില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഷാജി ധൈര്യമായിട്ട് വയ്ക്കും
0: അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇവിടെ ഒരു കാര്യമൊന്നും
3: ഇല്ലെങ്കിലും കുട്ടിക്കിട്ടൊക്കെ
11: സഖാവിന്റെ വിലകളാ നടക്കുന്ന ഒരു അരിയ. സഖാവിന്റെ മാത്രമല്ല കൊച്ചിയില്.
15: നിങ്ങളുടെ പേര് ഷാജി എന്നാ? ഞങ്ങള് ഷാജിമാരാ. ഞാൻ ഷാജി സുകുമാരൻ.
0: ഞാൻ ഷാജി ജോർജ്. കിടന്ന പേരാണല്ലോ ഷാജി.
15: പിന്നല്ലാതെ ഇവിടെ ചെലവന്മാർക്ക് പേരിടും. ബേജു, ബാഗു, ആസിഫ്,
0: അയ്യേ
15: മോഞ്ഞ പേരുകൾ. അതെ, എന്റെ അഭിപ്രായത്തില് കേരളത്തിലുള്ള എല്ലാവരും ഷാജി എന്ന് പേരാണ്.
0: അത് പൊളിക്കും.
15: ആ അതാവുമ്പോ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല.
7: രണ്ടായിരത്തി 2019 യൂണിവേഴ്സൽ സിനിമയുടെ ബാനറിൽ ഉർവശി തിയേറ്റേഴ്സ് വിതരണം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിനോദ് ഇല്ലമ്പള്ളിയാണ്. ചിത്രസംയോജനം ജോൺ കുട്ടി. കലാസംവിധാനം ത്യാഗു തവനൂർ. ഡിസൈൻ ഓൾഡ് മങ്സ്. കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ്. പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ. പ്രിയ ശ്രോതാക്കളെ, 2019 ദിലീപ് പൊന്നൻ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി നാദിർഷായുടെ സംവിധാനത്തിൽ ബി രാഗേഷ് നിർമ്മിച്ച മേരാനാം ഷാജി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരമിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൌണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
16: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
7: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. July 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളായി മാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും ചില ആളുകൾ നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃത്വമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ 10 ആണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതികവിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽക്കൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനമോ പ്രായമോ കണക്കാക്കാതെയാണ് സൌജന്യയാത്രയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. രാജ്യം പത്മപുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ

0: അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആറു തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതി രാജ തേനിയിലെ അല്ലി നഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനു ശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റിയെഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. സലീം കുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീം കുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാറെന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഉയർന്ന സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത്. ദേശീയപാത 66 3 നടപ്പാതകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കന്നേറ്റി, പരിമണം, നീണ്ടകര എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷമായി. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരയ്ക്കടിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. കപ്പലപകടത്തെ തുടർന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ താൽക്കാലികമായി ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിന്റെയോ അവയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന്റെയോ സൂചനയാണിത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്. മാലിന്യം നീക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര ഗവേഷണ സംരക്ഷണ സംഘടനയുടെയും ആവശ്യം.
0: ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി എൻവയൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. വലിയപറമ്പിൽ മേലേതിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. ടീം മാനേജ്മെന്റും മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനുശേഷം സിറാജിന് വിശ്രമം നൽകാൻ നിർദ്ദേശിച്ചതായി BCCI അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസൺ August 20 മുതൽ September 5 തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 PM അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിംഗ് ചലച്ചിത്ര ഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നെല്ലിക്ക. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടുവിശേഷം. ജില്ലയിൽ +1 സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവർ സ്ക്വാഡ് കാർഡ് ലഭിക്കുന്നതിന് അപേക്ഷാ ഫോമിന്റെ പകർപ്പ്, സ്പോർട്സ് അസസ് സർട്ടിഫിക്കറ്റ് പകർപ്പ് എന്നിവ സഹിതം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തണം. ഈ മാസം 10 മുതൽ 17 വരെയാണ് പരിശോധനയ്ക്കുള്ള സമയം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

മട്ടന്നൂർ എളമ്പാറയിലെ രമണി ബാലനും സംഘവും പാടിയ നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019-2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ കെഎസ്ആർടിസിക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ

0: യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പ് റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലേ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അക്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് സി എൻ ജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
3: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാകെ കുറച്ച് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കരനെ കി കോശിഷ് കി ഹൈ. ഏകദം ഹംനെ ഉസ്മേ ക്രാക്ക് ഡൌൺ കർ ദിയ. കോയി കമി നീ ഹൈ, നാ സി എൻ ജി കി കമി ഹൈ, നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഹൈ. ഇൻഫാക്ട് എൽ പി ജി കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു പി എൻ ജി കണക്ഷൻ.
1: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് യുഎസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് യുഎസ് നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2-ാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ചു.

തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി, ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രകാര പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708. ഇഷ്ടഗാനങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. നമുക്ക് ആദ്യം നല്ലൊരു ഗാനം കേട്ടിട്ട് അടുത്ത കോളർ വരുന്നുണ്ടോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളിൽ ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ വെജേട്ടാ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്? പറയൂ.
1: ആ
0: പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല
0: വിശേഷം. ഇന്ന് ഏത് പാട്ടായിട്ടാ വന്നിരിക്കുന്നേ?
1: ഇന്ന് മംഗളങ്ങൾ അരുളി എന്നില്ലേ ഒരു പാട്ടില്ലേ? ഇന്ന് എന്റെ ആങ്ങളെ എന്റെയും ഇളയ അനിയത്തിന്റെയും വിവാഹ വാർഷിക.
0: ഓ അതെല്ലേ, ഓക്കെ.
1: പിന്നെ രണ്ടാം തീയതി വിവാഹ വാർഷിച്ച ഒരനിയത്തി ഉണ്ട്, അവരെയും കൂടി.
0: അവർക്ക് രണ്ടുപേർക്കും കൂടിട്ടാണല്ലേ?
1: മൂന്ന് പേർക്കും.
0: മൂന്ന് പേര്? ഓഹോ.
1: ആങ്ങളെയും രണ്ടാം തീയതി ഇളയ അനിയത്തിന്റെയും ഇന്നാണ്.
0: ഓ ഇളയ അനിയത്തിന്റെയും ഇന്നാണ് അല്ലേ?
1: ഇളയ അനിയത്തി ബിന്ദു, ആങ്ങളെ രാജേഷ്, രണ്ടാം തീയതി വിവാഹ വാർഷിച്ച പ്രസീത, അവർക്ക് മൂന്നാൾക്കും കൂടി വേണ്ടി.
0: മൂന്നാൾക്കും കൂടി വേണ്ടിയിട്ടുള്ള പാട്ട്. ഈ പാട്ടാണ് കൊടുക്കേണ്ടത് ക്ഷണക്കത്തിൽ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും കേൾക്കുന്നു, നല്ല വിശേഷം. നമുക്ക് ഫോണ് വളരെ എന്താ പറയാ, മഴയായത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയേണ്ട. നേരെ എല്ലാ നെറ്റ് പ്രശ്നമാണ് ഇവിടെ, ലൈന് ബിസി ആവുന്ന അതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്താൾ ഇങ്ങനെ ലൈന് വന്നോണ്ടിരിക്കുന്നുണ്ടോ, നമുക്ക് പെട്ടെന്ന് പാട്ടിലേക്ക് പോവാ അല്ലേ? ഓക്കെ, പാട്ട് കേട്ടോളൂ കേട്ടോ.
1: ശരി.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ സാർ.
0: ഹലോ, നമസ്കാരം, പറയൂ.
1: നമസ്കാരം. നമസ്കാരം, ഇത് നെടുങ്ങിയ ബാലകൃഷ്ണനാണ്.
0: ബാലകൃഷ്ണേട്ടാ, കൊറേ നാളായല്ലോ സംസാരിച്ചിട്ടല്ലേ.
1: ആ, 3 മാസം ആയില്ല, അതിന്റെല്ലാം തിരക്കാണ്.
0: അതെ അതെ അതെ.
1: പിന്നെ നാളെ കാലാവസ്ഥയിലും നല്ല മഴയുണ്ട്, പക്ഷെ ഇപ്പൊ ഇന്നലെ നല്ല വെയിലാണ്.
0: അതെ അല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് മഴ കിട്ടുന്നുണ്ട് ഇപ്പൊ. കുറച്ച് മഴ കിട്ടി.
1: ഇന്നലെ ഒരു മഴ പെയ്തിനായിരുന്നു സാറേ.
0: എങ്ങനെയുണ്ടായിരുന്നു, നല്ല തകർത്ത് പെയ്തോ?
1: ആ, കുഴപ്പമില്ല. നല്ല മഴ.
0: അപ്പോ വീട്ടില് വേറെ എന്തൊക്കെയാണ് വിശേഷം?
1: വീട്ടിലപ്പ മോൻ കണ്ണൂരാണ്, ഓനൊരു ചെറിയൊരു പ്രൈവറ്റ് കമ്പനി ജോലിയുണ്ട്.
0: ഓക്കേ. എങ്ങനെയാ, പോയിട്ട് വരുവാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ താമസിക്കും?
1: അല്ല അല്ല, അവിടെ താമസം. അവര് കുറച്ച് ഒരു 5-6 പുള്ളന്മാരുണ്ട് അവിടെ.
0: ഓ, എല്ലാരും കൂടി ഒന്നിച്ച്.
1: ആ, ഒന്നിച്ച്. പിന്നെ ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ.
0: അല്ല, അപ്പൊ വീക്കെൻഡിൽ വരില്ലേ മകൻ? വീക്കെൻഡിൽ വീട്ടിലേക്ക് വരില്ലേ?
1: മാസത്തിലേ വരുള്ളൂ.
0: ഓ, അങ്ങനെയാണല്ലേ.
1: ആ, മാസത്തില്. ഇനിയിപ്പം 15-ാം തീയതി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം.
0: ഓക്കെ. അപ്പൊ വന്നിട്ടാകുമ്പം നമ്മുടെ അന്വേഷണം അറിയിക്കുക.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: അപ്പൊ ഇന്ന് പാട്ട് ഏതാണ് നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഒരു പഴയ സിനിമയിലെ, ഈ തേനരുവി എന്ന് പറഞ്ഞ സിനിമയിലെ യേശുസ് പാടിയ പർവ്വത നന്ദിനി താമസിക്കും പച്ചിലമ്യാളികൾ ഞാൻ കണ്ടു. ആ പാട്ടാ വേണ്ടത്.
0: അടിപൊളി പാട്ടാണല്ലോ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിട്ടാണ്?
1: നമ്മളെ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: പിന്നെ
1: പിന്നെ പിന്നെ റേഡിയോ മലബാറിലെ
0: അണിയറ പ്രവർത്തകരല്ലേ.
1: തന്നെ തന്നെ. നമുക്ക് അതല്ലേ, നമ്മള് റേഡിയോ മലബാർ തന്നെയാണ്.
0: അതെ അല്ലേ. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ എല്ലാ പ്രവർത്തകരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ.
1: ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്, നല്ല ക്ലിയർ ആണ്.
0: അപ്പൊ ഒരു ദിവസം ഇങ്ങോട്ട് വാന്നേ. ഓക്കെ, തീർച്ചയായിട്ടും വരിക. നമുക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് പോവാം.
1: ആയിക്കോട്ടെ,
0: ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ ചേട്ടാ.
1: ആയിക്കോട്ടെ സാർ. ഓക്കെ,
0: വളരെ സന്തോഷം.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970896. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്? സുജാത. എളമ്പാറയാണോ? കുമ്മാനം അല്ലേ. ഓക്കെ, എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം?
2: നല്ല വിശേഷം. മഴയുണ്ട്, കുറച്ച് നേരത്തെയല്ലേ, ഇപ്പൊ മഴ പോയി.
1: അതെ അല്ലേ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ലല്ലോ.
2: ഇല്ല, കഴിച്ചില്ല.
1: അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ തെരഞ്ഞെടുത്തിരിക്കുന്നത്?
2: എനിക്ക് തീക്കാറ്റി എന്ന സിനിമയിലെ ഒരുകോടി സ്വപ്നങ്ങളായിരുന്നു പാടിയ.
1: രണ്ടു വരി ഒന്ന് പാടി നോക്കുന്നോ?
2: ഒരു കോടി സ്വപ്നങ്ങള തുരകളിന്റെ മണിമണിവാസിനെ.
1: ഞാൻ പാടണോ? പിന്നീട് ഒരിക്കലാവാം. കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പാട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, എന്തായാലും ബർത്ത്ഡേ ആഘോഷിച്ച അവർക്ക് നമുക്കൊരു ആശംസ കൂടി അറിയിക്കാം. റേഡിയോ മല പറഞ്ഞു കേട്ടോ, അവരോട് അറിയിക്കുക. നമ്മളും കൂടി വേണോ? ഇച്ചിരി തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്താത്തത്. ഒരു കോടി സ്വപ്നങ്ങളായി തീർത്തൊരഴകിൻ്റെ മണിമഞ്ചലിൽ നവമാക സിംഹാസനം ഊഗാനവുമോ കണിമലരേ നീ. വരികളൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുക എന്ന് പറയുമ്പം പറയാലേ, അത്രയേറെ മനോഹരമായ പാട്ട്. അപ്പൊ ഈ പാട്ടാണ് ഇപ്പം അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആഘോഷിച്ചായിരുന്നോ? നിങ്ങൾ ഗ്രൂപ്പിൽ ആഘോഷിച്ചായിരുന്നോ? അതെല്ലേ. ഓക്കെ, അപ്പൊ അവിടെ ആഘോഷം ഉണ്ടായിരിക്കോ അല്ലേ? അവിടെ വീട്ടിലെ ചിലപ്പോ കേക്കൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഏച്ചൂരിൽ നിന്നും ഷിഹാബ്. ആദ്യമായിട്ട് വിളിക്കുകയാണോ? ഈ ഒരു പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എന്തൊക്കെയാണ്? ശരിക്കും വീട് മരുതായിയാണ്? ഏച്ചൂർ എവിടെയായിട്ടാണ്? ടൗണിൽ തന്നെ, ജംഗ്ഷനിലാണോ? ഓക്കെ, അപ്പൊ എങ്ങനെയാ പോയി വരവരൊക്കെ എങ്ങനെയാ അങ്ങോട്ട്?
1: രാവിലെ 5:30 വരൂ, വൈകുന്നേരം 3 മണിക്ക് പോകും,
0: തിരിച്ചങ്ങോട്ടേക്ക് പോകും, വീട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഉമ്മ, വൈഫ്, മോള്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ?
1: ഉമ്മാന്റെ പേര് കദീസ് ഉമ്മ, ഭാര്യന്റെ പേര് അഫ്സ, മോളെ പേര് അദബിയ.
0: അദബിയ, ഓക്കെ, വെറൈറ്റി
1: പേരാ.
0: മോക്ക് വേണ്ടിട്ടാണോ പാട്ടിന് വേണ്ടി വിളിച്ചത്? ഓക്കെ, ഏത് പാട്ടാ തെരഞ്ഞെടുത്തിരിക്കുന്നേ? ആ പാട്ടാണല്ലേ, ദാസേട്ടനും ചിത്രയും പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് തെരഞ്ഞെടുത്തിൽ വളരെ സന്തോഷം. എന്താണ് വിശേഷം മോക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാട്ട് തെരഞ്ഞെടുക്കാൻ? അങ്ങനെ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ കഴിഞ്ഞു. ഓ, അത് ശരി. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ റേഡിയോ കുറിച്ച് അറിഞ്ഞത്? ഇവിടുന്ന് വെക്കലുണ്ട്. ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, നമ്മുടെ പരിപാടികളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണെന്നാ ചോദിച്ചത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടോ? പാട്ട് മാത്രം? ലൈവ് പ്രോഗ്രാമാണ് കൂടുതലും കേൾക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നാട്ടിൽ വരുമ്പോൾ അറിയാലോ സ്റ്റേഷൻ സ്ഥിതി. ഇത് നമ്മുടെ മട്ടന്നൂർ ശിവരം റൂട്ടിൽ അയ്യല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ സന്ദർശിക്കുക, നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അപ്പൊ ഏതായാലും നമുക്ക് പാട്ട്, ഓ തീർച്ചയായിട്ടും വിളിക്കണം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999476836,
1: 9447371836,
0: 8078502836.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനമായിട്ട് എടുത്തതാരാണെന്ന് നോക്കാം. ഹലോ,

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, മുഹമ്മദ് കെ ആണോ? കണ്ണൂരിൽ നിന്നും. ശബ്ദം കേട്ടപ്പോ
0: മനസ്സിലായി.
1: നമ്മുടെ ലൈന് ഭയങ്കര ബിസി ആയി പോയി. അതെല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
0: എനിക്ക് പാട്ട് മല്ലികപ്പൂവിൻ മധുരചന്ദം.
1: ആ പാട്ടിപ്പടക്കടേ നമ്മുടെ റേഡിയോയിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ.
0: ഞാൻ നിങ്ങളുടെ പരിപാടി കേട്ടു, ചാരകസാല പരിപാടി കേട്ടു.
1: അത് ശരി. അതുപോലെ നമ്മുടെ
0: പരിപാടി കേട്ടു,
1: നമ്മുടെ നാടകത്തിന്റെ ഒരു പ്രൊമോയിൽ ഈ ഒരു ഗാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി പാട്ടാണ് കേട്ടോ.
0: അടിപൊളി രാമകൃഷ്ണ പൈസ.
1: അതെ, സംവിധാനം ചെയ്ത നാടകം അല്ലേ. കേൾക്കാറുണ്ടല്ലേ.
0: പുള്ളിക്കാരൻ ഞാനോട് സംസാരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അല്ലേ.
0: ഞങ്ങൾ റേഡിയോയിലെ സംസാരിച്ചില്ല, പുള്ളിക്കാരൻ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
1: നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അറിയിക്കാം, ആളിവിടെ ഉണ്ട്, ഞാൻ അറിയിക്കാം കേട്ടോ.
0: പുള്ളിക്കാരൻ ഞാൻ പിന്നെ പുള്ളിക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ ഞാൻ സംസാരിച്ചു. പുള്ളിക്കാരൻ റേഡിയോയിൽ മലബാറിൽ ഞാൻ സംസാരിച്ചിട്ടില്ല.
1: സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ മുഹമ്മദ് ഖാൻ നമ്മുടെ പാട്ടിനെ അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാം.
0: ഓക്കെ.
1: അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം കേൾപ്പിക്കേണ്ടത്?
0: പാട്ട് ഈ പരിപാടി കളിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും കേൾപ്പിക്കാം മുഹമ്മദ് ഖാൻ. അപ്പൊ പാട്ട് കേൾക്കാൻ തോന്നുന്നു അല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: വിളിച്ചതിൽ വളരെ സന്തോഷം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: യൂസഫ് ബാബട്ടോറ.
0: ഓ, നമ്മുടെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടായിരുന്നോ പ്രോഗ്രാം?
1: ഓക്കെ,
0: എന്ത് പറഞ്ഞു വീട്ടിൽ നിന്നൊക്കെ?
1: വീട്ടിലൊക്കെ എല്ലാവർക്കും സന്തോഷമായി. എനിക്കുമ്പോഴത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ സന്തോഷം ഉണ്ടാവുന്നത്.
0: വളരെ സന്തോഷം. നമുക്കും നിങ്ങളെ പോലുള്ളവരെ പങ്കെടുപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പുതിയ പുതിയ
1: ആൾക്കാർ പോകുന്നില്ലേനോ?
0: എങ്ങനെ?
1: ബുധനാഴ്ച രാത്രി 10 മണിക്കിന്റെ വല്ലതാണ് അന്ന് തന്നെ. ഞാൻ വിചാരിച്ചു അടുത്ത ബുധനാഴ്ച പകലിൽ നിന്ന് കേട്ടു. ഞാൻ ഇന്നലെ രാവിലെ കുറെ വെച്ച് നോക്കി കാണില്ല.
0: അപ്പൊ
1: ഞാൻ ഇന്ന് രാത്രി ആയിക്കൊണ്ട് വെച്ചു.
0: അപ്പൊ
1: ഇപ്പൊ മേഡം പറഞ്ഞു അന്ന് തന്നെ വെച്ചു പറഞ്ഞു.
0: അതെ. പിന്നെ വേറെന്തൊക്കെയാണ് നാട്ടിൽ വിശേഷം?
1: നാട്ടില് തോന്നുന്നില്ല, ഇന്ന് കുറച്ച് മഴ കുറവാണ്.
0: വീട്ടിലാണോ?
1: വീട്ടിൽ തന്നെയല്ലേ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ കേൾക്കേണ്ടത്?
1: കറുത്ത പെണ്ണ്
0: കറുത്ത പെണ്ണി നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ഈ ഒരു പാട്ടാണല്ലേ? ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ്?
1: ഇത് നമ്മളെ ഭാര്യനാക്കെ സവായിക്ക് പേരക്കുട്ടികളെ ലുബന ഫാത്തിമ ആര്യ ഫാത്തിമ എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. അപ്പൊ വീണ്ടും വിളിക്കുക, വിശേഷങ്ങൾ പങ്കുവെക്കുക. പരിപാടികൾ അവതരിപ്പിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ റേഡിയോ മലബാറിൽ ഇനിയും വരുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും
1: കുട്ടികൾ പറഞ്ഞു രണ്ട് പാട്ട് പഠിക്കാൻ കാണാതെ.
0: അതെ അല്ലേ?
1: ഞാൻ കൂട്ടി പോകാന്നു പറഞ്ഞു.
0: ഓ ശരി ശരി, എന്തായാലും
1: എന്ത് പാട്ടായാലും ഇല്ല, നിങ്ങൾ പാട്ട് പഠിക്കാൻ പാടാൻ പറഞ്ഞു.
0: അതെ അല്ലേ? ആ കുട്ടികളോട് പാട്ടൊക്കെ പഠിച്ചിട്ട് വരാൻ പറ. അപ്പൊ ഇക്ക കൂട്ടിട്ട് വന്നാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: പ്രശാന്ത്, ചാവശ്ശേരി.
2: ചാവശ്ശേരിയിൽ നിന്നും പ്രശാന്ത്, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വിളിക്കുന്നത് അല്ലേ?
3: ആദ്യമായിട്ടാണ്.
2: ഓക്കെ, എന്തൊക്കെയുണ്ട് ചാവശ്ശേരി വിശേഷങ്ങൾ? ഇത് ബൈജു ആണ്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
3: നല്ല സുഖം തന്നെ.
2: മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട് ഇപ്പം?
3: ഇല്ല,
2: ഇല്ല അല്ലേ. ഓക്കെ, എങ്ങനെ ഇന്ന് വർക്കിന് ഇന്ന് ഇറങ്ങിയായിരുന്നോ?
3: ഇല്ല, ഭക്ഷണം കഴിച്ചോ?
2: ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ.
3: ഓക്കെ,
2: അപ്പോ ഇന്ന് ഇവിടെ എല്ലാവർക്കും സുഖാണ്. തീർച്ചയായിട്ടും പാട്ടിന് വേണ്ടിട്ടാണല്ലോ വിളിച്ചത്, പറഞ്ഞോളൂ. ഏത് പാട്ടാ വേണ്ടത്? ആ, പാടാൻ പറ്റുവാണെങ്കിൽ രണ്ടുപേര്
3: പാടിക്കോളൂ. പറയേ.

0: ഈ ഒരു പാട്ട്
1: കാരണം
0: അപ്പൊ എല്ലാരോടും അന്വേഷണം പറഞ്ഞേക്ക,
1: അപ്പൊ
0: എല്ലാവരും ഈ ഒരു പാട്ട് കേക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം.
1: ഓ
0: ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.
1: ഓ

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലി.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട്

5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ ദക്ഷിണ

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: നെല്ലിക്ക, നാടകം മൂന്നാം ഭാഗം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ, രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ്, സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം, പുരുഷോത്തമൻ സി കല്ലേരിക്കര, മല്ലിക, അശ്വിനി കവണശ്ശേരി, ഗീത, സൂര്യ എടവന, ഗായത്രി, രാജശ്രീ നാരായണൻ, ശാന്ത ടീച്ചർ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, റോജ, അർഷിത. നാടകരചന: കൃഷ്ണകുമാർ. നാടക സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം: അശ്വിനി കവണശ്ശേരി. നെല്ലിക്ക. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരാണ് നെല്ലിക്ക. സുരേഷ്, ദിനേശ്, ശ്യാം തുടങ്ങിയവർ മുഖ്യ സംഘാടകരാണ്. സഹപാഠിയായിരുന്ന ജയദേവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ ചില ദുരന്തങ്ങൾക്ക് ശേഷം വീട്ടിൽ അടച്ചുകൂടുകയാണ് അദ്ദേഹം. ജയദേവന്റെ അമ്മ ശാന്ത ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സുരേഷ്, ശ്യാം, ദിനേശ് തുടങ്ങിയവർ ജയദേവനെ ചെന്ന് കാണുന്നു. തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ജയദേവനെയും സഹകരിപ്പിക്കുന്നു. കൂട്ടായ്മയുടെ വാർഷിക സംഗമത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കൂട്ടുകാർ. അതിനിടയിൽ ജയദേവൻ മല്ലികയെ പരിചയപ്പെടുന്നു. വായനശാലയിൽ ലൈബ്രറിയന്റെ ചുമതല വഹിക്കുകയാണ് മല്ലിക. നെല്ലിക്കയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ദിനേശിനോട് ഭാര്യ ഗീതയ്ക്ക് പരിഭവമാണ്. വീട്ടുകാര്യങ്ങൾക്കൊന്നും ദിനേശിനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. സുരേഷിന്റെ ഭാര്യ ഗായത്രിയിൽ നിന്നും മല്ലികയുടെ കഥകൾ ജയദേവൻ മനസ്സിലാക്കുന്നു. ജയദേവന് മല്ലികയോട് കൂടുതൽ അടുപ്പം തോന്നുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്ക മൂന്നാം ഭാഗം.
1: ഒന്ന് നിക്കണേ, ഗായത്രി അല്ലേ സുരേഷിന്റെ ഭാര്യ?
2: അതെ. എന്താ, നിങ്ങളെ പേര് ഗീത എന്നാ?
1: അതെ, സുരേഷിന്റെ കൂട്ടുകാരി.

0: ദിനേശന്റെ വൈഫ്.
1: ആ, ഫോട്ടോ കണ്ടിനെ.
0: തിരക്കാണോ?
1: ഇല്ല, എന്തേ?
0: കുറച്ച് നാളായി കാണണമെന്ന് കരുതിയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്.
1: വാ, നമുക്ക് അങ്ങോട്ട് മാറിക്കാം.
0: ശരി.
1: എന്താ എന്താ പറയാൻ? എന്ത് പറഞ്ഞേ?
0: ഏട്ടനെ കുറിച്ചാ പറയാനുള്ളത്.
1: ഏട്ടനെ തെറ്റി?
0: ഗായത്രി, ഒരു സ്വസ്ഥതയില്ല. അവരുടെ കൂട്ടായ്മ വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. നിങ്ങളുടെ സുരേഷേട്ടനല്ലേ അതിന്റെ പ്രസിഡന്റ്?
1: അതെ. എന്തുറ്റി ഇത്?
0: അത് തുടങ്ങിയതിന് ശേഷം ഓറയൊന്നിനും കിട്ടുന്നില്ല. എപ്പോഴും പരിപാടിയും മീറ്റിങ്ങും, വീട്ടിലെ കാര്യം തിരിഞ്ഞു നോക്കാറില്ല. കഴിഞ്ഞ ദിവസമേ അച്ഛനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചതാ. മീറ്റിംഗ് കഴിഞ്ഞ് വന്നതാണെങ്കിലോ വൈകിട്ട്.
1: ആ, ഇടക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവലുണ്ട്. പോയാലൊരു പോക്ക് തന്നെയാ.
0: വീട്ടിലെ ഒരു കാര്യത്തിന് ഒരു സമയം ഉണ്ടാവില്ല. എന്നാലോ, ആരെങ്കിലും വീട് വൃത്തിയാക്കാനും കാട് വൃത്തിയാക്കാനും ഓർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്.
1: ആ, അവരവരുടെ ഫ്രണ്ട്സിന് വീടെടുത്തു കൊടുക്കുന്നുണ്ട്.
0: ആന്ന്, അതിനെല്ലാം നേരമുണ്ട്. ആ ഗ്രൂപ്പ് വരുന്നതിന് മുന്നേ എല്ലാത്തിനും ഊറുണ്ടാവും. കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുവേനു. ഇനി രാത്രിയാണെങ്കിലോ ഫോണിൽ തന്നെ മെസ്സേജും വാട്സപ്പും. ഗായത്രി, എനിക്ക് പേടിയാന്ന്. ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ട് ഇതെല്ലാം പറയണമെന്ന് വിചാരിക്കുന്നു.
1: ഗീതേ, നീ വിഷമിക്കല്ല. ഞാൻ സുരേഷേട്ടനോട് പറയാം. അത്യാവശ്യ കാര്യം വന്നാൽ പിന്നെ ഈ മീറ്റിങ്ങും ഗ്രൂപ്പും നോക്കണ്ട. കുടുംബകാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ലോ.
0: അതെ, ഞാനും അതന്നെ പറയുന്നേ. ഓരോ പരിപാടി തുടങ്ങിയിട്ട് കുടുംബം തകരുമല്ലേ എന്ന്.
1: അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഒന്നും സംഭവിക്കില്ല.
0: സംഗമത്തിന് നമ്മളെയും പങ്കെടുപ്പിച്ചാലെന്താ? നമ്മളൊന്നും വേണ്ടെന്ന് പറയുമ്പോ സംശയോ?
1: ഏ, സംശയിക്കാനൊന്നുമില്ലപ്പാ.
0: അത് നീ ശ്രദ്ധിക്കാത്തോണ്ട. എന്റെ സുരേഷാണെന്നും കുറേ സമയം ഫോണിലല്ലേ. പണ്ടെങ്ങനെയും നമ്മളോട് വർത്തമാനം പറയാൻ എത്ര സമയം കിട്ടാറുണ്ട്. ഇപ്പൊ മിണ്ടലുണ്ടാ? എത്ര പ്രായായിന്ന് ഓർക്കുന്നില്ല.
1: ആ, അത് ശരിയാ. അത് തന്നെയാ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത.
0: നീ പറഞ്ഞ പോലെ കുടുംബം നോക്കിട്ട് മതി കാര്യങ്ങളല്ലോ.
1: ആ, അതങ്ങനെ തന്നെ. ഞാൻ സുരേഷേട്ടനോട് പറയാം. വേണ്ട.
0: ഓ, ഇപ്പൊ ഒരു സമാധാനായേ. എന്നാ ഞാൻ പോയിക്കോട്ടെ, ഞാൻ വിളിക്ക.
1: ആ,
2: മല്ലികെ.
3: ആ,
2: വനവാസം കഴിഞ്ഞില്ലേ?
3: 14 വർഷങ്ങൾ.
2: ഭരതന്റെ മകന് 12 വയസ്സാകും, യുവരാജാവാകും. പിന്നെ രാമരാജ്യം സാങ്കല്പിക്കും, ഭരതരാജ്യം യാഥാർത്ഥ്യം. കൈകേയിയുടെ കരുതൽ അപാരം, ദീർഘവീക്ഷണം.
3: മാണ്ഡവി ഭരതപുത്രന് ജന്മം നൽകിയിരുന്നില്ല കഥയിൽ.
2: അടവിയും കോസലമായിരുന്നല്ലോ. അരണ്യവും അയോധ്യ തന്നെ.
3: അല്ല, ഇതെന്താ അസുഖം?
2: കേട്ടിട്ടില്ലേ അകാലബാല്യം?
3: മകള് വിളിക്കാറുണ്ടോ?
2: ഇല്ല, വിളികൾക്ക് കാതോർക്കാറുണ്ട്.
3: അപ്പോ മകളെ വിളിക്കാറുണ്ടോ?
2: വിലക്ക് കൽപ്പിച്ചിരിക്കുക.
3: വിലക്ക് എങ്ങനെയാ ബന്ധവിച്ഛേദനമാകുന്നത്?
2: തടവറയിലെ നിയമപുസ്തകം ഉണ്ടെങ്കിൽ നോക്കണം. ബന്ധമോചനം അച്ഛനിൽ നിന്ന് മകൾക്ക്.
3: എന്നോട് ക്ഷമിക്കൂ.
2: എന്തിന്?
3: ഓർമ്മകളിലേക്ക് മുൾമുനകൾ വലിച്ചിട്ടതിന്.
2: ഉള്ളുനീറുന്ന ഓർമ്മകൾ ONV-യുടേതല്ലേ?
3: രത്നഹാരിയായ ഉജ്ജയിനി, കാപട്യങ്ങളുടെ യാന്ത്രികതയിൽ ഒരു നിർഗന്ധ പുഷ്പമായ മാളവിക.
2: ബന്ധുരകാഞ്ചന കൂട്ടിലകപ്പെടുമ്പോ കാളിദാസനാകലെ.
3: ആഗ്രഹം തുറന്നു പറയാനാകാതെ മാളവിക.
2: മാളവികയുടെ ഉള്ളിൽ കവിയുണ്ടായിരുന്നു എന്ന് കാളിദാസൻ അറിവുണ്ടായിരുന്നില്ല.
3: കവിയല്ലേ, ചമൽക്കാരങ്ങൾ ചമയ്ക്കാൻ വാക്കുകൾ തീർക്കും.
2: അത് ചമൽക്കാരമാണെന്ന് മനസ്സിലാക്കാൻ മാളവികക്കും കഴിഞ്ഞില്ല.
3: കുറ്റം എപ്പോഴും മാളവികയ്ക്ക് തന്നെയല്ലേ? അല്ലെങ്കിലും അതങ്ങനെ തന്നെ ആണല്ലോ.
2: ഓ, പക്ഷവാദം, സ്ത്രീപക്ഷവാദം.
3: വാദിക്കാനല്ല, തർക്കിച്ച് ജയിക്കാനും അല്ല. വായന കൊണ്ട് ഇത് ഗുണമോ ദോഷമോ?
2: ഗുണദോഷങ്ങളുടെ കണക്കെടുപ്പ് വേണോ?
3: വീട്ടില് ഒറ്റക്കല്ലേ?
2: ആരും ഒരിക്കലും ഒറ്റക്കല്ലല്ലോ. ഏകാന്തതയിലെ നല്ല കൂട്ടുകാരൻ ആരാന്നറിയോ?
3: ഇല്ല.
2: ഓർമ്മകൾ, മധുരിക്കും ഓർമ്മകൾ. മധുരിക്കും ഓർമ്മകളെ.
4: ഹേ രോഗി, ഈ ജ്വരാവസ്ഥയിലെ ജൽപ്പനങ്ങൾ രോഗലക്ഷണം. അകാല ബാല്യം.

0: എന്താ ശ്രീമതി ഫോണും നോക്കി ചിരിക്കുന്നത്?
1: നിങ്ങള് നെല്ലിക്ക 14 വയസ്സുള്ള പിള്ളേരാന്നാ വിചാരം.
0: അങ്ങനെ വിചാരിക്കട്ടെ.
1: അല്ല, നിങ്ങള് ദിനേശ് ചേട്ടനോട് സംസാരിച്ചാ?
0: ഗീതക്ക് സംശയരോഗ, കൂടെ നടക്കാൻ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, കൂടെ പഠിച്ച പുമ്പിളരൊന്നിച്ച് കൊഞ്ചി കൊഴിയുന്നുണ്ടോന്നൊരു സംശയം.
1: അതിന്റെ എന്താ ഇത്ര സംശയൊക്കെ? ശരിയെന്നല്ലേ ഇവള് പറഞ്ഞേ?
0: ശരിയാണോ? ഞാൻ അങ്ങനെ കൊഞ്ചി കൊഴിയുന്ന നീ കണ്ടിട്ടുണ്ടാ?
1: ഞാനൊന്നും അറിയുന്നില്ല, നിങ്ങൾ വിചാരിക്കണ്ട. ശ്രദ്ധിച്ചാ നല്ല. അല്ല, നമ്മളെ വേണു നാഗവള്ളിയുടെ അവസ്ഥ എന്താ ഇപ്പോ?
0: വേണു നാഗവള്ളിയ?
1: ആ ദേവദാസില്ലേ, വിഷാദ കാമുകൻ.
0: ഓ ജയദേവൻ, എന്തായി നിന്റെ CBI വർക്ക്?
1: ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: പറ
1: നിങ്ങളെ ഫ്രണ്ട് വിജയ മാഷാവോന്നൊരു സംശയം. അവരിത്തിരി സീരിയസ് ആട്ടാ.
0: ഗായത്രി,
1: നിങ്ങൾ തന്നെ തുറന്നു വിട്ട ഭൂതം ഇപ്പൊ തിരിച്ചു പോത്തുന്നു, അത്രേ ഉള്ളു.
0: വലിയ ചേഞ്ചാണ് അവന്. ആ, അവന്റെ അമ്മ ശാന്ത ടീച്ചർ വിളിക്കാറുണ്ട്. എന്തിനാന്നറിയാ? അവനെ മാറ്റിയെടുത്തതിന് നന്ദി പറയേ.
1: ആ, ഓരോരോ സാഹചര്യങ്ങള്. മല്ലിക ഒറ്റക്കാ, നിങ്ങളെ ജയദേവനോ? ഒരു ഉഭയകക്ഷി കരാറിന് എന്റെ കെട്ടിയൊന്നും തന്നെ മധ്യസ്ഥം പറയേണ്ടി വരുന്നാ എനിക്ക് തോന്നുന്നേ.
0: കുഴപ്പാവോ ഗായത്രി, ആ ടീച്ചർ എന്താ വിചാരിക്കുക?
1: നിങ്ങൾ ആദ്യം വേണ്ടത് ഈ ഗ്രൂപ്പ് ഒന്ന് പിരിച്ചുവിടുക.
0: ഗായത്രി, അത് നടക്കൂല.
1: ആ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഒരു സംഗമം നടത്തുക, എന്നിട്ട് മതിയാക്കുക. ഇത് പിന്നെയും പിന്നെ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തിയ എല്ലാവർക്കും നല്ലതാ.
0: ശരിയാ, കുറെ ഇഷ്യൂസ് ഉണ്ട്. വയസ്സുകാലത്ത് ഈ കുടുംബകലഹം ഉണ്ടാക്കുക നമ്മളായിട്ട് കൂട്ടുവെക്കണ്ട അല്ലേ?
1: പിന്നെ എല്ലാരും ബ്രോഡ് മൈൻഡഡ് ആയിരിക്കൊന്നുമില്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരില്ല. അല്ല, സംഗമത്തിന് ഫാമിലിനെയും കൂടെ ഉൾപ്പെടുത്തണം എന്നിട്ടെന്തായി?
0: ഭയങ്കര എതിർപ്പാ, പലരും എന്നെ വിളിച്ചു.
1: ഞാൻ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞരട്ടെ.
0: നീ പറ, സോൾവ് ആകുമോന്ന് പിന്നെ പറയാം.
1: നിങ്ങളൊരു കാര്യം ചെയ്യ്, ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്, കുടുംബസമേത സംഗമത്തിന് വരണമെന്ന്. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഗ്രൂപ്പ് തന്നെ അറിയിക്കണമെന്നും പറ.
0: എന്നാലോ?
1: ആരും എതിർക്കൂല.
0: അതെന്താ?
1: അതാണ് അതിന്റെ ഒരു ഇത്.
0: ഏത്?
1: സൈക്കോളജി.
0: അതെന്തായിരിക്കും?
1: ഏ മനുഷ്യ, ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളെ ഫോണിൽ വന്നാ അത് ഞാൻ കാണൂലേ? എന്നെ കൂട്ടാണ്ട് പോണോന്ന് നിങ്ങൾ പറയുക. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്.
0: ഓ അങ്ങനെ.
1: ആ അതന്നെ. ആ മതി, ഉറങ്ങാൻ നോക്ക്. ഓരോന്ന് തലേക്കേറ്റി വെച്ചിട്ട് മനുഷ്യന്റെ ഉറക്കുകളയാനായിട്ട്.
0: എടോ, പരിപാടി മറ്റന്നാളായി, വരാൻ പറ്റാത്തവര് ഇന്ന് രാത്രി തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോണിങ് വന്നാട്ടെ.
1: ഇതോ നോക്ക്, കുടുംബ സംഗമം ശരി എന്ത് നാലും ശരി, നിങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ
0: ഒരു 10 മിനിറ്റ്.
1: എന്നാ സംഗമത്തിന് ഞാൻ എന്തായാലും വരും, ദിനേശന്റെ വൈഫും ഉണ്ടാവും.
0: ഗായത്രി, നീ ഫോണിലൊന്ന് നോക്കിയ, ഇത് ജയനാണല്ലോ. ഇതെന്നാ പാട്ടാ? മല്ലികപ്പൂവിൻ മധുരഗന്ധം. അയ്യോ, അതവൻ ഡിലീറ്റ് ആക്കിയല്ലോ.
1: അയാൾക്ക് മാറിപ്പോയതായിരിക്കും. നിങ്ങൾ ആ പാട്ടൊന്ന് പാടിയ ശരിക്ക്.
0: മല്ലികപ്പൂവിൻ മധുരഗന്ധം മന്ദസ്മിതമാകും ഒരു വസന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ.

0: പാദരക്ഷകൾ പുറത്ത്. ഇതൊരു പഴഞ്ചൻ രീതിയല്ലേ?
1: പുസ്തക വായന തന്നെ പഴഞ്ചനല്ലേ? വായിക്കുന്നില്ലെങ്കിലും കുറച്ച് ബഹുമാനമൊരുക്കട്ടെ.
0: രക്ഷകരെയൊക്കെ പുറത്തു നിർത്തുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം.
1: രക്ഷകർ പുറത്തല്ലേ വേണ്ടത്, കാവലായി കാവലാളായി.
0: അകത്ത് കയറിയും രക്ഷിക്കാമല്ലോ.
1: അകത്ത് വരുമല്ലോ.
0: നഗ്നപാതയായി അകത്ത് വരൂ അല്ലേ?
1: അങ്ങനെയും പറയാം.
0: പക്ഷേ പുഷ്പപാദുകം പുറത്തുവെച്ച് അകത്തേക്ക് വരുന്ന സന്യാസിനി എങ്ങനെ രക്ഷകയാകും?
1: പുണ്യാശ്രമാണെങ്കിൽ രക്ഷക തന്നെ. അല്ല, വയലാർ രചനകൾ ചർച്ച ചെയ്യാനാണോ ഇപ്പൊ വന്നത്?
0: അല്ല, പക്ഷേ പുസ്തകങ്ങൾക്കിടയിൽ പഴയ പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ മല്ലികയോടുള്ള സംസാരമൊക്കെ ഈ വിധമാകുന്നു, അത്ര തന്നെ.
1: അല്ല, സംഗമത്തിന്റെ ഒരുക്കങ്ങൾ?
0: അത് നന്നായി നടക്കുന്നുണ്ട്. സുരേഷും ദിനേശനും ശ്യാമും ഒക്കെ, അതിനവരും മതി.
1: അപ്പോ ജയദേവന് ചുമതലകളൊന്നുമില്ലേ?
0: ഉണ്ട്, വലിയ ചുമതലകൾ. അത് പക്ഷേ വ്യക്തിപരമാണ്.
1: പങ്കുവെക്കാൻ നിർബന്ധിക്കുന്നില്ല, വ്യക്തിപരല്ലേ.

0: അതെ, അത് എല്ലാവരോടും പറയാനുള്ളതല്ല, ഒരു വ്യക്തിയോട് മാത്രം പറയേണ്ട കാര്യം.
1: ആരോടാ?
0: ഒരു പൂവിനോട്, ഗൃഹാതുരതയുടെ ഗന്ധമുള്ള പൂവിനോട്.
1: ഗന്ധത്തിനും ഗൃഹാതുരതയോ?
0: അതേന്ന്, ചില പൂക്കളുടെ ഗന്ധം നമ്മെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകും.
1: ആ വിശിഷ്ട പുഷ്പം ഏതാണാവോ?
0: മല്ലിക.
1: ജയദേവൻ.

0: തുടക്കം.
1: ചന്ദ്രികയുടെ ക്ഷണമല്ല ഇത്.
0: ഈ ഗ്രന്ഥാലയം ഒരു പുണ്യാശ്രമം എന്നല്ലേ പറഞ്ഞത്?
1: ആശ്രമത്തിൽ താമസവേഷത്തിലിരിക്കുന്ന അർജുനന്റെ അരികിലേക്ക് സന്യാസിനിയായി വരുന്നത് സുഭദ്രയാണ്.
0: താരതമ്യം ശരിയല്ല.
1: വയലാറിലേക്ക് തന്നെയാവാം.
0: എന്ത്?
1: സന്യാസിനി.
0: അതെ, യാത്ര ചോദിക്കാം. രാത്രി പകലിനോടെന്ന പോലെ.
1: നിഷേധിക്കുന്നില്ല. രാത്രിയും പകലും ചേരുന്ന സന്ധ്യാപുഷ്പം,
0: അത് ക്ഷണികമല്ലേ?
1: ക്ഷണികമെങ്കിലും സുന്ദരമല്ലേ?
0: പക്ഷേ വിരഹത്തിന്റെ വേദനയില്ലേ?
1: വിരഹത്തിന്റെ മാത്രമല്ല, മത്സരത്തിന്റെ.
0: മത്സരം?
1: അതെ, രാത്രിയും പകലും മത്സരിക്കുന്നു സന്ധ്യയെ സ്വന്തമാക്കാൻ.
0: അപ്പോ പുതിയ കാലത്തെത്തി അല്ലേ?
1: മല്ലികേ, യാത്ര ചോദിക്കലും വിരഹവുമാണ് ക്ഷണികം. പകലിനോട് യാത്ര പറഞ്ഞിറങ്ങിയ രാത്രി, ആ രാത്രിയോട് യാത്ര പറയാനും പകല് വരും.
0: കൺഫ്യൂഷൻ, ടോട്ടൽ കൺഫ്യൂഷൻ.
1: നത്തിങ്.
0: നെല്ലിക്കയുടെ സംഗമം,
1: നെല്ലിക്കയുടെ മധുരം.
0: കാൽപ്പനിക ലോകത്ത് നിന്നാണോ മധുരം നുണയുക?
1: എല്ലാം കൽപ്പനയിലാണല്ലോ തുടങ്ങുക. പക്ഷെ മധുരം യാഥാർത്ഥ്യ ലോകത്ത് തന്നെ.
0: ജയദേവ,
1: അക്ഷരങ്ങളുടെ കൂട്ടുകാരി, നീ അസ്വസ്ഥയാവാതിരിക്കുക. അലയൊടുങ്ങുന്ന ആഴിയെ മാത്രം സങ്കൽപ്പിക്കുക. സ്വസ്ഥതയുടെ നിതാന്ത ശാന്തതയിൽ ആ ശാന്തസാഗരത്തിലേക്ക് നമുക്കൊരു കൊതുമ്പ് തോണിയിറക്കാം. ഒരുങ്ങുക ഒരു യാത്രയ്ക്കു കൂടി.

0: എല്ലാരും പോയി. കരുണാകരൻ മാഷ കൂട്ടായ മോൻ വന്നിരുന്നു.
1: മാഷൊന്നും പറഞ്ഞില്ലല്ലോ, പ്രസംഗം നടന്നപ്പോ ഇടപെടേണ്ടി വന്നു.
2: അവർക്ക് അപൂർവമായി ലഭിക്കുന്ന അവസരല്ലേ, അവരെയും കുറ്റം പറയാനാവില്ല.
3: അല്ല, എല്ലാരും ഫുഡ് കഴിച്ചാല് നെക്സ്റ്റ് പ്രോഗ്രാം തുടങ്ങാം.
1: എന്തൊക്കെയാ?
0: മ്യൂസിക് ചെയർ, പിന്നെ അന്താക്ഷരി.
1: ഞാൻ അന്നേ പറഞ്ഞതാ, പിള്ളേരുടെ കളിയൊന്നും വേണ്ട.
2: അതെന്താ സുരേഷ്?
1: പാട്ട് പാടട്ടെ,
3: രാമേന്ദ്രന്റെ നാടൻ പാട്ടുണ്ട്.
0: പള്ളിവാള് തന്നെ ആയിരിക്കും.
1: നിനക്ക് അതിനും പറ്റൂലോ,
3: പള്ളിവാളിനെ ഭദ്രകാളി എന്നാക്കിയാ മതി.
0: എന്നാ എല്ലാരും വാ, നമുക്ക് നോക്കാം.
1: അതിനെ
0: തുടങ്ങിയില്ല, ഇവരെ വർത്താനം നിർത്തൂല.
3: പറയട്ടോ, അതല്ലേ അതിന്റെ ഒരു രസോ.
1: ഹലോ ഹലോ, എല്ലാരും ഹാളിലേക്ക് കയറിയിരിക്കെ, നമുക്ക് തുടങ്ങാം. സ്നേഹമുള്ളവരെ, നമ്മുടെ നെല്ലിക്ക സംഗമത്തിന്റെ രണ്ടാം സെഷൻ ആരംഭിക്കുകയാണ്. രാവിലെ അധ്യാപകരെ ആദരിക്കലും മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായി എന്നാണ് എൻ്റെ വിശ്വാസം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് വിനോദ പരിപാടികളാണ്, പാട്ടുകൾ, ചെറിയ ഗെയിംസ്, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഇതിൻ്റെ ചുമതല ശ്യാമിനും ബീനക്കുമാണ്, അതിനവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്, 3:30 സമാപനമാണ്. നമ്മുടെ പുതിയ അംഗം ജയദേവൻ പ്രസംഗിക്കും. പ്രധാനപ്പെട്ട ഒരു പ്രസംഗം ആയിരിക്കും അത്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക.
4: എല്ലാവർക്കും നമസ്കാരം. പഴയകാല ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഗാനം, ഡെയ്സിയിലെ രാപ്പാടി രാപ്പാടി എന്ന ഗാനം.

Thank you.

0: ഇതോടെ നമ്മുടെ കലാപരിപാടികൾ സമാപിച്ചു. ഇനി സമാപന ചടങ്ങാണ്. അതിനായി നെല്ലിക്ക 91 PDC ബാച്ച് കൂട്ടായ്മയുടെ ചെയർമാൻ സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വർഷത്തെ കൂട്ടായ്മ വളരെ നല്ല നിലയിൽ നടത്താൻ നമുക്ക് സാധിച്ചു. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, കുറെ പൊതുരംഗങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. ബട്ട് നൗ ഐ ആം ലിറ്റിൽ നെർവസ്.
2: എന്താണ് സുരേഷ?
1: ഇമോഷൻസ്. അത് പ്രസംഗത്തിൻ്റെ ഒരു ഫ്ലോ തടസ്സപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്. യു പ്രിപ്പയർ ടു ഫീൽ ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. നമുക്കറിയാം, ഏറെക്കാലത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിയ ജയദേവൻ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. കുറേയേറെ ജീവിതാനുഭവങ്ങളുള്ള അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ചില പ്രധാന കാര്യങ്ങൾ. ജയ, പ്ലീസ്.
3: പുതിയ കാലത്തിൻ്റെ സൃഷ്ടിയാണ് സജീവമാകുന്ന പൂർവ്വ വിദ്യാർത്ഥി സമിതികൾ. ജീവിതം ക്ഷണികമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടോ ജീവിത വ്യാപാരത്തിൻ്റെ വിരസത കൊണ്ടോ സൗഹൃദ സ്നേഹങ്ങളുടെ ഉറവ പറ്റുന്നതുകൊണ്ടോ ഇക്കാലത്ത് അത്തരം കൂട്ടായ്മകൾ കൂടി വരികയാണ്. ഒരാൾ തന്നെ പല കൂട്ടായ്മയിലും പ്രവർത്തിക്കും. പഠിച്ച സ്ഥാപനങ്ങൾ എത്രയാണോ അത്രയും. നമ്മുടെ കൂട്ടായ്മയ്ക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകത ഇതിൻ്റെ പേരാണ്, നെല്ലിക്ക. കുറേ സമിതികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുമ, ഒപ്പരം, കളിക്കൂട്ട്, പിരിയില്ല നാം, ഓർമ്മച്ചെപ്പ്, തിരികെ യാത്ര, അങ്ങനെ പലതും. പക്ഷേ നെല്ലിക്ക എന്ന പേര് വ്യത്യസ്തവും ഏറെ കൗതുകകരവുമാണ്. നെല്ലിക്ക, പഴമക്കാരുടെ ചൊല്ലിൽ ആദ്യം ചവർക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യും. അതെ, അന്വർത്ഥമായ പേര്. മടിച്ചു മടിച്ച് കൂടെ കൂടിയവർ പിന്നീട് ഇത്തരം സംഘടനകളുടെ മാധുര്യം നുണയും എന്നെ പോലെ. ഈ പേര് നിർദ്ദേശിച്ച ദീർഘവീക്ഷണത്തിന് നമസ്കാരം. എനിക്കും ഇത് നെല്ലിക്കയാണ്. താല്പര്യമില്ലായ്മയുടെ ചവർപ്പായിരുന്നു ആദ്യം, എന്നാലിപ്പോൾ മധുരം. അത് മധുരതരമായിരിക്കുകയാണ്. കുറച്ച് ധൈര്യമായി സംസാരിക്കുന്നതിൽ വിഷമമില്ലല്ലോ?
4: ഇല്ലടാ ജയ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ.
3: ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിരാശ ബാധിച്ച അവസ്ഥയിലിരിക്കുമ്പോഴാണ് ശ്രീ സുരേഷൻ, നമ്മുടെ സമിതിയുടെ ചെയർമാൻ, എന്നെ ക്ഷണിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രി കഴിഞ്ഞ് ജോലിയും കുടുംബവുമായി സംസ്ഥാനത്തിന് പുറത്തായിരുന്നു ഏറെക്കാലം. അങ്ങ് ബോംബെയിൽ പഴയതൊന്നും ഓർക്കാൻ അവസരം തരാതെ ആഘോഷിച്ച ജീവിതം. പിന്നെ ആ സ്വസ്ഥതയിൽ അസ്വാരസ്യങ്ങളുടെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ഉള്ളിൽ ആഗ്രഹങ്ങൾ മൂടിവെച്ച് കുടുംബക്കാരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് സ്വയം ഭരിച്ച ജീവിതം. ജീവിത പങ്കാളി കോവിഡ് എന്ന മഹാമാരി ഒടുവിൽ അവളെയും കൊണ്ടുപോയി. അച്ചടക്കമില്ലാത്തവരെ പിടികൂടുന്ന ആ ചെമ്പരീർ പൂവ് കോവിഡ് അവൾക്ക് മേൽ ഒരഞ്ജലി പുഷ്പമായി. പിന്നെ മകൾ, അച്ഛനമ്മമാരുടെ കലഹം കണ്ട് വളർന്ന് അവളും ഉപേക്ഷിച്ചു. ജീവിത സായാഹ്നത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായി നാട്ടിലെത്തി. ആഗ്രഹങ്ങളുടെ, പ്രതീക്ഷകളുടെ പുൽനാമ്പുകൾ പോലും കരിഞ്ഞുണങ്ങിയ ഊഷരഭൂമിയിൽ ഓർമ്മകൾ ഉഷ്ണക്കാറ്റായി വീശുന്ന ആ മരുഭൂമിയിൽ, വിരക്തിയുടെ പൂർണ്ണതയിൽ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ നെറ്റിയിലേക്ക് ഒരു ജലകണം വന്നു പതിച്ചു, നെല്ലിക്കയിലൂടെ. ആ നീർത്തുള്ളികൾ, സ്നേഹത്തിൻ്റെ നീർമണികൾ എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വിഷയത്തിൻ്റെ ഗൗരവമാണ് വാക്കുകളെ ഏറെ ഫോർമലാക്കുന്നത്, മുഖവരയുടെ വിസ്താരമേറ്റുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ നീർമണിത്തുള്ളി നിങ്ങൾക്കിടയിലുണ്ട്. അതെ, മറ്റാരുമല്ല, മല്ലിക. പഠനകാലത്ത് ഉള്ളിലുണർന്ന മോഹം. പുറമെ പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ പലരും ജോഡികളായി അറിയപ്പെടുമ്പോഴും അന്തർമുഖനായിരിക്കാൻ എന്നിലെ അപകർഷത കാരണമായി. നിങ്ങളോടെന്ന പോലെ ആ ഇഷ്ടം മല്ലികയോടും ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ അവളുടെ ഉള്ളവും ആഗ്രഹിച്ചിരുന്നു. മല്ലികയും എന്നെ പോലെ തനിച്ചാണ്, കുടുംബത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് അനാഥയായവൾ. അവളുടെ അനാഥത്വത്തിന് അറുതി വരുത്തുകയാണ് ഞാൻ. മല്ലികയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് കൂട്ടുകാരായ നിങ്ങളുടെ സാന്നിധ്യത്തിൽ. നെല്ലിക്കയുടെ മധുരം ഇതാണ്. ആ മധുരം നിങ്ങൾ തന്നെ

0: അല്ല എന്റെ സുരേഷ, നീ എങ്ങനെ ഈ രഹസ്യം ഇത്ര നേരം കൊണ്ടുവരുന്നത്?
1: എന്നാലും നമ്മുടെ ജയദേവൻ സാറ്, ഓ എന്തൊരു സസ്പെൻസ്!
2: എടാ ജയ, നീ അമ്മയോട് സൂചിപ്പിച്ചില്ലേ?
3: ചില സൂചനകൾ, ബട്ട് ആങ്സൈറ്റി ഉണ്ട് അമ്മ.
2: നത്തിങ് ടു ഫിയർ.
0: അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചാ? അല്ല, നീ ടീച്ചറെ വിളിച്ചാ?
2: എനിവേ ലെറ്റ് അസ് ഗോ.
1: അല്ല, എങ്ങനെയാ യാത്ര?
2: ശ്യാമിന്റെ വണ്ടിയില്ലേ?
3: വേണ്ട, കാറൊന്നും വേണ്ട.
1: എങ്ങനെ അല്ലെ, എങ്ങനെ എങ്ങനെ? പിന്നെ ഇല്ലേ, മണവാളം മിണ്ടണ്ട, കാര്യങ്ങൾ നമ്മൾ കാരണവന്മാർ തീരുമാനിക്കും.
0: സുരേഷ, നിന്റെ ബൈക്ക്?
2: നീ കാറിന്റെ ചാവിങ്ങതാ, ബൈക്ക് നീ എടുത്തോ. ആ പിന്നെ ദിനേശനെയും കൂട്ടിക്കോ.
1: അല്ല, അപ്പോ കാരണോർ?
2: തൽക്കാലം ബൈക്കില്, ബാക്ക് സീറ്റില്.
1: നല്ല കാര്യം.
2: വാ ജയ, മല്ലിക.
4: എന്ത് സർപ്രൈസ് ആയിരിക്കും കൊണ്ടുവരിക! ആ സുരേഷനും വ്യക്തമായിട്ടൊന്നും പറഞ്ഞതുമില്ലല്ലോ. നെല്ലിക്കയുടെ മധുരന്നാ പറഞ്ഞത്. ആ എന്തായാലും സന്തോഷമുണ്ടാകുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ. പോകുമ്പോ ജയൻ പതിവില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. വളരെ ഉഷാറായിട്ടാ കണ്ടത്. ആ മുഖത്തെ തെളിച്ചം! ഇന്നവരുടെ സംഗമല്ലേ? അവിടുന്ന് ഈ അമ്മയ്ക്ക് എന്ത് സമ്മാനാ ജയൻ കൊണ്ടുവരിക! നോക്കാം, വരട്ടെ. വരുമല്ലോ. കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ. ഇന്നലെ രാത്രി പതിവില്ലാതെ അവൻ കുറേ സംസാരിച്ചു. തോട്ടത്തിൽ ചെടികൾ നനക്കാനും കൂടെ വന്നു. മഞ്ഞ മല്ലിക എത്ര നേരാവൻ മണത്തു നോക്കിയത്! പൂക്കള്, ചെടികള്, നെല്ലിക്കയുടെ മധുരം, അമ്മയ്ക്ക് സന്തോഷം. ഈശ്വര, അപ്പോൾ അവന്റെ ഒറ്റപ്പെടലിനൊരു കൂട്ട്.

0: ആരാ ഈ സമയത്ത്? ജയൻ വന്നോ? ഏ, അതൊരു പെൺകുട്ടിയാണല്ലോ. അതെ, സംശയിച്ചതുപോലെ തന്നെ. ഈശ്വര, ഈ പ്രായമുള്ള കുട്ടി. നിലവിളക്ക് കത്തിക്കണോ? അല്ലെങ്കിൽ വേണ്ട. ആരാ?
1: മിസ്റ്റർ ജയദേവൻ.
0: വാ മോള്, വാ. അവന്റെ മനസ്സിൽ ഇതായിരുന്നു, നിലവിളക്ക് കത്തിക്കണോ അല്ലെങ്കിൽ വേണ്ട. ആദ്യം ഒന്ന് പൂജാമുറിയിൽ തൊഴുതോ.
1: വട്ട് യു മീൻ, വിളക്ക്, പൂജാമുറി?
0: അല്ലെങ്കിൽ വേണ്ട, മോള് കയറി വാ.
1: ഡു യു നോ ഹു ഐ ആം?
0: ആരായാലെന്താ, ജയന്റെ ഇഷ്ട എന്റെയും.
1: നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും എനിക്കറിയണ്ട. ജയദേവനുണ്ടോ ഇവിടെ? വേർ ഈസ് ഹിസ് റൂം? ഐ ഹാവ് ടു മീറ്റ് ഹിം.
0: മുകളിലാ, സ്റ്റെപ്പ് കയറിയാല് അടുത്തെ മുറി.
1: ലെഫ്റ്റ്. ഐ വിൽ വെയിറ്റ് ദർ. ഞാൻ അവിടെ ഇരുന്നോളാം.
0: പ്രൈമറി ടീച്ചർ ആയിരുന്നെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലാവും. മോളെ, മോളെ, ജയനും കൂടി വരട്ടെ. ജയൻ വരട്ടെ, എന്നിട്ട് പോകാം. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഈ കുട്ടിയാണോ? ഏയ്, ഇതെന്തൊരു പെരുമാറ്റം. ആ, ഒരു കാറ് വരുന്നുണ്ടല്ലോ. ജയനായിരിക്കോ?

0: ടീച്ചറേ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, മധുരമുള്ള നെല്ലിക്ക.
1: മോനെ ജയാ,
2: അമ്മ ഇവൾ മല്ലിക, കൂടെ പഠിച്ചതാ. ഞാൻ
0: ഇങ്ങോട്ട് കൂട്ടി. ടീച്ചറേ, എല്ലാം ഫോർമലായി തന്നെയാ. മല്ലിക സ്റ്റിൽ അൺമാരീഡ്.
2: ലൈബ്രറിയനാണ്, വീടും വീട്ടുകാരൊക്കെ ഉണ്ട്.
0: അവരുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ.
1: സുരേഷ്,
0: പ്രോവർബ് ശരിയല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ് വേണ്ടത്. അറിയാം, ബട്ട് കോണ്ടെക്സ്റ്റ് നോക്കണ്ടേ?
2: അമ്മക്കെന്താ ഒരു അസ്വസ്ഥത പോലെ?
0: സർപ്രൈസിന്റെ ഷോക്കായിരിക്കും.
1: അല്ല, അതല്ല മക്കളെ, നിങ്ങൾ വാ, ഇവിടെ ഇരിക്കേ.
2: എന്താ അമ്മേ?
1: അമ്മക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോടാ.
0: ജയനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാനും ഒന്നും തീർത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാവും.
1: അല്ല, അതുകൊണ്ടല്ല.
2: പിന്നെ
1: ഇവളാരാ ഈ കുട്ടി?
2: പറഞ്ഞല്ലോ, മല്ലിക.
0: ജയൻ വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചത് ഇവൾക്കൊപ്പാ.
1: അപ്പൊ മുകളിലേക്ക് പോയവളാരാ?
2: മുകളില ആരി?
1: കുറച്ചു മുമ്പ് ജയനെ അന്വേഷിച്ചു വന്ന ആ കുട്ടി ആരാന്ന്?
2: എന്നെ അന്വേഷിച്ചോ? ആര് വരാൻ? ആരാണത്?
3: റോജ.
2: നീയോ?
3: Don't you know Mr. Jayadevan?
2: Yes, I know. അറിയാം.
3: Good. I have to discuss some matters. Come upstairs.
1: ആ കുട്ടി ആരാന്ന്?
2: മകൾ, എന്റെ മകൾ.
3: കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ വരുന്നുണ്ടോ?
4: നെല്ലിക്ക മൂന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ജയദേവൻ രാമകൃഷ്ണൻ പഴശ്ശി, ദിനേശ് സിനി രാമദാസ് മട്ടന്നൂർ, സുരേഷ് ബൈജു സുന്ദരൻ മട്ടന്നൂർ, ശ്യാം പുരുഷോത്തമൻ സി കല്ലേരിക്കര, മല്ലിക അശ്വിനി കവണശ്ശേരി, ഗീത സൂര്യ എടവന, ഗായത്രി രാജശ്രീ നാരായണൻ, ശാന്ത ടീച്ചർ ചന്ദ്രലേഖ മല്ലിശ്ശേരി, റോജ അർഷിത. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി.
5: നാടകനേരം. അരങ്ങുണർത്തുന്ന

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇതാരാപ്പ വിളിക്കുന്നേ? ഇത്രയും സമയമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
1: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ?
2: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
1: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നായിരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചർ അങ്ങ് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ?
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി. ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി.
1: ഏ,
0: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
1: ഏ,

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. Thank you.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അനുപമ മൂർത്തേ പ്രണവ സ്വരൂപനേ ഗുരുവര പൂജിതനേ.

ഹരിഹര സുധനേ, സത്യമായ പൊന്നു പതിനെട്ടാം പടിയേ.

Yes, sir.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം സിയാം.

0: വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ശ്രദ്ധ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഞാൻ സുധാകരൻ, തില്ലങ്കേരി കാർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമാണ്. നമ്മുടെ സ്ഥലത്തുള്ള പനക്കാട്, ശ്രീ തില്ലങ്കേരി പനക്കാട് നെയ്യമൃത മഠം വളരെ പ്രശസ്തി കൊണ്ടും ഈ പള്ളിയം കാർക്കോട് തില്ലങ്കേരി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വളരെ വിശ്വാസപ്രദമായതുമായ ഒരു ക്ഷേത്രമാണ്. കൊട്ടിയൂരിലേക്കുള്ള നെയ്യ്, പെരുമാൾക്ക് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് കൊണ്ടുപോകാനുള്ള അവകാശം ലഭിച്ച നായർ നമ്പ്യാർ കുറുപ്പ് സമുദായക്കാരുടെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെയ്യമൃത മഠമാണ് തില്ലങ്കേരി ശ്രീ പനക്കാട് നെയ്യമൃത മഠം. ഇവിടെ നിന്ന് 60-70 ആൾക്കാർ വർഷം തോറും നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി കൊട്ടിയൂരിൽ നെയ്യ് അഭിഷേകം ചെയ്തു വരുന്നുണ്ട്. നെയ്യമൃത മഠത്തിനെ സംബന്ധിച്ച് ആദ്യകാലത്ത് വളരെ ചെറിയ മഠം, വളരെ കഷ്ടപ്പെട്ട് പല കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള നായർ നമ്പ്യാർ സമുദായങ്ങളിലുള്ള നെയ്യമൃത വ്രതക്കാർ കൊട്ടിയൂർ വരെ നടന്ന് നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോകാറാണ് പതിവ്. അടുത്ത കാലത്തായി ഈ നെയ്യമൃത മഠം പൊതുജനങ്ങളുടെയും നെയ്യമൃത വ്രതക്കാരുടെയും എല്ലാം സഹകരണത്തോടെ, സഹായത്തോടെയും നല്ല നിലയിലുള്ള ഒരു മഠം പണിയുകയും അതിൽ വളരെ കൂടുതൽ ആൾക്കാർ നെയ്യമൃത വ്രതം തുടങ്ങി ഇവിടെ നിന്ന് നെയ്യ് എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു വരുന്നു. പഴമക്കാരുടെയും വളരെക്കാലം മുതൽക്ക് തന്നെ നെയ്യമൃത വ്രതം അനുഷ്ഠിച്ചു വരുന്നതുമായ

കാരണവരുടെ നേതൃത്വത്തിൽ ആദ്യം 14 ദിവസം പ്രക്കൂഴ ചടങ്ങ് മുതൽ, കൊട്ടിയൂരിലെ പ്രക്കൂഴം എന്ന ചടങ്ങ് മുതൽ ആദ്യത്തെ 14 ദിവസം നമ്മൾ വളരെ ശുദ്ധിയായി കുളിച്ച് വീട്ടിൽ നിന്ന് സ്ത്രീകൾ വളരെ ശുദ്ധിയോടെ വെച്ചു തരുന്ന ഭക്ഷണം കഴിച്ച് വ്രതം ആരംഭിക്കുകയും പിന്നീടുള്ള 7 ദിവസം വേറവെപ്പ് എന്ന ചടങ്ങോടുകൂടി നമ്മൾ സ്വയം കുളിച്ച് ശുദ്ധിയായി നമ്മൾ വെച്ച ഭക്ഷണം നമ്മളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം കഴിക്കുകയും അങ്ങനെയുള്ള ചടങ്ങാണ് വേറവെപ്പ്. അത് കഴിഞ്ഞുള്ള 7 ദിവസം നമ്മൾ മഠത്തിൽ പ്രവേശിക്കുകയാണ്. വളരെ കഠിനവ്രതത്തോടുകൂടി മഠത്തിൽ പ്രവേശിച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്തും പല ചടങ്ങുകൾ അനുഷ്ഠിച്ചും അവിടെ 7 ദിവസം മഠത്തിൽ തന്നെ താമസിച്ച് കഴിയുകയാണ് ചെയ്യുന്നത്. 7-ാമത്തെ ദിവസം രാവിലെ ഭക്തിയാദരപൂർവം നെയ്യ് നിറച്ച് കാൽനടയായി കാഞ്ഞിരപ്പുഴ വരെ നെയ്യ് കയ്യിലെടുത്ത് കൊണ്ടുപോവുകയും മുരുടയിലാക്കി കയ്യിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തലയിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും കൊട്ടിയൂരിലേക്ക് തലയിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ നെയ്യ് നമ്മൾ നേരിട്ട് ഭഗവാന് അർപ്പിക്കുവാനുള്ള ഒരു അസുലഭ ചടങ്ങ്, നമുക്ക് പാരമ്പര്യാൽ കിട്ടിയ ആ ഒരു അനുഭവം നമുക്ക് നടന്നു വരുന്നുണ്ട്. മഠത്തിനെ സംബന്ധിച്ചിടത്തോളം പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ പല രീതിയിലുള്ള നേർച്ചകൾ കൂട്ടി ഇവിടെ വന്ന് നെയ്യാമൃതുകാർക്ക് ഭഗവാന് അർപ്പിക്കുകയും അത് നമ്മൾ കഴിച്ചതിന് ശേഷം നേർച്ചയെല്ലാം ഒപ്പിച്ചതിന് ശേഷം അവർക്ക് ആ കാര്യസിദ്ധി നേടുകയും ചെയ്ത എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊട്ടിയൂരിലേക്കുള്ള ഈ നെയ്യാമൃത സംഘം ഏറ്റവും കൂടുതൽ നെയ്യാമൃത വ്രതക്കാർ പോകുന്ന ഒരു മഠം കൂടിയാണ് തില്ലങ്കേരി പനക്കാട് നെയ്യാമൃത് മഠം.

ഓം നമ ശിവായ. എൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. ഞാനിപ്പോൾ 23-ാമത്തെ വർഷമാണ് നീ അഭിഷേകം ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക അനുഭൂതി നിറഞ്ഞ, ഒരു മനസ്സമാധാനം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. വിശ്വാസമുള്ളവർക്ക് ചെയ്യാനും ഉള്ള താല്പര്യവുമാണ്. നിങ്ങളുടെ തില്ലങ്കേരി മഠം പനക്കാട് നെയ്യമൃത് മഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഓരോ വർഷം കൂടുന്തോറും നെയ്യമൃത് നിൽക്കുന്ന വ്രതമെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. ഈ വർഷം 64 പേർ നെയ്യമൃത് വ്രതത്തിൽ നിന്നിട്ടുണ്ട്. ഈ 64 പേരിൽ പ്രായം കൂടിയ ആളെയാണ് കാരണവരായി ഈ മഠത്തിൽ പണ്ട് മുതൽക്കേ തീരുമാനിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെയ്യമൃത് കാലത്തെ കാരണവർ വിലങ്ങേരി പത്മനാഭൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ നെയ്യമൃത് എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ചടങ്ങ്. മഠങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. മഠങ്ങൾ 3 വിഭാഗക്കാരുണ്ട്. കുറുപ്പ്, നമ്പ്യാർ, അങ്ങനെ 2 വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ നായർ വിഭാഗം, അങ്ങനെ 3 വിഭാഗത്തിലുള്ള ആൾക്കാരാണ് നെയ്യമൃതിന് നിൽക്കുന്നത്. പക്ഷേ ഈ മൂന്ന് ആൾക്കാരിലും കുറുപ്പ് എന്നവരുടെ മഠങ്ങളാണ്. ആ മഠങ്ങൾക്ക് പേര് സങ്കേതം എന്നാണ്. ഈ സങ്കേതത്തിൽ താമസിക്കുന്നവരും മഠത്തിൽ താമസിക്കുന്നവരും വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് ഒരുപോലെയാണെങ്കിലും കുറുപ്പന്മാരുടെ വ്രതം വിഷു മുതൽ തുടങ്ങും. ഞങ്ങളുടേത് പ്രക്കൂഴം മുതൽ മാത്രമേ നമ്പ്യാരുടെ മഠങ്ങളിൽ തുടങ്ങുകയുള്ളൂ. അത് ഈ കുറുപ്പിൻ്റെ മഠത്തിലാണ്, കുറുപ്പിൻ്റെ നെയ്യാമൃതമാണ് ആദ്യമായി അഭിഷേകം ചെയ്യുന്നത്. ഈ അഭിഷേകത്തിന് ശേഷം നമ്പ്യാരുടെ മഠങ്ങളിലെ നെയ്യാമൃത് ആടുക എന്ന് അഭിഷേകം ചെയ്യുക എന്നർത്ഥം. അത് തന്നെ മൂത്ത നമ്പ്യാർ എന്നാണ് പറയുക. തമ്മാങ്ങാടൻ മൂത്ത നമ്പ്യാർ, വില്ലിപ്പാലൻ വലിയ കുറുപ്പ് എന്നീ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കോട്ടയം രാജവംശകാലത്ത് തന്നെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ മഠങ്ങൾ ഇവിടെ 50 മഠങ്ങളുണ്ട്. ഈ തില്ലങ്കേരി മഠം 4 ഇടവയുടെ കീഴിൽപ്പെടുന്നു. 1 വാഴൂർ ഇടവ, കീഴൂർ ഇടവ, ആറളം ഇടവ, കല്യാട്ടിടവ, പിന്നെ ഉള്ളത് കോട്ടക്കകമാണ്. അത് ഇടവയല്ല, അത് കോട്ടകവും. കോട്ടയം രാജവംശ അന്ന് ഒരു അധികാരം കൊടുത്ത് വേർതിരിച്ചതാണ് കോട്ടക്കകം. ഈ കോട്ടക്കകം എന്ന ആ വിഭാഗത്തിൽ

17 മഠങ്ങളും ഈ കല്യാട്ട് ഇടവ എന്ന വിഭാഗത്തിൽ 9 മഠങ്ങളും ആറളം ഇടവയിൽ 4 മഠങ്ങളും കിഴൂരിടവയിൽ 8 മഠങ്ങളും വാഴൂർ ഇടവയിൽ 8 മഠങ്ങളും അങ്ങനെ മൊത്തം ഉള്ള മഠങ്ങൾ 50 മഠങ്ങളാണ്. മഠങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കേതങ്ങൾ ഉൾപ്പെടെ. അത് ഈ സങ്കേതങ്ങളിൽ നള്ളക്കണ്ടി സങ്കേതം, എളന്തോട്ട സങ്കേതം, മുകേരി സങ്കേതം, അണിയാരം സങ്കേതം, പുത്തൂരം സങ്കേതം എന്നിങ്ങനെയാണ് കുറുപ്പന്മാരുടെ മഠങ്ങൾക്ക് പേര് പറയുക. അതിന് സങ്കേതം എന്നാണെങ്കിലും അതിൽ കുറുപ്പല്ലാതെ ആൾക്കാരും ഈ സങ്കേതത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ അതിൻ്റെ ഇടയിൽ മഠങ്ങളുണ്ടായിരിക്കും, പക്ഷേ അവർ വെറുതെ അനുഷ്ഠിക്കുന്നത് കുറുപ്പന്മാരുടെ കൂടെ തന്നെയാണ്. അതാണ് ഞങ്ങളുടെ നെയ്യമൃതവ്രതവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.

ആദ്യത്തെ പ്രകൂഴത്തിന് വ്രതം തുടങ്ങും. മത്സ്യമാംസങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഏകദേശം ബ്രാഹ്മണരുടെ രൂപത്തിൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ച് കുളിച്ച് മാത്രം ഭക്ഷണം പാകം ചെയ്ത് സ്ത്രീകൾ തന്നെ കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് അത് കഴിച്ചുകൊണ്ട് പ്രക്കൂഴം മുതൽ ആരംഭിക്കും. അതിനുശേഷം ഞങ്ങൾ വേറവെപ്പ് എന്ന ചടങ്ങ് രണ്ടാമത്തത്, അങ്ങനെ രണ്ടാമത്തെ വേറവെപ്പ് തുടങ്ങിയാൽ ഞങ്ങൾ തന്നെ കുളിച്ച് മറ്റുള്ളവരുമായി തൊടാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയാണ് വേറവെപ്പ്. ഇത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം നിങ്ങൾ മഠത്തിൽ പ്രവേശിക്കലാണ്. മഠത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തിലങ്കേരി മഠത്തിൽ പ്രവേശിക്കുന്നവർ രണ്ട് വിഭാഗത്തിലുണ്ട്. പള്ളിയത്തുള്ള കുറച്ച് പേരും നായന്മാർ വിഭാഗത്തിൽപ്പെട്ടവരും. എല്ലാ നായന്മാർക്കും നെയ്യമൃതം ഉണ്ടാവുകയില്ല. ഈ നമ്പ്യാരുടെ കൂട്ടത്തിലുള്ള നായന്മാരാണ് ഈ പള്ളിയം വിഭാഗത്തിൽപ്പെടുന്നവർ. അവർ തിലങ്കേരി അമ്പലത്തിൽ വെച്ചും ഞങ്ങൾ പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ തിലങ്കേരിയിൽ പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ചുമാണ് കലശം കുളിക്കുക എന്നാണ് പറയുക. ആ കലശം കുളിച്ച് ഞങ്ങൾ ഒന്നിച്ച് മഠത്തിൽ പ്രവേശിക്കുകയും അതിനുശേഷം കലശം കുളിച്ച് മഠത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുമായി സംസർഗം തൊടുകയോ വീട്ടിലേക്ക് പോകാനോ ഇതൊന്നും സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മഠത്തിൽ പ്രവേശിച്ച് പിറ്റേത്തെ ദിവസം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ നെയ്ക്കിണ്ടി കൊണ്ടുപോകാനുള്ള കയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കവൂൾനാരാണ് ഞങ്ങൾ തില്ലങ്കേരി മടക്കാർ ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചകിരി പിന്നെ ചണം കൈ എരോപ്പക്കൈത എന്നിവയുടെ നാരുകളും ഉപയോഗിക്കാറുണ്ട് നെയ്യ് അമൃത് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ ചടങ്ങ്. പിന്നെ പൊതുവായി നെയ്മർന്ന് നിൽക്കുന്നവർക്ക് അവർക്ക് കാഞ്ഞിരപ്പുഴയിൽ വെച്ച് ഒരു പ്രത്യേക ഒരു ചടങ്ങുണ്ട്. അവരെ അവിടുന്ന് കുളിച്ച് അവർ അങ്ങനെ നമ്മൾ ഈ കാഞ്ഞിരപ്പുഴ എത്തിക്കഴിഞ്ഞാൽ നെയ്യ് കൊണ്ടുപോകുന്നത് പിന്നെ തലയിൽ വെച്ചാണ്. തലയിൽ വെച്ചാണ് ഞങ്ങൾ നെയ്യമൃത് അനു കൊണ്ടുപോവുക. അതിന് പുത്തൻ ആൾക്കാർ, പുത്തൻ നെയ്യമൃതുകാർ, ഈ തെരിക എന്ന് പറയും. ഒരു തെരിക പുത്തൻ ആൾക്കാർക്ക് രണ്ട് തെരിക ഉണ്ടാവും, പഴയ ആൾക്കാർക്ക് ഒറ്റ തെരികയേ ഉണ്ടാകുകയുള്ളൂ. പുത്തൻ ആൾക്കാർ ഈ രണ്ട് തെരിയിൽ ഒരു തെരിക കാഞ്ഞിരപ്പുഴയിൽ വെച്ചുള്ള ചടങ്ങിൽ വെച്ച് വെള്ളത്തിലൂടെ ഒഴുക്കുകയും രണ്ടാമത്തെ തെരിക തലയിൽ വെച്ച് അവിടുന്ന് വീണ്ടും എഴുന്നള്ളിച്ച് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊണ്ട്. അങ്ങനെ കുട്ടിയൂർ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടവാവലി എന്ന സ്ഥലത്ത് ഞങ്ങളുടെ നെയ്യമൃത് ഇടവാവലിയിൽ പ്രത്യേകം നീക്കി വെച്ച തിലങ്കേരി മഠത്തിന് നീക്കി വെച്ച സ്ഥലത്ത് സൂക്ഷിക്കുകയും അതിനുശേഷം ചോതി വിളക്ക് വെച്ച് ആർത്തു വരിച്ച് ഓടയും തീയും ഇക്കരെ അമ്പലത്തിൽ നിന്ന് അക്കരയിലേക്ക് അവകാശപ്പെട്ട വിഭാഗം നമ്പൂതിരി വിഭാഗം കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നെയ്ക്കിണ്ടികൾ അക്കരെ കയ്യിൽ കടത്തുകയുള്ളൂ. അക്കരെ കടത്തിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ, സമുദായി, പടിഞ്ഞിറ്റ നമ്പൂതിരി, അങ്ങനെയുള്ള പ്രത്യേക അവകാശികളുണ്ട്. അവർ അടിയന്തര യോഗം ചേർന്ന് നെയ്യാടേണ്ട സമയങ്ങളൊക്കെ തീരുമാനിക്കുന്നു. അതിനുശേഷം നെയ്യാടാനുള്ള ഉത്തരവുണ്ടാവുകയും ആ നെയ്യാടുന്നത് ഓരോ ഇടവ ആദ്യം കുറുപ്പന്മാരുടെ മഠത്തിൽ നെയ്യും, പിന്നീട് നമ്പ്യാന്മാരുടെ മഠത്തിൽ നെയ്യും. അത് മൂത്ത നമ്പ്യാരുടെ നെയ്യ് ആദ്യമാടും, കുറുപ്പന്മാരുടെ നെയ്യ് അതിനുശേഷം. അതിനുശേഷം ഓരോ ഇടവയിലെയും ക്രമം അനുസരിച്ച് നമ്പർ അനുസരിച്ച് കണക്കപ്പിള്ള എന്ന ആളുണ്ടാവണം. അവിടെ അയാൾ വിളിക്കുന്നതനുസരിച്ച്, നമ്പർ വിളിക്കുന്നതനുസരിച്ച് ഞങ്ങൾ നെയ്യ് നമ്പൂതിരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഞങ്ങൾ നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുക.

0: അതുവരെ ഞങ്ങളൊരു ബ്രാഹ്മണ രൂപത്തിലാണ് ഞങ്ങൾ ശരിയായ നെയ്യ് അമൃതമായി മാറുന്നു എന്നാണ് സങ്കല്പം. ഓങ്കാരത്തോടി കൊണ്ടുവന്ന നെയ്യ് അമൃതമായി മാറിയ നെയ്യ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്പൂതിരി പാലക്കുന്ന് നമ്പൂതിരി എടുത്ത് അതിൻ്റെ വായ്പതിയൊക്കെ മുറിച്ച് തിരുമേനി കാടുന്ന നമ്പൂതിരി എടുത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് കയ്യിൽ വാങ്ങി തിരുമേനി അതായത് പെരുമാളുടെ ശിവലിംഗത്തിലേക്ക് അഭിഷേകം ചെയ്യുകയും ആ അഭിഷേകം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ മടങ്ങുകയും ചെയ്യും. അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഴയ രൂപത്തിലുള്ള സാധാരണ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ രൂപത്തിലല്ലാതെ സാധാരണ ആളുകളെ പോലെ നമ്പൂതിരി പിന്നെ നെയ്ക്കേണ്ടി തരുന്നത് കയ്യിൽ വെച്ചല്ല എറിഞ്ഞു തരികയാണ് ചെയ്യുക. തൊടു നെയ്യ് നമ്മൾ ഞങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സാധാരണ മനുഷ്യരായി. വർഷം തോറും കൂടി വരികയല്ലാതെ കുറയുന്നൊരു അനുഭവം തില്ലങ്കേരി മഠത്തെ സംബന്ധിച്ചോളം ഇല്ല. പഴയ മഠമൊക്കെ മാറ്റി പുതുതായി രണ്ട് നിലയുള്ള തില്ലങ്കേരി മഠം ഇപ്പം പുതിയ ഭാരവാഹികൾ കമ്മിറ്റികളൊക്കെ വന്ന് ഉണ്ട്, എല്ലാം നിർമ്മിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഇത്ര ആയാലും ഒരനുഭൂതി നിറഞ്ഞ ഈ പ്രക്രിയ ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു. ഇത് തുടർന്നു കൊണ്ടുപോയാൽ സന്തതി സന്താനങ്ങളും കുടുംബങ്ങളും ഐശ്വര്യവും ദുഃഖമില്ലാത്തൊരവസ്ഥയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. ഇത് പിൻതലമുറക്ക് ഞങ്ങൾ കൈമാറി ഇങ്ങനെ സൂക്ഷിക്കണമെന്നാണ് ഓരോ നിയമനിർമ്മാതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും.
1: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. വെള്ളാനകളുടെ നാട് എന്ന ചലച്ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. 10:00 പുരുവച്ചാൽ ബാബോട്ടുപാറയിലെ ശ്രീ യൂസഫ് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത കേൾക്കാം. ആലാപനം നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. ഇതിൽ കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പായ്യാരം പപ്പിനെ. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരി ജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: ഋതുദശാ പരിവർത്തന മന്ത്രിണ ഭൂപേന്ദ്ര യാദവേണ, ഊർജമന്ത്രിണ മനോഹർ ലാലേന, രക്ഷാമന്ത്രിണ രാജ്നാഥ് സിംഹേന, വിജ്ഞാന പ്രൌദ്യോഗികി മന്ത്രിണ ജിതേന്ദ്ര സിംഹേന, സംസ്കൃതി പര്യടന മന്ത്രിണ ഗജേന്ദ്ര സിംഹ ശേഖാവത്തേന, വിധിന്യായ മന്ത്രിണ അർജുൻ രാം മേഘവാലേന ചാപി ശ്രീമോദിനം അഭിനന്ദിതം. അദ്യ രാഷ്ട്രീയ രാജധാന്യാം കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ സഭായാം മന്ത്രിമണ്ഡലസ്യ സദസ്യാഃ അപി പ്രധാനമന്ത്രിണം മോദിവര്യം സഭായാം ഉത്ഥായ അഭിവാദനം കൃതവന്തഃ. വിശ്വസ്യ നേതാരഃ അപി ശ്രീമോദിനം പ്രതി ശുഭകാമനാഃ പ്രേഷിതവന്തഃ. ശ്രീലങ്കാദേശസ്യ രാഷ്ട്രപതിഃ അനുരാകുമാർ ദിസാനായകെ, പപ്പുവ ന്യൂഗിനി ദേശസ്യ പ്രധാനമന്ത്രി ജെയിംസ് മാരാപെ, ത്രിനിദാദ് ടൊബാഗോ ദേശസ്യ പ്രധാനമന്ത്രി കമലാപ്രസാദ് വിസേസരാദയഃ പ്രധാനമന്ത്രിണ മോദിന പരിവർത്തനശീല ശാസനം, വൈശ്വിക ദക്ഷിണസ്യ കൃതേ തസ്യ സമർത്ഥനം, സമാവേശി ആർത്ഥിക ഗതിശീല ഭാരതസ്യ വിഷയ തസ്യ ദൂരദൃഷ്ടിം ച പ്രശംസിതവന്തഃ. വസ്ത്രാണാം കൃതേ ഉത്പാദന സംബദ്ധ പ്രേരണ PLI ഇതി യോജനായാഃ തൃതീയ പ്രക്രമസ്യാന്തർഗതം ദ്വാവിംശതി നൂതനാനി ആവേദനപത്രാണി സർവകാരേണ അനുമോദിതാനി. വസ്ത്രമന്ത്രാലയ അവദത് യത് യോജനായാ തൃതീയചക്രസ്യാന്തർഗതം ആഹത്യ ഷണ്ണവതിഃ സമവായ വിശേഷാ ചിതാഃ സന്തി. യേഷു ദ്വാവിംശത്യധിക അഷ്ടശതോത്തര ദ്വാദശസഹസ്രകോടിരുപ്യകാണാം പ്രതിബദ്ധ നിവേശഃ, അഷ്ടപഞ്ചാശത് സഹസ്രകോടിരുപ്യകാണാം പ്രത്യാശിത വ്യാപാരഃ ച അസ്തി. രക്ഷാമന്ത്രാലയേന അദ്യ ഭാരതീയ നൌസേനായാഃ കൃതെ വിംശതി എൻഹാൻസ്ഡ് കേപ്പബിലിറ്റി ഗ്ലോബൽ നേവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം GNSS ജാമർ ഇത്യതേഷാം ക്രയണാർത്ഥം ഊനപഞ്ചാശത് അധിക ചതുശത കോടി രൂപ്യകാണാം അനുബന്ധേ ഹസ്താക്ഷരം വിഹിതം, യസ്മിൻ ന്യൂനാതിന്യൂനം 75% യാവത് സ്വദേശി വസ്തൂനി ഭവിഷ്യന്തി. ക്രയണസ്യ പ്രവർഗസ്യ അന്തർഗതം അനുബന്ധഃ നവദില്യാം രക്ഷാസചിവസ്യ രാജേഷ് കുമാർ സിംഹസ്യ ഉപസ്ഥിതൌ ഹസ്താക്ഷരിതഃ. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയ തന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ പ്രധാനമന്ത്രിണം നരേന്ദ്രമോദിനം ദീർഘകാലം യാവത് നിർവാചിത പ്രധാനമന്ത്രിണം പ്രശംസയൻ നൈകെ പ്രസ്താവാ സ്വീകൃതാ. മന്ത്രിമണ്ഡലീയ സഭായാ അനന്തരം നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രിണ അശ്വിനി വൈഷ്ണവേന ഉക്തം യത് പ്രസ്താവേസ്മിൻ നിർവാചിത പ്രധാനമന്ത്രിത്വേന രാഷ്ട്രായ പ്രധാനമന്ത്രിവര്യസ്യ നിരന്തര സേവായാ ഐതിഹാസികം സോപാനം ചർച്ചിത അസ്തി തഥാ ച അനേകാൻ പ്രതിബദ്ധതാൻ സങ്കൽപാൻ ച നിരൂപയതി.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान.
0: ശ്രീ വൈഷ്ണവ അവദത് യത് പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഭയോത്പാദനസ്യ വിരുദ്ധം കഠോര കാര്യാചരണമപി സ്വീകൃതം.
1: മാന്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിനെ ആതങ്ക്വാദ് കെ വിരോധ് മേ കഠോര കദം ഉഠായ സീമാപാർ ആതങ്ക്വാദ് കെ ക്യാമ്പോ പർ സർജിക്കൽ സ്ട്രൈക്ക് കി എയർ സ്ട്രൈക്ക് കി ഓർ ഓപ്പറേഷൻ സിന്ദൂർ കെ രൂപ മേ പാകിസ്ഥാൻ കെ ഉൻ ക്ഷേത്രോ കോ ബി ടാർഗറ്റ് കിയാ ജോ പെഹ്ലെ അകൽപനീയ തേ ഓർ പാകിസ്ഥാൻ കെ സാത്ത് ദശകോ പെഹ്ലെ കിയേ ഗയേ അന്യായപൂർണ സിന്ധു ജൽ സംജോതേ കോ ബി നിലംബിത സ്ഥിതി മേ രഖാ ഗയാ.
0: ശ്രീ വൈഷ്ണവ അവദത് യത് അദ്യ മന്ത്രിമണ്ഡലേന അഹമ്മദാബാദ് മെട്രോ ഫേസ് 2A ഇത്യസ്യ വിസ്താരായ 179,200,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000, पञ्चस्थानकैः युक्तः अस्ति। मन्त्री अवदत् यत् द्वितीय क चरणस्य कार्यान्वयनेन अहमदाबाद गांधीनगरयोः मध्ये 770 किलोमीटर मितं यावत् सक्रियं मेट्रो रेल जालं भविष्यति।
1: आज कैबिनेट में तीन फैसले लिए गए, एक फैसला अहमदाबाद में मेट्रो के विस्तार का है और दो फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके दो फैसले लिए गए। अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में।
0: केन्द्रीय पेट्रोलियम तथा प्राकृतिक ईंधन मंत्री हरदीप सिंह पुरी वर्यः अद्य अवदत् यत् देशे संकुचित प्राकृतिक ईंधनस्य सीएनजी इत्यस्य अभावः नास्ति। सः अवदत् यत् सर्वकारः गृहेषु पाइप्ड नेचुरल गैस पीएनजी इत्यस्य आपूर्तिं विस्तारयितुं तथा च एलपीजी सम्पर्कान् पीएनजी सम्पर्करूपेण परिवर्तयितुं प्रयत्नाः प्रचलन्ति।
2: ग्लोबल सिचुएशन का फायदा उठा के कुछ लोगों ने आर्टिफिशियल शॉर्टेजेस करने की कोशिश की है, तो एकदम हमने उसमें क्रैकडाउन कर दिया। कोई कमी नहीं है, ना सीएनजी की कमी है, ना पाइप गैस जो लोगों के घरों में जा रहे हैं, इनफैक्ट एलपीजी के हम कन्वर्ट कर रहे हैं इनटू पीएनजी कनेक्शन।
0: अफगानिस्तान देशस्य कुनार खोस्त पत्तिका इत्येतेषु प्रान्तेषु पाकिस्तानी सैन्य वायु आक्रमणे न्यूनातिन्यूनं 13 जनाः मृताः, तेषु 11 बालकाः आसन्। एकस्मिन् वक्तव्ये तालिबान पक्षस्य प्रवक्ता जबीहुल्ला मुजाहिद इत्यनेन आक्रमणस्य निन्दां कृत्वा नागरिक गृहाणि लक्ष्यीकृत्य आक्रमणं ह्यः रात्रौ अभवत् इति उक्तम्। सः अवदत् यत् पाकिस्तानस्य सेना पुनः एकदा अफगानिस्तान देशस्य वायुक्षेत्रस्य उल्लंघनं कृतम्, अपि च तत् मानवीय अपराधम् उक्तम्। पाकिस्तान अफगानिस्तान देशयोः मध्ये गत कतिपयेषु मासेषु वर्धमान द्वन्द्वस्य मध्ये एषा नवीनतमा घटना अभवत्, यत्र पुनः पुनः गोलिका प्रहारे नागरिकानां मृत्योः चिन्ता वर्धमाना अस्ति। ऑस्ट्रेलियन ओपन बैडमिंटन क्रीडायां भारतस्य पीवी सिंधु तन्वी शर्मा इत्येतयोः युगलं सिडनी नगरे महिला एकल क्रीडायाः द्वितीये चक्रे प्रविष्टम् इति वार्ताः।
3: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
5: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
3: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1500 കോടി രൂപയ്ക്ക് പുറമേയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
6: 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
3: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
3: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനുശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
8: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ ഫ്രാൻസോ ജർമ്മനിയോ?

0: സ്പെയിനോ ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ ഉൽപ്പന്നശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമെയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സാവിത്രി.
1: ആ ഖദീജ, എന്തേനു?
0: കുറച്ച് ചാണകം എടുത്തോട്ടെ.
1: ഇതിപ്പോ ഇങ്ങനെ പുതിയായിട്ട് ചോദ്യമൊക്കെ എപ്പോ എടുക്കുന്നതല്ലേ?
0: അല്ല, ഇപ്പൊ ചാണകത്തിനെല്ലാം ഭയങ്കര ബലയല്ലേ. എനിക്ക് ഞാൻ പൈസ ഒന്നും ഇപ്പൊ തരത്തില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നു, അതുകൊണ്ട് പൈസ ഒന്നും വേണ്ടാന്ന്.
1: എല്ലാത്തിനും കണക്ക് പറഞ്ഞ് ജീവിക്കാൻ പറ്റോ ഖദീജ?
0: എല്ലടോ, ആന്ന പശുവിന് ഒരു ക്ഷീണം പിടിച്ച പോലെ.
1: എന്താന്നറിയില്ല, ഒരാഴ്ചയെ ഇങ്ങനെ. എനിക്കാണേ ബേജാറായിട്ട് വയ്യ.
0: നീ അതിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലേ? ഒരു ഉഷാറ് കുറവ്.
1: ആരെങ്കിലും പട്ടിണി കൂടുക പശുവിനാ? ഞാൻ മൃഗഡോക്ടറെ വിളിച്ചിനെ.
0: എനിക്ക് പറഞ്ഞിട്ടില്ല അവര്?
1: ഇല്ല, തിരക്കാന്ന്, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. എന്നാ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ല. ഒന്ന് കഴിയുമ്പോ ഒന്ന്, ഒന്ന് കഴിയുമ്പോ ഒന്ന്.
0: എല്ലാ, നീ കുറച്ച് തീറ്റപ്പുല്ലും അതെല്ലാം വാരിയിട്ട് കൊടുക്ക്.
1: തിന്നുന്നില്ല,
0: ഭക്ഷണം കഴിക്കുന്നില്ല,
1: തീറ്റൊക്കെ കുറവന്നെ.
0: അതെയാ? ഇത് നമ്മളെ മാഷ് വരുന്നുണ്ട് കേട്ടാ. ഇത് മാഷോട് ചോദിച്ചാ മതി, ചില ദിവസം മാഷ് പറഞ്ഞുതരും. ചെങ്ങത്തെല്ലാം കുറച്ചാക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. ഈ പശു
1: ഇങ്ങനെ
0: വിങ്ങത്തിപ്പോയി. നീ ചോദിച്ചു നോക്ക്
1: മാഷെ, ഒന്ന് നിക്കോ.
2: എന്തോ എന്തോ സാവിത്രി, രണ്ടുപേരും തൊഴുത്തിനെടുത്താണല്ലോ.
0: ഞാൻ ചാണം വരാൻ വന്നേ മാഷെ.
2: അപ്പൊ ചാണകത്തിന് വിലയൊന്നും കൊടുക്കുന്നില്ല. നല്ല വളരെ വില കൂടിയ ഒരു സാധനമാണ് ഇത്.
1: അയൽക്കാർ തമ്മിൽ ഇങ്ങനെ വില പറയേണ്ട ആവശ്യമുണ്ടോ മാഷെ?
0: ഞാൻ നോക്കുമ്പോ കഞ്ഞിന്റെ വെള്ളം കൊടുക്കലുണ്ട്. അപ്പൊ ഓള് പറയും വിലയൊന്നും വേണ്ട.
2: കഞ്ഞിവെള്ളം അത്ര മോശം അല്ലല്ലോ.
0: വിലയുള്ള സാധനം തന്നെയല്ലേ മാഷെ.
2: ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ് രണ്ടുപേരും. വളരെ നല്ല കാര്യം തന്നെ. അപ്പൊ എന്താ വിളിച്ചത്? എന്താണ് സാവിത്രി?
1: പശുവിനെ കണ്ടില്ലേ, ഒരാഴ്ചയായിട്ട് എന്തോ ഒരു ക്ഷീണമൊന്നും തിന്നൊന്നുമില്ല, പാലും കുറവ്.
2: ഒരു വിളർച്ച പോലെ അല്ലേ? ഒരാഴ്ചയായോ?
1: ഒരാഴ്ച.
2: ആശുപത്രിയിലൊന്നും പോയില്ലേ?
1: ആ, ഡോക്ടറെ വിളിച്ചിന്. തിരക്കാന്ന്, രണ്ടു ദിവസം കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം മാറുവ നോക്കി, കുറച്ച് എന്റേതായിട്ടുള്ള കുറെ ഇതൊക്കെ നോക്കി, പക്ഷെ ഒന്നും കുറവില്ല.
2: ഒരു സ്വയം ചികിത്സ ഒക്കെ നോക്കിയല്ലോ. പക്ഷെ സാവിത്രി, കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഹാളില് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ വെറ്റിനറി സർവകലാശാലയിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. സാവിത്രിയും കൂടി പങ്കെടുത്താല് ഈ കന്നുകാലികൾക്കൊക്കെ വരുന്ന ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ.
1: ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടായത്. ഇനിയിപ്പോ ഉള്ളപ്പോ പോണം.
2: തീർച്ചയായിട്ടും നമ്മളിപ്പോ രോഗം വന്നിട്ടില്ലല്ലോ നമ്മളെ ചികിത്സിക്കുന്നത്. കന്നുകാലി വളർത്തുള്ളവരൊക്കെ അവർക്കുണ്ടാവാൻ സാധ്യതയില്ല ചില രോഗങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിവിധികളെ കുറിച്ചും അതുപോലെ വരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കേട്ട ഒരു കാര്യം വെച്ച് സാവിത്രിയുടെ പശുവിന് എനിക്കൊന്ന് വിളർച്ചയാണെന്നാണ് തോന്നുന്നത്. ഒന്നൊക്കെ വിളർച്ചയായിരിക്കും, അല്ലെങ്കിൽ വിരബാധയായിരിക്കും. വിരമരുന്നൊക്കെ കൊടുത്തിരുന്നോ?
1: അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്.
0: എല്ലാം പക്ഷേ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവർക്കും കൊടുക്കാനുണ്ട്. പശുവിനും കൊടുക്കാനുണ്ടോ? വിരാന്റെ ഗുളികയല്ലോ
2: അത്. പിന്നെന്താ ഖദീജ, അതും ഒരു ജീവിയല്ലേ.
0: അതെ അതെ.
2: നമ്മളിപ്പോ നാട് വിര, ഉരുണ്ട വിര, പത്ര വിര, ഇത് മൂന്നുമാണ് കന്നുകാലികളിൽ കാണുന്ന സാധാരണ കാണപ്പെടുന്ന വിരകള്. നാടുവിരയും ഉരുണ്ടവിരയും പത്രവിരയും. ഇത് അതിന്റെ കുടലിലും ആമാശയത്തിലൊക്കെ കാണപ്പെടുകയാണ് ഇത്തരം വിരകൾ. അവിടെയാണ് അത് ഉണ്ടാവുക. അത് കുടലിലെ ഒരു ശ്ലേഷ്മ സ്ഥലം, അതായത് നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികൾ അത് ആക്രമിക്കും. അത് ആക്രമിക്കുമ്പോൾ അവിടെ രക്തസ്രാവം ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് കുടൽ ഭിത്തിയിൽ വ്രണങ്ങൾ ഉണ്ടാകും. അത് കൊണ്ട് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റില്ല. ആഹാരം കഴിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്താവും?
1: ക്ഷീണം
2: വരും, ഇതുപോലെ വിളർച്ച വരും. അതുകൊണ്ട് ആദ്യമേ ശ്രദ്ധിച്ചാൽ വലിയ അപകടം ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന് പരാദരോഗങ്ങളാണ്. പരാദരോഗം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ പരാദങ്ങളുണ്ട്. ഒന്ന് രക്തത്തിലുള്ളതും രണ്ടാമത്തത് ബാഹ്യ പുറത്തുള്ള പരാദങ്ങളുമാണ്. ഈ രക്തത്തിലെ പരാദത്തിന് പലതരത്തിൽ പനികൾ, ഈ പട്ടുണ്ണിപ്പനി, വട്ടൻ പനി, ചുവപ്പ് ദീനം, പണ്ടൊക്കെ ഉള്ള പേരുകളാണ്. പലതരത്തിൽ പനികളൊക്കെ വരും പശുക്കൾക്കൊക്കെ. അതൊക്കെ ഈ പിന്നെ രക്തത്തിലുള്ള പരാദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങളാണ്. അത് രക്തകോശത്തെ നശിപ്പിക്കും, രക്തക്കുറവുണ്ടാക്കും. ആ രക്തക്കുറവുണ്ടായാലും നമ്മൾ എന്ത് സംഭവിക്കും? അതിന് ക്ഷീണം, അല്ലെങ്കിൽ വിളർച്ച വരും. അതാണ് ഈ ചെള്ളും പേനൊക്കെയാണ് ബാഹ്യ പരാദങ്ങൾ.
0: കന്നുകാലികളുടെ
2: മേക്കം ധാരാളം ഉണ്ടാകും. അതും ഈ രക്തം വലിച്ചു കുടിക്കുമല്ലോ, അതൊക്കെ രക്തം വലിച്ചു കുടിക്കും. രക്തം കുറഞ്ഞാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിളർച്ചയും.
1: ഖദീജ, പശുവിന്റെ മേത്തുള്ളതിന് ചെള്ളുന്നല്ല, നല്ല ഓമനത്തുള്ള പേരാ വിളിക്കുന്നത്, ഉണ്ണീന്നോ?
0: നമ്മള് നായ്ക്കല്ലടോ ചെള്ളു എന്ന് പറയുന്നല്ലേ. അല്ല മാഷെ, ഇതിനൊപ്പം ഒരു പരിഹാരം ഉണ്ടാവൂലേ? ഇതെല്ലാം എങ്ങനെയാണ് ക്ഷീണം മാറ്റുന്നത്?
2: നമ്മള് പരിഹാരം നമ്മൾ പറയണമെങ്കിൽ ആദ്യം അതിന്റെ കാരണങ്ങൾ പറയണല്ലോ. നമ്മളിപ്പോ ബാഹ്യ പരാദങ്ങളും ആന്തരിക പരാദങ്ങളും ഒക്കെ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ പോഷണം

0: പോഷക മൂലകങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുന്ന വേണം. ഖദീജയുടെ കഞ്ഞിവെള്ളം മാത്രം കൊടുത്താൽ പോരാ.
1: അത് ഞാൻ നേരത്തോളോട് പറഞ്ഞു, നീ മര്യാദക്ക് ഭക്ഷണം പോയി കൊടുക്കായിട്ടാണ്.
2: കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആരാ പയ്യനെ നോക്കുക.
0: നമ്മള് ഈ ഇതൊക്കെ കുറച്ചും കൂടി അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാണ്. അപ്പോ പണ്ടത്തെ നാടൻ പശുക്കൾക്ക് നമ്മുടെ നാടൻ ആഹാരങ്ങൾ മതിയാവും. പക്ഷെ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്ക് ഒരു സമീകൃതമായ ആഹാരങ്ങൾ, അതിൻ്റെ ആഹാരത്തിലെ ധാതു ലവണങ്ങളുടെ ഒരു ശതമാനം പെർസെൻറ്റേജ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് പറ്റിയ ശാസ്ത്രീയമായ തീറ്റക്രമം തന്നെ നമ്മൾ പിന്തുടരണം. ഇപ്പം നമ്മൾ ധാതു ലവണങ്ങളും ജീവകങ്ങളും, നമ്മൾ വിറ്റാമിൻ എന്ന് പറയില്ലേ, നമുക്കുള്ള പോലെ തന്നെ, മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ, അതിൻ്റെ കുറവ് കൊണ്ടാണ് കന്നുകാലികൾക്ക് ഇതുപോലെ വിളർച്ചയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ഇരുമ്പ്, കോപ്പർ, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ശരീരത്തിന് ആവശ്യമുണ്ട്.
1: മനുഷ്യരെ
0: പോലെ തന്നെ കന്നുകാലികൾക്കും ശരീരത്തിന് ആവശ്യമുണ്ട്. ഇത് ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. അതുപോലെ മണ്ണിൽ ഈ ധാതുക്കളുടെ അഭാവം കാരണം തീറ്റപ്പുല്ല് വേണ്ടത്ര ഉണ്ടാവില്ല. അപ്പം മണ്ണിലുണ്ടെങ്കിലല്ലേ മണ്ണിൽ വളരുന്ന തീറ്റപ്പുല്ലുണ്ടാവുള്ളൂ.
1: അപ്പം
0: മണ്ണിൽ നമ്മൾ പലതരത്തിൽ മലിനീകരണം ചെയ്യുന്നതുകൊണ്ട് മണ്ണിൽ ഈ പറഞ്ഞ മൂലകങ്ങൾ, ധാതുക്കൾ കുറവായിരിക്കും. അവിടെ വളരുന്ന പുല്ലുകൾക്ക് അത് കുറവായിരിക്കും. അത് തിന്നുന്ന പശുക്കൾക്കും ആ മൂലകങ്ങൾ കുറവായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും, കന്നുകാലികൾക്ക് വിളർച്ച ബാധിക്കും. അപ്പോൾ തീറ്റപ്പുല്ലിൽ വേണ്ടത്ര ഇത്തരം മൂലകങ്ങൾ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി വേണം അതിന് കൊടുക്കാൻ.
2: ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു. അമ്മ എങ്ങനെയാണോ പശുവിനെ നോക്കിയത് അതുപോലെ ഞാൻ.
1: ഉണക്കപ്പുല്ലിലുണ്ടാവില്ലേ മാഷി ഇതേപോലെയല്ലോ?
0: ഉണക്കപ്പുല്ലിലുണ്ടാവും. പക്ഷെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പൊ ഏതായാലും മൃഗഡോക്ടർ കാണുന്നുണ്ടല്ലോ. അവര് നമ്മുടെ ധാതു ലവണങ്ങൾ അടങ്ങിയ മിശ്രിതങ്ങൾ, അതിനെ ധാതു ലവണ മിശ്രിതം എന്ന് പറയും. ഒരു കന്നുകാലിക്ക്, അത് കറവയുള്ള കന്നുകാലി അല്ലാത്ത കിടാവ്, അതിനൊക്കെ പറ്റുന്ന മിശ്രിതങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വിപണിയിൽ കമ്പോളത്തിൽ കിട്ടും. പീടിയെ പോയിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പശുവിൻ്റെ വയറെപ്പോഴും നിറഞ്ഞു കാണും, കാരണം അതിന് കത്തീജയുടെ കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ ഉണക്കപ്പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വയറ് നിറഞ്ഞത് കൊണ്ട് മാത്രം അതിന് ആവശ്യമുള്ളത് കിട്ടില്ലല്ലോ. അതെ, ആവശ്യമുള്ള ധാതു ലവണങ്ങൾ നമ്മൾ ഉറപ്പു വരുത്തണം. അതാണ് പലതരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഈ ക്ഷീണവും അല്ലെങ്കിൽ ആഹാരം കഴിക്കാത്തൊരവസ്ഥയും വിളർച്ചയായിട്ട് നമ്മൾ കണ്ട് ചികിത്സിക്കാൻ തുടങ്ങരുത്. അതുകൊണ്ട് അത് വളരെ ശാസ്ത്രീയമായി ഒരു മൃഗഡോക്ടറുടെ പരിശോധനയിലൂടെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ എന്നാലും കുറച്ച് ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ അന്നത്തെ സെമിനാറിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണിന് താഴെ ഭാഗത്ത് ശ്ലേഷ്മസ്തരത്തിൻ്റെ നിറവ്യത്യാസം, കണ്ണിന് തൊട്ട് താഴെയാണ് ഈ ശ്ലേഷ്മസ്തരം എന്നൊരു ഭാഗം ഉണ്ടാവുക, അതിൽ നിറവ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് വിളർച്ചയുടെ ഒരു കാര്യമായ ലക്ഷണമാണ്. പിന്നെ സാധാരണഗതിയിൽ അതിന് ആ ഭാഗം ചുവപ്പ് നിറമായിട്ട് വരുമ്പം വിളർച്ച വളരെ കൂടുതൽ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിളർച്ച ബാധിച്ച കന്നുകാലികൾ അതിൻ്റെ തീവ്രത അനുസരിച്ച് ചെറിയ ചുവപ്പോ അല്ലെങ്കിൽ വെളുപ്പ് നിറമൊക്കെ വരും. അപ്പം മുഖത്ത് അതിൻ്റെ കണ്ണിന് താഴെയുള്ള ഭാഗം ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം. നിറമാറ്റം ഉണ്ടെങ്കിൽ, സാധാരണയിൽ മാറി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വിളർച്ചയാണ്, ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അത് കൂടാതെ അതിന് ഒരു ക്ഷീണം തോന്നുക, ക്ഷീണം അതിനെ കാണുന്നുണ്ടല്ലോ അല്ലേ, തളർച്ച, പരുപരുത്ത രോമാവരണമുള്ള ചർമ്മം, അതുകൊണ്ട് കിതപ്പ് തോന്നുക, പാല് കുറയുക. പാല് കുറയുന്നുണ്ട്, പാല്
2: കുറയുന്നുണ്ടെങ്കിൽ
0: അത് ഈ വിളർച്ച കാരണമാണ് പാല് കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ചിലപ്പോ ഈ കിടാരികള് മണ്ണ് തിന്നും, ഈ അതുപോലെ വയറ് ചാടും, വലിയ വയറൊക്കെ. ഇതൊക്കെ വിരബാധ കൊണ്ടാണ്. വിരബാധ ഉണ്ടായാലും വിളർച്ച ഉണ്ടാവും. രോമം കൊഴിഞ്ഞു പോകും. രോമം കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, അല്ല ഒരു ഭംഗിയില്ലാത്ത രോമമാണെങ്കിൽ, ഇതൊക്കെ ഒരു അസുഖമാണ്, അസുഖത്തിന്റെ ലക്ഷണമാണ്. അത് കണ്ട് നമ്മൾ ചികിത്സിച്ചു തുടങ്ങണം.
1: പക്ഷേ ഈ ചികിത്സയൊക്കെ എങ്ങനെയാണ്?
0: അതായത് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രോഗം വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ലക്ഷണങ്ങൾ കണ്ട് ചികിത്സിക്കണം. കന്നുകാലികളുടെ കണ്ണിന് താഴെ ഭാഗം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ശ്ലേഷ്മസ്തരത്തിൻ്റെ നിറവ്യത്യാസം ആദ്യം ശ്രദ്ധിക്കണം, എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം. മറ്റൊന്ന്, കിടാരികളുടെ സമയാനുസൃതമായ വിരയിളക്കൽ നടത്തണം. ഓരോ സമയത്തും ഡോക്ടർമാർ പറയും ഇത്ര മാസം കൂടുമ്പോൾ വിരയിളക്കണം, അത് മുടങ്ങാതെ ചെയ്യണം. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചാണകവും രക്തമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ചാണകം വളരെ ലൂസായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, രക്തവും പരിശോധിക്കണം. രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കന്നുകാലികളെ ചികിത്സിക്കുന്ന വേണം. നാടൻ ചികിത്സ പോരാ,
2: നമുക്ക് തോന്നുന്നില്ല.
0: അതുപോലെ അതിന്റെ ബാഹ്യ, നമ്മൾ പറഞ്ഞ ബാഹ്യ പരാദം, ആന്തരിക പരാദം, ഈ പരാദങ്ങളെ നിയന്ത്രിക്കണം. അതിന്റെ മേലെ ചെല്ലും ഉണ്ണിയും അതൊക്കെ വരാതെ നോക്കണം. പിന്നെ നമ്മള്

0: ആദ്യമായിട്ട് വേണ്ടത് ആഹാരം, ധാതു ലവണ മിശ്രിതം തന്നെ കൊടുക്കണം. എല്ലാ മൂലകങ്ങളും അടങ്ങിയ കാലിത്തീറ്റ തന്നെ കൊടുക്കണം.
1: മാഷ് വന്ന നന്നായി, ഇല്ലെങ്കിൽ ഇതൊന്നും അറിയയില്ല. പയ്യാണെങ്കിൽ
0: നമ്മളിപ്പോ വളരെ വില കൂടിയ പശുവാണ്, നല്ല പാല് തരേണ്ട പശുവാണ്, തരാതിരിക്കാൻ കാരണങ്ങൾ ഇങ്ങനെ ചില കാരണങ്ങളാണ്. നമുക്കിതൊന്നും ഒരു മാരക രോഗങ്ങളൊന്നും അല്ല. നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട് ചികിത്സിക്കാൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് ഭേദമാക്കാം. ചെറിയൊരു ചികിത്സ മതി. ഇതിനിപ്പോൾ മരുന്നിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മരുന്നിൻ്റെ ആവശ്യം പോലും ഇല്ല. അതിന് ലഭിക്കേണ്ട ആഹാരത്തിൽ എല്ലാ ധാതുക്കളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. നമ്മൾ കൊടുക്കുന്ന ആഹാരം പല കർഷകരുടെയും ഒരു ധാരണ അതാണ്. അതിന് വേറെ നിറയെ പുല്ല് കൊടുക്കും, തീറ്റപ്പുല്ല് പലതും കൊടുക്കും, പച്ചപ്പുല്ലോ ഉണക്കപ്പുല്ലോ കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കും. അതുകൊണ്ട് മാത്രം അത് പോരല്ലോ. പ്രത്യേകിച്ചും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്കാണെങ്കിൽ സമീകൃത ആഹാരം വേണം, ധാതു മൂലകങ്ങൾ അടങ്ങിയിരിക്കണം. ഓക്കെ,
2: എന്നാ നീ ഇപ്പോ പശുവിനെയും കൊണ്ട് പോയി മൃഗ ഡോക്ടറെ അടുത്ത്.
1: എന്തായാലും ഡോക്ടറെ കാത്തു നിൽക്കുന്നില്ല.
2: നീ അങ്ങോട്ട് പോയിട്ട് ചികിത്സിച്ച് ചെല്ലമ്പാ.
3: പശുവിനെ വളർത്താം വിളർച്ചയില്ലാതെ

കാർഷിക കുറിപ്പുകൾ. മച്ചിങ്ങ കൊഴിയുന്നത് പരിചരണത്തിലെ പാളിച്ച. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. തെങ്ങിനു മാത്രമല്ല, കവുങ്ങിനും മറ്റു ഫലവൃക്ഷങ്ങളിലും ഇതുണ്ടാകാറുണ്ട്. വളപ്രയോഗത്തിൽ വരുന്ന വീഴ്ചകൾ അധികമാരും ശ്രദ്ധിക്കാറുമില്ല, മനസ്സിലാക്കാറുമില്ല. വളം ചേർത്തിരുന്നു എന്ന് ചോദിച്ചാൽ വളപ്രയോഗം നടന്നെന്ന് പറയും. അവർ എങ്ങനെ വളം പ്രയോഗിച്ചെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും പക്ഷിമൃഗ മാലിന്യം, അതും ജീർണിപ്പിക്കാതെ നേരിട്ട് തടത്തിൽ ചേർക്കൽ, അതും ആവശ്യമായ അളവിൽ കുറവിൽ ആയിരിക്കും. മറ്റൊന്നും ചേർത്തു കാണില്ല എന്നത് ഉറപ്പാണ്. ഒരു സമീകൃത വളപ്രയോഗം നടത്തിയെടുക്കൽ വളരെ കുറവായിരിക്കും. പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഓരോ തെങ്ങിൻ്റെയും വളർച്ചയും ഉൽപാദന ലക്ഷ്യവും അനുസരിച്ചുള്ള വളപ്രയോഗം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം നേടാൻ കഴിയൂ. പ്രത്യേകിച്ചു ഫംഗൽ രോഗങ്ങൾ, മണ്ടരി എന്നിവ. ചിലപ്പോൾ ഇത്തരം കുഴിച്ചിലുകൾ പരാഗണം നടക്കാത്തതുകൊണ്ടുമാകാം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ ഏറ്റക്കുറിച്ചിൽ ആകാം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ധാതുക്കൾ അമിതമായി പ്രയോഗിച്ചതുവഴി മണ്ണിൽ വളം വിഷമായി മാറിയതാകാം. തെങ്ങിൻ്റെ ജനറ്റിക് പ്രോബ്ലം ആകാം. വെള്ളക്കെട്ടുകൾ, വരൾച്ച എന്നിവയാകാം. ഓരോ തെങ്ങിൻ തോപ്പിലും ഇങ്ങനെ വിവിധ വിഷയങ്ങൾ കൊണ്ടുള്ള കാരണമായിരിക്കും. അവ ഒന്നൊന്നായി പരിശോധിക്കണമെന്നത് നിർബന്ധമായ കാര്യം. തുടർന്ന് ഓരോ വിഷയങ്ങളും പരിഹരിച്ചെടുക്കുകയും വേണം. സാധാരണ രീതിയിൽ ജനറലായുള്ള വളപ്രയോഗത്തിലാണ് മിക്കവാറും അപര്യാപ്തത കാണുന്നത്. വളപ്രയോഗം മെച്ചപ്പെടുത്തുകയും വർഷത്തിൽ ഒരു തവണ കൊടുക്കുന്ന രീതി ഉപേക്ഷിച്ച് അത്രയും അളവ് 4 തവണയായി 3 മാസങ്ങളിൽ നൽകുക എന്നത് ഏറ്റവും യോജ്യമായ രീതി. വളപ്രയോഗം ഓർഗാനിക്കാക്കി മാറ്റിയാൽ അത്രയും നന്ന്. ഓർഗാനിക് വളപ്രയോഗം വഴി തെങ്ങിന് യോജ്യമായ ഒരു പരിസ്ഥിതി മണ്ണിലുണ്ടാക്കി രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാം. സൂക്ഷ്മജീവാണുക്കളുടെ നിറസാന്നിധ്യം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഒപ്പം തടം ഈർപ്പത്തിൽ നിലനിർത്തി സൂക്ഷ്മാണുക്കളുടെ വംശവർദ്ധന ഉറപ്പാക്കുകയും ചെയ്യുക. ഇതിനുവേണ്ടി തടമെടുത്ത് വളപ്രയോഗം നടന്നുകഴിഞ്ഞാൽ ചകിരി കമിഴ്ത്തി പുതയിടുന്ന പദ്ധതി നടപ്പിലാക്കുക. തടമെടുക്കുമ്പോൾ തെങ്ങോലകൾ എത്രമാത്രം വലുപ്പത്തിലും വ്യത്യാസത്തിലുമാണോ അത്രയും വ്യത്യാസത്തിൽ വേണം തടമെടുക്കേണ്ടത്. ഒപ്പം തന്നെ വളർച്ചാ ത്വരകങ്ങളും രോഗക്കീട നിർമ്മാർജ്ജനവും നടത്തിയെടുക്കുക. വർഷത്തിൽ ഒരു തവണ മണ്ണ് പരിശോധിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്. അതുവഴി മണ്ണിലെ PH മനസ്സിലാക്കി വളപ്രയോഗത്തിൽ ഏകദേശം നടപ്പിൽ വരുത്താൻ സഹായിക്കും. ഇത്രയും വിഷയങ്ങൾ സമയാസമയത്തിനു നടത്തിയെടുക്കുന്നില്ലെങ്കിൽ പോഷകക്കുറവ് കൊണ്ടുള്ള വീഴ്ചകളും പ്രതിരോധ ശേഷി നഷ്ടപ്പെടലും ഉൽപാദനത്തിൽ ഇടിച്ചിലും സംഭവിക്കുകയും തുടർന്ന് രോഗങ്ങളുടെയും കീടങ്ങളുടെയും വ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടെ കനത്ത സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു. തുടർന്നുള്ള പരിഹാര മാർഗങ്ങളിൽ താമസം വരുംതോറും തെങ്ങുകൾ നാശമാകാനും കാരണമാകാം. ചിലപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പരിഹരിക്കേണ്ടി വരുന്നതിനാൽ സാമ്പത്തിക ഭാരം കൂടുകയും ചെയ്യാം.

തെങ്ങിന്റെ കാര്യം മാത്രമല്ല, കവുങ്ങിന്റെയും ജാതിമരത്തിന്റെയും മറ്റു ഫലവൃക്ഷങ്ങളുടെയും അങ്ങനെ തന്നെ. പഴയ പരമ്പരാഗത രീതികൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലവത്തായി മാറ്റിയെടുക്കാനോ ഉൽപാദന മികവിലേക്ക് കൊണ്ടുപോകാനോ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ചു രോഗകീട നിർമ്മാർജ്ജനം. ഒപ്പം തന്നെ ഇത്തരം ഫലവൃക്ഷങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനും പ്രതിരോധ ശേഷി വികസിപ്പിക്കാനുമുള്ള പദ്ധതികളും ചെയ്തെടുക്കുന്നില്ലെങ്കിൽ സാധാരണ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2,169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का Phase 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 MW ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ശാസ്ത്രവീഥിയിൽ ഇന്ന് സ്വന്തം ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്ന എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയെക്കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: സ്വന്തം ഉമിനീർ മാത്രം ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന ഒരു പക്ഷിയുണ്ട്. ഇരുണ്ട നിഗൂഢമായ ചുണ്ണാമ്പുപാറ ഗുഹകളുടെ ഉള്ളിലെ ചരിവുകളിൽ ആണ് അവ കൂടുണ്ടാക്കുക. ആ തുപ്പൽ കൂടുകൊണ്ടുണ്ടാക്കിയ സൂപ്പ് കഴിച്ചാൽ നിത്യ യൗവനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന 10,000,000 ആളുകൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. 1 കിലോ പക്ഷിക്കൂടിന് 10,00,000 രൂപ വരെ വിലയുമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ചില അപകടകരമായിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് ഗുഹകൾക്കുള്ളിൽ ഇവയുണ്ട്. സ്വന്തം ഉമിനീര് കൊണ്ട് മാത്രം ഒരു കൂട് നിർമ്മിക്കുന്ന എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയുടെ അമ്പരപ്പിക്കുന്ന ജീവിതത്തിലേക്ക് സ്വാഗതം. ഉമിനീരല്ലാതെ ഒരു വസ്തുവും ചേരാതെ അർദ്ധധാര്യമായ ഇളം വെളുപ്പ് നിറമുള്ള സിമന്റ് പോലെ ഉറപ്പുള്ള അർദ്ധചന്ദ്ര ആകൃതിയിലുള്ള ജലാറ്റിൻ പോലെ തോന്നിക്കുന്ന കൂട്, ഈ ഉമിനീർ കൂട് സൂപ്പ് വെച്ച് കഴിച്ചാൽ നിത്യ യൗവനവും രോഗപ്രതിരോധവും ചുളിവില്ലാത്ത ചർമ്മവും ലൈംഗിക ഉത്തേജനവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാവുമെന്നാണ് ചൈനീസ് പാരമ്പര്യ ചികിത്സകളിലെ വിശ്വാസം. AD 618 മുതൽ 907 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ചൈന ടാങ് രാജവംശം ഭരിച്ചിരുന്നത്. ആ കാലത്ത് ഈ പക്ഷിക്കൂട് കൊണ്ടുള്ള സൂപ്പ് വലിയ ആഡംബര രാജകീയ ഭക്ഷണമായിരുന്നു. അത് എത്രയോ നൂറ്റാണ്ടുകളായി ഈ പക്ഷിക്കൂട് സൂപ്പ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല പ്രദേശങ്ങളിലെയും വളരെ വിലപിടിപ്പുള്ള ഒരു പക്ഷി വിഭവമാണ്. അതുകൊണ്ട് തന്നെ കൂടുവേട്ടക്കാർ കൂരിരുട്ട് നിറഞ്ഞ അപകടകരമായിട്ടുള്ള ഇരുണ്ട ഗുഹകളിൽ ജീവൻ പണയപ്പെടുത്തി കയറി കുത്തനെയുള്ള ഗുഹാഭിത്തികളിൽ നിന്നും കൂട് അടർത്തിയെടുക്കും. മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നശിപ്പിച്ച് പക്ഷികൾ ഓടിച്ചു വിട്ടാണ് അങ്ങനെ കൂട് കൈക്കലാക്കുക. വ്യാപകമായ ഈ കൂടുവേട്ട മൂലം പലയിടത്തും ഈ പക്ഷികൾ വംശനാശത്തിന്റെ വക്കിലെത്തി. ആൻഡമാനിൽ മാത്രമുള്ള ചില പ്രത്യേക ഇനം പൂമ്പാറ്റകളെ പറ്റി പഠിക്കാനും കാണാനും ഒക്കെ വേണ്ടിയാണ് ഞാനും എന്റെ സുഹൃത്തായിട്ടുള്ള ഹരീഷ് മല്യ, സുധീർ കൊമാന തുടങ്ങിയവർ കഴിഞ്ഞ മാസം കുറേ ദിവസങ്ങൾ ആൻഡമാനിലെ പല വനപ്രദേശങ്ങളിലും സഞ്ചരിച്ചത്. പൂമ്പാറ്റകളുടെ കാര്യത്തിൽ വളരെയധികം അറിവുള്ള ആളാണ് ഹരീഷ് മല്യ. ഇന്ത്യയിലെ പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ സിക്കിം, അസം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള പൂമ്പാറ്റകളെ കാണാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇതിനു മുമ്പും പലതവണ പോയിട്ടുണ്ട്. സുധീർ കൊമാന ആഫ്രിക്കൻ പൂമ്പാറ്റകളുടെ ഒരു എക്സ്പേർട്ട് ആണ്. ആഫ്രിക്കയിലെ മാത്രമല്ല ലോകത്തെ ഒരുവിധം എല്ലായിടങ്ങളിലെയും പൂമ്പാറ്റകളെ കാണാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഒരാളാണ്. 2,500-ലധികം ഇനം പൂമ്പാറ്റകളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി അദ്ദേഹം നേരിട്ട് കണ്ട് ഫോട്ടോ പകർത്തിയിട്ടുണ്ട്. ആൻഡമാനിൽ നമുക്ക് ഈ കുഞ്ഞു പക്ഷികളെ കാണാൻ സൗകര്യമുള്ളത് ഒന്ന് ബറാത്താങ്ങിലുള്ള ലൈം കേവുകളിലാണ്, പിന്നെ ഉള്ളത് ഏറ്റവും വടക്കുള്ള ദിഗ്ലിപ്പൂരിനടുത്തുള്ള ചില ലൈം കേവുകളിലാണ്. ദിഗ്ലിപ്പൂരിലെ ഈ ലൈം കേവുകൾ അധികം ആരും ഒന്നും സന്ദർശിക്കാത്തതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നമ്മൾ ആൻഡമാനിലേക്ക് സാധാരണയായിട്ട് എത്തുക പോർട്ട് ബ്ലെയറിലാണല്ലോ, ഇപ്പോഴുള്ള അതിന്റെ പേര് വിജയപുരം എന്നാണ്. വിജയപുരത്തു നിന്നും രാവിലെ പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആൻഡമാനിലെ മറ്റു പ്രദേശങ്ങൾ, അതായത് മധ്യ ആൻഡമാനും നോർത്ത് ആൻഡമാനിലും എത്താനൊക്കെ പറ്റൂ. ദിക്കത്താങ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ശേഷം വാഹനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ കോൺവോയായി മാത്രമാണ് പോവുക. 6:30, 9:30, 11:30 ഇങ്ങനെ 3 സമയങ്ങളിൽ മാത്രമാണ് അവിടെ നിന്നും വാഹനങ്ങൾ കടത്തിവിടുക. അവിടെ നിന്ന് 50 കിലോമീറ്ററോളം സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രത്യേക വനപ്രദേശമാണ് ജാർവ ട്രൈബുകൾ താമസിക്കുന്ന ഇടം. ആ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള വേഗത 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അവിടെ കാട്ടിൽ ചിലപ്പോൾ ജാർവ ട്രൈബിൽപ്പെട്ട മനുഷ്യരെ

നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല, വാഹനം നിർത്താൻ പാടില്ല, ഇങ്ങനെ കുറേ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ കാട് അവസാനിക്കുമ്പോൾ, ആ ദ്വീപ് അവസാനിക്കുമ്പോൾ പിന്നെ നമുക്ക് ജങ്കാറിൽ കയറി വേണം മറുകരയിലെത്താൻ, അടുത്ത ദ്വീപിലേക്ക് എത്താൻ. നമ്മൾ വന്ന ബസ്സും ആ ജങ്കാറിൽ കയറ്റി അപ്പുറത്തെത്തിക്കും. ബറാത്താങ് എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ഇവിടെ നിലമ്പൂർ ജെട്ടി എന്നൊക്കെ പറയുന്ന പ്രദേശമൊക്കെ ഉണ്ട്. പല പ്രദേശങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ പേരാണുള്ളത്. കാലിക്കറ്റ്, മഞ്ചേരി, നിലമ്പൂർ, വണ്ടൂർ എന്നൊക്കെ പേരുണ്ട്. ഈ ബറാത്താങ് വരെ മാത്രമാണ് സാധാരണയായിട്ട് വിനോദസഞ്ചാരികൾ വരാറുള്ളത്. ബറാത്താങ്ങിലും ചുണ്ണാമ്പുകൽ ഗുഹകളുണ്ട്, അവിടെയും ഈ പക്ഷികളെ കാണാൻ പറ്റും. കൂടാതെ അവിടെയും മണ്ണുവൾക്കനയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ആൾക്കാർ അതേ ദിവസം തന്നെ സാധാരണയായിട്ട് തിരിച്ച് വീണ്ടും വിജയപുരത്തേക്ക് അല്ലെങ്കിൽ പോർട്ട്ബ്ലെയറിലേക്ക് പോവുകയാണ് ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ടല്ല പോയത്. നോർത്ത് അൻഡമാനിലെ ഏറ്റവും വടക്കുള്ള ദിഗ്ലിപ്പൂരിൽ നിന്നും കുറേ ഉള്ളിൽ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഗുഹകളുണ്ട്. അവിടമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനുശേഷം റോഡൊക്കെ അല്പം മോശമാണ്. രാത്രിയായി ഞങ്ങൾ ദിഗ്ലിപ്പൂരിലെത്തുമ്പോൾ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കൂടെ മൺസൂണും എത്തിയിരുന്നു. കേരളത്തിൽ കാലവർഷം എത്തുന്നതിനും 10 ദിവസം മുമ്പേ തന്നെ അൻഡമാനിൽ കാലവർഷം എത്തുമെന്ന് അറിയാമല്ലോ. ദിഗ്ലിപ്പൂരിൽ താമസിച്ച് അവിടെ നിന്നും സാഡിൽ പീക്ക് എന്നൊക്കെ പറയുന്ന സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ചു. അതുപോലെ ഇവിടെ മണ്ണുവൾക്കനവും ഉണ്ട്, അത് കാണാൻ പോയി. പിന്നീടാണ് മായാബന്ദറിലേക്കുള്ള വഴിയിൽ നിന്നും തെറ്റി രാംനഗർ ബീച്ചിനടുത്തുള്ള പതി ലെവൽ എന്ന് പറയുന്ന കാട്ടിലെ ലൈം കേവുകൾ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ പോയത്. സ്കൂട്ടറിലാണ് ഞങ്ങൾ മൂവരും കൂടി യാത്ര പുറപ്പെട്ടത്. വഴി നിറയെ പൂമ്പാറ്റകളായിരുന്നു, അവയൊക്കെ നോക്കിയും കണ്ടും ഒക്കെ യാത്ര വളരെ പതുക്കെയായിരുന്നു. വളരെ വലിപ്പമുള്ളതാണ് ഇവിടെയുള്ള ലൈം സ്റ്റോൺ കേവുകൾ. അതായത് 10 നില കെട്ടിടത്തിൻ്റെ ഒക്കെ ഉയരമുള്ള വലിയ പാറകളുടെ വിടവുകൾക്കിടയിലൂടെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കേണ്ടത്. 31 ഗുഹകളാണ് അവിടെയുള്ളത്. അങ്ങോട്ടുള്ള വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എവിടെയും ഒരു സൈൻ ബോർഡ് പോലുമില്ല. ഗൂഗിൾ മാപ്പിൽ പോലും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. വളരെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചതിൻ്റെ ശേഷമാണ് അവസാനം ഞങ്ങൾ ഒരു ഒറ്റയടി പാത പോലെ ഈ കേവിലേക്ക് പോകുന്ന ഒരു വഴി കാട്ടിനുള്ളിൽ കണ്ടത്. അധികം ആരും അങ്ങോട്ട് പോകാറില്ല. അപൂർവമായിട്ട് മാത്രം ചില ഗവേഷകരും ഒക്കെ പോകാറുള്ളൂ എന്ന് തോന്നുന്നു. അതിലൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് അവിടെയുള്ള ഒരു വീട്ടിലുള്ള ഒരു പാവം മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും വീണ്ടും പേടിയായി. ആ കാട്ടിനുള്ളിൽ വഴിതെറ്റിയാൽ ശരിക്കും കുടുങ്ങിപ്പോകും. സുകുമാർ സമദ്ദർ എന്ന് പറയുന്ന ഒരു പാവം കൃഷിക്കാരൻ്റെ വീട് ആ വഴിക്കരികിലാണ്. അദ്ദേഹമാണ് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നത്. അവസാനം അദ്ദേഹത്തിൻ്റെ ചില പേടി മൂലം ഞങ്ങൾ വഴിതെറ്റി അതിനുള്ളിൽ കുടുങ്ങിപ്പോകുക എന്നൊക്കെ ഭയന്നതുകൊണ്ട് ആ പാവം ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായി. കൂടെ അയാളുടെ മകൻ അൽമോൻ സമദ്ദും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങി. അതായത് 1-2 മണിക്കൂർ നടക്കണം കാട്ടിനുള്ളിലൂടെ. വല്ലാതൊരു നടത്തമായിരുന്നു അത്. ഈ യാത്ര അല്പം കഠിനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സുധീർ കുമാന യാത്രയിൽ നിന്നൊഴിഞ്ഞ് ഞാനിവിടെ പൂമ്പാറ്റകളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നോളാം, നിങ്ങൾ പോയി വരൂ എന്ന് പറഞ്ഞു. ഞാനും ഹരീഷ് മലയും ആ അച്ഛനും മകനും കൂടിയാണ് ഈ കേവിലേക്ക് നടന്നത്. 1 മണിക്കൂറോളം സമയം കൊടും കാട്ടിനുള്ളിലൂടെ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. ഇടയ്ക്ക് ചില നീർച്ചാലുകളിലൂടെ ഇറങ്ങി കയറിയൊക്കെയാണ് വഴി കണ്ടുപിടിച്ച് പോകുന്നത്. വലിയ വില ലഭിക്കും എന്നതിനാൽ തന്നെ ഈ പ്രദേശത്തുള്ള സാധാരണ മനുഷ്യരൊക്കെ പലപ്പോഴും ഈ കേവുകളുടെ ഉള്ളിൽ കയറിയിട്ട് വളരെ സാഹസികമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പക്ഷിക്കൂടുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെ ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ കേവുകളിൽ കയറി പക്ഷിക്കൂട് കൈക്കലാക്കുന്നത് തടയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വനം വന്യജീവി വകുപ്പ് മാത്രം ശ്രമിച്ചാലൊന്നും അത് വിജയിക്കണമെന്നില്ല. ഈ പക്ഷികളുടെ കാര്യത്തിൽ വലിയ ഗവേഷണം നടത്തിയ ഡോക്ടർ ശങ്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ശ്രമഫലമായിട്ട് ഒരു പുതിയ പദ്ധതി ഇവിടെ തുടങ്ങിയിരുന്നു. അതായത് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൂടുകൾ കൈക്കലാക്കുന്നവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജോലി നൽകിക്കൊണ്ട് ഇതിന് കാവലായിട്ട് അവരെ നിർത്തുക. പക്ഷികൾ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ വിട്ടതിൻ്റെ ശേഷം ഒഴിച്ചുവിടുന്ന പക്ഷിക്കൂടുകൾ ഇവരുപയോഗിച്ചുകൊണ്ട് തന്നെ ശേഖരിക്കുക, അതിൽ ലേലം ചെയ്യുക, അതിൻ്റെ ഒരു വിഹിതം ഇവർക്ക് തന്നെ നൽകുകയും ചെയ്യുക. അത് വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എല്ലാ ഗുഹകൾക്കും 24 മണിക്കൂറും എല്ലാ ദിവസവും ആളുകൾ കാവലുണ്ട്. അവരുടെ വിശ്രമ സ്ഥലമാണ് ഈ കാണുന്ന ഷെഡ്.

ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശ്യാമൾ മുണ്ട എന്ന് പറയുന്ന ഒരു വാച്ചറാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തെ ഞങ്ങളെ കൊണ്ടുപോയ സുകുമാറിന് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂട്ടി ഈ കേവുകളുടെ ഉള്ളിൽ കൊണ്ടുപോകാൻ ശ്യാമൾ മുണ്ട സന്നദ്ധമായിരുന്നു. പക്ഷേ പകരം ആൾ വരുന്നത് വരെ ഞങ്ങൾക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കൂടുകൾ അവർ ശേഖരിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചാക്കുകൾ നിറയെ അത്തരത്തിലുള്ള കൂടുകളാണ്.

ായിരുന്നു എനിക്ക് ശരിക്കും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. പലപ്പോഴും ഈ വിടവുകളിലൂടെ ഞാൻ അകത്തേക്ക് പോകുമോ എന്ന് പോലും ഞാൻ ഭയന്നു. ഗുണക്കൈവുകളുടെ 100 മടങ്ങ് ആഴമുള്ള വലിയ വിടവുകളായിരുന്നു അവിടെ മുഴുവനുള്ളത്. നടന്നാലും നടന്നാലും തീരാത്ത വഴികൾ, ഇരുളും വാവൽക്കാഷ്ടത്തിന്റെ ആ മണവും ഈർപ്പവും ഒക്കെ കൂടി നിഗൂഢമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ ലൈം കേവുകളുടെ ഉള്ളിൽ. അതിനെ തന്നെ അതിനുള്ളിൽ അധിക സമയം നമുക്ക് കഴിയാൻ പറ്റില്ല. ടോർച്ചിന്റെ മങ്ങിയ പ്രകാശം മാത്രമേ കയ്യിലുള്ളൂ. കാര്യമായിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ ഒന്നും ഉപയോഗിക്കാൻ സമ്മതമില്ലായിരുന്നു. എങ്കിലും ഈ അത്ഭുത പക്ഷിയെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ കൂട് കെട്ടുന്ന ഇടത്ത് തന്നെ പോയി കാണാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശമിൾമുണ്ട കൊണ്ടുവന്ന 2 ടോർച്ചിലുള്ള പ്രകാശം മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ നടക്കുന്നതും അതുപോലെ ചുമരുകളിലേക്ക് ലൈറ്റടിച്ച് നോക്കുന്നതും ഒക്കെ. പക്ഷികളുടെ കൂടുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. നൂലുകളും ചുള്ളിക്കമ്പുകളും കരിയിലകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചവ. പക്ഷെ ഇവിടെ ഈ പക്ഷി കൂടുകൂട്ടാൻ പ്രകൃതിയിലെ മറ്റൊരു വസ്തു ഉപയോഗിക്കുന്നില്ല, സ്വന്തം ഉമിനീർ മാത്രം. വളരെ വേഗത്തിൽ പറക്കുന്നതിനിടയിൽ തന്നെ ദിശ മാറാനൊക്കെ കഴിവുള്ളവരാണ് ഈ ശരപ്പക്ഷികൾ. മീവൽ പക്ഷികൾ എന്നും അതിന് പേര് വിളിക്കുമെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഇവയെ പറന്നുകൊണ്ടല്ലാതെ നമുക്ക് കാണാനേ പറ്റില്ല. ഗ്രീക്ക് ഭാഷയിൽ കാലുകൾ ഇല്ലാത്ത എന്നാണ് ഈ അപ്പോഡിഡെ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയുടെ കാലുകൾ വളരെ ചെറുതായതിനാലാണ് ഇങ്ങനെയൊരു പേര്, കുടുംബ പേര് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു മരക്കൊമ്പിലോ നിലത്തോ ഒന്നും ഒരു സാധാരണ പക്ഷിയെ പോലെ വന്ന് ഇരിക്കാൻ ഇവർക്ക് പറ്റില്ല. ഗുഹകളുടെ ലംബമായിട്ടുള്ള ചുമരുകളിൽ നഖങ്ങളാഴ്ത്തി തൂങ്ങിക്കിടക്കുകയാണ് ഇവ ചെയ്യുക. നിൽക്കുകയോ ഇരിക്കുകയോ അല്ല, അത്തരത്തിൽ പരിണമിച്ചവയാണ് ഇവയുടെ കാലുകൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ഇവ ആകാശത്ത് തന്നെയാണ് ചെലവഴിക്കുന്നത്. അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ 10,000 അടിയൊക്കെ ഉയരത്തിലുള്ള വായുപ്രവാഹത്തിൽ ഇങ്ങനെ നിന്ന് ഉറങ്ങാൻ പറ്റും ഇവർക്ക്. തലച്ചോറിന്റെ ഒരു പകുതി മാത്രം ഉറക്കുന്ന ഒരവസ്ഥ. യൂനി ഹെമിസ്ഫെറിക്ക് സ്ലോ വേവ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തിമിംഗലങ്ങളുടെ ഒക്കെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഉറക്കമുണ്ടല്ലോ. അത്തരത്തിൽ ആകാശത്ത് വെച്ച് തന്നെ പറന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഉറങ്ങാൻ പറ്റൂ. അതായത് ഭൂമിയിൽ അധികമൊന്നും തൊടാത്ത ആകാശത്തിന്റെ ജീവികളാണ് ഈ പക്ഷികൾ. അതുപോലെ പറന്നുകൊണ്ട് തന്നെയാണ് ഇവ ഭക്ഷണം തേടുന്നത്, പ്രാണികളെ പിടിച്ചു തിന്നുന്നത്. അതുപോലെ പറക്കലിനിടയിൽ തന്നെയാണ് വെള്ളവും കുടിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഇരുണ്ട തവിട്ട് നിറവും അല്ലെങ്കിൽ കറുപ്പ് നിറവും അടിഭാഗത്ത് ഒരു ചാര നിറവുമാണ് ഉണ്ടാകുക. ചിറകുകൾ നീളമുള്ളതും അരിവാളാകൃതിയുള്ളതുമാണ്. മരക്കൊമ്പിലോ അല്ലെങ്കിൽ പാറയുടെ മുകളിലോ ഒന്നും ഇരിക്കാൻ പറ്റാതെ ഇവ എവിടെ കൂടൊരുക്കും എന്നുള്ളത് വളരെ പ്രസക്തമാണല്ലോ. അതിനാലാണ് ഇവ കൂരിരുൾ നിറഞ്ഞ ഗുഹകൾക്കുള്ളിൽ വവ്വാലുകൾക്കൊപ്പം കൂടൊരുക്കുന്നത്. ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കാലത്താണ് ഇവരുടെ ഇണചേരലും മുട്ടയിടലും ഒക്കെ. അതിനുവേണ്ടി മാത്രമാണ് ഈ കൂട് പണിയുന്നത്, അല്ലാതെ അവർക്ക് താമസിക്കാനല്ല. ഇവ മോണോഗമിക്കായിട്ടുള്ള പക്ഷികളാണ്. ഒരു ഇണ മാത്രമായിട്ടുള്ള ജോഡിയായിട്ടാണ് അവർ ഉണ്ടാകുക. പ്രജനനകാലമാകുമ്പോൾ ഇവരുടെ നാക്കിനടിയിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ അസാധാരണമായിട്ട് വീർത്തു വരും. സലൈവറി ഗ്ലാൻഡുലാർ ഹൈപ്പർട്രോഫി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതിൽ നിന്ന് അമിതമായിട്ടുള്ള ഉമിനീരും ഉണ്ടാവും. ഇണകളായ ആണും പെണ്ണും ചേർന്നാണ് രാത്രികാലങ്ങളിൽ ഈ കൂടുണ്ടാക്കുന്നത്. കുത്തനെയുള്ള ഗുഹാഭിത്തികളിലാണ് ഇവർ ഈ കൂടൊരുക്കുന്നത്. അവിടെ അതിന്റെ ഫൗണ്ടേഷൻ ആദ്യം ഉമിനീര് കൊണ്ടുണ്ടാക്കും. അതിൽ പതുക്കെ പതുക്കെ പല ലെയറുകളായി ചേർത്ത് ചേർത്ത് ചേർത്താണ് ഇത്തരത്തിലുള്ള ചെറിയ കുമ്പിള് പോലെയുള്ള ഒരു കൂടുണ്ടാക്കുന്നത്. അതായത് ഈ പക്ഷികളുടെ വായിൽ നിന്ന് ഈ ഉമിനീർ പുറത്തു വന്ന് അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചു വെച്ച് അല്പസമയത്തിനുള്ളിൽ വായു സമ്പർക്കം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഉറച്ച് സിമെന്റ് പോലെയാവും. സുതാര്യം എന്ന് പറയാൻ പറ്റാത്ത ഒരു അർദ്ധദാര്യമായിട്ടുള്ള മങ്ങിയ വെളുപ്പ് നിറമുള്ള ഒരു പകുതി ചന്ദ്രന്റെ ആകൃതിയിലുള്ളതാണ് ഈ കൂടുകൾ. അത് പാറയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതുപോലെ ഉണ്ടാവും. ക്ഷേത്ര ചുമരുകളിൽ ഈ കൽവിളക്കുകളൊക്കെ പിടിപ്പിച്ചതുപോലെ തോന്നും. ആ കുഞ്ഞു കൂട്ടിലാണ് ഈ 2 പക്ഷികളും ആണും പെണ്ണും ചേർന്ന് നിൽക്കുന്നതൊക്കെ കാണാം. അവ ഇണചേരുന്നതൊക്കെ ആ കൂട്ടിനുള്ളിൽ വെച്ചാണ്. ഒരു തവണ 2 മുട്ടയാണ് ഇടുക, വെളുത്ത നിറത്തിലുള്ള കുഞ്ഞു മുട്ടകൾ. മുട്ടയിട്ടാലും അച്ഛൻ പക്ഷി കൂടെ തന്നെ ഉണ്ടാകും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിനെ വളർത്തുന്നത് അച്ഛനും അമ്മയും ചേർന്നാണ്. ഈ 2 പക്ഷികളും ചേർന്ന് വായിലുള്ള ഉമിനീരൊക്കെ കൊണ്ട് 30-45 ദിവസം കൊണ്ട് കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത്. ഇതിൽ 60% ശുദ്ധമായ പ്രോട്ടീനും ഗ്ലൈക്കോ പ്രോട്ടീനുകളും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ മറ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇതിനെ വൈറ്റ് നെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, വെളുത്ത കൂട്. അതുകൊണ്ട് തന്നെ എഡിബിൾ നെസ്റ്റ് സിഫ്റ്റ്ലെറ്റ് എന്നാണ് ഈ പക്ഷിക്ക് പേര്. അതായത് നമുക്കൊക്കെ ഭക്ഷണമാക്കാൻ പറ്റുന്ന കൂടുള്ള സ്വിഫ്റ്റ്ലെറ്റുകൾ എന്ന്. ഈ പക്ഷികൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്തോ മലയൻ റീജിയനിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, കംബോഡിയ, മ്യാൻമർ, സിംഗപ്പൂർ, ബ്രൂണെ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇവരെ കാണാം. ആദ്യ കാഴ്ചയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ മീവൽ പക്ഷികളെ പോലെ തന്നെ തോന്നിക്കുമെങ്കിലും ഇവ അത്ര സാധാരണമല്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് പുറമെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയുടെ ഉള്ളിലും ഒക്കെ ഇവയുടെ ചെറിയ കോളനികൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് കടലോടൊക്കെ ചേർന്നിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലെ ചുണ്ണാമ്പ് കല്ലുകൾ, അതായത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച ലൈം സ്റ്റോൺ കേവുകളിലാണ് ഇവയെ കാണാറ്. ഈ ഗുഹകൾക്കുള്ളിലെ ഇരുട്ടും ഈർപ്പവും താപനിലയും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമാണ്. പല മീവൽ പക്ഷികളും ഇവരെ പോലെ തന്നെ അവയുടെ കൂടുകൾ പാറയുടെ അരികളിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അവയുടെ ഉമിനീർ ഉപയോഗിക്കാറുണ്ട്. അതാ കൂട് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷെ ഇവർ ഈ ഉമിനീർ

0: കൊണ്ട് മാത്രമാണ് കൂടുണ്ടാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഗുഹക്കകത്ത് ഒരു കാലത്തും സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലും എത്തില്ലല്ലോ. കണ്ണടച്ചാലുള്ള ഇരുട്ടാണ് ഇവിടെ. ഇവിടെ നമ്മൾ ഈ കേൾക്കുന്ന ക്ലിക് ക്ലിക്ക് ശബ്ദങ്ങൾ ഒക്കെയും ഈ പക്ഷി ഉണ്ടാക്കുന്നതാണ്. വാവലുകളെ പോലെ പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിൽ വഴി കണ്ടെത്താൻ ഇവരും എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. എക്കോലൊക്കേഷൻ ഉപയോഗിക്കുന്ന അപൂർവം ചില പക്ഷി വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണിത്. പറക്കുന്നതിനിടയിൽ ഇവ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആവൃത്തിയിലുള്ള ഒരു 1.5 kHz മുതൽ 5.5 kHz വരെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കുക ഈ ക്ലിക് ക്ലിക്ക് ശബ്ദങ്ങൾ. വവ്വാലുകൾ ഉണ്ടാക്കുന്നത് ഈ അൾട്രാസോണിക് സൗണ്ട് ആയതിനാൽ തന്നെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഈ ഗുഹക്കുള്ളിലെ ഘന അന്ധകാരത്തിലൂടെ പറക്കുമ്പോൾ ഒരു പക്ഷി ഒരു സെക്കൻഡിൽ 6 തവണ വരെയൊക്കെ ഈ ക്ലിക്ക് ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തിന്റെ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം മനസ്സിലാക്കി പൂർണ്ണ ഇരുട്ടിലും 1 inch പോലും തെറ്റാതെ അവർക്ക് അവരുടെ കൂട് കണ്ടെത്താൻ പറ്റും. അത് മറ്റു പാറകളിൽ ഇടിക്കാതെ, പക്ഷികളിൽ ഇടിക്കാതെ, വവ്വാലുകളിലെ ഇടിക്കാതെ ഒക്കെ ഇവർക്ക് പറക്കാൻ പറ്റും. പക്ഷെ ഗുഹക്ക് പുറത്തെത്തിയാൽ അവിടെ പ്രകാശമുള്ളപ്പോൾ ഇവർ ഈ ക്ലിക്ക് ശബ്ദം ഉണ്ടാക്കുന്നില്ല. അപ്പോഴവർ കാഴ്ചയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പറക്കുന്ന പ്രാണികളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ഉറുമ്പുകൾ എന്നിവയൊക്കെ പറക്കലിനിടയിലെ തന്നെ ഇവ കൊത്തി അകത്താക്കും. എയ്റോഡ്രാമസ് ഫ്യൂസിഫാഗസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞല്ലോ. എയ്റോഡ്രാമസ് എന്നതിലെ എയ്റോ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിനർത്ഥം ആകാശം അല്ലെങ്കിൽ വായു എന്നൊക്കെയാണ്. അതുപോലെ ഗ്രീക്ക് പദമായിട്ടുള്ള ഡ്രോമസിന്റെ അർത്ഥം ഓട്ടക്കാരൻ എന്നാണ്. അതായത് എയ്റോഡ്രോമസ് എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ വായുവിലൂടെ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ആൾ എന്ന അർത്ഥം. ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നിലത്തിറങ്ങാതെ ആകാശത്ത് തന്നെ കഴിച്ചുകൂട്ടുന്ന ഒരു ജീവിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ജീനസ് നാമം അത് തന്നെയാണല്ലോ. ഇതിന്റെ സ്പീഷീസ് നാമമായ ഫ്യൂസിഫാഗസ് നൽകാൻ കാരണം ശാസ്ത്ര ലോകത്തിന്റെ ആദ്യകാലത്ത് പറ്റിയ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ്. ഇത് 2 Greek പദങ്ങൾ ചേർന്നതാണ്. ഫുക്ക അല്ലെങ്കിൽ ഫുക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം, ഇതിനർത്ഥം കടൽപ്പായലാണ്, സീ വീഡ് അല്ലെങ്കിൽ ആൽഗേ എന്നൊക്കെയാണ് അർത്ഥം. ഫാഗസ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്ന എന്നർത്ഥം. ഓഫിയോഫാഗസ് ഹന്ന എന്ന് നമ്മൾ രാജവെമ്പാലയെ വിളിക്കുന്നത് പാമ്പുകളെ ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. അതായത് 18th century യൂറോപ്യൻ ശാസ്ത്രജ്ഞർ ആദ്യമായിട്ട് ഇവയുടെ ഈ വെളുത്ത ജലാറ്റിൻ പോലെയുള്ള കൂട് കണ്ടെത്തിയപ്പോൾ കടൽത്തീരത്ത് കാണുന്ന ഒരു തരം ആൽഗകൾ ഭക്ഷിച്ചിട്ട് അത് ദഹിപ്പിച്ചിട്ടാണ് ഈ കൂട് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇതിന് കടൽപ്പായൽ തിന്നുന്നവർ എന്ന് പേര് കൊടുത്തത്. നമുക്കിന്നറിയാം ഇവർ കടൽപ്പായലല്ല തിന്നുന്നത്, പലതരത്തിലുള്ള പ്രാണികളെയാണ്. അതുപോലെ ഇവ കൂടുണ്ടാക്കുന്നത് ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്നല്ല, ഉമിനീര് കൊണ്ടാണ് എന്നും. എന്തായാലും ആ പഴയ പേര് അങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല. അതായത് ശാസ്ത്രത്തിന്റെ നാമകരണ നിയമങ്ങൾ അനുസരിച്ചിട്ട്, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമക്ലേച്ചർ അനുസരിച്ച് ഒരിക്കൽ നൽകിയ സ്പീഷീസ് നാമം അങ്ങനെ വെറുതെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പഴയ തെറ്റിദ്ധാരണയുടെ പേര് ഇപ്പോഴും പിന്തുടരുന്നു. ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന പേര് ശ്രദ്ധിച്ചോ, കൊലോക്കാലിയ ഫ്യൂസിഫാഗസ് ഇൻ എക്സ്പെക്ടേറ്റസ്, ഇതായിരുന്നു ഈ പക്ഷിയുടെ മുൻപത്തെ പേര്. അതിപ്പോഴും എയ്റോഡ്രോമസ് ഫ്യൂസിഫാഗസ് ഇൻ എക്സ്പെക്ടേറ്റസ് എന്ന് മാറ്റിയിട്ടുണ്ട്. രസകരമാണ് ഇത്തരത്തിലെ ജീവികളുടെ സയന്റിഫിക് നെയിമുകൾ വന്ന വഴി പഠിക്കുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്നും 2018 കണ്ടെത്തിയ ഒരു ഡൈവിംഗ് ബീറ്റിലിന് സാന്ദ്രകോട്ടസ് വിജയകുമാരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്റെ പേര് അതിന് നൽകിയതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പഴയ കൊളക്കാലി എന്ന പേര് വന്നതിന് ഒരു കഥയുണ്ട്. ഈ പക്ഷിയുടെ ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലാണ് ആ പേര് നൽകിയിരിക്കുന്നത്. കൊള എന്ന് പറയുന്ന വാക്കിന് ശരപ്പശ എന്നാണ് ഗ്രീക്കിൽ അർത്ഥം, അല്ലെങ്കിൽ ഗ്ലൂ എന്നൊക്കെ. കലിയ എന്നാൽ കൂട് അല്ലെങ്കിൽ കുടിൽ എന്നൊക്കെയാണ് അർത്ഥം. പശ കൊണ്ട് കൂടുണ്ടാക്കുന്നവർ എന്നാണ് ഈ കൊലക്കലിയ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് മീവൽ പക്ഷികൾ പലതും സ്വാഭാവികമായിട്ടുള്ള ഗുഹകളിൽ പാർക്കുന്നവയും അല്ലാത്തവയും ഒക്കെ തങ്ങളുടെ കൂടുകൾ ഭിത്തികൾ ഉറപ്പിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നത് അവയുടെ ഉമിനീർ പശ തന്നെയാണ്. പാറപ്പുറത്തോ ചുമരുകളിലോ ഒക്കെ അത് പറഞ്ഞു പോകാതെ വജ്രപ്പശ പോലെ ഉറപ്പിച്ചു വെക്കുന്നത് ഇവയുടെ ഉമിനീർ ഉപയോഗിച്ച് തന്നെയാണ്. അതായത് പശ വെച്ച് കൂടൊട്ടിക്കാനുള്ള ഇവയുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലോക്കാലിയ എന്ന് പറയുന്ന ഒരു ജീനസ് നാമം ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റുകൾ കൂട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നത് അവയുടെ ഉമിനീർ കൊണ്ടാണ് എന്ന്. അതിനാൽ തന്നെയാണ് അവയുടെ ജനസ് മാറ്റിയത്. ഇപ്പോഴും കൊളോക്കാലിയ എന്ന് പറയുന്ന ജനസ് ഉണ്ട്. അതിലുൾപ്പെടുത്തിയിരിക്കുന്ന പക്ഷികളൊക്കെ, മീവൽ പക്ഷികളൊക്കെ അവയുടെ കൂടുണ്ടാക്കുന്നത് കരിയിലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുണ്ടാക്കുന്നു. പക്ഷെ ആ കൂട് ഉറപ്പിച്ചു വെക്കാൻ മാത്രം അവയുടെ ഉമിനീർ പശ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എയ്റോഡ്രോമസ് ജനുസിൽപ്പെട്ട പക്ഷികൾക്ക് മാത്രമാണ് ഈ എക്കോലൊക്കേഷൻ പരിപാടി ഇരുട്ടിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലുള്ള വസ്തുക്കളെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. എങ്കിലും അന്തമാനിലുള്ള ഈ സ്ഥലത്തെ പോലും ബോർഡുകളിൽ ആ പഴയ പേര് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അടുത്ത വരവ് വരുമ്പോഴേക്കും അത് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പക്ഷികള് അന്തമാനിൽ മാത്രമുള്ള എൻഡമിക് ആയിട്ടുള്ള പക്ഷിയാണ്. അതിനാലാണ് ഇവർക്ക് സബ് സ്പീഷീസ് ആയിട്ട് ഇൻഎക്സ്പെക്ടാറ്റസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇൻഎക്സ്പെക്ടാറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം അപ്രതീക്ഷിതം എന്നാണല്ലോ. ഇങ്ങനെ ഈ ഒരു പേര് കൊടുക്കാനും 2 കാരണങ്ങളുണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഒക്കെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഈ പക്ഷിവർഗം ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ തെക്കേ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗമായ വളരെ അകന്നുകിടക്കുന്ന ഒരു ദ്വീപിൽ, അന്തമാൻ നിക്കോബാർ ദ്വീപിൽ, ഇവയുടെ വലിയൊരു കോളനി കണ്ടെത്തിയപ്പോൾ അത് പക്ഷി ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. ഈ പക്ഷിയെ ആദ്യമായിട്ട് അന്തമാനിൽ കണ്ടെത്തി തരംതിരിച്ച ശാസ്ത്രജ്ഞനെ നമുക്കൊക്കെ പരിചയമുണ്ടാവും. നമ്മൾ പലപ്പോഴും പരീക്ഷകൾക്കൊക്കെ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകന്റെ പേര്, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. ഈ ദ്വീപുകളിൽ ഇങ്ങനെ 100% ശുദ്ധമായ ഉമിനീര് കൊണ്ട് മാത്രം കൂടുണ്ടാക്കുന്ന ഒരു പക്ഷി ഉപവർഗം പരിണമിച്ചുണ്ടായത് അത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയായിരുന്നു. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന പക്ഷിയാണ്, അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള പക്ഷി. അതിനാൽ തന്നെ ഈ അന്തമാനിലുള്ള ഇത്തരത്തിലുള്ള ലൈം സ്റ്റോൺ കേവുകൾ വനം വന്യജീവി വകുപ്പ് അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നുണ്ട്. കർശനമായിട്ടുള്ള കാവലാണ് അവിടെ. കൂടുതൽ ശേഖരിക്കുന്നതിന് കർശനമായിട്ടുള്ള ശാസ്ത്രീയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറന്നു പോയതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കൂട് ശേഖരിക്കുന്നത്. ഈ കൂടുകളുടെ വൻ വില കാരണം 90s അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇത്തരത്തിലുള്ള കേവുകളിൽ അതിക്രമിച്ച് കടന്ന് അവിടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് പക്ഷികൾ മുട്ടയിട്ട് അവ കൂട് ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അവയൊക്കെ ഓടിച്ച് മുട്ടകൾ നശിപ്പിച്ച് കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് ഈ കൂടുകൾ ശേഖരിക്കുമായിരുന്നു. അത്തരത്തിൽ മുട്ടകളും കുഞ്ഞുങ്ങളെയും കൂടുകളെയും ഒക്കെ നശിപ്പിച്ചതിനെ തുടർന്ന് അവയുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അവ വംശനാശത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു. ഉയർന്ന വില കിട്ടും എന്നതിനാൽ തന്നെ എല്ലാ നിരോധനങ്ങളെയും മറികടന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ രാത്രികളിലൊക്കെ ഇതിനുള്ളിൽ കയറി കൂടുകൾ ശേഖരിക്കുകയും ചെയ്തു. പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കിയ ഒരു സംരക്ഷണ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായി. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറക്കാൻ പഠിച്ച് കൂട് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയതിനു ശേഷം മാത്രം വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ആ കൂടുകൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിക്കുന്ന കൂടുകൾ ലേലം ചെയ്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പങ്ക് ഈ കാവലിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ നൽകുകയും ചെയ്തു. സുസ്ഥിരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ മാതൃകയായിരുന്നു അത്. എങ്കിലും ഇത്തരത്തിലുള്ള സൂപ്പിനുള്ള ആവശ്യക്കാർ എവിടെയും കുറഞ്ഞില്ല. വന്യമായ ഗുഹകളിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ ഈ കൂട് മോഷണം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളും ചില മാർഗങ്ങൾ ആരംഭിച്ചു. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, അവിടെയൊക്കെ കഴിഞ്ഞ 30 രൂപപ്പെട്ട വേറൊരു വ്യവസായമാണ് ഈ സ്വിഫ്റ്റ്ലെറ്റ് ഫാമിങ്. അതായത് ഈ സ്വാഭാവികമായിട്ടുള്ള ഗുഹകൾ പോലെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുക, വളരെ ഉയരത്തിലുള്ള എല്ലാം അടച്ചുമൂടിയ തരത്തിലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതിലുള്ളിൽ കയറാൻ ചെറിയ വിടവുകൾ മാത്രം വെക്കും. ഈ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കൃത്രിമമായിട്ടുള്ള ഗുഹാന്തരീക്ഷവും അവിടെയുള്ള ഹ്യൂമിഡിറ്റിയും ഒക്കെ നിലനിർത്താൻ ഹ്യൂമിഡിഫയറൊക്കെ ഉപയോഗിക്കും. ഇതും കൂടാതെ ഈ കെട്ടിടങ്ങളുടെ പുറത്ത് വലിയ സ്പീക്കറുകൾ വെച്ച് ഈ പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പക്ഷികളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കും. അതായത് വന്യമായിട്ടുള്ള ഈ പക്ഷികളെ തന്നെ ഇങ്ങോട്ട് ആകർഷിച്ച് ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ഇത് സുരക്ഷിതമാണെന്ന് തോന്നിപ്പിച്ച് അതിനുള്ളിൽ കൂട് കെട്ടാൻ പ്രേരിപ്പിക്കുക. കൂട് കെട്ടി തീരുമ്പോൾ തന്നെ, മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ അവർ ആ കൂടുകൾ ശേഖരിക്കും. അപ്പോഴീ ഇണകൾ വീണ്ടും കൂട് കെട്ടും. രണ്ടാമതും ആ കൂട് പൂർത്തിയാകുന്ന ദിവസം തന്നെ ഇവർ അത് ശേഖരിക്കും. മൂന്നാമത് കൂട് കെട്ടുമ്പോൾ അതിൽ മാത്രം മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വിരിയാനും സമയം കൊടുക്കും. അതായത് ഒരു സീസണിൽ തന്നെ 3 ഈ പക്ഷികൾ കഷ്ടപ്പെട്ട് കൂട് കെട്ടും. ഇത് വളരെ ലാഭമുള്ള ഒരു വ്യവസായമാണ്. അതായത് 200,000 രൂപയുടെ കൂട് കിട്ടും, അതേസമയം പക്ഷികൾക്ക് ഭക്ഷണമോ വേറെ എന്തെങ്കിലും നൽകുകയോ വേണ്ട. അതായത് പക്ഷികൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെ ലോകത്തിലെ വലിപ്പമേറിയ ഒരു ബയോ ബിസിനസ് ആയിട്ട് ഇത് മാറിയെന്ന് പറയാം. ഇന്തോനേഷ്യയാണ് ഇപ്പോൾ ഈ എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റുകളുടെ കച്ചവടത്തിലെ 80% കൈകാര്യം ചെയ്യുന്നത്.
1: എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വർണ്ണവസന്തങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദും ഗായത്രി അശോകനും ചേർന്ന്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
2: അകലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ഭാവഗായകൻ P. ജയചന്ദ്രൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ
2: ഹലോ, ഇതാരാ?
1: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
1: അല്ല, ഒരു

0: ശിഖാനേനുവേ,
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചുകൊടുക്കുന്നു.
0: നിങ്ങളൊരു സുഹൃത്തില്ലേനുവാ, ഒരു മല്ലിക.
1: ആ,
0: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കൊറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
0: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനേ?
1: അവരെവിടെ പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
0: അതെന്നു വെച്ചുകഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
0: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
1: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നേരിക്കൂലല്ലോ.
0: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്?
0: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നതിനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
0: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
0: അതിൽ വിളിച്ചാ കിട്ടുവാ?
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
0: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: വിനോദം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കായികത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കായികത്തിൽ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം.
2: ഒളിമ്പിക്സിലെ ഉയർന്ന പ്രകടനമുള്ള കായിക ഇനമായാലും പ്രാദേശികമായി കായിക വികസനമായാലും ആധുനിക ലോകത്ത് കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇന്ത്യൻ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധിത വിഷയമായി ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അതിൻ്റെ വളർച്ചയുടെ പാതയെ തടയുന്ന ചില പ്രാദേശിക തടസ്സങ്ങളുണ്ട്. എലൈറ്റ് ന്യൂസ് നെറ്റ്വർക്കിലെ റോസലിൻ കീറോ ഇന്ത്യയിലെ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം കണ്ടെത്തുന്നു. കായിക വിദ്യാഭ്യാസത്തിൻ്റെയോ ശാരീരിക വിദ്യാഭ്യാസത്തിൻ്റെയോ അടിസ്ഥാനം സ്കൂളുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, മിഡിൽ, ഹൈസ്കൂൾ തലങ്ങളിൽ ശാരീരിക വിദ്യാഭ്യാസ പരിപാടികൾ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പാഠ്യപദ്ധതിയും നിർദ്ദേശ മാതൃകയുമാണ് കായിക വിദ്യാഭ്യാസം. കുട്ടികൾക്കും യുവാക്കൾക്കും യഥാർത്ഥവും ആസ്വാദകരവുമായ കായികാനുഭവം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനാൽ കായിക വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും അക്കാദമിക് പഠനത്തെ പൂരകമാക്കുന്നു. കളിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ പഠിക്കുന്നവരാണ് ഒരു നല്ല കായിക താരം. നേതൃത്വം, അച്ചടക്കം, പങ്കിടൽ, ടീം വർക്ക്, സത്യസന്ധത, ടീം സ്പിരിറ്റ്, സഹിഷ്ണുത തുടങ്ങിയ ഗുണങ്ങൾ കായിക രംഗം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നു. കാലക്രമേണ വിദ്യാഭ്യാസം വെറും അക്കാദമിക് മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനത്തിലേക്ക് വ്യാപിക്കുന്നുവെന്നും അതിൽ കായികം നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും മിക്ക സ്കൂളുകളും മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്കൂളുകളിൽ പ്രൊഫഷണൽ പരിശീലകരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കായിക വിദ്യാഭ്യാസത്തിന് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. പഠനത്തിന് പുറമെ കുട്ടികൾ കായിക രംഗത്തേക്ക് പോകണമെന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളും ഇതിൽ പങ്കാളികളാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിൽ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ. ഇന്ത്യയിലെ സ്കൂളുകളിൽ കുട്ടികളുടെ മൊത്തത്തിലുള്ള വികസനത്തിൽ കായിക വിനോദങ്ങളുടെ പ്രാധാന്യവും അവരെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ക്രമേണ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിത നൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് സ്പോർട്സ് എങ്ങനെ സംഭാവന നൽകുന്നു എന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധം മാതാപിതാക്കളെയും

സ്കൂൾ അധികൃതരെയും കുട്ടികളെ കായിക വിനോദങ്ങൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മുമ്പ് അക്കാദമിക് മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ടീം വർക്ക്, വിശ്വാസം, ഉത്തരവാദിത്തങ്ങൾ, പങ്കിടൽ, ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കൽ എന്നിവയുടെ വികസനത്തിന് സ്പോർട്സ് സഹായിക്കുമെന്ന തിരിച്ചറിവ് സ്കൂളുകളിലെ കായിക പ്രവർത്തനങ്ങളിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായി. ചണ്ഡീഗഡിലെ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ കവിതാ സി ദാസ് പറയുന്നതനുസരിച്ച്, നേരത്തെ സ്വകാര്യ സ്കൂളുകളിൽ മാത്രമേ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ കായിക വിനോദങ്ങൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കായിക മേഖലയിലേക്ക് വലിയ പണക്കാരുടെ വരവിന് ശേഷം കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ സർക്കാരും ഇപ്പോൾ നൽകുന്നു. കായിക അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലകർ, അതിനാവശ്യമായ സാമ്പത്തിക സഹായം എന്നിവ നൽകുന്നതിൽ അവർ മുൻകൈയെടുക്കുന്നു. കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സംരംഭങ്ങളുമായി സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകമാണ് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ. ഷെയ്ഖ് സാരായി, അപിജെയ് സ്കൂൾ പ്രിൻസിപ്പൽ എ പി ശർമ്മ പറയുന്നതനുസരിച്ച്, ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഫീൽഡ്, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, സ്കേറ്റിംഗ് റിംഗ്, വോളിബോൾ, ഷോർട്ട് ടെന്നീസ് കോർട്ടുകൾ, നീന്തൽക്കുളം, ബാഡ്മിൻ്റൺ കോർട്ട്, അത്ലറ്റിക് ട്രാക്ക്, സ്പ്ലാഷ് പൂൾ, സാൻഡ് പിറ്റ്, ടേബിൾ ടെന്നീസ് എന്നിവ ഉൾപ്പെടുന്ന മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളുകളിൽ ഒരുക്കാൻ ഞങ്ങൾ മുൻകൈയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പ്രീ പ്രൈമറി കുട്ടികൾക്കായി മിനി ബാസ്കറ്റ്ബോൾ, ഫണൽ ഗെയിം, സ്പൈറൽ ടേബിൾ, സ്പ്ലാഷ് പൂൾ, സാൻഡ് പിറ്റ്, ബാലൻസ്ഡ് ബീം, ട്രാംപോളിൻ തുടങ്ങി നിരവധി നൂതന കായിക വിനോദങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സിലും സഹപാഠ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികളാണ് അക്കാദമിക് രംഗത്ത് മുന്നിലെത്തുന്നതെന്ന് എപ്പോഴും കാണാം. ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അല്പം പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ ലഭിച്ചാൽ അവർ തിളങ്ങും. പക്ഷേ അതിനായി ഒന്നും ചെയ്യുന്നുമില്ല. കുട്ടികളുടെ കായിക കഴിവുകൾ വികസിപ്പിക്കുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി നിരവധി കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളുകളുടെ ബജറ്റ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ കണക്കിലെടുത്ത് സ്കൂളുകൾക്ക് ആവശ്യമായ മികച്ച കായിക സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാനും ശുപാർശ ചെയ്യാനും ഈ വ്യവസായങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസ പരിപാടികൾ നൽകാൻ സ്പോർട്സ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് പ്രതിജ്ഞാബദ്ധമാണ്. സെഡിൽ സിഇഒ അരുൺ കൈത്താൻ പറയുന്നതനുസരിച്ച്, വിദ്യാഭ്യാസ ഫലങ്ങളിലും കഴിവുകളുടെ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശാലമായ ഒരു ദൗത്യമാണ് സ്പോർട്സിനുള്ളത്. ഇത് കുട്ടിയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുന്നു. ഈ ലക്ഷ്യത്തോടെയും ഞങ്ങൾ സ്കൂളുകളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാനും രാജ്യത്തെ യുവതലമുറയിൽ കായിക വിദ്യാഭ്യാസം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. നിലവിൽ മുംബൈയിൽ ആസ്ഥാനമായുള്ള ഇത് രാജ്യമെമ്പാടും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിച്ച അരുൺ കൈത്താൻ പറഞ്ഞു, ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് സ്കൂളുകളുണ്ട്. തീർച്ചയായും ഒരു സ്ഥാപനത്തിന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും കൂടുതൽ ആളുകൾ ഈ മാറ്റത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. സ്കൂളുകൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. കായിക വിദ്യാഭ്യാസത്തിൽ മാറ്റം കൊണ്ടുവരാൻ പ്രിൻസിപ്പൽമാർ മാത്രമല്ല സ്കൂൾ ഉടമകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സർക്കാരും ഉത്തരവാദികളാണ്. ഇന്ത്യയിലെ കായിക വിദ്യാഭ്യാസ കമ്പനികളിലൊന്നായ എഡ്യൂ സ്പോർട്സ് 350 സ്വകാര്യ സ്കൂളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്കൂളുകളിലെ പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകളിലൂടെ ഏകദേശം 250,000 കുട്ടികളെ ആരോഗ്യമുള്ളവരും ഫിറ്റ്നസ് ഉള്ളവരുമാക്കി മാറ്റുകയും ചെയ്യുന്നു. എഡ്യൂ സ്പോർട്സിന്റെ സ്ഥാപകനും ചീഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസറുമായ പർമീന്ദർ ഗിൽ പറഞ്ഞു, വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്കായി അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് പ്രോഗ്രാമുകളുണ്ട്. അതനുസരിച്ച് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. പ്രീ സ്കൂൾ, നഴ്സറി, KG കുട്ടികൾക്കായി കായിക കഴിവുകൾ പഠിക്കുന്നതിനു മുൻപ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ചലന കഴിവുകളിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തെ 2 പ്രൈമറി വർഷങ്ങളിൽ ഞങ്ങൾ ചാടൽ, കൈകൾ വളർത്തൽ, ഓട്ടം, ഗാലപ്പിംഗ് തുടങ്ങിയ അടിസ്ഥാന കായിക കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുവഴി വിദ്യാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കായിക ഇനങ്ങളിൽ നന്നായി കളിക്കാൻ എല്ലാത്തരം ചലന ഏകോപന കഴിവുകളും സ്വീകരിക്കാൻ കഴിയും. സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നിക്ഷേപം നടത്തണം. വലിയ ഒരു ഗ്രൗണ്ട് ആവശ്യമില്ല. കുറഞ്ഞത് ആരോഗ്യകരമായ

0: കളിസ്ഥലങ്ങളെങ്കിലും വേണം. ഒരു മൈതാനത്ത് സമയം വിഭജിച്ച് ബുദ്ധിപരമായ ആസൂത്രണത്തിലൂടെ നിരവധി കായിക വിനോദങ്ങൾ കളിക്കാൻ കഴിയും. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സിൽവർ സ്ട്രിംഗ്സ് സ്പോർട്സ് നഗരത്തിലെ ചില സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ടെന്നീസ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച മറ്റൊരു സ്പോർട്സ് സ്ഥാപനമാണ്. ഗൗരവമേറിയ കായിക ഇനങ്ങളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശക്തമായ അടിത്തറ പാകുന്നതിനായി ഒളിമ്പിക് സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നൽകുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇത്തരം പ്രോഗ്രാമുകൾ ആവശ്യമാണ്. കാരണം നിലവിൽ മറ്റാരും ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. സിൽവർ സ്ട്രിംഗ് സ്പോർട്സ് സ്ഥാപകൻ മുകേഷ് ചേതൻ പറഞ്ഞു, കുട്ടികൾക്ക് സ്പോർട്സിൽ വൈദഗ്ധ്യം നേടാൻ കഴിയുന്ന കോളേജുകളിലേക്ക് സ്പോർട്സ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യാനും അവർ ശ്രമിക്കുന്നു. സ്പോർട്സിൽ ഡിപ്ലോമ കോഴ്സുകളും ലഭ്യമാണ്. ഇത്തരം പ്രോഗ്രാമുകൾ സ്വീകരിക്കുന്നതിന് കോളേജുകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. യോഗ്യതയുള്ള പരിശീലകരുടെ അഭാവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുകേഷ് കൂട്ടിച്ചേർത്തു, ഇന്ത്യയിൽ കോച്ച് പരിശീലന പരിപാടികൾ കൊണ്ടുവരുന്നു. അതായത് സ്കൂളുകളിലേക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ പരിശീലകരെയും ബ്രിട്ടനിൽ നിന്ന് വരുന്ന പരിശീലകർ പരിശീലിപ്പിക്കുകയും ഇന്റർനാഷണൽ കോച്ചസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. പ്രശ്നം അടിസ്ഥാന തലത്തിൽ നിന്ന് പരിഹരിക്കാൻ ഞങ്ങൾ സ്വീകരിച്ച ഒരു സംരംഭമാണിത്. ഇന്ത്യയിലെ സ്കൂളുകളിൽ ഏറ്റവും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതുവഴി വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്ത് ഏർപ്പെടാനും അത് പരമാവധി പ്രയോജനപ്പെടുത്താനും പ്രോത്സാഹനം ലഭിക്കും. ഇന്ത്യയിൽ കായിക അടിസ്ഥാന സൗകര്യ സേവനദാതാക്കളുടെ വലിയ ആവശ്യകതയുണ്ട്. ഗ്രേറ്റ് സ്പോർട്സ് ഇൻഫ്ര സ്കൂളുകളിൽ സ്പോർട്സ് സൗകര്യങ്ങൾ സ്ഥാപിക്കുന്ന ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഗ്രേറ്റ് സ്പോർട്സ് ഇൻഫ്രയുടെ MD അനിൽകുമാർ പറയുന്നു, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഭാഗം സ്കൂളുകൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ്. സ്കൂളുകൾക്കായുള്ള ഞങ്ങളുടെ ഏറ്റവും ജനപ്രിയ ശ്രേണി ഞങ്ങളുടെ പരിപാലനരഹിതമായ കൃത്രിമ ടർഫ് അല്ലെങ്കിൽ ഫീൽഡ് ടർഫ്, ഇന്റർലോക്കിംഗ്, മോഡുലാർ സ്പോർട്സ് ഫ്ലോറിംഗ്, സ്നാപ്പ് സ്പോർട്സ് എന്നിവയാണ്. ഇവ സ്കൂളുകൾക്ക് അനുയോജ്യമാണ്. കാരണം അവ മൾട്ടി സ്പോർട്സ് ഉപരിതലം നൽകുന്നു. കൂടാതെ സ്പോർട്സ് ഇതര ഉപയോഗത്തിനും ഇത് ഉപയോഗിക്കാം. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് സ്പോർട്സിന്റെ ആവശ്യകതയ്ക്ക് വലിയ അംഗീകാരം ലഭിച്ചതോടെ പുതിയ തലമുറ സ്പോർട്സ് സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിലും പരിമിതമായ സ്ഥലത്തും പരിമിതമായ ബജറ്റിലും ഉപയോഗിക്കാൻ, സുരക്ഷിതവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലും സ്കൂളുകളിൽ വലിയ വർധനയുണ്ടായി. സ്കൂളുകളിൽ പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള കളിക്കാരുടെ വളർച്ച കാണുന്നതിനായാണ് ഞാൻ ഈ സ്പോർട്സ് കമ്പനി ആരംഭിച്ചത്. ടെന്നീസ് ക്ലിനിക്കുകളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത്. പിന്നീട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലേക്ക് മാറി. ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ 14 കായിക ഇനങ്ങളുടെ പാഠ്യപദ്ധതി നൽകുന്നതിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് HTC സ്പോർട്സ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഹിമാൻഷു ചതുർവേദി പറഞ്ഞു.
1: സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കായികത്തിൽ.

tight, not in the complete.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ശ്രീനിവാസൻ കഥയെഴുതി, മണിയൻ പിള്ള രാജു നിർമ്മിച്ച്, പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വെള്ളാനകളുടെ നാട്. മോഹൻലാൽ, ശോഭന, തിക്കുറിശി സുകുമാരൻ നായർ, എം ജി സോമൻ, ശ്രീനിവാസൻ, കരമന ജനാർദ്ദനൻ നായർ, മണിയൻപിള്ള രാജു, സുകുമാരി, കെ പി എസ് സി ലളിത, ലിസി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. റോഡ് കരാർ എടുത്ത കരാറുകാരൻ സി പവിത്രന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ ചിത്രം വാണിജ്യപരമായ വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു. കൂടാതെ നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട്. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറി വെള്ളാനകളുടെ നാട് എന്ന ചിത്രം. ഇത് തിയേറ്ററുകളിൽ 200 ദിവസത്തിലധികം ഓടി. കുടുംബത്തിനും തൊഴിലാളികൾക്കുമിടയിൽ ജീവിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു യുവ കരാറുകാരനാണ് സി പി എന്ന് വിളിക്കപ്പെടുന്ന സി പവിത്രൻ നായർ. മറ്റുള്ളവരെ പോലെ വിഡ്ഢിത്തം കാണിക്കാത്ത സത്യസന്ധനായ യുവാവാണ് സി പി. അദ്ദേഹം ഇതുവരെ കാര്യമായി വിജയിച്ചിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാധാകൃഷ്ണൻ നായർ ഒരു മികച്ച കരാറുകാരനാണ്. അദ്ദേഹത്തിന് വലിയ കരാർ ജോലികളുണ്ട്. അവയിൽ മിക്കതും നിയമവിരുദ്ധമായ വഴികളിലൂടെയാണ് അദ്ദേഹം നേടിയത്. സി പിയുടെ സഹോദരി ഭർത്താവ് പ്രഭാകരൻ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്ത് വിജയിച്ച എഞ്ചിനീയർ കൂടിയാണ്.
2: എന്നിൽ പ്രസാദം ചെടിയൂ കൃഷ്ണ. ഈ ഉള്ളവനെ പരീക്ഷിച്ചത് മതിയായില്ലേ കൃഷ്ണ? കൃഷ്ണ ഭക്തവത്സല, ഈ വീട്ടിൽ എന്നോട് മാത്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്ന ശരിയാണോ കൃഷ്ണ? കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ട് 3 കൊല്ലമായി കൃഷ്ണ. ഈ 3 കൊല്ലവും ദിവസേന നിന്നെ മുടങ്ങാതെ ഞാൻ ദർശിക്കുന്നു കൃഷ്ണ, പ്രാർത്ഥിക്കുന്നു കൃഷ്ണ. ഒരു വലിയ പാലം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒന്നുമില്ലെങ്കിൽ ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ കൊള്ളാവുന്ന ഒരു കോൺട്രാക്ട് പോലും എനിക്ക് ഒത്തു കിട്ടുന്നില്ലല്ലോ കൃഷ്ണ. കലുങ്ക് നന്നാക്കലും റോഡ് ടാറി

0: ആരെങ്കിലും കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ ഇഷ്ടം തന്നെ ആലോചിച്ചൊക്കെ ഇഷ്ടാ. സിനിമാ തിയേറ്ററുകൾ സമരത്തിലാണെന്നും പറഞ്ഞ് ചെയ്ത പണിയുടെ ചെക്കുകൾ ഒന്നും മാറി കിട്ടുന്നില്ല കൃഷ്ണ. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ കൃഷ്ണ? ഇന്നലെയല്ലേ കൃഷ്ണ ഞാൻ ഗോപിയുടെ കയ്യിൽ 1000 രൂപ കൊടുത്ത് അവനോട് ഇങ്ങനെ ചെലവാക്കാനെ വഴിയാധാരമാക്കരുതെന്ന് പറയൂ കൃഷ്ണ. തൊഴിലാളികളോട് ആഹാരം കുറച്ച് കഴിക്കാൻ പറയൂ കൃഷ്ണ. കെട്ടിയ കലുങ്കുകളൊന്നും ഇനി പൊളിക്കല്ലേ കൃഷ്ണ. ഭഗവാനെ ഗുരുവായൂരപ്പ ഭക്തവത്സല.
1: മനുഷ്യന് ചെവിതല കെട്ടിയിരിക്കാൻ വയ്യ. കൃഷ്ണൻ ഇപ്പൊ അങ്ങ് പുഴുകി കൊടുക്കും. അവനോട് ഈ നിലവിളി ഒന്ന് നിർത്താൻ
2: പറയുന്നേ. വ്യായാമം നല്ലതാ, ചെയ്തോട്ടെ.
1: അവനവന്റെ മനസ്സ് നന്നാവാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തം ചേട്ടനോട് അവൻ അസൂയം വരാഗ്യം, പിന്നെ എങ്ങനെ നന്നാവും? ഇന്നാളവൻ പറയവാ, അച്ഛനെ കൊണ്ട് താഴത്തില്ലത്തെ നെൽപ്പാടം വിപ്പിച്ചിട്ടത്രേ നിങ്ങൾ കോൺട്രാക്ടർ ആയതെന്ന്. കുടുംബസ്വത്ത് അങ്ങനെ ഒരാളിന് മാത്രം വിഴുങ്ങാനുള്ള അല്ലെന്ന്
2: അങ്ങനെ അവൻ പറഞ്ഞു.
1: പിന്നെ ഞാൻ സ്വപ്നം കണ്ടു. അല്ല പിന്നെ
2: അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് അവന് വേണ്ടി വെക്കാൻ അച്ഛനോട് അവൻ പറയാത്ത എന്താ?
1: നിങ്ങളീ ചോദിക്കേ.
2: എനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ തൊലക്കില്ലാന്ന് അച്ഛന് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ട് വിറ്റു. ഇവനാണെങ്കിൽ തൊലച്ച് കൊളന്തോണ്ടോന്ന് അച്ഛൻ അറിയാം. ഇവൻ കാരണം അച്ഛനെ തല ഉയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റണുണ്ടോ? സർവത്ര കള്ളപ്പണിയാണ്. അളിയെ ഈ മുനിസിപ്പാലിറ്റിന്റെ സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചോണ്ടിരിക്കാണ് ഈ ചെകുത്താൻ കാരണം.
1: ഇനി ഇപ്പൊ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. പോയി കുളിച്ചാട്ടെ. തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. എന്നെയാ പഠിപ്പിക്കാൻ വരുന്നത്? ആ പവിത്രൻ ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടല്ലോ.
2: എന്താന്ന്?
1: ചെക്കെന്നോ ബില്ലെന്നോ നിങ്ങൾക്കതങ്ങ് പാസാക്കി കൊടുത്തുകൂടെ?
2: എന്നിട്ട് കലുങ്ക് പൊളിയുമ്പോ ഞാൻ തോന്നിക്കോണം. നിന്റെ അനിയന്റെ ഒരു കാര്യം എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അവനെ മുനിസിപ്പാലിറ്റി ജപ്തി ചെയ്യാൻ പോവാത്രേ. അല്ല, അതോടവന്റെ കച്ചവടം ഒതുങ്ങിക്കോളൂ.
3: അവന്റെ അടുത്ത് പ്രാർത്ഥന മതിയാക്കിട്ടേ. വേണമെങ്കിൽ വല്ലമൊന്ന് കഴിച്ചോളാൻ പറ.
1: ഇന്ന് കൃഷ്ണനോട് 3-4 പരാതികൾ കൂടുതലുണ്ട്. ദിവസം കഴിയുന്തോറും ഏട്ടന്റെ പ്രാർത്ഥനയുടെ നീളം കൂടുക.
4: എന്തോ നടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ.
0: അല്ലച്ചാ, തുടങ്ങിയാ പിന്നെ എനിക്ക് നിർത്താനൊക്കില്ല. ലയിച്ചിരുന്നു പോവും ഭഗവാന്റെ ഓരോ
4: ലീലാവിലാസം. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? വല്ലതും തരാമെന്ന് പറഞ്ഞോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ.
3: കുറച്ച് കൂടുന്നുണ്ട്. ഇന്നലെ നിന്റെ അച്ഛൻ ഉറങ്ങിയപ്പോഴേ 2:00.
2: അതിനെന്തുണ്ടായി?
3: ഇത് കള്ളു ഷോപ്പ് ഒന്നും അല്ല, അത് ഓർമ്മ വേണം. എഞ്ചിനീയർമാരെയും രാഷ്ട്രീയക്കാരെയും സൽക്കരിക്കുന്നത് ഹോട്ടലിലായിക്കൂടെ? ഇതൊരു വീടല്ലേ?
2: ഓ, അതാണോ കാര്യം?
3: പിടിച്ചില്ലായിരിക്കും.
2: നമ്മൾ പിള്ളേരോട് കാണിക്കുന്ന ഒരു തരം ക്രൂരതയാ. 1.5 മാസം മുമ്പ് ഊട്ടി കൊണ്ടുവിട്ടതല്ലേ?
1: ഈ ആഴ്ച എന്തായാലും അങ്ങോട്ടൊന്ന് പോയേ ഒക്കൂ.
2: സരോജും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്ന് സമയം കിട്ടണ്ടേ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളും കൂലി കൂടുതൽ ചോദിച്ചു തുടങ്ങി. എങ്കിൽ പിന്നെ പണി ഇവിടെ ഉള്ളവർക്ക് കൊടുത്തു.
5: PWD അംഗീകരിച്ച റേഷ്യോയിലല്ലാതെ സിമെന്റും സാൻഡും മിക്സ് ചെയ്യില്ലെന്നും പറഞ്ഞ് നമ്മുടെ ബെർണാർഡിനെ തൊഴിലാളികൾ വെള്ളം കുടിപ്പിക്കുക.
2: അതാ പറഞ്ഞത്, ഈ പത്രം വായിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മാത്രം ചെയ്യുന്ന തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. യവന്മാരെ കൊണ്ട് ജയിക്കാവുന്ന ഒരൊറ്റ പണിയേ ഉള്ളൂ, ജാഥപ്പണി. എന്തായി DRDO?
5: അത് മിക്കവാറും കിട്ടും. ബ്ലോക്ക് പ്രസിഡന്റ് വാക്ക് തന്നിരിക്കല്ലേ, മുനിസിപ്പാലിറ്റിയിലെ ഒരു എഞ്ചിനീയർക്കൊന്നും ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയുമില്ല. DRDO തൽക്കാലം ഒരു സ്കോപ്പുണ്ട്.
2: അളിയൻ അവിടെ പോസ്റ്റിംഗ് കിട്ടിയിട്ട് വേണം എനിക്ക് ബ്ലോക്കിൽ അല്പ സജീവമായിട്ട് മുന്നേറാം. ഈ നാട്ടിൽ ഇനി ആരോടെങ്കിലും നീ കടം ചോദിക്കാൻ ബാക്കിയുണ്ടോടാ? നിന്നോടാ ചോദിച്ചത്? എടാ, 10,000 രൂപ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആ ഷെണായിയോട് നീ കടം ചോദിച്ചല്ലേ?
0: 10,000 രൂപ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ 1,000 രൂപ ഒന്നിച്ച് കണ്ടിട്ട് മാസങ്ങളോളമായി.
2: കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക.
0: കുടുംബത്തിന് സൽപ്പേര് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഒരു കാര്യം, ഞാൻ ഷേണായിയോടോ മാത്തുക്കുട്ടിയോടോ ആരോട് വേണമെങ്കിലും കാശ് കടം മേടിക്കും. പക്ഷെ അവിടെ നിങ്ങളുടെ മേൽവിലാസം ഉപയോഗിച്ച് കളയുമെന്ന് ഭയപ്പെടണ്ട.
2: സ്വന്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടോ?
0: ഉണ്ട്. ശ്രീ പവിത്ര നായർ, പുത്തൻപുര, താഴേക്കുന്ന് PO, കാലിക്കറ്റ്. അത്രയുള്ളൂ.
5: ചെയർമാനും കമ്മീഷണറും ഒക്കെ എന്നും എന്നെ സംശയം.
0: അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ. വെറുതെ കുതിര കയറാൻ വരരുത്.
3: പവിത്ര, നീ പ്രഭേട്ടിന്റെ ജോലി കളയാതിരുന്ന മാത്രം മതി.
0: ചേച്ചി, എന്നെ പോലുള്ള തുക്കട കോൺട്രാക്ടർമാർക്ക് സഹായം ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് ചേച്ചിയുടെ ഭർത്താവിന് അന്നറിയാം. അമ്മ ബുൾസയില്ലേ?
6: ഒരു ദിവസം CP യുടെ സഹോദരൻ രാധാകൃഷ്ണൻ നായർ നിർമ്മിച്ച പാലം ഒരു ബസ്

0: കയറുന്നതിനിടയിൽ തകർന്നു വീണ് നിരവധി ആളുകൾ മരിക്കാനിടയാകുന്നു. രാധാകൃഷ്ണൻ നായരുടെ അത്യാഗ്രഹം മൂലമാണ് പാലം ദുർബലമായി നിർമ്മിച്ചതെന്നും അതുകൊണ്ടാണ് ഇത് തകർച്ചയിലേക്ക് പോയതെന്നും വെളിപ്പെടുന്നു. പ്രശ്നം മൂടിവെക്കാൻ നായർ തന്റെ ഭാര്യ സഹോദരൻ പ്രഭാകരന്റെ സഹായത്തോടെ അവരുടെ ഡ്രൈവറുടെ ചുമലിൽ ചുമതല ഏൽപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. മോശം ജീവിത സാഹചര്യങ്ങൾ കാരണം പാവപ്പെട്ട ഡ്രൈവർ തന്റെ മകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ജോലി നൽകാമെന്ന് അഴിമതിക്കാർ വാഗ്ദാനം ചെയ്തപ്പോൾ പാലത്തിന്റെ നാശത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകുന്നു. ഒപ്പം തുകയും വാഗ്ദാനം ചെയ്തു. കൂലി വർദ്ധിപ്പിക്കാൻ വിസമ്മതിച്ചപ്പോൾ താൻ ബോംബ് ഉപയോഗിച്ച് പാലം തകർത്തുവെന്ന് പോലീസിനോട് പറയാൻ അവർ ആവശ്യപ്പെടുന്നു. പിന്നീട് ഡ്രൈവർ സത്യം വെളിപ്പെടുത്തുമെന്ന് ഭയന്ന് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ അവർ ആ ഡ്രൈവറെ കൊല്ലുകയും ചെയ്യുന്നു.
1: ഞാൻ അപ്പോഴേ പറഞ്ഞ പില്ലറിന്റെ പണിയിലെങ്കിലും സിമിന്റും കമ്പി കുറയ്ക്കരുതെന്ന്.
2: ചവത്തി കുത്താതെളയാ, ഒരബദ്ധം പറ്റിപ്പോയി. പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടെന്നാ ആ എസ് ഐ ഇരുമ്പ് വിജയ് എന്നോട് പറഞ്ഞത്. ചിക്കിളി കുറെ അവന്റെ തൊണ്ടക്കകത്തും കുത്തി കയറ്റിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്.
1: അയാൾ എന്ത് പറഞ്ഞു?
2: വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമോന്ന് നോക്കാൻ.
1: അത് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്.
2: ആരുടെ തലയിൽ വെച്ച് കെട്ടാനാ?
1: ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ.
2: എന്തോന്നാ?
1: കുട്ടമ്മാവൻ ആളെങ്ങനെയാ വിശ്വസിക്കാമോ?
2: മനസ്സിലായില്ല.
1: പറയാം, പക്ഷെ ആളെയും ഹാൻഡിൽ ചെയ്തോണം. ഹലോ, ആ റിസപ്ഷനിൽ പറഞ്ഞിട്ട് KED 8200 ഡ്രൈവറെ ഒന്ന് റൂമിലേക്ക് വരാൻ പറയൂ. വരും.
3: എന്താ കുഞ്ഞ്, എന്നെ വിളിച്ചോ?
1: കുട്ടമ്മാവൻ തന്നെ പറയണം, മനുഷ്യരായാലും ഇത്ര ഭീരുവാകാൻ പാടുണ്ടോ?
3: എന്താ കാര്യം?
1: പാലം പൊളിഞ്ഞതും ആളുകൾ മരിച്ചതും ഒക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാലോ? ഞാൻ കേറി പിടിച്ചില്ലായിരുന്നെങ്കിൽ.
3: കുഞ്ഞെ,
2: ഞാൻ പിന്നെ എന്ത് ചെയ്യും? കുട്ടമ്മാവ ജയിലിൽ പോകുന്നതിലും ഭേദം മരിക്കല്ലേ. എന്റെ മാനം, എന്റെ കുടുംബത്തിന്റെ മാനം, എന്റെ അച്ഛൻ, എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ.
1: കുട്ടമ്മാവൻ ഞങ്ങളെ രക്ഷിക്കണം.
3: എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
1: ഞങ്ങൾക്ക് വേണ്ടി ഈ കുറ്റം ഒന്ന് ഏക്കണം. പാലം കുട്ടമ്മാവൻ ബോംബ് വെച്ച് തകർത്താണെന്ന് പറയണം.
3: അയ്യോ, എന്താ ഈ പറയുന്നത്?
2: ഒന്നും പേടിക്കണ്ട, എന്നെ വിശ്വാസം ഇല്ലേ? എല്ലാവരെയും ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പേരിന് ഒരറസ്റ്റ്. കേസ് വരുമ്പോ ഞാൻ കുട്ടമ്മാനെ പുല്ലുപോലെ ഊരിക്കൊണ്ട് വരില്ലേ? പിന്നെ ഒന്നും വെറുതെ വേണ്ട. കുട്ടമ്മാന് ഞങ്ങൾ 25,000 രൂപ വരും. ആ മോക്ക് മുനിസിപ്പാലിറ്റി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ല, അത് ഞാൻ ഏറ്റു. എന്ത് പറയുന്നു?
3: അവരെന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ
2: 30 വർഷമായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ശമ്പളം കൂട്ടി ചോദിച്ചു, തന്നില്ല. ഈയിടെ മുനിസിപ്പാലിറ്റിയിൽ മകൾക്ക് കിട്ടാമായിരുന്ന ജോലി ഞങ്ങൾ ഇല്ലാതെയാണ്. വളരെ ക്രൂരമായ രീതിയിലാണ് ഞങ്ങൾ കുട്ടമ്മാവനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. സഹികെട്ടപ്പോ ഒരുമാതിരി ഭ്രാന്ത് പോലെ തോന്നി. ഞങ്ങളെ കൊടുക്കാനായി ഞങ്ങൾ കെട്ടിയ പാലം ബോംബ് വെച്ച് തകർത്തു.
1: പിന്നെ ബോംബ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ പാറ പൊട്ടിക്കുന്നവരുടെ മരുന്ന് മോഷ്ടിച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ മതി.
2: കുട്ടമ്മാവ ഞങ്ങളെ രക്ഷിക്കില്ലേ? കുട്ടമ്മാവൻ ഒന്നും വരില്ല, ഞാനാണ് പറയുന്നത് സത്യം.
1: എങ്കിലേ കുട്ടമ്മാവൻ പോയിക്കോളൂ. പോലീസുകാർ ചോദിക്കുമ്പോ പറഞ്ഞതുപോലെ പറഞ്ഞേക്കണം. സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം.

0: നീ അല്ലേ പാലത്തിന് പോകുമ്പോ
1: ഇനി ജാമ്യം കിട്ടില്ലെന്ന് വരുമോ?
2: പോലീസുകാരുടെ ഇടികൊള്ളുമ്പം ഇളമ സത്യം മുഴുവൻ വിളിച്ചു പറയുമോ എന്നാ എന്റെ പേടി.
1: എന്റെ ആകെയുള്ളൊരു ധൈര്യം സുധാകരനാ. അയാൾ ഈ കളികൾ കുറെ കളിച്ചിട്ടുള്ളതല്ലേ,

0: നിങ്ങളുടെ പ്രതി വന്നിട്ടുണ്ട്.
1: കുട്ടമ്മാനെ അവര് തല്ലിയല്ലേ, എന്ത് ചെയ്യാനാ? ആ എസ് ഐ ഇരുമ്പ് വിജയൻ ഒരു റെക്കമെൻഡേഷനും കേൾക്കാത്തവനായിപ്പോയി.
2: സാരില്ല, എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് കൂടുതൽ കിട്ടിയില്ല. എന്റെ മോളുടെ കാര്യം
1: എന്താ കുട്ടമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കുട്ടമ്മാവൻ ഈ പെടുന്ന പാടൊക്കെ ഞങ്ങൾ കാണുന്നില്ലെന്നാ വിചാരം? ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാനേറ്റു. കുട്ടമ്മാവ ഒരു കാര്യം ചെയ്യും, ആ മുറിയിലോട്ട് പോയിരുന്നു ഒന്ന് വിശ്രമിക്കും. എന്നാട്ടെ
0: ശശി, അയാൾക്ക് വല്ല ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൂടാ. കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ?
1: എന്ന് വെച്ചാൽ?
0: നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് പ്രശ്നം. മരിച്ചവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം ഒരു അന്വേഷണം നടത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾ മുഴുവനും രോഷാകുലരാണ്. പ്രതിപക്ഷം ഇത് വെച്ച് മുതലെടുക്കാൻ വേണ്ടി പ്രസംഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ തട്ടിവിടുന്നുണ്ട്.
1: ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നമ്മൾ കുറ്റക്കാരല്ലല്ലോ.
0: ഇപ്പോഴല്ലെന്നേ ഉള്ളൂ.
3: സുധാകരൻ സാർ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇയാളുടെ നാവീന്നങ്ങാണ് ഒരു വാക്ക് തെറ്റി വീണാൽ
1: കുട്ടമ്മാവൻ പറയില്ല.
3: പറയിച്ചാലോ?
1: അളിയൻ എന്തായി പറയുന്നേ? ആര് പറയിക്കാൻ?
3: കോടതിയിൽ തലതെറിച്ചയിലെ വക്കീലന്മാരുണ്ട്. ഒരു നാലഞ്ച് കൊനസ്റ്റ് ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ കിളവം ബബ്ബപ്പാന്ന് പറയും. പിന്നെ ഇയാളെ തലയെങ്ങാണം പുറത്ത് കണ്ടാല് നാട്ടുകാർ കൈവെക്കുമെന്നുള്ളത് മൂന്നര തരം ഉള്ളത് ഇയാൾ വിളിച്ചു പറയുകയും
1: ചെയ്യും. ഇതിപ്പോ ഇരട്ടിക്കുരുക്കായോ? എന്താ ചെയ്യുക?
3: ചെയ്യാനൊന്നും ഇല്ല, ഇയാൾ മിണ്ടരുത്.
1: അതിനയാടെ വാ തുന്നിക്കെട്ടാൻ
3: പറ്റണം.
1: അളിയ വെറുതെ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കാതെ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ.
0: വഴി ഞാൻ പറയാം. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാര് കളിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട്, ആ കളി കളിക്കണം.
1: എന്ന് വെച്ചാൽ
0: രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ട്.
1: അയ്യോ, തട്ടാനോ?
3: അല്ല, ഒരു ഉമ്മ കൊടുക്കാൻ. ഞാൻ
1: എന്നെ ഒക്കത്തൊക്കെ എടുത്തോണ്ട് നടന്നിട്ടുള്ള ആളാ
3: എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി നമ്മുടെ ശവങ്ങൾ എടുക്കും.
0: ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ രണ്ടിലൊന്ന് തീരുമാനിക്കണം. നിങ്ങളൊന്ന് മൂളിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു.

0: ശശി, രാത്രിയായ എവിടെയെങ്കിലും കൂടി കെട്ടി തൂക്ക്.
1: പാലം തകർന്നപ്പോൾ ഭാര്യയും മകനും നഷ്ടപ്പെട്ട ആളായിരുന്നു ശിവൻ. അവനൊരു ദിവസം ഈ ആളുകളുടെ അടുത്ത് വന്ന് അവർ ചെയ്തതിന് അവരെ ഭീഷണിപ്പെടുത്തുന്നു.
2: പാലം തകർന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ബസ് ഒഴുകിയപ്പോ മരിച്ചുപോയവരുടെ കുടുംബക്കാരോട് സമാധാനം പറയണ്ടേ? കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഘടകകക്ഷികൾ വെറുതെ ഇരിക്കുവോ?
0: അറിയാഞ്ഞിട്ടല്ല, പ്രതിപക്ഷക്കാർ ജാഥാവിളി തുടങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് മുറവിളി കൂട്ടുന്നുണ്ട്. അന്വേഷണം വേണ്ടെന്ന് വെക്കാൻ ഒക്കെയില്ല, പക്ഷേ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും സാറിനുണ്ടാവുമെന്ന് കരുതാം. അതിനെങ്കിലും സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ സാറിന് കഴിയില്ലെന്നാണോ?
3: അയാൾ ഇതുവരെ പോയിട്ടില്ല സാർ, ഒരു അഞ്ചു മിനിറ്റ് മതി അത്രേ.
0: ആര്? രാവിലെ മുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുള്ളി തന്നെ.
3: അയാൾ തന്നെ.
2: പരാതിയും നിവേദനവും ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ കേസിനെ പറ്റി ന്യായമായ അന്വേഷണം നടത്താൻ അയാളോട് പറഞ്ഞില്ലേ?
3: പറഞ്ഞു സാർ.
2: ഒരു കഷ്ടമാണെന്ന് നോക്കണേ, പാലം പൊളിഞ്ഞാലും കോരം ചത്താലും കുതിര കയറാൻ മന്ത്രി മാത്രം. ആ വിളിക്കാളെ.
3: ശരി സാർ.
2: ആ നിക്കേ. അയാളെ ദേഹപരിശോധന നടത്തിയിട്ട് അതുകൊണ്ട് വിട്ടാൽ മതി. വല്ല ബോംബോ ആസിഡ് ബൾബോ കയ്യിലുണ്ടോ എന്ന് ആർക്കറിയാം? റിബലുകളുടെ കാലമാണേ. ആ ഇയാളുടെ ഡ്രൈവർ ബോംബ് വെച്ചത് സത്യമാണെങ്കിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം?
4: നിഷ്പക്ഷമായ അന്വേഷണത്തിലും പ്രഷർ ഉണ്ടായിക്കൂടുന്നില്ല സാർ. ശത്രുക്കൾ സ്വാധീനിച്ച് സത്യം വളച്ചൊടിക്കപ്പെട്ടാലോ?
2: ആ നിങ്ങൾ കുറച്ച് ആ മുറി പോയിരിക്കണം. യെസ് കമിൻ. മിസ്റ്റർ, നിങ്ങളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജയിച്ചിട്ടുണ്ടാവും, എം എൽ എ ആയിട്ടുണ്ടാവും, മന്ത്രി ആയിട്ടുണ്ടാവും. എന്ത് വെച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരോടും നിത്യേന മന്ത്രി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്.
5: ക്ഷമിക്കണം, താങ്കൾ മന്ത്രിയായി കഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. തെരുവിൽ ചെറ്റക്കൂര കെട്ടി പാർത്തിരുന്നവർക്ക് ഒരു ഹൗസിംഗ് കോളനി പണിയണമെന്നും പറഞ്ഞ് നടന്ന സമരത്തിന്റെ മുൻനിര

0: മരിച്ചതല്ല, ഒരു രക്തസാക്ഷിയാണ് അയാൾ.
1: ഏ മിസ്റ്റർ, ഇതൊക്കെ അന്വേഷിക്കാനും സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സർക്കാരിന് ഇവിടെ ഒരു മെഷീനറി ഉണ്ട്.
0: ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല സാർ. അന്ന് മരിച്ചവരിൽ ഒന്നെന്റെ ഭാര്യയായിരുന്നു, മറ്റൊന്ന് എന്റെ 3 വയസ്സുള്ള മകനായിരുന്നു.
2: ഓ, ഐ ആം സോറി. മൈ ഹാർട്ട്ഫെൽ കണ്ടോളൻസസ്. മരിച്ചവരുടെ കുടുംബത്തിന് ഉടൻ തന്നെ
0: സർക്കാരിന്റെ സഹായധനം കിട്ടുമെന്ന്. ആ പിച്ചക്കാശ് ചോദിക്കാൻ വന്നതല്ല ഞാൻ. സത്യം മൂടിവെക്കാൻ ഒരിക്കലും താങ്കൾ ശ്രമിക്കരുത്.
3: സി പി തൻ്റെ കോൺട്രാക്ട് വർക്കുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിന് വീടിൻ്റെ പരിസരം അനുവദിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വച്ച് തൻ്റെ പഴയ കാമുകി രാധയെ കാണാനിടയാകുന്നു. രാധയുടെ സഹോദരൻ്റെ വീടായിരുന്നു അത്. മുനിസിപ്പാലിറ്റിയിൽ കമ്മീഷണർ ഓഫീസറായി ജോലി കിട്ടിയതിന് ശേഷം സഹോദരൻ്റെ വീട്ടിൽ താമസത്തിന് വന്നതായിരുന്നു രാധ.
4: വെച്ച് ചുരണ്ട് ചുരണ്ട് എന്നാ പോരാ, ഇന്ന് പണി തീർത്ത് സ്ഥലം വിടണം.
5: പത്രം വായിച്ചില്ലേ?
4: എന്താ
5: സി പി യുടെ ചേട്ടൻ ഒരു ജഗൽ പാര തന്നെ. ശക്തമായ ബോംബ് സ്ഫോടനം മൂലമാണ് പാലം പൊളിഞ്ഞു പോയതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയതെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
4: പേപ്പർ വായിച്ചില്ലേ? വായിച്ചു. വിശദമായ അന്വേഷണം വരട്ടെ.
5: എന്ത് അന്വേഷണം? ശകലം കെട്ടും മൂപ്പര് കെട്ടി കഴിഞ്ഞിരിക്കും.
4: ഭൂവി, പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശകലം മായം ചേർത്താ ബില്ല് എഴുതില്ല, ചെക്ക് തരില്ല. ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചവൻ ശുദ്ധ മാന്യ വായിക്കാൻ കണ്ടൊരു നേരെ നാട് ഓടുമ്പോ നടുവേ ഓടുക. അത്ര തന്നെ. എന്നെവിടാ ചോറ് വെപ്പ്?
5: ഇവിടെ അടുത്തൊരു വീടുണ്ട്, പക്ഷെ അവിടത്തെ താടക സമ്മതിച്ചില്ല.
4: സി പി യുടെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്ത് കിണിക്കുന്നു?
5: സി പി യുടെ ആഗോള പ്രശസ്തി അവരറിഞ്ഞ മട്ടില്ല.
4: ഞാൻ പോയി സമ്മതം വാങ്ങിക്കുന്ന കാണണോ?
5: കാണാം.
4: ഇത് വായിച്ചോണ്ടിരിക്കെ, വെറുതെ നീക്കല്ലേ.
5: മുമ്പോട്ട് നിരത്തിയാട്ടെ, മുമ്പോട്ട് നിരത്തിയാട്ടെ. എത്ര പേരാണോ കൂടിയിരിക്കുന്നത്?

0: ഞാൻ സി പി സി പി നായർ, ബിൽഡിംഗ്സ് ബ്രിഡ്ജസ് റോഡ്സ് കോൺട്രാക്ടർ. സി പി നായർ
1: ചേട്ടനോട് ഇല്ലല്ലോ.
0: അല്ല, ഈ സി പി സി പി എന്ന് കേട്ടിട്ടില്ലേ?
1: സി പി രാമസ്വാമി.
0: അയ്യോ, അതല്ല, ഞാൻ വെറും സി പി. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 lakhs, ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 lakhs, അത് ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും. വർക്ക് സൂപ്പർവൈസർമാർ ഒരു 50 പേരുണ്ട്. 1000-ത്തിനടുത്ത് തൊഴിലാളികൾ എന്റെ കയ്യിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ പറയും.
1: ഞങ്ങൾക്ക് ഇവിടെ കരാറ് പണിയൊന്നും ഇല്ലല്ലോ.
0: അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല.
1: അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ?
0: അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കൂട്ടാൻ ഒരിടം വൈകിപ്പോയി. എന്റെ സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചപ്പോ ചേച്ചി സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു.
1: ചേട്ടനിവിടെ ഇല്ല.
0: എന്നെ ഒരു അനിയനായി കണക്കാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ചേച്ചി സമ്മതിക്കണം. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം എന്റെ തൊഴിലാളികൾ വാടിപ്പോവും. ഒരേ ഒരു മണിക്കൂർ പ്ലീസ്.
1: ശരി, പെട്ടെന്ന് കഴിയണം.
0: ഓ യെസ്.
2: ചേച്ചി, ചേച്ചി.
1: അല്ല, രാധ വന്നോ? വൈകുന്നേരവും വരാനെന്നാ കരുതിയത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ എത്താമെന്നാ തീരുമാനിച്ചത്. പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. ആരാ ചേച്ചി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്?
2: ആ അതോ, അതേതോ വലിയൊരു കരാറുകാരനാ. മുറ്റത്ത് പണിക്കാർ കഞ്ഞി വെച്ചോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. വരും.
3: പരിപ്പ് വന്നില്ല അല്ലേ? സമ്മതിച്ചില്ലല്ലോ.
0: സമ്മതിച്ചു.
3: പിന്നെന്താ പന്നിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം?
0: ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമില്ല, ഒരു തലവേദന പോലെ.
4: സി പി തന്റെ മുൻ കാമുകി രാധയെ മുനിസിപ്പൽ ഓഫീസിൽ കണ്ടുമുട്ടുന്നു. അവളിപ്പോൾ മുനിസിപ്പൽ ഓഫീസിലെ കമ്മീഷണറാണ്. സി പിയുടെ കരാർ ജോലികളിൽ വെള്ളം കലർത്താൻ സി പി ശ്രമിക്കുന്നതിനാൽ അവർ സി പിയുടെ കരാർ ജോലികൾക്ക് എതിരാണ്. മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ട ഒരു റോഡ് റോളർ അയാൾ നിർമ്മിച്ച കലുങ്കിന് കേടുപാടുകൾ വരുത്തിയതിന് നഷ്ടപരിഹാരം

0: ശാപമോക്ഷം കാത്തുകിടക്കുകയാണല്ലേ. ജപ്തി ചെയ്ത് എനിക്ക് നിന്നെ കിട്ടിയാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. കടം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിൽക്കുകയില്ല. കോൺട്രാക്ടർ സി പി നായരുടെ റോഡ് റോളർ എന്ന ബഹുമാനത്തോടെ ആളുകൾ നിന്നെ നോക്കും. ശരി, ഞാൻ കമ്മീഷണറെ ഒന്ന് കണ്ടിട്ട് വരാം.
1: സി പി സാറേ, പുതിയ കമ്മീഷണർ അന്വേഷിച്ചിരുന്നു.
0: ഞാൻ കാണാൻ ഇറങ്ങിയതാ. എന്നെ പറ്റി വല്ലതും ചോദിച്ചോ?
1: അല്ല, പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഫയലുകളൊക്കെ ഒന്ന് പരിശോധിച്ചോണ്ടിരിക്കുക.
0: അഥവാ എന്തെങ്കിലും ചോദിച്ചാലും നല്ല അഭിപ്രായം പറഞ്ഞേക്കണം.
1: ഞാൻ ഏറ്റു സാറേ.
0: ഇപ്പൊ ഒന്ന് കാണാൻ നോക്കൂ.
1: കാണാൻ
0: നീ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാടേ ഭാസ്കര.
2: എന്താ സി പി ഇവിടെ?
0: വെറുതെ ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാ.
1: സി പി സാറേ എല്ലാം പറഞ്ഞു.

0: കോൺട്രാക്ടർ സി പി നായർ. മിസ്റ്റർ നായർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40-ലേറെ കൊല്ലങ്ങളായെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ദാരിദ്ര്യരേഖയ്ക്കും എത്രയോ താഴെ കോടിക്കണക്കിന് ജീവച്ചവങ്ങൾ പാർക്കുന്ന നാടാണിത്. ഓരോ വ്യക്തിയും അവന്റെ നാടിനു വേണ്ടി പലതും സംഭാവന ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്ഷുദ്രശക്തികൾ പുരോഗതിയെ പുറകോട്ട് വലിക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ, കെട്ടിടങ്ങൾ ഇവയൊന്നും നിങ്ങൾക്ക് കീശ ഉറപ്പിക്കാനുള്ള ഉപാധികളല്ല.
1: എം
0: ജി റോഡിൽ, കാനായി റോഡിൽ, സ്റ്റേഷൻ റോഡിൽ നിങ്ങൾ 3 കലുങ്കുകൾ പണിത് ഏതോ എഞ്ചിനീയറുടെ സഹായത്തോടെ ബില്ലെഴുതി ചെക്ക് വാങ്ങി. അത് മാറുന്നതിന് മുൻപ് ഭാരം കയറ്റിയ ഒരു ലോറിയോടൊപ്പം എം ജി റോഡിലെ കലുങ്ക് നിലംപൊത്തി. അതിനെ തുടർന്ന് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്കാം, റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി വന്നേക്കാം. പക്ഷേ മനസാക്ഷിക്കുത്തില്ലാതെ നിങ്ങൾക്ക് ജപ്തി നടത്താൻ ഒക്കോ?
1: പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാഡം ഈ പോസ്റ്റിലായിട്ട് എത്ര നാളായി?
0: അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല.
1: ഇല്ല, പക്ഷെ സംസാരം കേട്ടിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ചു കളയുമെന്ന് തോന്നുന്നു. അനുഭവജ്ഞാനമുള്ളവർ ഇങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കയില്ല. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു മുനിസിപ്പൽ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ച് ആരുമല്ല. ഒരു കലുങ്ക് നിർമ്മിക്കാൻ 100,000 രൂപയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 65,000 രൂപ മറ്റ് വഴികളിലായി ചെലവാകുന്നു. 35% രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. സത്യസന്ധനായ ഒരു കോൺട്രാക്ട് ഇവിടെ പിച്ചപ്പാളെടുക്കും. ടെൻഡർ കിട്ടുന്ന മുതൽ പണി കഴിഞ്ഞ് ബില്ലെഴുതി ചെക്ക് കിട്ടുന്നവരെ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്ര എത്ര രൂപ എണ്ണി കൊടുക്കണമെന്ന് ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലായിരിക്കും. ഒരു പൗരന്റെ കടമകളെ കുറിച്ച് എന്നല്ല പഠിപ്പിക്കേണ്ടത്, ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കൊട്ടാരത്തിൽ വിളിച്ചിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ പോയി പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ കസേരയ്ക്ക് അതിനുള്ള കഴിവില്ല.
0: മിസ്റ്റർ നായർ,
1: സത്യമാണ് പറയുന്നത്.
0: പൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്നത് നിങ്ങളെ പോലുള്ളവരല്ലേ?
1: എങ്കിൽ പ്രലോഭനത്തിൽ വീഴാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ.
0: എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്ത പല വർക്കുകളുടെ ഹിസ്റ്ററി മോശമാണ്. മുനിസിപ്പാലിറ്റി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ ഇതുപോലൊരു ജപ്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം.
1: എങ്കിൽ എന്റെ ചെക്ക് പാസാക്കി തരൂ.
0: അതിന് സമയമെടുക്കും.
1: എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ?
0: ജപ്തി ചെയ്താൽ
1: ഭീഷണി വേണ്ട.
0: എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കുറ്റം പറയുന്നു, പക്ഷേ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിങ്ങൾ എപ്പോഴാണ് വീണത്? വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ. ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു?
1: പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ കോളേജിന് ഒരു പാരമ്പര്യമുണ്ട്. അനാവശ്യമായ സമരങ്ങൾ നടത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കാറില്ല. ഈ സമരം ബസ്സിന് കല്ലെറിയാനുള്ള ഒരു സമരമല്ല, പൊതുമുതൽ നശിപ്പിക്കാനുള്ള ഒരു സമരമല്ല. നമ്മൾ മുറുകെ പിടിക്കുന്ന ചില മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആദർശപരമായ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ സമരം. കഴിവും ആത്മാർത്ഥതയുമുള്ള ഒരു വിദ്യാർത്ഥി പുറത്തു നിൽക്കുമ്പോൾ പണമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരാളും അകത്ത് പ്രവേശിച്ചുകൂടാ. മാനേജ്മെന്റ് കോട്ടയിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മീൻ മാർക്കറ്റിനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വിലപേശലിലൂടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടും വരെ സന്ധിയില്ലാത്തൊരു സമരത്തിന് തയ്യാറാകുക, ക്ലാസുകൾ ബഹിഷ്കരിക്കുക, വിജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചം നിഷേധിക്കുന്ന വൈതാളികന്മാരെ ഒറ്റപ്പെടുത്തുക.

0: വിദ്യാർത്ഥി ഐക്യം ചിന്താബാദ്, മാനേജ്മെന്റ് പണക്കുറി അവസാനിപ്പിക്കുക, വിദ്യാർത്ഥി ഐക്യം ചിന്താബാദ്, ഇൻക്ലാബ് ചിന്താബാദ്, വിദ്യാർത്ഥികളെ മെറിറ്റ് കോഡ് കൊണ്ട് അളക്കാതിരിക്കുക, പവിത്രൻ ചിന്താബാദ്.
1: നാളെ നമ്മളൊക്കെ കുറച്ച് നേരത്തെ എത്തണം. ഏത് സമരത്തിലും കുറെ കരിങ്കാലികൾ കാണുമല്ലോ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം.
2: സമരം ചെയ്താൽ ശിക്ഷിക്കുമെന്ന് ഭീഷണിയുണ്ട്.
1: പ്രിൻസിപ്പളിന് അങ്ങനെ പറയാതിരിക്കാൻ ഒക്കെയില്ല, പക്ഷെ എനിക്കറിയാം ആശയപരമായി അതേ നമ്മുടെ കൂടെയാണ്.
2: ഈ തിരക്കിനിടെ തന്നെ വേണോ നാളത്തെ കാര്യങ്ങള്?
1: കാലത്തിങ്ങി വന്നാ മതി, ഞാൻ പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ.
2: നടക്കട്ടെ നടക്കട്ടെ.
1: എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രസംഗം?
3: കണ്ണു കണ്ടാലും അറിയാം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെന്ന്.
1: എന്നുവെച്ചാ
3: ബൈഹാർട്ട് പഠിച്ച് പ്രസംഗിക്കാൻ ആർക്കാ വയ്യ?
1: ബൈഹാർട്ട് പഠിച്ച് താൻ നാളെ ഇങ്ങി വാ, ഒന്ന് പ്രസംഗിച്ച് നോക്കാം.
4: എന്നാ ഇത് വേണോ?
1: ആടാടാ പോടാ.
3: എനിക്ക് നേതാവാകാൻ കൊതിയില്ലല്ലോ.
1: എന്നുവെച്ചാൽ എനിക്ക് കൊതിയുണ്ടെന്ന് അല്ലേ? സത്യമായിട്ടല്ലേ രാധ, ഒരു രാഷ്ട്രീയ നേതാവായി രാധയ്ക്ക് ഒരിക്കലും എന്നെ കാണാൻ കഴിയില്ല. പക്ഷെ സത്യവും നീതിയും സംരക്ഷിക്കുന്നതിനുള്ള തുറകളിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. അതുപോട്ടെ, ഈ സമരം ഒരു ഒത്തുതീർപ്പാകുന്നവരെ രാധ കോളേജിലേക്ക് വരണ്ട. മറ്റു പെൺകുട്ടികളെ കൂടെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ജോലി രാധ ഏറ്റെടുക്കണം.
3: ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്
1: ആയിരിക്കാം, എങ്കിലും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി മിക്ക കോളേജ് സമരം പൊളിക്കുന്ന ഈ പെമ്പിള്ളാരാ. സമരത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് പെമ്പിള്ളാർക്കൊരു ഫാഷന്. രാധ വരരുത് എന്ന് മാത്രമല്ല കൂട്ടുകാരികളെ കൂടെ തടയണം. ഒരു 10 മിനിറ്റ് സ്വയമായിട്ട് സംസാരിക്കാൻ ഇവന്മാര് സമ്മതിക്കില്ല.
2: ബഹളത്തിനൊന്നും
1: പോണ്ട, മൊത്തത്തിൽ എങ്ങനെയുണ്ട്?
2: 50-50.
1: അയ്യോ അത് പോരല്ലോ,
2: ഒരു കുഴപ്പമുണ്ടാക്കാതെ സമരം വിജയിപ്പിക്കാൻ പാടാണ് പവിത്ര. ഒരു 5-6 കല്ലെങ്കിലും സമരം പൊളിയും.
1: കല്ലെറിയാന്നൊക്കെ പറഞ്ഞ
2: പവിത്ര, രാധയും കൂട്ടുകാരും ക്ലാസ്സിൽ കയറി പവിക്കാൻ എന്റെ ക്ഷീണം.
1: ഇല്ല രാധ കയറില്ല. രാധ ഞാൻ ഇന്നലെ വിശദമായി പറഞ്ഞതല്ലേ?
3: അയ്യോ അച്ഛനെ കൊല്ലും.
1: രാധ ക്ലാസ്സിൽ കയറരുത്, ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. എന്നെ ഇൻസൾട്ട് ചെയ്യരുത്.
3: ഇൻസൾട്ട് ആയിട്ട് എടുക്കണ്ട, ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ചിലർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെന്ന് കരുതിയാ മതി. അടുത്ത മാസം പരീക്ഷ വരുമ്പോ നിങ്ങൾ സമരക്കാരി വന്ന് എഴുതി തരും.
1: രാധ ഈ സമരം ഒരു ആദർശത്തിന്റെ.
3: എന്ത് ആദർശം?
1: രാധ ഞാനാ പറയുന്നത്,
3: എനിക്ക് പഠിക്കണം.
1: ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, കയറരുത്. ഞാനൊരാൾ ആദർശശാലിയായെന്ന് വെച്ച് ഈ രാജ്യം നന്നാവില്ല.
3: ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇതുപോലെയാണ്. മിസ്റ്റർ നായർ, പൊതുമുതൽ നശിപ്പിക്കില്ലെന്ന് വീമ്പിളക്കിയ നിങ്ങൾ അതാണിപ്പോ ചെയ്യുന്നത്. പട്ടിണിക്കാരന്റെ അസ്ഥിക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബംഗ്ലാവ് പണിയുന്നത്.
1: എനിക്ക് ബംഗ്ലാവ് ഒന്നും പണിയണ്ട, പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്.
3: ജീവിക്കാൻ ഒരുപാട് പണികൾ വേറെയും ചെയ്യാം. ആരോഗ്യമുള്ള സ്ഥിതിക്ക് കിളയ്ക്കാൻ പോവാം, വാഴ നട, മീൻ കച്ചവടം
1: ചെയ്യാം. ഈ കസേര അധികാരം ഉപയോഗിച്ച് എന്നെ ഹരാസ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളൂ, അങ്ങനെ തോറ്റ് പിന്മാറാൻ പവിത്രൻ തീരുമാനിച്ചിട്ടില്ല. അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ ഈ ജപ്തി ഞാൻ നടത്തും. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ പകരം ചോദിക്കും. ഈ മുനിസിപ്പാലിറ്റി ഞാൻ കുളം തോണ്ടും.
3: ശരി, കാണാം.
1: ഓ ധാരാളം കാണാം.
5: രാധയുമായുള്ള സംഭാഷണത്തിൽ കോളേജ് കാലഘട്ടത്തിൽ CP വളരെ സജീവമായ ഒരു വിദ്യാർത്ഥിയായിരുന്നുവെന്നും അദ്ദേഹം രാധയുമായി പ്രണയത്തിലായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കോളേജിൽ വച്ച് ഒരു ദിവസം CP സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ രാധയെ അയാൾ തല്ലുകയും ഈ ഒരു സംഭവം ഇവരുടെ ബന്ധത്തെ തകർക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ റോഡ് റോളർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് കാണാം. അത് നന്നാക്കാൻ സുഹൃത്തും സഹായിയുമായ ഗോപി സുലൈമാൻ എന്ന മെക്കാനിക്കിനെ ഏർപ്പാട് ചെയ്യുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് വീമ്പിളക്കുന്നുണ്ടെങ്കിലും സുലൈമാന് ജോലി കൃത്യമായി അറിയില്ല. ഇപ്പം ശരിയാക്കി തരാം എന്ന വാചകം അദ്ദേഹം CPയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യുന്നുമില്ല. ഈ ഒരു ഡയലോഗ് സോഷ്യൽ മീഡിയകളിൽ ഇന്നും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നവയാണ്.
1: ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട്.
6: ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് നടന്നിട്ട്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി.
2: എന്നിട്ട്
6: അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ.

0: ഇറക്കല്ലേ പണ്ടാരണങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞാൻ അമ്മൂടി ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പറച്ചോലേ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ എങ്ങനെ പറ പറക്കാണ്? ഏത് നമ്മളെ ഏറോപ്ലെയിൻ വിട്ട ജലിക്ക താമരശ്ശേരി ഇട്ട് കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റ് കൊണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്, ആൽമരം അപ്പൊ തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിന് അപ്പ അവിടെ നിന്ന്
1: ഭയങ്കരം തന്നെ.
0: അപ്പ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ.
1: അന്നോ?
0: അല്ല അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്, നീ സുലൈമാനല്ല ഹനുമാനാണ്.
1: കണ്ടാലും തോന്നും.
0: എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ
1: ആക്കാണ്
0: ആള്.
2: ഒരു മര്യാദ അല്ലേ ഗോപി, ഇത്ര നേരം നീ എവിടെ ആയിരുന്നു?
1: ഇപ്പോഴാ കിട്ടിയത്.
0: ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും, പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. അക്കിയെടുക്ക്, ആ സ്വിച്ചിയെടുക്ക്, സ്വിച്ചിയെടുക്ക്. എവിടെയാ നോക്ക്?
1: ഞാൻ നിൽക്കണോ?
2: വേണമെന്നില്ല, ഞാൻ വരാം.
1: ഓഫീസിൽ വന്നു നോക്കൂ.
2: അല്ല വരാം. ഏയ് അച്ഛനാണ് സത്യം, ഞാൻ വരാം. അച്ഛനാണ് സത്യം, വരാം, പ്രോമിസ്. ഓക്കെ വരാം.
1: വണ്ടിക്കൂലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു.
0: ഇപ്പൊ ശരിയായിട്ടാ ഡീസൽ കൊണ്ട് കൊടുക്കി?
2: ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ.
0: എന്നാ ഇപ്പൊ ശരിയായിട്ടാ മെയിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട്. ഇപ്പൊ ശരിയായിട്ടാ ബീരുമ കൈ വിട്ടാ കൂടെ മാറി നിൽക്കണോ? സാറ്റായി പോയല്ലോ, പറഞ്ഞാ മനസ്സിലാവൂലേ.
3: എന്താണ്
1: ശരിയാവും?
3: എനക്ക് വല്ലതും പറ്റിയ
1: ഒന്ന് പോറി.
0: മെദീനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ശരിയായിട്ട്
2: എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി.
0: താമരശ്ശേരി ചുരം,
1: അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണികളൊക്കെ
0: അത് തുറക്കണോ? ഓഹോ ഇതാണോ കാര്യം? അയ്യോല്ല ഒന്നുമില്ല, ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം.
2: അയ്യോ ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ?
0: എന്നുവെച്ചാ ഈ കേടായ സാധനങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുവോ? ഗിയർ ബോക്സ് അയക്കാൻ വർക്ക്ഷോപ്പ് നാളെ
2: കൊണ്ടുവരും.
1: ആളും എടുക്കാൻ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
0: എന്താണ് നിങ്ങൾ ഈ കുണു കുണു കുണു എന്ന് പറയുന്നത്? പിത്തൃമാരെ
2: കൊണ്ടുവരും.
0: ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്, വെൽഡ് ചെയ്യണം.
2: ഇയാക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്ക്. ഇനി വേറെ വല്ലതും വേണോ?
0: രണ്ട് ചായ രണ്ട് പരിപ്പടിയും കൂടി പൊടിച്ചോളൂ. എന്താണ് നോക്കിയൊന്ന് പൂട്ടിയടോ.

0: ഇങ്ങോട്ട് അയച്ചെടുത്താലേ പിന്നെ ഷോക്കാത്തറങ്ങിയുണ്ട് നോക്കി ഇതോരോന്നോരോന്ന് പറഞ്ഞ് അയച്ചെടുത്ത് കൊണ്ടുപോകണം നല്ലതെന്ന് നമുക്ക് തോന്നുന്നു. വേല ഇതാ ഇതിന്റെ ഗിയർ ബോക്സിന്റെ അകത്ത് പല എലിയോ പെരിച്ചായോ എന്തോ കുടിയും കിടക്കുന്നുണ്ടോ എന്ന് നമ്മക്കൊന്ന് നോക്കേ. ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലടോ,
1: ചിലപ്പോ കാണില്ല.
0: എന്താ നിന്നുറങ്ങണത്? വാൾവും ഒന്നമ്പലൊക്കെ പിടിക്കണത്? അങ്ങോട്ട് പിടിച്ചു കൊടുക്കണോ?
2: ഹലോ,
0: എന്തായി
2: പണി? നാലേ ആകാറായി.
0: ഇപ്പൊ ശരിയായി തരാം. അരഞ്ഞ് സ്വയം
2: കൊറേ സമയല്ലേ? കൊറേ സമയത്തെ മണിക്കാത്തോട്ട് കേൾക്കണം. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്?
0: എങ്ങനെ
2: മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോന്ന്?
0: ഒരു കൊടുവാളോ വാരിയിട്ട് കിട്ടുമോ?
2: ആ ഉണ്ട്. കൊടുവാള്
3: നിർത്തുന്നു.

0: ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ?
1: കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ?
0: എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും.
1: എത്രയാണ് തീരുമാനിച്ചറിയിച്ചാ മതി, കൊടുത്തയച്ചേക്കാം.
2: അവസാന റോഡ് റോളർ വലിക്കാൻ ഒരു ആനയെ ഏർപ്പാട് ചെയ്യുന്നു. അല്ലെങ്കിൽ രാധ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി വളപ്പിൽ നിന്ന് ഇതിനെ മാറ്റാതിരിക്കുന്നതിനെ വാടക ഈടാക്കേണ്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് റോളർ വലിക്കാൻ കൊണ്ടുവന്ന ആനയുടെ കയ്യിൽ നിന്നും കയർ വഴുതി വീഴുകയും റോഡ് റോളർ നിയന്ത്രണം വിട്ട് രാധയുടെ വീടിന്റെ മതിലിൽ ഇടിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ ഒരു പ്രശ്നമായി മാറുകയും അത് തടയാൻ CP സാധ്യമായതെല്ലാം ശ്രമിക്കുകയും ചെയ്യുന്നു.
1: ചേട്ടന്റെ വൈഫ് സൗദാമിനി ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്ക് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറുകയും ചെയ്തു.
3: തനിക്കുടെന്ത് കാര്യം?
1: ഒന്ന് രണ്ട് സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം. അതിനുശേഷം ചേട്ടൻ ചൂടാവുകയോ തല്ലിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ.
3: കൊല്ലാമെന്ന് താനല്ലേ എന്റെ നട്ടല്ലൂരി കോലക്കളി കളിക്കുമെന്ന് പറഞ്ഞു താനാണല്ലോ.
1: അയ്യോ, അതൊക്കെ ചുമ്മാ. എന്റെ പൊന്നു ചേട്ടാ, ആ കുമാരൻ ചെയ്ത തെമ്മാടിത്തരത്തെ പറ്റി ഞാൻ അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ആ റോഡ് റോളർ കൊണ്ട് മതിലിടിഞ്ഞത് ഞാൻ
3: അറിഞ്ഞു. വാങ്ങിച്ചല്ലോ
1: ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ.
3: എനിക്ക് എന്ത് വേണം?
1: എന്റെ സ്ഥിതി വളരെ മോശമാണ്. അതല്ല, ചേട്ടന്റെ സിസ്റ്ററിന് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടേയില്ല.
3: അതിന് ഞാനെന്ത് വേണം?
1: KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ 1500 മീറ്റർ പോവുച, കോർട്ട് റോഡിലെ 100 മീറ്റർ കുഴി നികത്തൽ, ഇതെല്ലാം കഴിഞ്ഞതാണ്. എന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കമ്മീഷണർ ചെക്ക് തരുന്നില്ല. ഞാൻ ആകെ പാപ്പരാണ് ചേട്ടാ.
3: താൻ ആദ്യം വന്നപ്പോ എന്റെ ഭാര്യയോട് എന്താ പറഞ്ഞേ? 30 ലക്ഷത്തിന്റെ ബസ് സ്റ്റാൻഡ്, 60 ലക്ഷത്തിന്റെ ഹൗസിംഗ് കോംപ്ലക്സ്, 10 കോടിയുടെ ആനത്തല, എന്നിട്ട് ഇപ്പൊ എന്തേ ഇത്ര പെട്ടെന്ന് പാപ്പരായോ?
1: അല്ല, ഞാൻ നേരത്തെ പാപ്പരാണ്. അന്നങ്ങനെ ചുമ്മാ പറഞ്ഞേ ഉള്ളോ?
3: ആഹാ, എന്നെ തെറി പറഞ്ഞവന് നീ സൽക്കരിക്കാൻ പോകുന്നു.
1: ഇത് കേട്ടോ ചേച്ചി, എന്റെ ഒരു ഗതികേട് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടാ, ടെസ്റ്റ് വരുന്നുണ്ട്. എന്റെ
3: ഈ കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഇടപെടില്ല.
0: നേരത്തെയാണല്ലോ.
3: ആ, ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നു.
1: അങ്ങനെ പറയരുത് പ്ലീസ്, പ്ലീസ്, പ്ലീസ്.
3: അതെ, അടിയറവ് പറഞ്ഞു വരുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. അയാളുടെ ബില്ലോ ചെക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ.
0: ചേട്ടാ, ഇത് പ്രതികാരവും ഭീഷണിയും ഒന്നും അല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ചേട്ടൻ അറിയോ?
3: തട്ടിപ്പുകാരനോ ഇയാളോ?
0: ഈ കലുങ്ക് റോഡ് എന്നൊക്കെ പറയുന്നതേ ഒക്കെ കള്ളപ്പണിയാ. ഞാൻ മാത്രം വിചാരിച്ച അയാൾക്ക് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. ഓഫീസിലുള്ളവർ മുഴുവൻ പറയുന്നത് അയാൾ ഒരു കള്ളനാണെന്നാ.
3: ഈ കോൺട്രാക്ട് പണി
0: നടക്കില്ല.
1: എന്തായി ചേട്ടാ?
3: താനിപ്പോ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നാമത് അവളുടെ മൂഡ് ശരിയല്ല.
1: മൂഡ് ശരിയായിട്ട് മതി ചേട്ടൻ. രാത്രിയിൽ ഒന്ന്
3: നോക്കട്ടെ. താനിപ്പോ പോ,
1: എന്റെ ഭാവി കാര്യങ്ങൾ ആ ചെക്കിലാണ് ചേട്ടാ.
3: താൻ ചെല്ലടോ.
2: പല കാരണങ്ങളാൽ CPയുടെ വീട്ടിൽ പോലീസ് കയറുന്നത് പിതാവിന് മകനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. പാലം തകർച്ച കേസിൽ രാധാകൃഷ്ണനെയും പ്രഭാകരനെയും സഹായിച്ച സ്വാധീനവും അഴിമതിക്കാരനുമായ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് CPയുടെ ഇളയ സഹോദരി ദീപയ്ക്ക് വിവാഹാലോചന വരുന്നു. ഇത് തങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നുവെന്ന് CPക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം കേൾക്കുന്നത് സഹോദരി കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ്. പക്ഷേ അവളുടെ രാഷ്ട്രീയക്കാരനായ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ ദീപയെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള സത്യം CPക്ക് അറിയില്ലായിരുന്നു. CPയുടെ എല്ലാ കരാർ ജോലികളും നിർത്താൻ മുനിസിപ്പാലിറ്റി പിന്നീട് തീരുമാനിക്കുന്നു. ഇത് രാധയുടെ പദ്ധതിയാണെന്ന് കരുതുന്ന CP അവളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. അവളുടെ സഹോദരനോട് കടപ്പെട്ടിരിക്കുന്ന പണം അദ്ദേഹത്തിന് കൈമാറാനെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ വഞ്ചിക്കുന്നു. പണം കൈപ്പറ്റിയ ഉടൻ തന്നെ വിജിലൻസ് സംഘം സംഭവ സ്ഥലത്തെത്തുകയും അവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് CP അവളെ സന്ദർശിക്കുന്നു. അവൻ തന്റെ നിർഭാഗ്യകരമായ കഥ അവളോട് പറയുന്നു. അവൻ ഈ അവസ്ഥയിൽ എത്തിത്തീരാനുള്ള സാഹചര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയുന്നു. തുടർന്ന് ഇരുവരും തമ്മിലുള്ള പ്രണയം വീണ്ടും സജീവമാകുന്നു.
1: ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. മാപ്പ് ചോദിക്കാനല്ല, മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് ഞാൻ ചെയ്തത്. കുറെ അനുഭവങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതി. ഒരു കണക്കിന് എനിക്ക് തരാവുന്ന

0: വലിയ ശിക്ഷയാണ് രാധ തന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നു. എന്റെ ഭാഗം ന്യായീകരിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം വല്ലാത്തൊരു ചുറ്റുപാടിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. സത്യം പറഞ്ഞാൽ തമ്മിൽ കണ്ടതിന് ശേഷം വല്ലാത്തൊരു അവകർഷതാ ബോധം എന്നെ പിടികൂടിയിരിക്കുകയായിരുന്നു. ഈ കാലം കൊണ്ട് ഒന്നും ആകാൻ കഴിയാത്ത ഞാൻ രാധയുടെ മുമ്പിൽ വല്ലാതെ ചെറുതാകുന്നു എന്ന തോന്നൽ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. രാധയ്ക്കറിയാലോ, അന്ന് കോളേജിൽ നിന്ന് എന്നെ പുറത്താക്കി. അതിൽ പിന്നെ വീട്ടുകാർക്ക് ഞാനൊരു ശല്യമായി. ഒടുവിൽ ഇരിക്കപ്പുറതി ഇല്ലാതായപ്പോൾ ചിലർ മോഷണങ്ങളൊക്കെ നടത്തി ഞാൻ നാടുവിട്ടു. പട്ടിണി കിടന്നു. കാശുകാരനായിട്ടേ തിരിച്ചു വരൂ എന്ന വാശിയായിരുന്നു. അലയാത്ത നാടുകളില്ല, ചെയ്യാത്ത ജോലികളില്ല, ആരുമായില്ല. അവസാനം പൂനെയിലെ ഫുട്പാത്തിൽ ന്യൂമോണിയ പിടിപെട്ട് ഞാൻ കിടന്നു. അവിടുത്തെ മലയാളി സമാജക്കാർ ഒരു ടിക്കറ്റും എടുത്ത് എന്നെ നാട്ടിലേക്കുള്ള വണ്ടിയിലെടുത്തിട്ടു. ഒരു ജീവച്ഛവമായി ഞാൻ നാട്ടിലെത്തി. സ്റ്റേഷനിൽ നിന്ന് ആരൊക്കെയോ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഒന്നര മാസം അതേ കിടപ്പായിരുന്നു. മാന്യനായ എന്റെ ചേട്ടന് ഞാൻ അപ്പോഴും മോഷ്ടിച്ച് നാടുവിട്ട കള്ളനായിരുന്നു. വീണ്ടും നാടുവിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള അവസാനത്തെ ശ്രമത്തിലായിരുന്നു ഞാൻ. ട്രിബ്യൂണലിൽ ഞാൻ പറയും ഞാൻ രാധയെ ചതിച്ചാണെന്ന്. അവരെന്നെ ശിക്ഷിക്കട്ടെ. നിസ്സാരമായ ഈഗോയുടെ പേരിൽ നമ്മളകന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ രാധയെ സ്നേഹിച്ചിരുന്നു. എന്നെ രാധയ്ക്കും ഇഷ്ടമായിരുന്നു. കോളേജുള്ള ദിവസങ്ങളിൽ ഉറക്കമുണരുന്നത് ഇന്നെനിക്ക് രാധയെ കാണാമല്ലോ എന്ന സന്തോഷത്തോടെയായിരുന്നു. തരാൻ കഴിയാത്ത എത്രയോ കത്തുകൾ മനസ്സിൽ കൊണ്ടു നടന്നു. ഉറങ്ങാതെ ഓർത്തു വയ്ക്കുന്ന വാക്കുകൾ തമ്മിൽ കാണുമ്പോൾ പറയാനാകാതെ വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പരസ്പരം അറിയാമായിരുന്നു വളരെ വളരെ ഇഷ്ടമാണെന്ന്. നമ്മൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്. രാധ, ആ പഴയ പവിയോട് ക്ഷമിച്ചുകൂടെ.
1: ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ ശിവൻ നീതിമാനായ വ്യക്തിയാണ്. സിപിയുടെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം അന്വേഷണം നടത്തി. രാധയിലൂടെ ശിവന്റെ നല്ല മനസ്സ് അറിയുന്ന സിപി അവിടം മുതൽ സത്യസന്ധമായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ശിവനും സിപിയും കണ്ടുമുട്ടി. ശിവൻ സിപിയെ വിശ്വാസത്തിലെടുക്കുന്നു. അതിനിടെ സിപിയുടെ സഹോദരനും സഹോദരീ ഭർത്താവും ദുരുപയോഗം ചെയ്ത NRP പദ്ധതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിക്ക് കത്ത് ലഭിക്കുന്നു.
2: മുനിസിപ്പൽ ഓഫീസിലും സകലരും പവിക്കെതിരാണ്.
0: എന്റെ അളിയൻ DRDA പോയെന്നറിഞ്ഞു.
2: അതുകൊണ്ടും സ്ഥിതി മെച്ചപ്പെടുകയില്ല. ഞാൻ കടവനക്കാട് BDO സംസാരിക്കാനിടയായി. ബ്ലോക്കിൽ പല പല പണികളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
0: ബ്ലോക്കൊക്കെ DRDA കീഴിൽ വരും. എഞ്ചിനീയർ അവിടെയൊക്കെ ഇടങ്കോലിടും.
2: ഏയ്, അതൊന്നുമില്ല. എന്തായാലും BDO കാണൂ, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം.
3: ഞാൻ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അളിയൻ ആപ്പിലായനെ. ഇപ്പോഴും പ്രശ്നം തീർന്നു എന്ന് പറയാറായിട്ടില്ല.
4: എന്താ
3: പഞ്ചായത്തുകളിലെ NRAP പദ്ധതികളെ പറ്റി? പ്രധാനമായും അളിയൻ പിറകിൽ നിന്നുകൊണ്ട് നടത്തുന്ന എല്ലാ പദ്ധതികളെ പറ്റിയും ഒരു അന്വേഷണം നടത്തണമെന്ന് മന്ത്രിക്ക് ഒരു നിവേദനം കിട്ടിയിരിക്കുന്നു.
4: ആരാ നിവേദനം കൊടുത്തത്?
3: ആ വെള്ളാരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റാണത്രേ.
5: ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസിയിലെ അളിയൻ ചാർജ് എടുത്തിരിക്കയാ. സൂപ്പർവൈസിങ്ങും ചെറിയ മട്ടിലുള്ള അന്വേഷണവും ഒക്കെ മൂപ്പര് നോക്കിക്കൊള്ളും. തിരുവനന്തപുരത്തെ കാര്യം സുധാകരെ ഏറ്റാ മതി.
3: നമുക്ക് വിശദമായിട്ട് നേരിൽ സംസാരിക്കാം. ഏതായാലും ആ പഞ്ചായത്ത് പ്രസിഡന്റിനൊന്ന് ശ്രദ്ധിച്ചോളൂ.
1: ശിവന്റെ സഹായത്തോടെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനായി ശിവനെ തങ്ങളുടെ നിബന്ധനകളിലേക്ക് കൊണ്ടുവരാൻ ഗ്രാമവികസന ഓഫീസിലെ ഉദ്യോഗസ്ഥർ കഠിനമായി ശ്രമിക്കുന്നു. അതിനുള്ള പ്രോപ്പർട്ടിയായി CPA പരീക്ഷിച്ചു. അവരുടെ പദ്ധതി പാഴായി.
6: എന്റെ മാഷേ, നാട് നന്നാവണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കൊച്ചിന്റെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോലും ഒക്കത്തില്ല. സർക്കാരിന് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് NREP IRDP എന്നൊക്കെ പറയുന്ന ചില പുതിയ പുതിയ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതന്നെ.
7: അല്ല, താങ്കൾ എന്നു മുതല ഈ സത്യവാനായത്? മുനിസിപ്പാലിറ്റിയിലെ ചരിത്രങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്.
0: എന്ത് ചരിത്രം? ഞാൻ എന്നിട്ട് ലക്ഷപ്രഭു ആയിരുന്നെങ്കിലേ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ സത്യസന്ധമായി
6: നിങ്ങളുടെ ചേട്ടനും അളിയനും നിങ്ങളെ പിടുത്തമല്ലെന്ന് എനിക്കറിയാം. പിന്നെ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു.
0: കമ്മീഷണർ അയച്ചപ്പോ ഞാനും കരുതി സത്യസന്ധമായിട്ട്.
7: ഒന്നും കരുതണ്ട, കമ്മീഷണർക്കും ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം.

0: താൻ ആദ്യം കോൺട്രാക്ട് ലൈസൻസ് കളഞ്ഞുവാ, ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്.
1: ചെയ്യുന്ന ജോലിക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് മതി എനിക്ക്, അത് സത്യസന്ധമായിട്ട്.
0: ആയിക്കോട്ടെ, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താൻ ആദ്യം ആ വെള്ളാരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് തിണ്ടി ഒന്ന് ചെന്ന് കാണ്, അയാളോട് സങ്കടം പറ. അയാൾ വിചാരിച്ചാലേ ആ പഞ്ചായത്തിലെ പണികൾ ചെയ്യാൻ ഒക്കൂ.
1: എന്ന് വെച്ചാൽ
0: ഇത് കോൺട്രാക്ട് പണിയല്ല മാഷേ. പ്രസിഡന്റ് വിചാരിച്ചാൽ തനിക്ക് ആ പഞ്ചായത്തിലെ നോമിനി ആവാം. അത്തരം നോമിനികൾക്ക് മാത്രമേ NREP പണി ചെയ്യാൻ അവകാശമുള്ളൂ.
2: പക്ഷേ ആ പ്രസിഡന്റ് ഒരു മുരടനാ. താൻ തന്റെ 18 അടവും പയറ്റി നോക്കിയാലേ അയാൾ തന്നെ നോമിനിയാക്കും.
0: അതെ, അവിടെ വേണം താൻ തന്റെ മിടുക്ക് കാണിക്കാൻ. പ്രോഫിറ്റിന്റെ 20% അയാൾക്ക് കൊടുക്കാമെന്ന് പറ. എങ്ങനെയെങ്കിലും അയാളെ കൈകാര്യം ചെയ്ത് താൻ നേരെ ഇങ്ങുവാ, ബാക്കിയൊക്കെ അപ്പ പറയാം. എന്താ,
1: എനിക്ക് സത്യസന്ധമായിട്ട്?
0: ഇതെന്തൊരു കഷ്ടം! താൻ സത്യസന്ധമായിട്ട് ചെയ്താ മതി. ചെല്ലേ.
1: അല്ല, ഇത് സത്യമായി. ഞാൻ പൊയ്ക്കോളാം.
2: സാറേ, ഇവൻ ശരിയാവുന്ന് തോന്നുന്നില്ലല്ലോ.
0: വേണ്ട, എന്തായാലും നമ്മൾ വിചാരിച്ചിട്ട് ആ വെള്ളാരപ്പാറ പ്രസിഡന്റിനെ ഒതുക്കാൻ സാധിച്ചില്ലല്ലോ. ഈ സത്യസന്ധന അത് സാധിച്ചാൽ നമുക്ക് സൗകര്യമായി.
3: ഒരു രാത്രിയിൽ CPയുടെ സഹോദരനും അളിയനും അയച്ച ആളുകൾ ശിവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. CP ശിവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എല്ലാ തിന്മകൾക്കും പിന്നിലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തന്റെ ശ്രമങ്ങളെക്കുറിച്ച് CPയോട് പറയുകയും ദീപയുടെ ദയനീയ ഭാഗ്യം വിശദമായി വിവരിക്കുകയും ചെയ്ത ശേഷം ശിവൻ CPയുടെ കൈകളിൽ മരിക്കുന്നു.
1: ശിവദാസൻ, ഡോക്ടർ വീട്ടിൽ പോയി.
4: പെട്ടെന്ന് വിളിച്ചോണ്ട് വാ, രക്തം മാറുന്നോണ്ടിരിക്കുകയാണ്.
1: അല്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ
4: വിളിച്ചോണ്ട് വേണോ? സിസ്റ്റർ, വിളിച്ച
5: ഇവിടെ ഇരുത്ത.
4: വെള്ളം, കുറച്ച് വെള്ളം.
6: ഞാൻ സൂക്ഷിച്ചില്ല, എന്തും ചെയ്യാൻ മടിക്കാത്തവരോടാണ്. ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിച്ചില്ല.
4: അധികം സംസാരിക്കണ്ട, ഡോക്ടർ ഇപ്പോൾ വരും.
6: എന്റെ അന്വേഷണത്തിന്റെ ഫയലുകൾ, ഫോട്ടോകൾ എന്റെ വീട്ടില്. അവരത് കൊണ്ടുപോകരുത്.
4: അത് സാരമില്ല.
6: അത് സാരമുള്ളതാണ് പവിത്ര. ചില കാര്യങ്ങൾ ചിലപ്പോ ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും. ചില തെളിവുകൾ തേടി നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു രാത്രിയിൽ എനിക്ക് അകത്ത് കടക്കാനൊത്തു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടു.

0: ചിലപ്പോ ആ കുട്ടി സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തതാവാം. അല്ലെങ്കിൽ പ്രതിഷേധിച്ചപ്പോ വകവരുത്തിയതാവാം. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. എന്റെ വീട്ടിലെ ഫയലുകൾ അവരുടെ കയ്യിൽ ആപ്പെടരുത്. നീ അതെടുക്കണം. എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നെ കൊണ്ട്.
1: ശിവന്റെ രേഖകളുമായി ദീപയുടെ ഭർത്താവും സംഘവും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സി പി അവരെ കയ്യോടെ പിടിക്കുകയും അവരും സി പിയും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ അവരെ പരാജയപ്പെടുത്തുകയും തന്റെ ബന്ധുക്കൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിശദമാക്കുന്ന രേഖകൾ സി പി സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയും ദീപയുടെ ഭർത്താവും സഹായികളും സി പിയുടെ സഹോദരനും അളിയനും നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവസാനം തന്റെ സ്വന്തം കുടുംബാംഗങ്ങളെ ജയിലിലേക്ക് അയച്ചതിനെ കുറ്റപ്പെടുത്തുന്ന തന്റെ സഹോദരിയുടെയും മറ്റു ബന്ധുക്കളുടെയും മുമ്പാകെ അവന്റെ പ്രവൃത്തികളെയും പരാജയങ്ങളെയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. അത് സി പി യെ ആകെ രോഷാകുലനാക്കി. അവരെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പോകാൻ സി പി പദ്ധതിയിടുന്നു. അവന്റെ നിയമപാലകനായ പിതാവ് സി പി യെ തടയുകയും അവൻ ചെയ്ത

0: കാര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മകനിലുള്ള വിശ്വാസം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു.
1: എന്റെ പെങ്ങളെ കൊന്ന നിന്റെ ശവം ഇവിടെ കുഴിച്ചു മൂടേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്ത് ജയിലിൽ പോയാൽ നിനക്ക് ശിങ്കടി പാടിയ എന്റെ അളിയനും ചേട്ടനും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹിയിൽ രക്ഷപ്പെടും. വിടില്ലടാ, ഒരു നായിന്റെ മോനെ ഞാൻ വിടില്ല.
2: പാവങ്ങളായ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ള വൻതുകകൾ ഗ്രാമങ്ങളിലെ ജനകീയ കമ്മിറ്റികളിൽ കൺവീനർമാരായി കടന്നുകൂടിയിട്ടുള്ള ഇടത്തട്ടുകാർ അവതരിക്കുകയും ആ തുക ഓഫീസർമാരും കരാറുകാരും പങ്കിട്ടെടുക്കുകയും ചെയ്തു. അപരാധമായിട്ടാണ് കോടതി ഇതിനെ കാണുന്നത്. ചീഫ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവും എക്സ് ഒഫീഷ്യോ അഡീഷണൽ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ എൻ ആർ ഇ പി പദ്ധതി പ്രവർത്തനങ്ങളിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. കൃത്യമായി ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് മാത്രമല്ല, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് പോലും വൻതുകയ്ക്കുള്ള ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. തെറ്റായ അളവുകളും ജോലി തീർന്നതായ വ്യാജ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കിയാണ് ഈ തുകകൾ അപഹരിച്ചിരിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ പണിയാത്തതുകൊണ്ടാണ് തൊട്ടിൽക്കടവ് പാലം തകർന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. അന്നവിടെ ആഹൂതി ചെയ്യപ്പെട്ട ജീവൻ ഉത്തരവാദികൾ പാലവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനുമാണ്. സംസ്ഥാനത്തുടനീളം സർക്കാർ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇനിയും ഇതുപോലുള്ള ചിത്രശക്തികളെ നിയമത്തിന്റെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വസ്തുതകൾ നിർഭയം കോടതി മുമ്പാകെ സമർപ്പിക്കാനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച പുത്തമ്പുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായർ മകൻ പവിത്രൻ നായരെ കോടതി അനുമോദിക്കുന്നു.
3: എന്നാലും മൈസ്രേട്ടെ, ഈ വിഷപ്പാമ്പിനെയാണല്ലോ നിങ്ങൾ ഇത്രയും കാലവും വളർത്തിയത്. ഇത്രയും വിഷമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഈ വീട്ടിലേക്ക് അയക്കില്ലായിരുന്നു.
4: ഇവനെ വെടിവെച്ച് കൊല്ലുകയാ വേണ്ടത്.
3: തന്ന കൈക്ക് കഴിക്കുന്ന നായ്.
5: എന്നെ എന്റെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലോ. ഇതിലും ഭേദം കുറച്ച് വിഷമാച്ചെന്ന് എല്ലാരും അങ്ങ് കൊന്നുകൂടായിരുന്നു നിനക്ക്. ഏട്ടനും അളിയനും പോലെ ജീവിക്കാൻ പറ്റാത്ത അസൂയമുണ്ടല്ലേ നീ എല്ലാരെയും കൊലക്കെടുത്തത്.
6: പ്രഭാകരട്ടിന്റെ കാലി വെള്ളം ഒഴിച്ച് ഈ പടിക്കകത്തേക്ക് കയറ്റിയ നീ തന്നെയല്ലേ?
5: കൊല്ലട കൊല്ല, എന്നെയും കൂടെ അങ്ങ് കൊല്ല, എന്നെ മാത്രം.
1: പറയട്ടമ്മേ, മുഴുവൻ പറയട്ടെ. കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. എന്റെ പൊന്നണിജത്തിയുടെ ശവം ഈ തളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പം ഈ നിലവിളി ഒന്നും ഞാൻ ഇവിടെ കേട്ടില്ല. എന്റെ ചേച്ചിയുടെയും ചേട്ടത്തിയുടെ മുഖത്തുള്ള ഈ ദുഃഖം അന്ന് ഞാൻ ഇവിടെ കണ്ടില്ല. സ്വന്തം അനുജത്തിയോടുള്ളതിലേറെ സ്നേഹം ഭർത്താക്കന്മാരോടുള്ളത് കൊണ്ടാണോ, അതോ അനിയത്തെ കൊലയ്ക്ക് കൊടുത്ത് ഭർത്താക്കന്മാരാണ് എന്ന്
5: അറിയാമായിരുന്നോ?
1: ഇല്ല, ഇനി എന്റെ നാവ് ആരുടെ മുമ്പിൽ ഇറങ്ങി പോവില്ല. തിരുവായി കെതിർവായില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോ ഈ പവിത്രൻ ഏഴാം കൂലിയായിരുന്നു, തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം പെങ്ങളുടെ കല്യാണക്കാരും പോലും അറിയാനും അഭിപ്രായം പറയാനും അർഹതയില്ലാത്തവരായിരുന്നു. അന്ന് ഈ പവിക്ക് ഇത്രയും ഉറക്കെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ മരിക്കില്ലായിരുന്നു. എന്റെ പെങ്ങൾ മരിച്ചപ്പോ എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അളിയന്റെ ഒത്താശയോടെ ലക്ഷങ്ങൾ മുക്കിക്കൊണ്ട് ഏട്ടൻ കെട്ടിയ പാലം തകർന്ന് മണ്ണടിഞ്ഞു പോയവരുടെ ഉറ്റവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? എന്താ, അല്പം മുമ്പ് എന്നെ ശപിച്ച നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും പണവും സ്വാധീനവും കൊണ്ട് ഒതുക്കിയിട്ടും അതിനുവേണ്ടി പാടുപെട്ട ഒരു പാവം മനുഷ്യനെ കൊല ചെയ്തിട്ടും ഇവരുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ പണക്കൊതിക്കിരയായ 16 ശവമാണ്. അല്ല, ഞാൻ പ്രതികാരം ചെയ്തതല്ല. ഇല്ലമ്മേ, അമ്മയുടെ മകന്റെയും മകളുടെയും ജീവിതം നശിപ്പിച്ചിട്ട് ഞാനിവിടെ സൂഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിവിടെ നിന്നാൽ ഇവർക്കും കൂടെയുള്ള ഈ വീടും സ്വത്തും ആദായവും ഒക്കെ എന്റേത് മാത്രമാക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്ന ഇവർ പറയൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
4: അരുത്. നീ എവിടെ പോകുന്നു?
1: എവിടെ പോയാലും എന്നായാലും എന്നെ ഓർത്ത് എന്റെ അച്ഛൻ തലകുനിക്കേണ്ട നിലയിൽ ഞാൻ ജീവിക്കില്ല. സത്യം.
7: ഇല്ല പോലെ, തെറ്റും ശരിയും കേട്ട് എത്രയോ നിരപരാധികളെ വെറുതെ വിടുകയും എത്രയോ അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്തവനാണ് ഞാൻ. ഇപ്പൊ എന്റെ മനസാക്ഷി കോടതിയിൽ നിന്നെ വിധിക്കുന്നതിലും തെറ്റുപറ്റിട്ടില്ല. ആരൊക്കെ കരഞ്ഞാലും ആരെല്ലാം ദുഃഖിച്ചാലും ആരുടെ എല്ലാം ജീവിതം തകർന്നാലും എന്റെ മോൻ ചെയ്തെല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഈ അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ മോനെ.
6: വീണ്ടും നാട് വിട്ടു പോവുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ.
1: എനിക്ക് അല്പ സ്വൈര്യം വേണം. ഞാൻ എവിടേക്കെങ്കിലും.
6: ആദ്യം വേണ്ടത് സമാധാനമാണ്. പവിയെ എല്ലാവർക്കും മനസ്സിലായി. നിർത്തിവെച്ച വർക്കുകൾ തുടരണമെന്ന് പവിയെ നിർബന്ധിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും പറയുന്നു. എന്താ, നമുക്ക് ഒന്നിച്ചൊന്ന് ശ്രമിച്ചൂടെ? പവിയോടൊപ്പം ഞാനും ഉണ്ടാവും.
1: തീർച്ചയാണോ?

0: വർക്കെല്ലാം കഴിഞ്ഞാലും
1: അപ്പോഴും ഇനി എപ്പോഴും ഞാനുണ്ടാവും.
0: പ്രോമിസ്?
1: പ്രോമിസ്.
0: എങ്കിൽ വർക്ക് തുടരാനുള്ള ഓർഡർ തരൂ. അല്ല പ്ലീസ്.
1: എന്നാ കോൺട്രാക്ടർ സിപിക്ക്, ഐ എം സോറി, എന്റെ പവിക്ക് വർക്ക് തുടങ്ങാം.
2: തന്റെ ജീവിത അവസാനത്തിലും ഭാവി സംരംഭങ്ങളിലും എല്ലാ പിന്തുണയും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന രാധ സിപിയെ കൂടെ നിർത്തുന്നു. കൂടാതെ സിപിയുടെ കരാർ ജോലികൾ തന്റെ ആഗ്രഹപ്രകാരം പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് മുനിസിപ്പാലിറ്റി ചർച്ച ചെയ്യുകയാണെന്നും പറയുന്നു. അങ്ങനെ സിപിയുടെ കരാർ ജോലികൾ പുനരാരംഭിക്കുന്നു. സിപി സന്തോഷവാനാണ്. അവനും രാധയും വീണ്ടും പ്രണയിതാക്കളായി മാറി. സിപി എന്ന സി പവിത്രൻ നായരായി മോഹൻലാലും രാധയായി ശോഭനയും പവിത്രന്റെ പിതാവായ പുത്തൻപുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായരായി തിക്കുറിശി സുകുമാരൻ നായരും പവിത്രന്റെ അളിയൻ പ്രഭാകരനായി എം ജി സോമനും ജ്യേഷ്ഠൻ രാധാകൃഷ്ണനായി കരമന ജനാർദ്ദനൻ നായരും പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസനായി ശ്രീനിവാസനും കുമാരനായി ജഗദീഷും ഗോപിയായി മണിയമ്പിള്ള രാജുവും പവിത്രന്റെ അമ്മയായി സുകുമാരിയും സരോജമായി കെ പി എസ് സി ലളിതയും പവിത്രന്റെ അനുജത്തി ദീപയായി ലിസിയും മന്ത്രിയായി നെടുമുടി വേണുവും സുലൈമാൻ എന്ന കഥാപാത്രമായി കുതിരവട്ടം പപ്പുവും രാധയുടെ സഹോദരനായ രാഘവനായി സി ഐ പോളും ഡ്രൈവർ കുട്ടനായി കുഞ്ഞാണ്ടിയും സുധാകരനായി പവിത്രനും രാഘവന്റെ ഭാര്യ സൗദാമിനിയായി തൊടുപുഴ വാസന്തിയും ബ്ലോക്ക് ഓഫീസർ ബാലുവായി ഇന്നസെന്റും വേഷമിടുമ്പോൾ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കൈവരികയായിരുന്നു. ബാലൻ കെ നായരെ പോലുള്ള അഭിനേതാക്കളെ വച്ച് ചിത്രീകരിക്കേണ്ടിയിരുന്ന വ്യത്യസ്തമായ തിരക്കഥയാണ് വെള്ളാനകളുടെ നാടിന് ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ ചിത്രീകരണം ആരംഭിക്കുന്നതിന് 4 ദിവസം മുമ്പ് കഥയിൽ തനിക്ക് പൂർണ്ണ തൃപ്തനല്ലെന്നും അതിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നും പ്രിയദർശൻ ശ്രീനിവാസനോട് പറഞ്ഞു. അന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ തങ്ങുകയായിരുന്നു. മാൽഗുഡി ഡേയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിലെ ആനയെക്കൊണ്ട് റോഡ് റോളർ വലിക്കുന്ന ഒരു രംഗം ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കാം എന്ന നിർദ്ദേശം വന്നു. ഗുരുവായൂരിലെ പൊന്മുട്ടയുടന്ന താറാവിൻ്റെ ജോലിയുടെ തിരക്കിലായിരുന്നു ശ്രീനിവാസൻ. തിരക്കഥയില്ലാതെയാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഓരോ ദിവസത്തെയും ദൃശ്യങ്ങൾ ഫോണിലൂടെ ചിത്രീകരിക്കാൻ ശ്രീനിവാസൻ പറഞ്ഞു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച പാടുവാൻ ഓർമ്മകളിൽ എന്ന ഒരു ഗാനം മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ. സരസ്വതി ചൈതന്യ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ തരംഗിണി ഫിലിംസാണ് ചിത്രം വിതരണം ചെയ്തത്. ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു. വാണിജ്യപരമായും വളരെ വിജയം നേടിയ ഒരു ചിത്രം. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറി ഇത്. സിനിമയുടെ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന പ്രസക്തി കൊണ്ട് തന്നെ ഈ ചിത്രം ഇന്നും ശ്രദ്ധേയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മോഹൻലാലിന് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേക ജൂറി പരാമർശവും ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം എസ് കുമാറും ചിത്ര സംയോജനം എൻ ഗോപാലകൃഷ്ണനുമാണ് നിർവഹിച്ചത്. മാത്രവുമല്ല 2010 അക്ഷയകുമാറും തൃഷാ കൃഷ്ണനും അഭിനയിച്ച ഖട്ടാ മീത്ത എന്ന ഹിന്ദി റീമേക്ക് പുറത്തിറങ്ങുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രപരിചയം അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം. പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കുറച്ചധികം പാട്ടുകളായിട്ട് നമ്മുടെ മുന്നിൽ ഒരു അതിഥി ഇരിക്കുന്നുണ്ട്. ഇക്ക സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തില്ലേ?
1: എന്റെ പേര് യൂസഫ് കെ. വാവട്ടുപറ
0: നമ്മുടെ റേഡിയോ കേൾക്കുന്ന
1: ആളാണ്.
0: അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ?
1: ശിവരത്തേക്ക് പോകുമ്പോ കാണാൻ വേണ്ടി കരുത്.
0: അപ്പൊ എന്തായാലും നമുക്കൊരു 10 പാട്ടുകൾ, ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കണ്ടേ?
1: കേൾപ്പിക്കണം, തീർച്ചയായിട്ടും.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ ഇക്ക പൊതുവെ?
1: ആ, പാട്ട് ഇഷ്ടപ്പെടുന്ന ആള് തന്നെ.
0: എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം?
1: പൊതുവെ കേൾക്കാൻ നല്ല രസമുള്ള സിനിമാ പാട്ടായാലും മുസ്ലിം ഭക്തി ആയാലും ഹിന്ദി ആയാലും കേൾക്കാൻ രസമുള്ള പാട്ട് പൊതുവെ ഇഷ്ടമാണ്.
0: ഇപ്പോഴത്തെ പാട്ടുകളാണോ അല്ലെ പഴയ പാട്ടുകളാണോ കൂടുതൽ?
1: പഴയ പാട്ട് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഗാനം ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ? ഇക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്,
1: നാദാപുരം പള്ളി എന്നുള്ള പാട്ട്
0: കേൾക്കാൻ രസമുള്ള വാണിയമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അത്. രാഘവ മാഷ് ഈണം കൊടുത്ത മനോഹരമായിട്ടുള്ള പാട്ട്. യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. തച്ചോളി അമ്പു എന്നുള്ള ചിത്രത്തിലെ പാടുവോ പാട്ട്? പാടുവോ?
1: പാടിട്ട് വല്ല ശരിയില്ല.
0: അപ്പൊ ഈ പാട്ട് ഒറിജിനൽ വേർഷൻ തന്നെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. യൂസഫക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇക്ക ഒരു പാട്ട് കേൾപ്പിച്ചു നമ്മള്. സിനിമകൾ കാണാറുണ്ടോ പാട്ട് കേൾക്കുന്ന പോലെ?
1: സിനിമ ഇപ്പം കൊറേ വർഷമായി കാണാത്തെ. മൊബൈലിൽ കാണോ?
0: തിയേറ്ററിൽ പോയിട്ട് കാണാറില്ല. എന്താ പറ്റിയ സിനിമ ഇഷ്ടല്ലേ?
1: ഇഷ്ടമില്ല. ഒരു 10-20 കൊല്ലമായി സിനിമ പോയി കാണാത്തത്.
0: 20 വർഷമായി. അപ്പൊ ഒരുപാട് കാലായില്ലേ.
1: ടിവിയിലും കാണും.
0: അതും പഴയ പടങ്ങൾ തന്നെയാണോ?
1: പഴയത് അധികം കാണാറ സിനിമ അധികം നോക്കുക.
0: എങ്ങനെയുള്ളത്? ഇപ്പൊ കരയിപ്പിക്കുന്നതാണോ?
1: കരയിപ്പിക്കുന്നത്, അടിയുള്ളത്, ഇതൊക്കെ ഇഷ്ടം.
0: ഇതൊക്കെയാണ്
1: വെറും മറിഞ്ചേറ്റി പ്രേമുള്ള അത്ര ഇഷ്ടമല്ല.
0: അത് ഇഷ്ടം
1: കാണാൻ നല്ല രസമുണ്ട്. എന്ത് സിനിമയാണ് ശരി, കാണാൻ നല്ല പാട്ടും നല്ല ഇതെല്ലാം.
0: കുറച്ച് പാട്ട് വേണം, കുറച്ച് അടി വേണം, കഥ വേണം, അങ്ങനെയുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ അടുത്ത പാട്ട്
1: അങ്ങാടി എന്ന സിനിമയിലെ

0: പാട വേണം, മേലാട വേണം എന്നുള്ള ഒരു പാട്ടാണ്.
1: അത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോ?
0: നമ്മുടെ മകൾക്ക് വേണ്ടി.
1: മോളുടെ പേരെന്താ?
0: ലുബ്ന.
1: ലുബ്ന,
0: ലുബ്ന
1: വെറൈറ്റി പേരാണല്ലോ. എന്താ അതിന്റെ അർത്ഥം ലുബ്ന എന്ന് പറഞ്ഞാല്?
0: അർത്ഥം എനിക്കറിയില്ല. ഇപ്പം എട്ടിലേക്ക് പഠിക്കുന്ന മുമ്പേക്ക് പാസ്സായി.
1: അതെയോ? ഏത് സ്കൂളിലാ?
0: ശിവപുരം.
1: അപ്പൊ ലുബ്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കേൾവിക്ക് സുഖം പകരുന്ന രണ്ട് പാട്ടുകൾ യൂസഫ് ഇക്ക നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിച്ചു തന്നു. ഇനിയും പാട്ടുകൾ ഒരുപാടുണ്ട് ഇല്ലേ കയ്യില്? ഇക്ക പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയ, സിനിമയൊക്കെ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യം കേട്ട പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ?
1: ആദ്യമായിട്ട് കണ്ട സിനിമ അവളുടെ കാവുകൾ.
0: അവളുടെ കാവുകൾ
1: ആദ്യമായിട്ട് കണ്ടത്
0: ഏത് പ്രായത്തിലാ കണ്ടത്?
1: അന്നൊരു 15 വയസ്സ്.
0: സിനിമ റിലീസ് ചെയ്ത സമയത്ത് തന്നെ പോയിട്ട് കണ്ടു.
1: കൂത്തുമ്പോ കേരള ടാക്സി പോയി കാണാ.
0: കേരള ടാക്സി
1: പാരം കാണുന്നോണ്ട് പേടിയായിരുന്നു. ആരും അറിയാതെ ഇങ്ങനെ നോക്കി നോക്കി പോയിട്ടാണ് കയറിയത്. അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ നാട്ടുകാരണ്ടപ്പ എല്ലാം പോയി പ്രശ്നമാണല്ലോ അടികിട്ടു. അങ്ങനെ പേടിച്ചുകൊണ്ട് പോയി കണ്ടത്. ആദ്യമായിട്ട് കണ്ട സിനിമ അവളുടെ രാവ് ഇഷ്ടപ്പെട്ടു.
0: ആരെങ്കിലും കാണുമെന്നുള്ള പേടി കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോ അടുത്തുള്ള ആരെങ്കിലും അറിയുന്നതാണോ? എപ്പോഴും ആ ചിന്തയായിരിക്കും.
1: ആസ്വദിക്കാൻ

0: ഇഷ്ടപ്പെട്ടു.
1: നല്ല പാട്ടുകളായിരുന്നു.
0: നല്ല പാട്ടൊക്കെ.
1: പിന്നീട് ആരോടെങ്കിലും പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ പോയി കണ്ടതെന്ന്?
0: ഇല്ല, പിന്നീട് ഒരു പ്രശ്നം നമ്മളെ ഭാര്യനെ കൂട്ടിപ്പോയി ഉത്തരവ് തന്നെ.
1: ശൈലയില്, അതേതായിരുന്നു സിനിമ?
0: അതേ സിനിമ, ഇത് ഓർമ്മയില്ല.
1: പക്ഷെ ഇത് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് കണ്ട സിനിമ, പാട്ടുകള്, ഇതൊന്നും നമ്മള് മറക്കില്ലല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഏത് പാട്ട് കേൾപ്പിക്കാന്നാൽ?
0: മംഗളം നേരുന്നു എന്നുള്ള
1: ആ പാട്ട്.
0: ആ പാട്ടൊന്ന്
1: കുറച്ച് സങ്കടമുള്ള ഒരു പാട്ടാണത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനം, യേശുദാസാണ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം കൊടുത്തിട്ടുള്ളത്.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ദേ അതിഥിയായിട്ട് പാട്ടുകളുമായിട്ട് യൂസഫക്ക നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടത് ഹൃദയം ഒരു ക്ഷേത്രം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് കേട്ടപ്പോഴാണ് ഇക്കയ്ക്ക് നേരത്തെ ആദ്യമായി കണ്ട അവളുടെ രാവുകൾ എന്ന സിനിമയിലെ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. രാഗേന്ദ്ര കിരണങ്ങൾ അതല്ലേ? ആ പാട്ട് ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്.
0: വെറുതെ ആ പാട്ടൊന്ന് പാടി നോക്കുന്നോ?
1: പാടാമില്ലേ, വശം പോരാ.

0: വരി ഓർമ്മയുണ്ട് അല്ലേ? അതും അന്ന് കേട്ട ഓർമ്മയാണോ അല്ലെ പിന്നീട്
1: റേഡിയോ ഇഷ്ടമാണ്.
0: അപ്പൊ റേഡിയോ മലബാർ ഇങ്ങനെ ഫോണിൽ കൂടാണോ
1: കേൾക്കുന്നത്? ഞാൻ ചോദിച്ചു
0: വാർത്ത കേൾക്കാറുണ്ട്. പൊതുവെ റേഡിയോയിൽ എങ്ങനെയുള്ള പ്രോഗ്രാംസ്

ജാനകി അമ്മയാണ് പാടിയിട്ടുള്ളത്. ആ മധുര ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് കേൾപ്പിക്കാം അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ, ഭാര്യയുടെ പേര് പറഞ്ഞില്ല, അപ്പൊ സൈനബത്ത കേട്ടോളൂ, അതാ യൂസഫ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. പാട്ടുകളുമായിട്ട് യൂസഫ് അക്കാദെ കാത്തിരിക്കുകയാണ്. അടുത്ത പാട്ട് ഷബാനയ്ക്ക് വേണ്ടി. ഷബാന എന്ന് പറയുമ്പോ
1: മകള്.
0: എത്രാമത്തെ മോളാ?
1: അത് രണ്ടാമത്തെ.
0: രണ്ടാമത്തെ മോള്. എന്താ ഷബാന ചെയ്യുന്നേ?
1: ഷബാന ഹൗസ് വൈഫ്. എല്ലാം കഴിഞ്ഞ മൂന്ന് കുട്ടികളുണ്ട്.
0: അവരുടെ പേര്?
1: മോളെ മകളാണ് ലുബിന പറഞ്ഞില്ലേ?
0: ആ ഹാ ഹാ, മോളുടെ മോളാണ് ലുബിന. അപ്പൊ ഷബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പാട്ട് ഏതാണ്?
1: കാബൂളിവാല എന്നുള്ള പാട്ട്.
0: കാബൂളിവാല എന്നുള്ള സിനിമയിലെ കാബൂളിവാല എന്നുള്ള പാട്ട്. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടിരിക്കട്ടെ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള ഗാനം കാബൂളിവാല എന്നുള്ള സിനിമയിൽ നിന്നും.

0: ദേ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യൂസഫക്ക. ഇനിയും പാട്ടുകളില്ലേ കയ്യിൽ ഒരുപാട്? അടുത്ത പാട്ട് നമുക്ക് കേൾപ്പിക്കണ്ടേ? അതിനു മുന്നേ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്?
1: ടോട്ടല് 4 കുട്ടികൾ. 4 കുട്ടികൾക്ക്, മൂത്തവൾക്ക് 2 കുട്ടികള്, അതിന്റെ ഇളയവൾക്ക് 3 കുട്ടികള്, അതിന്റെ ഇളയവൾക്ക് 3 കുട്ടികള്.
0: ഏറ്റവും എല്ലാരും കൂടെ ഒരു വലിയ കുടുംബമാണ്. രസായിരിക്കൂലേ സ്കൂള് കൂട്ടിയ സമയത്തൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട്?
1: എല്ലാരും വീട്ടില്. മൂത്ത മകള് മാനന്തവാടി താമസം,
0: വയനാട്ടില്.
1: വയനാട് ആലപ്പുഴത്ത് നിൽക്കുകയാണ്. അവര് ഗൾഫിലേക്ക് പോവാണ് 2 മാസത്തേക്ക്.
0: ഇവരെയും കൂട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയോ?
1: ഇല്ല,
0: എവിടെയും പോയിട്ടില്ല. വീട്ടില് തന്നെ.
1: വീട്ടിൽ തന്നെ
0: സ്പെഷ്യൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അടിച്ചു പൊളിച്ചു.
1: അടിച്ചു പൊളിച്ച്.
0: ബക്രീദിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ബക്രീദ് കുഴപ്പമില്ല,
0: സൂപ്പർ ആയിരുന്നു.
1: സൂപ്പർ ആയി.

0: ഓക്കെ, അടുത്ത പാട്ട്
1: മരം എന്ന ചിത്രത്തിലെ പതിനാലാം രാവ്
0: ഉദിച്ചത്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇപ്പൊ ശബാനയായി, ലുബിനിയായി, ഭാര്യയായി,
1: ബുഷറ
0: മൂത്തമകൾക്ക് വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ മാഷ് ഈണം കൊടുത്ത് യേശുദാസ് പാടിയിട്ടുള്ള ഗാനം മരം എന്ന സിനിമയിൽ നിന്നും.

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ അടുത്ത പാട്ടുമായിട്ട് യൂസഫ് കഥയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പാട്ടിന്റെ ഡെഡിക്കേഷൻ ഇല്ലേ, ആർക്ക് വേണ്ടിയിട്ടാണ്?
1: ബഹറീന.
0: ആള്
1: പേര്
0: ഇളയമോളാണ്. ഇത് എവിടുന്ന ഈ പേര് കണ്ടെത്തിയ ബഹറീന?
1: ഞാൻ ബഹറീനിൽ പോയി വന്നതിന്റെ ശേഷമാണ്.
0: ആരെങ്കിലും ചോദിച്ചോ?
1: അതുപോലെ പറഞ്ഞ് പേര് മാറ്റണം, സ്കൂൾ ചേർക്കും, പിന്നെ പ്രയാസമായിരിക്കും, അങ്ങനെ പറയും. ഞാൻ ഒരു രാജ്യത്തിന് പേരില്ല, അറിയപ്പെട്ട രാജ്യല്ലേ.
0: അതെ,
1: ഇരിക്കടാ ഇപ്പൊ അങ്ങനെയുള്ള
0: മോളി ചോദിച്ചിട്ടുണ്ടോ എന്തിനപ്പ ഈ പേരിട്ടെന്ന്?
1: ഇല്ല,
0: ഒമാനിൽ പോയിട്ട് വന്നതിന് ശേഷം മോൾ ഉണ്ടാവുന്നെങ്കിൽ ഏത് പേരായിരിക്കും
1: ഇടുക?
0: ഒമാനി എന്ന് ഇടും. ഇത് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയേ?
1: ബഹ്റൈനിൽ പോയി വന്നതിന് ശേഷം നാടിന്റെ പേരിനിട്ട് ബഹ്റൈനാണ്.
0: എന്തായാലും രസമുള്ള പേരാണ്.
1: ഇല്ല,
0: എനിക്ക് തോന്നുന്നു ആർക്കും ബഹ്റൈന എന്നുള്ള പേരുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ബഹ്റൈനക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: കുട്ടികുപ്പ എന്ന സിനിമയിലെ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ എന്നുള്ള
0: ബഹ്റൈനോട് സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു എന്നും പറയണം.
1: ആയിക്കോട്ടെ.
0: എല്ലാരും ഈശ്വര് പാടിയിട്ടുള്ള നല്ല സൂപ്പർ പാട്ടാണ്.
1: ആയിക്കോട്ടെ. ഓക്കെ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. യൂസഫക്ക, നമ്മൾ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞുല്ലോ. ഇനി വീട്ടില് സൈനബത്ത എന്തൊക്കെയാണ് പറയുന്നത്? ആള് പാട്ട് കേൾക്കാറുണ്ടോ?
1: പാട്ട് കേൾക്കാറുണ്ട്, അത്യാവശ്യം
0: ഇഷ്ടമാണ് പാട്ട്.
1: പാട്ട് ഇഷ്ടമാണ്, അങ്ങനെ കൂടുതൽ കേൾക്കാറില്ല. ഇങ്ങനെ ജോലി തന്നെ എപ്പോഴും തിരക്കില്ല, നല്ല പാട്ടൊന്നും കേൾക്കും.
0: പാട്ട് പാടുവോ?
1: പാടൂല.
0: നിങ്ങൾ രണ്ടുപേരും പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. സൈനബത്തേയും കൂട്ടിയിട്ട് ആദ്യം കാണാൻ പോയ സിനിമ ഓർമ്മയില്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഏത് വർഷമായിരുന്നു വിവാഹം കഴിഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ?
1: 79.
0: 79-ല്? അപ്പതേ ഒരുപാട് വർഷമായില്ലോ അല്ലേ.
1: 3-5 സിനിമ കാണാൻ പോയിനെ, 2-3 കർണാടക സിനിമ, 2-3 മലയാളം കാണാൻ പോയിനെ.
0: അല്ല, കന്നഡ സിനിമ കാണാൻ ഭാഷ അറിയണ്ടേ?
1: ഭാഷ അറിയാം.
0: അതെങ്ങനെ?
1: ഞാൻ അത്യാവശ്യം കന്നഡ എഴുതും വായിക്കും.
0: എപ്പോഴാണ് പഠിച്ചത്?
1: പഠിച്ചത് നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചല്ല, പിന്നെ ബസ്സിന്റെ ബോർഡ് അത് ഇത് ഇങ്ങനെ പാലിന്റെ പാക്കറ്റ് ഇങ്ങനെ ചെറിയതെല്ലാം കണ്ടു കണ്ട് പഠിച്ച്, പിന്നെ അങ്ങനെ ബുക്ക് വാങ്ങിച്ച് വായിച്ച് പഠിച്ച്.
0: കർണാടകയിൽ പോയിട്ടുണ്ടോ?
1: കർണാടകത്തിന് കൂടുതൽ താമസം.
0: അതെയോ? അവിടെ എന്താ ചെയ്യുന്നേ?
1: അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പണിക്ക് നിൽക്കല്. കേരളത്തിൽ ജോലി ചെയ്ത് കുറവാ, ഞാൻ ഒരു 10-14 വർഷം കർണാടക തന്നെയാണ്.
0: കന്നഡയിൽ ഇപ്പൊ എന്നോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് കന്നഡ അറിയില്ല. പേരെന്താണ്?
1: പേരെന്താണെന്നില്ല,
0: അത് അറിയാത്തത് കൊണ്ട് മറുപടി പറയാനും പറ്റുന്നില്ല.
1: അശ്വിനി. അശ്വിനി, എന്റെ പേര് അശ്വിനി എന്നാണ്.
0: ആഹാ, അങ്ങനെ. കന്നഡ അറിയുന്ന ആളായത് കൊണ്ട് തന്നെ കന്നഡ പാട്ടൊന്നും കേൾപ്പിക്കാതെ പോകുന്നത് അത്ര ശരിയല്ലല്ലോ.
1: ഇല്ല.
0: അപ്പൊ ഇഷ്ടപ്പെട്ടൊരു കന്നഡ പാട്ട്?
1: പിങ്കിയല്ലി ഹരളിത ഹൂ.
0: പെങ്കിയല്ലി
1: ഹരളിതല്ലി ഹരളിത ഹൂ എന്ന സിനിമയിലെ തീന്റാത്ത് മലർന്ന പൂ എന്നുള്ള അർത്ഥം.
0: ഓക്കെ, പാട്ടേത്?
1: താലി കെട്ടുവ ശുഭവേള.
0: താലി കെട്ടുന്ന ശുഭവേള.
1: ശുഭവേള. കയ്യല്ലി ഹൂവിന്റെ മാല. കയ്യില് പൂവിന്റെ മാല,
0: അതാണ് അർത്ഥം.
1: അർത്ഥം
0: ഈ പാട്ട് എന്താ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ കാരണം?

0: പാട്ടാണ്, നല്ല സിനിമയാണ് അത്. മലയാളത്തിലും തമിഴിലും ആ പാട്ടുണ്ട്. ആ പാട്ട് എപ്പോഴും വെക്കാറുണ്ട്. ആദ്യമല്ലോ മൊബൈൽ അടിച്ചു വെക്കും ചിലപ്പോ ആ പാട്ട്, ഇപ്പം കുറേ വെക്കാത്ത
1: ആ പാട്ട് കേൾക്കാനായിട്ട്.
0: ഇക്കടെ എത്ര കേട്ടാ മടുപ്പൂരാത്ത പാട്ടാ,
1: നല്ല രസമുണ്ട് കേൾക്കാൻ. കുറച്ച് പക്ഷികളുടെയും ഇതിന്റെ ഒക്കെ ശബ്ദം വെച്ചിട്ട് രസമുണ്ട്.
0: നല്ല ഇതുണ്ടാകും വീഡിയോ കാണാൻ,
1: ആ വീഡിയോ വിഷ്വലും കാണാൻ നല്ല ഭംഗിയുണ്ട്. മലയാളത്തിലെ സുഹാസിനി അഭിനയിച്ച സിനിമ ആണത്. മലയാളത്തിലെ ഒരുപാട് നടികൾ ആ സമയത്ത് തമിഴിലും കന്നഡയിലും ഒക്കെ ആയിട്ട് തരംഗങ്ങളായി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു ഈ സിനിമയൊക്കെ ഇറങ്ങിയ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ സുഹാസിനി ഒക്കെ അഭിനയിച്ച ആ സിനിമയിലെ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും റേഡിയോ മലബാർ കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഇക്കയുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിട്ട് ഡെഡിക്കേറ്റ്
0: ചെയ്യാം.
1: മകനും കൂടെ വേണ്ടി, നമ്മൾ മകനെ വിട്ടുപോയില്ലേ. അപ്പോ എല്ലാവർക്കുമായി, വൈഫിനായി, മൂന്ന് മക്കൾക്കായി. മകന്റെ പേര് പറഞ്ഞില്ലല്ലോ, സമത്. അപ്പൊ സമത്തിനൊക്കെ വേണ്ടിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടഗാനങ്ങളുമായിട്ട് യൂസഫ് കാദേ കൂടെയുണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: അഗ്നി എന്ന സിനിമയിലെ പാട്ട്, സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളം കയറി എന്നുള്ള.
0: അത് നല്ല രസമുള്ള പാട്ടാണ്, കോമഡി രീതിയിലേക്ക് പോകുന്ന ഒരു പാട്ടാണ് അല്ലേ? ആ പാട്ട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്,
0: ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഈ
1: സിനിമ പാട്ടൊക്കെ
0: കേൾക്കാൻ സുഖമുള്ള കുറച്ച്
1: പാട്ടുകൾ, മലയാള പാട്ടല്ല സിനിമ പാട്ടല്ല ഇഷ്ടമാണ്.
0: ഈ സിനിമ കണ്ടിട്ടുണ്ട്? അഗ്നി കണ്ടിട്ടുണ്ട്. ഒരുപാട് വർഷമായോ?
1: 10 പോലായിട്ടുണ്ടാവും.
0: തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടത്? എങ്ങനെ, ഫാമിലി ആയിട്ടാണോ?
1: ഫാമിലി ആയിട്ടല്ലേ, ഒറ്റക്ക്.
0: ഒറ്റക്ക് സിനിമ കാണാൻ പോകാറുണ്ട്? അപ്പൊ ബോറടിക്കൂലേ? ആരും കൂടെ ഇല്ലാണ്ട് പോകുമ്പോ
1: ആരും കൂട്ടുകാരുണ്ടാവും.
0: ഓ, അങ്ങനെ ഉണ്ടാവും.
1: ചിലപ്പോ ഒറ്റ പോകും.
0: എപ്പോഴാണോ സിനിമ കാണാൻ തോന്നുന്നത് അപ്പൊ പോയിട്ട് സിനിമ കാണും.
1: സിനിമ കണ്ട് അധികം മട്ടന്നൂറും, മട്ടന്നൂർ ജാസ്തി കണ്ടിട്ടില്ല. മട്ടന്നൂർ ഒരു കയറി വന്ന 3-4 സിനിമ, 5 സിനിമ കണ്ടിട്ടുണ്ടാവും കൂത്തരും തന്നെ.
0: അതെന്താ ഇവിടുന്ന് ഇത്രയും ദൂരത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നേ?
1: എന്റെ നാട് ഇടുമ്പോയാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ്, ഇപ്പൊ കല്യാണം കഴിച്ചവരാണ് നമ്മൾ ഇവിടെ ആയത്.
0: അപ്പൊ കൂത്തുപറമ്പാണല്ലോ അടുത്ത്. കൂത്തുപറമ്പ് ടാക്കീസ് കണ്ട അഗ്നി എന്ന സിനിമയിലെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക.

0: യൂസഫക്കാ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ കേട്ടു. എല്ലാം മിക്കക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അത് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടും. പഴയകാലത്തെ പാട്ടുകളുണ്ട്. അപ്പൊ പുതിയ കാലത്തെ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ?
1: സാഹിറ സാഹിറിന്റെ പാട്ട്,
0: കലാഭവൻ മണിയുടെ
1: മണിയുടെ
0: ലോകനാഥൻ ഐ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആവേശം വരും. മണിച്ചേട്ടന്റെ ഏത് സിനിമയാണ് കൂടുതൽ
1: ഇഷ്ടം?
0: നാടൻപാട്ട് ഇഷ്ടമാണോ
1: മണിച്ചേട്ടന്റെ?
0: ഏതൊരാളും
1: അതെ, സ്വന്തമായിട്ട് മനസ്സിൽ നിർത്തുന്ന പെട്ടെന്ന് പാടുന്ന നല്ല നല്ല പാട്ടുകൾ,
0: അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും എത്ര കാലം കഴിഞ്ഞാലും നമ്മളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കും. അദ്ദേഹത്തിന്റെ പാട്ടുകളും സിനിമകളും അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒക്കെ ഭൂമി വിട്ട് പോയി അദ്ദേഹം എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നുന്നു ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, സിനിമകളിലായിട്ടും പാട്ടായിട്ടും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ, ലോകനാഥൻ ഐ എസിലെ.

0: മണിച്ചേട്ടന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് ഇഷ്ടങ്ങൾ ഇനങ്ങളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു പാട്ട് കൂടെ കേൾക്കാനുള്ള സമയമുണ്ട് യൂസഫക്ക്. ഏതായിരിക്കും? മണിച്ചേട്ടന്റെ തന്നെ. മണിച്ചേട്ടൻ മനസ്സൊന്നും മായുന്നേയില്ല അല്ലേ?
1: ഓക്കെ,
0: അങ്ങനെയെങ്കിൽ മണിച്ചേട്ടൻ പാടിയിട്ടുള്ള, എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു നാടൻ പാട്ട്,
1: ഓടിത്തളരേണ്ട.
0: ആ പാട്ട് നമുക്ക് എല്ലാവർക്കും, റേഡിയോ മലബാർ കേൾക്കുന്ന ശ്രോതാക്കൾക്കും, ഇക്കയുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബാവൂട്ടുപാറയുള്ള യൂസഫൊക്കെയാണ്. ഇക്ക പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് നമ്മൾ കേൾപ്പിച്ചത്. എന്തുണ്ട് ഈ ഒരു അനുഭവം?
1: നല്ല അനുഭവം തന്നെ. ഒരുപാട് കാലത്ത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന പാട്ടാണല്ലോ. ദിവസം കേൾക്കുന്ന പാട്ടാണ്. എല്ലാപ്പോഴും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്.
0: ഇതുപോലെ മുന്നേ എപ്പോഴെങ്കിലും പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോ?
1: അവതരിപ്പിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്.
0: പാട്ടുകൾ കേൾക്കാറുണ്ട്.
1: ഇത് പാട്ടുകൾ എപ്പോഴും ഇഷ്ടമാണ്.
0: ഇപ്പൊ പാട്ട് സ്വയം അവതരിപ്പിച്ചപ്പോ എന്ത് തോന്നുന്നു?
1: വളരെ സന്തോഷമായി.
0: ഒത്തിരി സന്തോഷം.
1: കുട്ടികളെ പേരൊക്കെ വെച്ച് ആദ്യം വെച്ചാണ് ഇത് ചെയ്യുന്നത്.
0: ആഹാ. അപ്പൊ എന്തായാലും ഇക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ചതിലും പാട്ടുകൾ പറഞ്ഞതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
1: വളരെ സന്തോഷം.
0: ഓക്കെ,
1: നിങ്ങൾക്കും
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 28, ഹിജറവർഷം 1447, ദുൽഹജ് 25, ശകവർഷം 1948, ജ്യേഷ്ഠം 21, 2026 ജൂൺ 11, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.